ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം

1948 വൈശാഖം 16, കൊല്ലവർഷം 1201, മേടം 23, 2026 മെയ് 6 ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: എല്ലാവരും പറയുന്നത് അയാൾക്ക് ഭ്രാന്താണെന്നാണ്. ഒരു ദിവസം പക്ഷിപിടുത്തക്കാരൻ കൂട്ടിലടച്ച പക്ഷികളെ അയാൾ തുറന്നുവിട്ടു. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പക്ഷികൾ പറക്കാനുള്ളവയാണ്. പക്ഷിപിടുത്തക്കാരൻ ഓടിയെത്തി അയാളെ മർദ്ദിച്ചുകൊണ്ട് ചോദിച്ചു, താൻ എന്തു പണിയാണ് കാണിച്ചത്? അയാൾ ആവർത്തിച്ചു, പക്ഷികൾ പറക്കാനുള്ളവയാണ്. ഓരോ അടികിട്ടുമ്പോഴും അയാളത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ചിറകുകളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതൊന്നും അത് ബന്ധങ്ങളായാലും ബന്ധനങ്ങളാണ്. ചിറകുകളുള്ള എല്ലാം പറക്കുന്നില്ല. ആകാശവും കൂടി ലഭ്യമായവ മാത്രമേ പറക്കുകയുള്ളൂ. ചിറകും ആകാശവും സമ്മാനിക്കുന്നവരാകണം നാം നമ്മുടെ ഉറ്റവരെന്ന് വിശ്വസിക്കുന്നവർ. അടിസ്ഥാനപരമായി എന്താണോ അതാകാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പരാജയം. നമ്മളെ യഥാർത്ഥ നമ്മെ തിരിച്ചറിയുവാനും നമ്മിലെ കഴിവുകളെ തിരിച്ചറിയുവാനും നാം തന്നെ നമ്മിലേക്ക് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അന്വേഷണത്തിലൂടെ നാം കണ്ടെത്തുന്ന ചിലതൊക്കെയുണ്ട്. അവയെ വളർത്തുവാൻ ശ്രമിക്കുമ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെ വിലപിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. പറക്കാൻ വിശാലമായ ആകാശം ലഭ്യമാകാത്ത അവസ്ഥ. ആകാശം കണ്ടെത്തേണ്ടതും നാം തന്നെയാണ്. പറക്കാൻ കഴിയുന്ന പലരും ഓടുകയും ഓടാൻ കഴിയുന്നവർ ഇഴയുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടേതായ ശേഷികൾ കണ്ടെത്താതെ വിലപിക്കുന്നവർ. ഓരോരുത്തർക്കും അവരവരുടേതായ ശേഷികളും ദൗത്യങ്ങളുമുണ്ട്. അവ മനസ്സിലാക്കാനും പൂർത്തിയാക്കാനും കഴിയുന്നവരുടെ ജീവിതമാണ് അർത്ഥമുള്ളതും സുന്ദരവുമാകുന്നത്. സ്വകാര്യ ലാഭത്തിനും സന്തോഷത്തിനും വേണ്ടി കെണികളും കുരുക്കുകളുമായി നടക്കുന്നവരുമുണ്ട്. നമ്മിലെ നമ്മെ വധിക്കാൻ നടക്കുന്നവർ, കെണികളൊരുക്കി കാത്തിരിക്കുന്നവർ. ഉൾക്കണ്ണ് തുറന്നിരിക്കുക എന്നതാണ് പ്രധാനം. ഉൾക്കണ്ണിൻ്റെ കാഴ്ചയിൽ, തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ നാം കണ്ടെത്തുന്ന നമ്മുടെ ആകാശമുണ്ട്. ആകാശത്തിലൂടെ നമ്മുടെ ചിറകുകളുടെ കരുത്തിൽ പറന്നുയരുവാനും ഒരുപാട് ദൂരം സഞ്ചരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ, നമ്മിലെ നമ്മെ കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ കണ്ടെത്തലിൽ നമുക്ക് മുന്നിൽ ഒരു വലിയ ആകാശം ഉണ്ടാകട്ടെ, നമുക്ക് പറന്നുയരാനുള്ള ആകാശം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് TMC നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിച്ചാണ് നടത്തിയതെന്ന് സൌത്ത് കൊൽക്കത്ത ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. മോദിയെ നേതാവായി ലഭിച്ചത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് ട്രംപ് പറഞ്ഞതായും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2 എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി അടിമാലി വാളറ കമ്പി ലൈനിൽ കാട്ടാന ചെരിഞ്ഞു. വൈദ്യുതാഘാതമേറ്റാണ് ആന ചെരിഞ്ഞതെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന പ്രാഥമിക വിവരം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം. 17.3 ഓവറിൽ 2 നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, യൂസഫ് അലി കെച്ചേരിയുടെ സ്വർണസീത എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, 6:55 FM ഡയറി ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, സമകാലികം, പാചകവാതകത്തിന് തീവിലയാകുന്നു, പ്രതികരണങ്ങൾ, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം, 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, 8:30 ഹലോ VPS ലേക്ക് ഷോർ സ്പോൺസേഡ് പരിപാടി, 9 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ, 10 സ്പോൺസർ

0: ചെറു പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മച്ചിന്ത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 1:00 ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ന്യൂസ് ബുള്ളറ്റിൻ. 3:05 സഹയാത്രിക, സംരംഭകയായ LC പ്രദീപുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. ക്ഷീരകർഷകനായ കടുങ്ങല്ലൂർ തിരുവാലൂരുള്ള AG വത്സനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ജൈവകർഷകനായ ഉദയംപേരൂർ സ്വദേശി PP ദിനേശന്റെ കൃഷി അറിവുകൾ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പാചകവാതകത്തിന് തീവിലയാകുന്നു, പ്രതികരണങ്ങൾ. ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും, AIHMS ഗ്യാസ്ട്രോപൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പോലോസുമായി അഭിമുഖം. ശ്രോതാക്കൾ കേട്ടത് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
3: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi will hold talks with President of Vietnam Tho Lam in New Delhi today. Both leaders will hold wide-ranging discussions across the spectrum of bilateral relations as also on regional and global issues of mutual interest. The President of Vietnam arrived in New Delhi yesterday on a 3-day visit to India. He was received by Minister of State for Home Affairs Nityanand Rai at the airport. He is accompanied by a high-level delegation comprising several ministers and senior officials of the government of Vietnam. A strong business delegation is also accompanying the visiting dignitary. This is President Tho Lam's first state visit to India after being elected as the President of Vietnam in April this year. A report.
4: President of Vietnam Tho Lam will be accorded a ceremonial welcome at the forecourt of Rashtrapati Bhavan this morning. He will pay tributes to Mahatma Gandhi at the Rajghat. After the talks between Prime Minister Narendra Modi and the President of Vietnam, several MOUs will be signed and exchanged. President Draupadi Murmu will have a meeting with her Vietnamese counterpart at Rashtrapati Bhavan this evening. Lok Sabha Speaker Om Birla will call on the visiting dignitary. Mr. Tho Lam will also deliver the 56th Sapru House lecture today, organized by Indian Council of World Affairs. India and Vietnam share historical and civilizational ties which have steadily deepened over the years. President Tho Lam's visit coincides with the special occasion of the two countries marking the 10th anniversary of the elevation of relations to a comprehensive strategic partnership agreed during the visit of Prime Minister Modi to Vietnam in 2016. The engagement between the leaders is expected to provide fresh momentum to the robust bilateral relations and open new avenues for cooperation between India and Vietnam. Anupam Mishra, Akashvani News, Delhi.
3: The Election Commission EC has issued a notification for the constitution of a new assembly in West Bengal following the completion of the electoral process in the state. The notification has been sent to the governor of West Bengal, formally marking the end of the election cycle and setting the stage for the formation of a new government. A senior EC official said the issuance of the notification is a key constitutional step after the declaration of results. With this, the process of constituting the new assembly in West Bengal is complete from the commission's end. Election Commission of India has directed West Bengal Chief Secretary, Director General of Police and Central Armed Police Forces to enforce zero tolerance towards any incidents of post-poll violence. In a directive issued after reviewing the situation on the ground, the Commission stressed the need for strict and immediate action to maintain law and order following the Assembly election results. The Election Commission of India asked the State Administration and security agencies to take all necessary steps to prevent intimidation, reprisals or clashes linked to the electoral outcome. The BJP has appointed senior party leader and union minister Amit Shah as central observer for the election of the leader of the legislative party in West Bengal. Odisha Chief Minister Mohan Charan Majhi has been appointed as the central observer.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഗായകൻ പി ജയചന്ദ്രൻ, രചന എസ് രമേശൻ നായർ, സംഗീതം ബാലഭാസ്കർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഗായകൻ എം ജി ശ്രീകുമാർ, രചന എം ആർ ഗോപിനാഥൻ നായർ, സംഗീതം ജയവിജയ.

ശ്രോതകൾ കേട്ടത് പ്രഭാതഗീതം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ എല്ലാ ബുധനാഴ്ചയും കേരപദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ ഇന്ന് രാവിലെ 11 മണിക്ക് ഏലം പുനർനടിയിൽ നടത്തുന്ന കർഷകർക്ക്

0: ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളും മറ്റ് വിവരങ്ങളും ഈ ലൈവിലൂടെ കർഷകർക്ക് മനസ്സിലാക്കാം. മലപ്പുറം തവനൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ സന്തുലിത വളപ്രയോഗവും കമ്പോസ്റ്റിംഗും എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന ക്ലാസ് മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെ നടത്തും. താൽപ്പര്യമുള്ളവർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് 85 47 19 36 85 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 85 47 19 36 85. കേരള കാർഷിക സർവകലാശാലയിലെ ഈ പഠനകേന്ദ്രം CAD ഉപയോഗിച്ചുള്ള ലാൻഡ്സ്കേപ്പ് ഡിസൈനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഓൺലൈൻ പരിശീലനം ഈ മാസം 11 മുതൽ 15 വരെ 2 മണി മുതൽ 5 മണി വരെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം 8. വിവരങ്ങൾക്ക് 04 8 7 2 43 85 65 എന്ന നമ്പറിൽ വിളിക്കുക. 04 8 7 2 43 85 65. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ മണ്ണുത്തിയിലെ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ വർഗവിളകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 8 7 2 37 0 5 40 04 8 7 2 37 0 5 40. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കും. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ്. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04 8 7 2 43 85 66 04 8 7 2 43 85 66. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-30 ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്ത മാസം 31 അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 97 47 32 17 60 97 47 32 17 60. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയ ഇനം അലങ്കാര ചെടികൾ മിതമായ വിലയിൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 85 47 15 40 10 85 47 15 40 10. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,700 രൂപ, കൊപ്ര 15,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,800, കുരുമുളക് അൺഗാർബിൾഡ് 69,800, റബ്ബർ RSS 4 25,100, RSS 5 24,700 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം
0: പ്രകൃതിയുടെ രുചി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റും 40 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ: കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമസഭാ കക്ഷിയോഗം ഇന്നോ നാളെ.

0: ഉണ്ടായോ? സർക്കാർ രൂപീകരണത്തിന് TVK കോൺഗ്രസ് പിന്തുണ. നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മാധ്യമരംഗത്തെ മികവിനുള്ള പുലിറ്റ്സർ പുരസ്കാരത്തിന് 3 ഇന്ത്യക്കാർ അർഹരായി. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് സമരം ചെയ്യും. 24 മണിക്കൂറാണ് സമരം. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവയ്ക്കും. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 നിന്ന് 38 ആയി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം. ജില്ലയിൽ 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ കപ്പ് U17 വനിതാ ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് 2 തോൽവി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15 മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
1: ഫോൺ 94 97 45 79 70.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് യൂസഫലി കച്ചേരിയുടെ സ്വർണസീത എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യൂസഫ് അലി കേച്ചേരിയുടെ സ്വർണസീത എന്ന കവിത, ആലപിച്ചത് ലോപാമുദ്ര.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് രാത്രി 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് മഹിതം മലയാളം, 9:30 ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം.
9: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.

0: അക്ഷരശ്ലോക സദസ് ചേന്തൻ കുളങ്ങര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
1: മാന്യന്മാർ പലരും നിറഞ്ഞ സഭയിൽ ദുർബുദ്ധി ദുശാസനൻ ചെന്നാ ദ്രൗപദി.
2: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
3: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
1: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി FM ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 നടക്കും. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ബിജെപി ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബിജെപി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടു തട്ടിപ്പും ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ ബിജെപി രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും ബിജെപി വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് ബിജെപി നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും പിഐബി അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും

പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത രണ്ട് ദിവസങ്ങളിൽ നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മതിനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ സിബിഐ കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29 വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസ് എടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി മുംബൈ സിറ്റി എഫ്സിയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ഗോളുകൾക്കാണ് ജയം. ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം.
കേരള പ്രീ

0: പ്രീമിയർ ലീഗിന്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8 ഗോൾഡൻ ത്രെഡ്സ് എഫ് സിയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500 റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMA വരികയായിരുന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആന കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താല എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55:16.

എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിന്താശകലം. ആരെയും വെറുക്കാതിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ഏവരെയും സ്നേഹിക്കുക. ജീവിതവൃത്തം പൂർത്തിയാകുമ്പോൾ അതും നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ആരെയും വെറുക്കാതിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ഏവരെയും സ്നേഹിക്കുക. ജീവിതവൃത്തം പൂർത്തിയാകുമ്പോൾ അതും നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. 1976 പുറത്തിറങ്ങിയ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മന്ദൻ എന്ന സിനിമ നിർമ്മിച്ചത് 500,000 കർഷകരിൽ നിന്ന് 2 രൂപ വീതം പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നാണ്. ഏത് സ്ഥാപനമാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം? ചോദ്യം ആവർത്തിക്കാം. 1976 പുറത്തിറങ്ങിയ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മന്ദൻ എന്ന സിനിമ നിർമ്മിച്ചത് 500,000 കർഷകരിൽ നിന്ന് 2 രൂപ വീതം പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നാണ്.

ഏത് സ്ഥാപനമാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം FM ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്, 8:30 തൊട്ടുമുൻപ്.

0: എഫ് എം ഡയറിയിലിനെ നാട്ടുവിശേഷം. തെക്കൻ പറവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം. ക്ഷമിക്കണം, തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം. വേങ്ങൂർ പുതിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം. വിഖ്യാത ഫോട്ടോഗ്രാഫറും പത്രപ്രവർത്തകനുമായ രഘുറായ് അനുസ്മരണം കച്ചേരിപ്പടി പ്രണത ബുക്സിലെ എഴുത്താൽ കൂട്ടത്തിൽ. ഒരു ഫോട്ടോഗ്രാഫറും അയാൾ അതിജീവിച്ച ലോകങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം വൈകിട്ട് 5:30. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. KICB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ഹൈവേ വെസ്റ്റ് തൈക്കാവ് മുതൽ വരാപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ 10 മുതൽ 12 വരെയും എരൂർ സെക്ഷൻ പരിധിയിൽ തൃക്കത്ര ക്ഷേത്രം, വെട്ടിക്കാവ് ക്ഷേത്രം, പേടിക്കാട്ട് തുരുത്ത്, സതേൺ ട്യൂബ്, ഇരുമ്പനം ശ്മശാനം പ്രദേശങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.
1: വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
2: തീ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് തീ. സംസ്കരിക്കുക, അടിച്ചു പരത്തി പരുവപ്പെടുത്തുക എന്നു തുടങ്ങി നിത്യജീവിതത്തിൽ തീയുടെ ഉപയോഗങ്ങൾ ഒട്ടധികമാണ്. ചുട്ടുതിന്നുക, വേവിച്ചു തിന്നുക എന്നിങ്ങനെ ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ടും തീയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. മനുഷ്യന്റെ വളർച്ചാ വഴിയിലെ നിർണായക പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന തീ ഭാഷാമേഖലയിലേക്കും തീപ്പൊരി പോലെ കടന്നു വന്നിട്ടുണ്ട്. പ്രതിസന്ധികളിൽ വളർന്നയാൾ ചെറിയ പ്രശ്നങ്ങളെ വളരെ സന്തുലിത മനസ്സോടെ നേരിടും എന്ന അർത്ഥത്തിൽ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊരു പ്രയോഗമുണ്ട്. അടുക്കളയിൽ കിടന്ന് തീ തിന്നാലും ഒരാളും തിരിഞ്ഞു നോക്കാനില്ല എന്ന സ്ത്രീകളുടെ തീരാത്ത ആവലാതി ഇനിയും മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. തീപ്പൊരി പ്രസംഗം എന്നത് പ്രസംഗത്തിന്റെ ഊർജ്ജസ്വലത, പദങ്ങളുടെ ധാരാളിത്തം മുതലായവ ചേർത്തുവെക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ്. അയാളുടെ കണ്ണുകളിൽ തീപ്പൊരി പാറി എന്ന് പറയുന്നിടത്ത് അയാളുടെ ഉള്ളിലുള്ള സകലവിധ ക്രോധവും വിദ്വേഷവും അവിടെ പ്രകടമാകുന്നു. പണ്ഡിതനെ ആശ്രയിക്കേണ്ടിടത്ത് പാമരനെ ആശ്രയിച്ചാൽ കാര്യസാധ്യത്തിന് ഉതകുകയില്ല എന്ന ധ്വനിയാണ് തീപ്പൊരി കുളിരുമാറ്റുമോ എന്ന ചോദ്യത്തിൽ കടന്നുവരുന്നത്. തീപ്പെടുക എന്നത് രാജാവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. വസ്തുക്കളുടെ വില സൂചികയിലുണ്ടായ വൻ വർധനവിനെ അടയാളപ്പെടുത്തുവാൻ തീപിടിച്ച വില എന്ന പ്രയോഗമുണ്ട്. വാലിന് തീപിടിച്ച പോലെ എന്നത് ഇരിക്കപ്പുറതി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ്. വിശപ്പിന്റെ ആധിക്യത്തെ അടയാളപ്പെടുത്തുന്നതാണ് വയറ്റിൽ തീയാളി എന്ന പരാമർശം. പരസ്യമായ കവർച്ച, അന്യായ വില ഈടാക്കുക എന്നീ അർത്ഥതലങ്ങളാണ് തീവെട്ടിക്കൊള്ളയ്ക്കുള്ളത്. കാര്യമുള്ളയിടത്ത് കാരണവും കാണും എന്ന തരത്തിൽ പുകയുള്ളിടത്ത് തീയുമുണ്ട് എന്ന് പറയും. സമൂഹത്തിലായാലും കുടുംബത്തിലായാലും എരിതീയിൽ എണ്ണയൊഴിക്കുന്നവരെ ആശ്രയിക്കാതിരിക്കുകയാണ് ഉത്തമം. ശൈത്യകാലത്തെ കാഠിന്യം താങ്ങാനാവാതെ അടിമുടി വിറയ്ക്കുന്ന മനുഷ്യാവസ്ഥയെയും പ്രകൃതിയാവസ്ഥയെയും വർണ്ണിക്കാൻ തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങിയതേ തീകായ

0: ഇല്ലാമേനിക്കുമെന്ന് എന്ന മനോഹരമായ വരികളാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ സ്വീകരിച്ചിരിക്കുന്നത്. മലയാളത്തിലെ പ്രശ്ന നാടക സങ്കേതങ്ങളുടെ തുടക്കക്കാരനായ എൻ കൃഷ്ണപിള്ളയുടെ ബലാബലം എന്ന നാടകത്തിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വാക്പോര് നടത്തുന്ന സന്ദർഭമുണ്ട്. തന്നോടെതിരിടാൻ നീ മുതിർന്നിട്ടില്ല എന്ന അർത്ഥത്തിൽ തീയിൽ തൊട്ട് കളിച്ചാൽ കൈ പൊള്ളുമെന്ന് അമ്മായിയമ്മ പറയുമ്പോൾ വാശിയും വീറും ഒട്ടും തന്നെ ചോർന്നു പോകാത്ത മരുമകൾ തീയോട് വെള്ളമാണ് കളിക്കുന്നതെങ്കിൽ എന്ന മറുചോദ്യമാണ് ഉന്നയിക്കുന്നത്. പ്രസ്തുത ഭാഷണത്തിലൂടെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും നാടകീയതയുമെല്ലാം പ്രശ്നത്തിന്റെ കൃത്യമായ ആവിഷ്കാരത്തിന് വേണ്ടിയുള്ളതാകുന്നു. തീ എന്നത് കേവലം ഒരു ഊർജരൂപം മാത്രമല്ല, അത് മലയാളിയുടെ വികാരങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ആവിഷ്കരിക്കാനുള്ള കരുത്തുറ്റ പ്രതീകം കൂടിയായി മാറുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും. സേവന വാർത്തകളുമായി FM ഡയറി തുടരുകയാണ്. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് എറണാകുളം ഹെഡ് ഓഫീസിൽ ഇന്ന് നടത്താനിരുന്ന ജുഡീഷ്യൽ സിറ്റിംഗ് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. എന്നാൽ ഇന്ന് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ അദാലത്ത് ഉണ്ടായിരിക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10-ാം തീയതിക്ക് മുമ്പായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-00-64-20-77 94-00-64-20-77. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ ഓണറേറിയം വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്ക് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് MBBS യോഗ്യതയുള്ളവർക്ക് വർക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ ബയോഡാറ്റ, ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സെൽ സർട്ടിഫിക്കറ്റുകൾ അവയുടെ ശരിപകർപ്പുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04842-77-73-74 04842-77-73-74 ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോ സ്പെഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് ഈ മാസം 13-ന് ആരംഭിക്കും. 10 ദിവസത്തെ ഈ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ ജിയോ സ്പെഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 82-89-90-21-47 82-89-90-21-47 കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2, 4, 6 സെമസ്റ്റർ BA റീ അപ്പിയറൻസ് പരീക്ഷകൾ ഈ മാസം 11-ന് ആരംഭിക്കും.
3: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും
4: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
3: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ എം ടെക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. താൽപ്പര്യമുള്ളവർ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ www.admissions.qz.ac.in വഴി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. www.admissions.qz.ac.in. IHRD ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 29 വരെ നീട്ടി. വിശദവിവരത്തിന് www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 85 47 00 50 00 85 47 00 50 00. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ് പേഴ്സൺ MS അബ്ദുൾ കലാം ആസാദ് നാളെ ഭരണിക്കാവ് ബ്ലോക്ക് ഓഫീസിലും മറ്റന്നാൾ ചെങ്ങന്നൂർ ബ്ലോക്ക് ഓഫീസിലും രാവിലെ 11 മണി മുതൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതി, PMAYG പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ടോ രേഖാമൂലമോ നൽകാവുന്നതാണ്.

0: കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 8-9-11 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. നമ്പർ 0484-2-60-41-16 0484-2-60-41-16 ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10:11.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന ഹരികുമാറിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1981 പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യ ചിത്രം. 1994 MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുകൃതം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം സംവിധാനം ചെയ്ത ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി എഫ് എം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നാൽ എന്ത്, ഏതെല്ലാം തരം സംരംഭങ്ങൾക്ക് പിന്തുണ ലഭിക്കും, സാമ്പത്തിക സഹായം ലഭിക്കുമോ, എങ്ങനെ അപേക്ഷിക്കാം, ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9444545588 88 0484-24-26-397 0484-24-26-387 ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് ഹലോ കൊച്ചി FM പരിപാടിയുടെ ശബ്ദലേഖനം. വിഷയം: കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാല.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ഭക്ഷണം നമ്മുടെ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ മൊത്തമായിട്ട് തെറ്റും. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ഈ ഹെൽത്തി ആയിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത്. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് എന്താണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ കേരളീയരുടെ തനതായ മട്ട അരിയെല്ലാം വളരെ നല്ലതാണ്. അതിനകത്ത് നാരുകളും അടങ്ങിയിട്ടുണ്ട്, അന്ന് സൂക്ഷ്മ പോഷകങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ എന്താണ് നമുക്ക് സുലഭമായി കിട്ടുന്നത്, പപ്പായയാണ് കിട്ടണമെങ്കിൽ പപ്പായ കഴിക്കാം. നമുക്ക് ചീര, എന്ത് പച്ചക്കറി, എന്ത് ഫ്രൂട്ടാണ് നമുക്ക് ലോക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇതുകൂടാതെ നമ്മൾക്ക് സ്പൗട്ടഡ് പൾസസ്, പരിപ്പ് പയറുവർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതിനൊന്ന് മുളപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും പോഷകമൂല്യമായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ നമ്മൾ ആരോഗ്യപരമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും അവരവരുടെ ജീവിതശൈലി നല്ലതാണെങ്കിൽ അവർക്ക് രോഗം വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ വ്യക്തിയുടെയും ഹൈറ്റിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഡയറ്റീഷ്യൻസ് ഞങ്ങൾ പറയുന്ന ഒരു കാൽക്കുലേഷൻ ആണ് BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്. അത് നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെയെല്ലാം നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ചിലര് പറയും എന്റെ കുടുംബത്തിൽ എനിക്ക് പ്രമേഹം ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് എന്ന് അവർക്ക്. പക്ഷെ അത് കുടുംബത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വരുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി നല്ലതും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ, അത് അമിതമായിട്ടല്ല അല്ലെങ്കിൽ കുറവായിട്ടും അല്ല എങ്കിൽ, നമുക്ക് ഒരു പരിധി വരെ ഈ പറയുന്ന രോഗങ്ങളെല്ലാം മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് വേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി, ഹെൽത്തി ആയിട്ട് കഴിക്കണം. വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യായാമം റെഗുലർ ആയിട്ട് ചെയ്യണം. കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ 60 മിനിറ്റ് പെർ ഡേ ചെയ്യണം എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ അഡൽട്ടിന് 30 മുതൽ 45 മിനിറ്റ് വരെയും വ്യായാമത്തിൽ ഏർപ്പെടുത്തണം. പിന്നെ പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ പുകവലി വളരെയധികം ദോഷം ചെയ്യും. പുകവലിയും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ രോഗങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂട്രീഷനിസ്റ്റ് മുംതാസ് ഖാലിദ് ഇസ്മായിൽ.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: KKS ഗവൺമെന്റ് ITI മാളയിൽ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന റൂഫ് ടോപ്പ് സോളാർ PV ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും സൗജന്യ ഹ്രസ്വകാല കോഴ്സിലേക്ക് NSQF ലെവൽ 3 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 ദിവസം പരിശീലനവും 2 ദിവസം ഓൺ ദി ജോബ് ട്രെയിനിങ്ങും അടക്കം മൊത്തം 7 ദിവസമാണ് പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും നിലവിൽ ഈ ട്രേഡുകളിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 24 27 99 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94 95 24 27 99.
6: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരള

0: ത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
1: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമസ്റ്റർ FYUGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

സമയം 7 മണി കഴിഞ്ഞ് 24:26. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. FM ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം തോലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56-ാമത് സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു.
0: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37-ആയും ആകെ അംഗബലം 38-ആയും ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക്

0: കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി യുഡിഎഫ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യുഡിഎഫ് നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ ടിവിക്ക് സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് ബിജെപി. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മണ്ണാടിപ്പേട്ട എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ ബിജെപി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി ബിജെപി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി എംഎൽഎമാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നേടിയ വിജയത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: जिस दिन मक्के से इथेनॉल बनाने की बात हुई तब मक्के की एमएसपी थी 1800 रुपए क्विंटल और मार्केट प्राइस थी 1200 रुपए क्विंटल और जैसे इथेनॉल बनना शुरू हुआ तो मक्के की प्राइस हुई 2600 रुपए क्विंटल और उत्तर प्रदेश और बिहार के गरीब किसानों के जेब में 45,000 करोड़ रुपए गए क्योंकि मक्के से इथेनॉल बना.
0: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന

0: ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് എസ്എംസിയുടെ ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ യുഎസ് സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:30. FM ഡയറിയുടെ തുടർഭാഗത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: പാചകവാതകത്തിന് തീവിലയാകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ചരക്ക് നീക്കം സ്തംഭിച്ചതിന്റെ ഭാഗമായി പെട്രോളിയം പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് വില കൂടുവാൻ കാരണമാകുന്നുണ്ട്. വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഹോട്ടൽ മേഖലയും സാധാരണക്കാരെയും കാര്യമായി ബാധിക്കുന്നു. ഇതിന്റെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ.
2: സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് കേരളത്തിലെ ഭക്ഷണവിതരണ മേഖല കഴിഞ്ഞ രണ്ടു മാസമായിട്ട് നേരിടുന്നത്.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ:
2: ഒരു വശത്ത് പാചകവാതകത്തിന്റെ ദൗർലഭ്യം, മറുവശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വന്തം സംസ്ഥാനത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ അത് ഒത്തിരിയേറെ തൊഴിലാളി ദൗർലഭ്യവും ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളും സമയബന്ധിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പലയിടത്തും ഉദ്ദേശിക്കുന്ന ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂനുമേൽ കുരുവെന്ന പോലെ പെട്രോളിയം കമ്പനിക്കാർ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പേരിൽ ഒരു കുറ്റി സിലിണ്ടറിന് ഏതാണ്ട് 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസക്കാലമായി 1500 രൂപയുടെ വർദ്ധനവാണ് ഒരു പാചകവാതക സിലിണ്ടറിന് വന്നിട്ടുള്ളത്. കേരളത്തിലെ സാധാരണക്കാർ, ഇടത്തരക്കാർ ആഹാരം കഴിക്കുന്ന റെസ്റ്റോറന്റുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിൽമാപ്പാലിന്റെ വില കൂടി, മറ്റ് പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികളെല്ലാം അന്യായമായ വില കൂടുതൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മത്സ്യത്തിനും മാംസത്തിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 50-60% വില വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വില വർദ്ധിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം.

രൂപമാണ് നിലവിലുള്ളത്. കാരണം സാധാരണക്കാർ ആഹാരം കഴിക്കുന്ന കേരളത്തിലെ റെസ്റ്റോറന്റ് മേഖലയിൽ അന്യായമായ ഒരു വില വർധന വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ ഹോട്ടലുകളിൽ കയറി ആഹാരം കഴിക്കുവാനുള്ള സാധാരണക്കാർക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഒരു ചായയെ സംബന്ധിച്ചിടത്തോളം 2 രൂപ വില വർദ്ധിപ്പിച്ചാൽ തന്നെ അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി 1000 രൂപയോളം വില വർദ്ധിപ്പിച്ച പെട്രോളിയം കമ്പനിക്കാർ അടിയന്തരമായി വില വർധനവ് പിൻവലിക്കണം.

0: അടിയന്തരമായി വിലവർദ്ധനവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രതിഷേധാത്മകമായി 6-ാം തീയതി കേരളത്തിലെ മുഴുവൻ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും അടച്ചിട്ട് ശക്തമായ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുവാനും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേരളത്തിൽ 50 ലക്ഷത്തോളം ആളുകളുടെ ഉപജീവനം ഈ മേഖലയിലൂടെയാണ് നടന്നു പോകുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ മേഖലയെ നിലനിർത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പാചകവാതകത്തിന്റെ വിലവർദ്ധനവ്, അതുപോലെ തന്നെ ക്ഷാമം, ഇതെല്ലാം ഒരു ബദൽ സംവിധാനത്തിലേക്കുള്ള സാധ്യതയും നമ്മൾ ആരായുകയുണ്ടായി. FSSA നിയമം നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ ശുചിത്വത്തിന് നല്ല പ്രാധാന്യം കൊടുത്ത സാഹചര്യത്തിൽ എല്ലാ ഹോട്ടലുകളിൽ നിന്നും നമ്മൾ അടുപ്പ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി. ഇപ്പൊ വീണ്ടും റോക്കറ്റ് സ്റ്റവ് പോലുള്ള നൂതനമായ പുക കുറവുള്ള പല സ്റ്റവുകളും നമ്മുടെ സമൂഹത്തിൽ വിൽപ്പനയ്ക്കുണ്ട്. അതെല്ലാം വാങ്ങി ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും വലിയൊരു തടസ്സം, വിറകിന്റെ അന്യായമായിട്ടുള്ള വിലക്കയറ്റമാണ്. വിറകിന്റെ വില ഇരട്ടിയായി. അപ്പൊ അതും പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ വിറക് പോലുള്ള അടുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യാൻ പറ്റിയ തൊഴിലാളികളെ കിട്ടാനില്ല, തൊഴിലാളികൾ നിൽക്കില്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ. ഇതെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അസോസിയേഷൻ അതേപോലെ തന്നെ മുന്നോട്ട് വെച്ചുള്ള ഒരു കാര്യമാണ് കോമൺ കിച്ചൺ. ഒരു യൂണിറ്റിലെ ഒന്നിലധികം ഹോട്ടലുകൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനവും ആലോചിക്കുന്നുണ്ട്. ആദ്യത്തെ പടിയായിട്ട് അമ്പലപ്പുഴയിൽ അങ്ങനെ തുടങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബദൽ സംവിധാനങ്ങളും ഈ മേഖല നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളും സംഘടന ചിന്തിക്കുന്നുണ്ട്.
1: ഇൻഫോപാർക്ക് മേഖലയിൽ പല കമ്പനികളും വർക്ക് ഫ്രം ഹോം കൊടുത്തിരിക്കും.
2: തൃക്കാക്കര പ്രദേശത്തെ ഒരു ഹോട്ടൽ ഉടമയായ അനീഷ് കുമാർ,
1: എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് കൃത്യം പ്രോപ്പർ ആയിട്ട് നമുക്കിപ്പോ മീൽസ് തന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഒരു പരിധിയാണ് എന്റെ ഒരു ഏരിയ വരുന്നത്. അവിടെ ഒരു 1-ോ 2-ോ റെസ്റ്റോറന്റുകൾ മാത്രമേ മീൽസ് ഉള്ളൂ, ചോറുള്ളൂ. ബാക്കി ഗ്യാസിന്റെ ഒരു വിഷയവും അതുപോലെ തന്നെ അന്യായമായ ഗ്യാസിന്റെ വിലവർദ്ധന കാരണം ആളുകൾക്ക് മീൽസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് വലിയൊരു സങ്കടമാണ്. നമുക്കിത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മീൽസ് ഒത്തിരി ഐറ്റം വരുമ്പോൾ അതിന്റെ ചെലവ്, മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരുപാട് കൂടും. അതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ ഈ ഇന്നത്തെ നമുക്ക് ഒരുപാട് അന്യായമായിട്ട് വില കൂട്ടാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് ബന്ധപ്പെടുന്ന ആൾക്കാർ, ഞങ്ങൾ സാധാരണ ചെറുകിട കച്ചവടക്കാരുടെ അടുത്ത് വരുന്നത്, റെസ്റ്റോറൻറ്റടുത്ത് വരുന്നത് ഈ ഓട്ടോ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, അതുപോലെ ടോട്ടോ തൊഴിലാളികൾ, അതുപോലെ സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരെടുത്ത് നമുക്ക് അന്യായമായിട്ട് വില വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഗ്യാസിന്റെ വില വർദ്ധന കാരണം പ്രസ്ഥാനം മുന്നോട്ട് പോകാനുള്ള വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അതിനെങ്ങനെ ഇത് ഓവർകം ചെയ്ത് പോകുന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സബ്സിഡി പോലെയുള്ള ഒരു സംഭവങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ, തൊഴിലാളികൾ, അതുപോലെ തന്നെ ഞങ്ങൾ മിക്ക റെസ്റ്റോറന്റുകളിലും കൂൾബാർ ഉൾപ്പെടെ ഉള്ള അറ്റാച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. പ്രതിസന്ധി തന്നെയാണ് മുന്നോട്ടുള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്രയോ ആളുകൾ ഞങ്ങൾ വില കൂട്ടിയ കൃത്യമായിട്ട് അവരെ ബാധിക്കും. ഇത് ചെയ്യണം എന്നുള്ളൊരു നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ടാണ് ഈ സമരപരിപാടികളായിട്ട് നമുക്കൊരു ആനുകൂല്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. മറ്റു സംവിധാനങ്ങളിൽ എന്ന് പറയുന്നത് നമുക്ക് വിറകാണ്. വിറകിനും അതുപോലെ വില കൂടിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ എറണാകുളം സിറ്റി അതുപോലെ തൃക്കാക്കര മേഖലയിൽ പോകുന്ന സ്ഥലത്ത് ഏകദേശം 100,000 രൂപ, 1 ലക്ഷത്തിന് മുകളിലാണ് മിനിമം അവിടുത്തെ വാടക. അവിടെ പോലെ ഇത്രയും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത റെസ്റ്റോറന്റുകൾക്ക് അവിടെ വിറകെടുപ്പ് പ്രാക്ടിക്കൽ അല്ല. ബിൽഡിംഗ് ഓണർ ഇത് സമ്മതിക്കണമെന്നില്ല. വിറകെടുപ്പ് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്, ഇന്റീരിയറും മറ്റു കാര്യങ്ങളും ടേബിളും അതുപോലെ കാര്യങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിറകെടുപ്പ് അതിന്റെ ഓണർ പറയും ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാശ് മുടക്കിയവൻ എന്ത് ഈ ഹോട്ടൽ വ്യവസായം മുന്നോട്ട് പോകാൻ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇവിടെ ചെറുകിട കച്ചവടക്കാരെല്ലാം പൂട്ടിപ്പോയി സാധാരണക്കാരന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ഹോട്ടൽ വ്യവസായം മാറാൻ പോവുകയാണ്.
3: ഗ്യാസിന്റെ വില വർധനവുമായിട്ട് ബന്ധപ്പെട്ട് കേവലം ഒരു ഹോട്ടൽ ഉടമയുടെ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തൊഴിലാളിയുടെ പ്രശ്നമല്ല ഇത്.
2: മൂവാറ്റുപുഴ ഭാഗത്തെ ഒരു ഹോട്ടൽ ഉടമയായ MP ഷിജു,
3: ഇത് ഒരിക്കലും നീതീകരിക്കാനാകാത്ത രീതിയിലുള്ള ഒരു വർധനവാണ്. അതായത് 1,000 രൂപയ്ക്ക് അകത്ത് വരുത്തിയിരിക്കുകയാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഇടയ്ക്കും ഒരു വിലവർദ്ധനവ് നടത്തിയിരുന്നു. 5 മാസം കൊണ്ട് ഏതാണ്ട് 1,600 രൂപയുടെ അടുത്ത് വരെയുള്ള ഒരു വർധനവാണ് മൊത്തത്തിൽ വരുത്തിയിട്ടുള്ളത്. ഇത് ഈ മേഖലയെ അപ്പാടെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വിലവർദ്ധനവാണ്. അത് മാത്രമല്ല, ഹോട്ടൽ ഉടമയെ അല്ലെങ്കിൽ തൊഴിലാളിയെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്നതല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി അനുബന്ധ വ്യവസായങ്ങളുണ്ട്. അവരെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോട്ടൽ മേഖല നേരിടുന്നത് പോലെ തന്നെ വ്യാപാര മേഖല മൊത്തത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നുവെച്ചാൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിലും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും. അപ്പോ അവരെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ ഈ നാട്ടില് ഉള്ള മണി ഫ്ലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും തകർന്നടിയും അല്ലെങ്കിൽ വളരെ താഴോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് സമര പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമര പരിപാടിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ എല്ലാവരും സഹകരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്തികമായിട്ട്

0: പലരെയും ബാധിക്കും. നല്ല ആഹാര സാധനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം വരും. നമ്മളുടെ പുട്ട്, കടല തുടങ്ങിയ വിഭവങ്ങളെല്ലാം നമുക്ക് അന്യമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് വില വർധനവ് പിൻവലിച്ച് ഈ മേഖല പിടിച്ചു നിർത്താനായിട്ടുള്ള നടപടിയെടുക്കണമെന്നാണ് ഓരോ ഹോട്ടലുകളുടെയും അല്ലെങ്കിൽ ബേക്കറി ഉടമകളുടെയും ആവശ്യം. പക്ഷേ ഒരു ഫയർവുഡ് എന്ന് പറയുന്നതിലേക്കൊന്നും നമുക്ക് ഇനി തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാദത്തിന് വേണ്ടി വേണമെങ്കിൽ പറയാമെന്നല്ലാണ്ട് തൊഴിലാളികൾ ഒരാളും മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ചൂട് കാര്യങ്ങൾ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ, പുകയുണ്ട്, ചാരം വരുന്നവരും അതിനേക്കൊന്നും പോകുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾ ആഗ്രഹിക്കുന്നില്ല. അഡ്ജസ്റ്റൻസ് നമ്മളുടെ മുന്നിലുള്ളത് കോമൺ ആയിട്ടുള്ള ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സ്ഥലത്തേക്ക് തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല വൃത്തിയുള്ള സാധനം, നല്ല അതായത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി സെൻട്രലൈസ്ഡ് രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു പരിധി വരെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കോസ്റ്റ് പല രീതിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചില സാധനത്തിന്റെ വില ഇപ്പോൾ കൂടി നിൽക്കുന്നത് നമുക്ക് കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റുള്ള ഭാഗത്തുനിന്ന് കുറവ് കിട്ടുമ്പോൾ നമുക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ സോളാർ എനർജി, ഇപ്പൊ ഇലക്ട്രിസിറ്റി വെച്ചിട്ടുള്ള പാചകമൊക്കെ നമ്മൾ നോക്കിയാലും ഈ ഇലക്ട്രിസിറ്റി കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഗ്യാസിനേക്കാളും വലിയ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ പിന്നീട് പോയെന്ന് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഹൈക്ക് ഇലക്ട്രിസിറ്റിയിൽ അതിന്റെ ചാർജിൽ വരുന്നുണ്ട്. പിന്നെ അതിന്റെ കണക്റ്റഡ് ലോഡ് അനുസരിച്ചിട്ടുള്ള കുറെ ഡെപ്പോസിറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെലവുകൾ വരുന്നുണ്ട്. പിന്നെ സോളാർ എനർജിയാണ് പിന്നീട് ഉപയോഗിക്കാനായിട്ട്, അതും ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരു സാമ്പത്തിക ലാഭം എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതെല്ലാം അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല നമ്മൾ സോളാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന എനർജി അങ്ങോട്ട് കൊടുത്താലും അത് 24 മണിക്കൂറും തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പില്ല. പലപ്പോഴും പവർ ഫെയിലിയർ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കറണ്ട് അവിടെ നിന്നുള്ള നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആഹാരത്തിന്റെ കുക്കിംഗ് കാര്യങ്ങളിലെല്ലാം തടസ്സം നേരിടും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സമയത്തിന് നടക്കില്ല. അത് പ്രായോഗികമാവുമെന്ന് ഞങ്ങൾക്ക് സംശയം.
1: ഇന്ന് പാചകവാദ രംഗത്ത് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
2: സാമൂഹ്യ പ്രവർത്തകനായ ആന്റണി പട്ടണം,
1: പാചകവാതകം ഇല്ല എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായ ഹോട്ടൽ ഉടമകൾ പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ കടലിടുക്കിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത പശ്ചാത്തലത്തിലാണ് ഈ വിലവർദ്ധനവ് എന്നാണ് പറയുന്നത്. ഒരു സിലിണ്ടറിൽ ഏതാണ്ട് വാണിജ്യ സിലിണ്ടറിൽ ഏതാണ്ട് 1000 രൂപയോളം വർധനവ് ഓയിൽ കമ്പനികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നേരത്തെ വളരെ സുലഭമായി ലഭ്യമായിരുന്ന ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇപ്പോൾ വളരെയേറെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരെ വന്നിരിക്കുകയാണ്. ഈ നിയന്ത്രണം മൂലം സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന ഈ സിലിണ്ടറുകൾ ഇപ്പോൾ കിട്ടാത്തതിനാൽ പാതയോരങ്ങളിലും വഴിയോരങ്ങളിലും ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ഹോട്ടൽ കച്ചവടക്കാരെല്ലാം, സ്ട്രീറ്റ് ഫുഡ് വിറ്റിരുന്ന ആളുകളെല്ലാം ഇന്ന് ബിസിനസ് നിർത്തി. ഈ രംഗത്ത് വളരെയേറെ പ്രതിസന്ധികൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ പലതും പട്ടിണിയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ മെയിനായിട്ട് വാണിജ്യ സിലിണ്ടറിനും അതുപോലെ തന്നെ 5 കിലോ സിലിണ്ടറുകൾക്കുമാണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ എല്ലാം പാവഭാരം പേറുന്നത്, ഇതിന്റെ എല്ലാം കഷ്ടതയും അവശതയും അനുഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ഇപ്പോൾ പുറത്തിറങ്ങി, പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ കാലമാണ്, വെക്കേഷൻ കാലത്ത് കുടുംബം ഒന്നടങ്കം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെയും കൂട്ടി ഒരു പുറത്തേക്ക് ഇറങ്ങി ഒരു പിക്നിക്കിന് പോയാലോ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങി ഒരു സിനിമയ്ക്ക് പോയാലോ, മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയി ഒരു ചായ കുടിക്കാൻ കയറിയാൽ, ഒന്ന് വിശക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒരു ചായ കഴിച്ചു അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥയാണുള്ളത്. ഇത് സാധാരണ കാരണം മാത്രമല്ല, ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള കൂലിപ്പണിക്കാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ഇവരൊക്കെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അനേകം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, അനേകം തൊഴിലാളികളുണ്ട്, ചുമട്ടുതൊഴിലാളികളുണ്ട്, ഇവരെല്ലാം പകൽ സമയങ്ങളിൽ മുഴുവൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു നേരമാണ്. ഇന്ധനക്ഷാമം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പല ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ടു. അപ്പൊ അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾ കൃത്യമായി ബില്ലടിച്ചു കൊടുക്കുന്നുണ്ട്, കണക്ഷൻ ഉള്ള ആളുകൾക്ക് ബില്ലടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പാതയോരങ്ങളിൽ തട്ടുകടകൾ നടത്തിയിരുന്നവർ, അവർ ലീഗലായിട്ട് സിലിണ്ടർ ഉപയോഗിച്ചിരുന്ന ആളുകളല്ല, അവർക്ക് അല്ലാതെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അധികം ഉണ്ടായിരുന്ന സിലിണ്ടറുകളിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് കൊടുക്കുന്നില്ല, ബില്ലടിച്ചാണ് ഗ്യാസ് ഏജൻസികൾ സിലിണ്ടറുകൾ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ബില്ലടിച്ച് ഒത്തിരിയേറെ സിലിണ്ടറുകൾ ഒരു ഹോട്ടലുകാർക്ക് 5-ഉം 10-ഉം കണക്ഷനുള്ള ഹോട്ടലുകാരുണ്ട്. അതവര് വാങ്ങി സ്റ്റോക്ക് വെക്കുന്നൊരവസ്ഥയാണുള്ളത്. നാളെ എങ്ങനെ വില കൂടിയാലോ തീർന്നു പോയാലോ എന്നുള്ള ആവശ്യം ഇതുകൊണ്ട്. പക്ഷെ അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തേക്കാൾ കൂടുതൽ സിലിണ്ടർ കൊടുക്കുന്ന ആ സംവിധാനത്തിന് ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തി അത് പൊതുമാർക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുകയും

0: ഈ ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പുറത്തിറങ്ങി ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇന്നത്തെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് മൂലമുണ്ടാകുന്ന ഈ വിലവർദ്ധനവ് തന്നെയാണ്. അത് ഈ നാട്ടിലെ മുഴുവൻ ജനത്തെയും ഒന്നടങ്കം വലിയ കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്.
1: ഹോട്ടൽ ഉടമയായ ചന്ദ്രബാനു:
2: അപ്രതീക്ഷിതമായി ഗ്യാസിന്റെ വിലവർദ്ധനവ് ഹോട്ടൽ വ്യവസായത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് 993 രൂപയുടെ ഭീമമായ വർദ്ധനവ് സമീപകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഹോട്ടലുകൾ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പ്രയാസപ്പെടുകയാണ്. ഒരു സിലിണ്ടർ യൂസ് ചെയ്യുന്നവർക്ക് ഏകദേശം 30-35,000 രൂപ ഒരു മാസം എക്സ്ട്രാ ചെലവ് വരും. രണ്ടും മൂന്നും സിലിണ്ടർ യൂസ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? സാധനങ്ങളുടെ ക്രമാതീതമായ വിലവർധന മൂലം ലാഭങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായി വില വർദ്ധിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ വീണ്ടും കച്ചവടം താളത്തെറ്റവും ഉപഭോക്താക്കൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് തള്ളിവിടുന്ന ഈ പ്രവണത എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഗ്യാസിന്റെ വിലവർധനവ് ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ ആവശ്യം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഹോട്ടൽ വ്യവസായം നേരിടുകയാണ്.
1: യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതത്തിന് ഇറാൻ വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമം നേരിടുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് പാചകവാതകത്തിന് വില വർദ്ധിക്കുവാൻ കാരണമാകുന്നു. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പരമ്പരാഗതമായ രീതിയിൽ പാചകം ചെയ്യുവാനും പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പെട്രോളിയം വാതകത്തെ ആശ്രയിച്ചാണ് ഈ വ്യവസായം മുന്നോട്ടു പോകുന്നത്. ഈ വില വർധനവ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടതാണ്. അതിലൂടെ ന്യായമായ വിലയ്ക്ക് പാചകവാതകം ലഭിക്കാനാവശ്യമായ സാഹചര്യം ഉണ്ടാക്കി ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പാചകവാതകത്തിന് തീവിലയാകുന്നു.
3: നിർവഹണം NS ജയമോഹൻ, സഹായം AV മഹേഷ് ബാബു.
4: സമകാലികം. ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
5: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
4: 9447007786.
3: സമയം 7 മണി കഴിഞ്ഞ് 50:51. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
6: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
7: സ്വാതന്ത്ര്യസമരം നാടൊട്ടുക്കും പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. വെള്ളക്കാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് പട്ടണത്തിലുള്ളവരും നാട്ടിൻപുറത്തുള്ളവരും ഒരേപോലെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ശ്രീധരൻ ഡോക്ടർ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും പാവപ്പെട്ട രോഗികളുടെ അടുക്കലേക്ക് നടന്നു ചെല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഒരിക്കൽ യാത്രക്കിടയിൽ വെച്ച് കണ്ടുമുട്ടിയ കേളപ്പൻ പറയുന്നു, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കർമ്മം വളരെ പാവപ്പെട്ടവരെ സേവിക്കാൻ നാട്ടിൻപുറത്തേക്ക് പോവുക എന്നതാണ്. അങ്ങനെയൊരു നാട്ടിൻപുറം എവിടെയാണുള്ളത്? ശ്രീധരൻ ഡോക്ടർ അന്വേഷിച്ചു. കേരളത്തിലെ എല്ലാ നാട്ടിൻപുറങ്ങളിലും പാവങ്ങളുണ്ട്, കേളപ്പൻ പറഞ്ഞു. എങ്കിലും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സ്ഥലം? ശ്രീധരൻ ഡോക്ടർ ഒരു ദിശാമാർഗം ചോദിച്ചു. കേളപ്പന്റെ മറുപടി, ഞാൻ ഒരിടം പറഞ്ഞു തരാം. അങ്ങനെയാണ് ഡോക്ടർ ഇവിടേക്ക് വന്നത്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഡോക്ടർക്ക് തോന്നുന്ന കാര്യം അതെത്ര നന്നായി എന്നത് മാത്രമാണ്. ഗാന്ധിജി ആരംഭിച്ച ഉപ്പു സത്യാഗ്രഹത്തിന്റെ തുടർച്ചയെന്നോണം കേരളത്തിലും അത് നടക്കുകയാണ്. കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഇവിടെ അത് നടക്കുന്നത്. പയ്യന്നൂരിൽ ആദ്യത്തെ ഉപ്പു സത്യാഗ്രഹം, അതുകഴിഞ്ഞ് കേളപ്പൻ നേരിട്ട് കീഴൂരിലേക്ക് വരുമെന്ന് പറഞ്ഞ കാര്യം ശ്രീധരൻ ഡോക്ടർ ഓർത്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ അങ്ങനെ നടക്കില്ലെന്നും കേളപ്പൻ സൂചിപ്പിച്ചിരുന്നു. കൃത്യമായ വിധിനിർണയം രാഷ്ട്രീയത്തിൽ അസാധ്യമാണെന്നാണ് കേളപ്പന്റെ അഭിപ്രായം. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് പയ്യന്നൂർ കടപ്പുറത്തേക്ക് ഉപ്പുകുറുക്കാൻ കേളപ്പൻ പോകുമ്പോൾ അറസ്റ്റും ജയിലുമെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് തിരിച്ചുവരാൻ കഴിയില്ലെന്ന് മെറ്റിൽഡയോടും ദേവകിയോടും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേളപ്പൻ ഇന്ന് മടങ്ങിയെത്തുമെന്നാണ് പത്രവാർത്തയിൽ പറയുന്നത്.

0: തൃക്കരിപ്പൂരിൽ വെച്ചാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം സംബന്ധിച്ച ആദ്യത്തെ അറസ്റ്റുകൾ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിയമവിരുദ്ധമായി ഉപ്പു വിറ്റുകൊണ്ടിരിക്കെ സത്യാഗ്രഹ നേതാവായ കെ കേളപ്പനെയും അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഉപ്പു വാങ്ങിയ സി എം കുഞ്ഞിരാമൻ നായരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ നടത്തിയാണ് മൂന്ന് നാഴിക അകലെയുള്ള ചന്ദേര പോലീസ് ഔട്ട്പോസ്റ്റിലേക്ക് കൊണ്ടുപോയത്. കാഞ്ഞങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പത്മൻ ഇവരുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി. ജാമ്യം കെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനൊരുക്കമില്ലെന്ന് കേളപ്പനും കൂട്ടരും പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരെയും വിട്ടയച്ചു. പത്രവാർത്ത അനുസരിച്ച് കേളപ്പൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് കീഴൂരിൽ എത്തേണ്ടതാണ്. അങ്ങനെ തോന്നിയത് കാരണം രോഗികളെ വളരെ വേഗത്തിൽ പരിശോധിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. ഉച്ചയായപ്പോഴേക്കും പരിശോധനാ മുറിയിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞു. തിരക്ക് പിടിച്ച് ജോലി തീർത്തത് കാരണം നല്ല ക്ഷീണം തോന്നി. ഒരു കാപ്പി കുടിക്കുവാൻ വല്ലാത്ത ആഗ്രഹം. സാധാരണ ഈ സമയമാകുമ്പോൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും മാധവി കാപ്പിയുമായി എത്താറുള്ളതാണ്. മാധവിയെയും കാണുന്നില്ല. പതിവ് പോലെ എന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിന് ദേഷ്യം പിടിച്ച് അവൾ മാറി നിൽക്കുകയാണോ എന്നും ഡോക്ടർ ശങ്കിച്ചു. എന്നാൽ ആലോചിച്ചപ്പോൾ അങ്ങനെയൊരു കാരണം ഓർമ്മയിൽ വന്നതേയില്ല. തന്റെ ഭാഗത്തുനിന്നും ഒരു പിഴവും ഉണ്ടായിട്ടില്ല, ഉറപ്പ്. എല്ലാ രോഗികൾക്കും മരുന്ന് കൊടുത്തു തീർത്ത് കമ്പൗണ്ടർ ദാമോദരൻ പുറത്തു വന്നപ്പോൾ ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു, വൈകിട്ടത്തെ തീവണ്ടിക്ക് കേളപ്പൻ വരിയായിരിക്കും. ഒരു ജഡ്കയും വിളിച്ച് നീ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. ദാമോദരനും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോട് അനുഭാവമുണ്ട്. അതുകൊണ്ട് ഒരു ജോലി എന്ന നിലയിലല്ല, മറിച്ചൊരു കർത്തവ്യം എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാറുള്ളത്. അവനത് സന്തോഷപൂർവ്വം ചെയ്യുകയും ചെയ്യും. വൃശ്ചികവേലിന് നല്ല ചൂടുണ്ടായിരുന്നു. വൈകുന്നേരം കുട്ടിമാളും അമ്മയും ശ്രീകണ്ഠ പൊതുവാളും സി കെ ഗോവിന്ദൻ നായരും വരാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്തെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഏകോപിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനു പറ്റിയ ഒരു സ്ഥലം ഈ വീടാണെന്നാണ് അവർ പറയുന്നത്. അത് കേളപ്പന്റെ കൂടി കണ്ടുപിടുത്തമായിരുന്നു. വൈകിയാണ് കാപ്പി കയ്യിൽ കിട്ടിയത്. അത് തരുമ്പോൾ ഭാര്യ ചോദിച്ചു, ഇന്ന് കോൺഗ്രസ് ഒന്നുമില്ലേ? ആ ചോദ്യത്തിന് അനേകം ധ്വനികളുണ്ടെന്ന് ശ്രീധരൻ ഡോക്ടർ തിരിച്ചറിഞ്ഞു. അവൾക്ക് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒട്ടും ഇഷ്ടമല്ല. കണ്ണൂരിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലളിത ജീവിതമായിരുന്നില്ല അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഡോക്ടർമാർക്ക് നാട്ടിൻപുറത്തായാൽ വലിയ വരുമാനമൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് കോഴിക്കോട് പട്ടണത്തിൽ താമസിക്കാനായിരുന്നു അവളുടെ നിർദ്ദേശം. ഇടയ്ക്ക് ഇവിടേക്കുള്ള വഴി പറഞ്ഞു തരുമ്പോൾ കേളപ്പൻ പലതും ഓർമ്മിപ്പിച്ചു. അലോപ്പതി ചികിത്സാ സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു നാട്ടിൻപുറം, അധികവും വളരെ സാധാരണക്കാർ, അത്ര വലിയ വരുമാനമൊന്നും ഉണ്ടാകില്ല. എന്നാലോ മനസ്സറിഞ്ഞ് സ്നേഹം ലഭിക്കും. ഗാന്ധിജി പറഞ്ഞ ഒരു വാചകം കേളപ്പൻ അന്നും ഉദ്ധരിച്ചു. ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും ദരിദ്രനായ ഒരാളുടെ മുഖം മനസ്സിൽ സങ്കല്പിക്കുക. കേളപ്പൻ പറഞ്ഞത് സത്യമായി തീർന്നു. ഇവിടെ ദിവസവും കാണുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന മുഖമാണ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50.
3: വെഡിങ് ഫിക്സ് ചെയ്തോലെ എങ്കി, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് പ്രിയ, ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. മോൾക്ക് വേണ്ടിയാണ്. മോള് ഇപ്പോ യു ജി ചെയ്തോണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ് എക്കണോമിക്സില്. അപ്പോ ഇനി അത് കഴിഞ്ഞിട്ട്
2: ഏത് കോളേജിലാ പഠിക്കണം?
3: പറവൂര്.
2: എങ്ങനെയുണ്ട് മാർക്കൊക്കെ?
3: മാർക്ക് ഇപ്പൊ തേർഡ് സെമിസ്റ്റർ വരെ എ ഗ്രേഡ് ഉണ്ട്.
2: പ്ലസ് ടു ആയിരുന്നു, സി ബി എസ് ഇ ആയിരുന്നു, സ്റ്റേറ്റ് ആയിരുന്നു.
3: പ്ലസ് ടു വരെ സി ബി എസ് ഇ ആയിരുന്നു. മോള് പഠിച്ചത് ബയോമാക്സ് ആണ്.
2: അമ്മ സാമ്പത്തികമായിട്ട് സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഫൈനൽ ഇയർ അല്ലേ?

0: ഇപ്പൊ തന്നെ ആ കുട്ടിയോട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഓൾ ഇന്ത്യ ടെസ്റ്റ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് എം എ പി എച്ച് ഡിയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്,
1: ഇന്റഗ്രേറ്റഡ്
0: എം എ പി എച്ച് ഡിക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി പി ജി എൻട്രൻസ് ടെസ്റ്റ്, ഒരെണ്ണം അല്ല എൻട്രൻസ് എക്സാംസ്, 10-18 എക്സാം ഉണ്ട്. എക്കണോമിക്സുകാർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ടോപ്പ് ലെവലിൽ എത്താൻ വേണ്ടി എക്സാം ഉണ്ട്. ആ പരീക്ഷയ്ക്ക് ഒരു 6-7 മാസം ഇരുന്ന് പഠിച്ച് എക്കണോമിക്സ് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളാണെങ്കിൽ ആ പരീക്ഷ പാസ്സായാൽ സുരക്ഷിതമായി 3-4 കൊല്ലം പഠിക്കേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ ആ കോഴ്സൊക്കെ ഫണ്ടഡ് ആണ്, സ്കോളർഷിപ്പ് കിട്ടും, ആ പരീക്ഷ എഴുതാൻ പറയുക, അതല്ല സംഭവം, നിങ്ങളുടെ പ്രയോറിറ്റി ആവുന്നുമല്ല. ഒരു ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇപ്പൊ തന്നെ ആ കുട്ടിയോട് ഏതെങ്കിലും ആപ്പ് മേടിച്ചിട്ട്, 164 മത്സര പരീക്ഷകൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്, അതിൽ 36 പരീക്ഷ ബാങ്കിലാണ്. എക്കണോമിക്സിലെ ബാങ്കുകാർ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ എക്കണോമിക്സ് പഠിച്ച ആൾക്കാരാ, അതിനോട് ആ ബാങ്ക് ടെസ്റ്റ് എഴുതാൻ പറയാം. ഗുഡ് ലക്ക്. ഓക്കെ,
2: പ്രിയ ശ്രോതാക്കളെ, എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ മാസം 11 തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 04-8424-26-387, 04-8424-26-397, അല്ലെങ്കിൽ 94-46-45-58-88. സമയം ഈ മാസം 11 തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8:00.
3: ആകാശവാണി FM വാർത്തകൾ.
2: പശ്ചിമബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പരിധി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ആണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ലൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 kg സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജരുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: കാലത്തിനും ശാസ്ത്രത്തിനും മുമ്പേ സഞ്ചരിച്ച ഭിഷഗുരൻ. ചില ശാസ്ത്രജ്ഞന്മാർ അവരുടെ ചില കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും അംഗീകാരത്തിൻ്റെയും കൊടുമുറികൾ കയറാറുണ്ട്. ജനോപകാരപ്രദമായ ഒരൊറ്റ കണ്ടുപിടുത്തം മതി ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവരെ ലോകത്തിന് പ്രിയങ്കരനാക്കാൻ. എന്നാൽ മറുവശത്ത് ചിലരാവട്ടെ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ മഹത്തരമെങ്കിലും അത് അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ജീവിതം തന്നെ അവതാളത്തിലാവും. അത്തരത്തിൽ നിർണായകമായ ഒരു കണ്ടുപിടുത്തം നടത്തി.

0: നടത്തുകയും എന്നാൽ ഒട്ടും ആഘോഷിക്കപ്പെടാതെ പോവുകയുമായ ചില പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ആഘോഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ കരിയറിൽ തന്നെ കരിനിഴൽ വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അമേരിക്കയിലെ മേരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിൽ ഡോക്ടർ ബർട്ട്ലി പി ഗ്രിഫിത്തും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് 57 വയസ്സുള്ള ഡേവിഡ് ബെനറ്റ് എന്ന വ്യക്തിയിൽ പന്നിയുടെ ഹൃദയം വിജയകരമായി മാറ്റിവെച്ച വാർത്ത നമ്മൾ കേട്ടിരുന്നു. അതിനു പിറകെ ഡോക്ടർ ബാട്ട്ലിക്ക് അഭിനന്ദനവുമായി ലോകം എത്തി. എന്നാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ശസ്ത്രക്രിയ നമ്മുടെ രാജ്യത്തും നടന്നിരുന്നു എന്ന് എത്ര പേർക്കറിയാം. അത് ചെയ്ത ഡോക്ടർ അതിൻ്റെ പേരിൽ 40 ദിവസത്തോളം ജയിലിൽ കിടന്ന കഥ എത്ര പേർക്കറിയാം. അസമിലെ സോനാപൂരിൽ 1997 ധനിറാം ബറുവ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ധനിറാം ബറുവ എന്ന ഡോക്ടറാണ് ഈ സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തിയത്. ഹൃദയത്തിൽ സുഷിരങ്ങളുള്ള പൂർണ സഖിയ എന്ന 23-കാരനിലാണ് ശസ്ത്രക്രിയ നടത്തി ഒരു പന്നിയുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. ഹോങ്കോങ് സ്വദേശിയായ ജോനാഥൻ ഹോ ആയിരുന്നു അദ്ദേഹത്തിനെ അതിൽ അസിസ്റ്റ് ചെയ്തത്. അവയവമാറ്റ ശസ്ത്രക്രിയ മേഖലയിലെ സാങ്കേതിക വിദ്യകൾ ദുഷ്കരമായിരുന്ന അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ ഭാഗികമായി മാത്രം വിജയം കാണുകയും എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ആ രോഗി മരിക്കുകയും ചെയ്തു. ജനിതക എഞ്ചിനീയറിംഗ് വേണ്ട വിധം വികസിക്കാതിരുന്ന അക്കാലത്ത് ചില ബയോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായാണ് ഡോണറിൻ്റെയും സ്വീകർത്താവിൻ്റെയും ശരീരത്തിൽ ചെയ്യാനായത്. 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരം 1997 ജനുവരി 10 അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആവശ്യമായ ലൈസൻസും അനുവാദവും വാങ്ങിയിരുന്നില്ല എന്നതായിരുന്നു കുറ്റം. അങ്ങനെ 40 ദിവസത്തോളം അവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം അദ്ദേഹം തളർന്ന മനസ്സുമായാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അതിനുശേഷം 18 മാസത്തോളം അദ്ദേഹം വീട്ടു തടങ്കലിൽ എന്ന പോലെ കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് തകർക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അപകടാവസ്ഥയിലായെങ്കിലും മാനസിക നില വീണ്ടെടുത്തുകൊണ്ട് വീട്ടിൽ അദ്ദേഹം പിന്നെയും തൻ്റെ ഗവേഷണങ്ങൾ തുടർന്നു. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മാന്ത്രിക തന്മാത്രകൾ എന്ന് വിളിപ്പേര് നൽകിയ α-DH2, β-DH2 എന്നീ പദാർത്ഥങ്ങൾ ഔഷധ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും അവ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ ഉണ്ടാവാറുള്ള അതികഠിനമായ വേദനയ്ക്ക് ഫലപ്രദമായ വേദന സംഹാരിയായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ഇന്നത്തെ ആദ്യത്തെ പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. എന്റെ സ്ഥലത്തിന്റെ റോഡിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്ത് 18 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവുമുള്ള മതിലിന്റെ അറ്റത്ത് ഒരു തൂണുണ്ട്. എന്റെ അയൽവാസി 10 ഇഞ്ച് തൂൺ ചെറുതാക്കി അയാളുടെ സ്ഥലത്തിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ എന്റെ അതിരിനോട് ചേർന്ന് 2 തെങ്ങുകൾ ഉണ്ടായിരുന്നു. അയാൾ ആ തെങ്ങുകളുടെ വേരുകൾ വെട്ടിമാറ്റി അതിന്റെ ഫലമായി ഒരു തെങ്ങ് അകത്തേക്ക് ചരിഞ്ഞു പോകുകയും ചെയ്തു. എന്നാൽ മറ്റൊരു തെങ്ങിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. എന്നാൽ അധികം താമസിയാതെ അദ്ദേഹം ആ തെങ്ങുകൾക്ക് മരുന്ന് നൽകുകയും ഉണക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അയൽവാസി എന്റെ മുറ്റത്തുള്ള തെങ്ങ് അപകടകാരിയാണ് എന്നും വെട്ടിമാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ പൈസ മുടക്കി തെങ്ങ് വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസിയുടെ സ്ലാബ് മതിലിൽ എടുത്തുമാറ്റി പകരം തകിട് മറ ഉണ്ടാക്കുകയും ചെയ്തു. അയൽവാസി തകിട് മതിലിനോട് ചേർന്ന് 4 ഇഞ്ച് കോൺക്രീറ്റ് എന്റെ പറമ്പിലിടുകയും ചെയ്തിട്ടുണ്ട്. ഞാനും ഭാര്യയും പ്രായം ചെന്നവരാണ്. നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമുണ്ട്. ഈ അയൽവാസി ഇതെല്ലാം ചെയ്യുന്നത് രാത്രിയിലാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കുവാൻ സാധിക്കുമോ? എന്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട വകുപ്പിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല.
0: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് ഇനി ചെയ്യേണ്ടതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷ്.
2: ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താക്കൾ പ്രായമേറിയവരാണ്. എന്നാൽ തങ്ങളുടെ സ്വൈര്യമായ ജീവിതത്തിനോ വിഘാതം സൃഷ്ടിക്കാൻ ആർക്കും അധികാരമില്ല. ഇക്കാര്യത്തിൽ അടിയന്തരമായി ചെയ്യാൻ

0: കഴിയുന്നത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിച്ച് അയൽവാസികളുടെ തങ്ങളുടെ വീട്ടിലേക്കുള്ള അതിക്രമിച്ചു കയറ്റവും തങ്ങളുടെ വീട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നതിനുമെതിരെ അല്ലെങ്കിൽ മതിൽ പൊളിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കാൻ കഴിയും. കോടതി ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് പ്രകാരം അയൽവാസികളെ ഇതിൽ നിന്നും വിലക്കിക്കഴിഞ്ഞാൽ പിന്നീട് അയൽവാസികൾ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ തുടർന്നാൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അതിർത്തി പുനർനിർണയിച്ചു കിട്ടുന്നതിനുവേണ്ടി കോടതിയെ സമീപിക്കാനും ഒരു ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി എന്ന രീതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് ഒരു ഹർജി ഫയൽ ചെയ്തും തങ്ങളുടെ അതിരുകൾ കൃത്യമായി നിർണയിച്ചു കിട്ടുവാനും സാധിക്കും. ഇവിടത്തെ വിഷയത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് സമീപത്തുള്ള അല്ലെങ്കിൽ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മുൻസിഫ് കോടതിയെ സമീപിച്ച് എതിർ കക്ഷികളുടെ അല്ലെങ്കിൽ അയൽവാസികളുടെ ഇത്തരത്തിലുള്ള കയ്യേറ്റത്തിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ്, അവരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വാങ്ങിക്കുകയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യകർത്താക്കൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ നിയമ സേവന അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കുകയും തങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്ന് രേഖകൾ കാണിച്ച് തെളിയിക്കുകയും ചെയ്താൽ അവർക്ക് ഇക്കാര്യത്തിൽ സൌജന്യമായി നിയമ സഹായവും ലഭ്യമാകുന്നതാണ്.
1: ഇനി രണ്ടാമത്തെ പരാതി. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ആര്യാട് നിന്നും മഞ്ജു ആണ് പരാതിക്കാരി. പരാതി എന്താണെന്ന് നോക്കാം.
2: ഞാൻ എറണാകുളത്തുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 2026 ഏപ്രിൽ 17 രാവിലെ 10 എന്നെ ഫോണിൽ വിളിക്കുകയും ഞാൻ പഴയ കസ്റ്റമറാണ് എന്നും ആയതിനാൽ തന്നെ ഒരു ഓഫർ ഉണ്ട് എന്നും താങ്കൾക്ക് 1,50,000 രൂപയോളം പാസായിട്ടുണ്ട് എന്നും പറയുകയുണ്ടായി. തുടർന്ന് അവർ ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെ ഞാൻ വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥർ എന്റെ വീട്ടിൽ അന്വേഷണത്തിന് വരികയും 6,610 രൂപ ഈ സ്ഥാപനത്തിൽ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകുകയും ചെയ്തു. എന്നാൽ ഇത്ര ദിവസമായിട്ടും ഇക്കാര്യത്തിന് ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് എറണാകുളം ഓഫീസിൽ ഞാൻ വിളിക്കുകയും ചെയ്തു. അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ നാളിതുവരെയായിട്ട് വിളിച്ചിട്ടുമില്ല. ആയതിനാൽ അവർ വാഗ്ദാനം ചെയ്ത ഈ തുക ലഭിക്കുന്നതിന് എനിക്ക് അർഹതയുണ്ടോ?
1: ഈ പരാതിയിൽ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരിക്ക് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക വായ്പ ലഭിക്കാൻ അർഹതയുണ്ട് എന്നും അതിന് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് പരാതിക്കാരി അത് നൽകുകയും കൂടാതെ 6,610 രൂപ അടയ്ക്കാനും ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെട്ടു. എന്നാൽ പരാതിക്കാരി തുക നൽകിയോ എന്ന് കത്തിൽ നിന്ന് വ്യക്തമല്ല. നൽകിയിട്ടില്ല എങ്കിൽ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. വായ്പ നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ഥാപനം തന്നെയാണ്. ഇനി ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെട്ട തുക നിങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ തുക തിരികെ ലഭിക്കാനോ അല്ലെങ്കിൽ പൈസ നൽകിയിട്ടും സ്ഥാപനം വാഗ്ദാനം ചെയ്ത സേവനം ലഭിച്ചില്ല എങ്കിൽ അത് വഞ്ചനാ കുറ്റമാണ്. അതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം എന്നാണ് നിയമവേദി ഇക്കാര്യത്തെക്കുറിച്ച് നിയമോപദേശം തേടിയപ്പോൾ ലഭിച്ച മറുപടി. ഇനി അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
2: ഏതാനും ആഴ്ചകൾ മുമ്പ് നിയമവേദിയിൽ ലിസ് എന്ന സ്ഥാപനത്തെ കുറിച്ച് പറയുന്നതായി കേട്ടു. ഞാനും 2006 ലിസ് എന്ന സ്ഥാപനത്തിൽ 10,000 രൂപയോളം അടച്ചിരുന്നു. പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമ്പനി പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലിസിൽ ഞാൻ അടച്ച തുക തിരിച്ചു കിട്ടുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
1: ലിസ് എന്ന ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് നിരവധി കത്തുകൾ ഇതിനു മുൻപും നിയമവേദിയിൽ വന്നിട്ടുണ്ട്. അതിന് നിയമവേദി നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും നൽകാനുള്ളത്. നിലവിൽ ലിസ് എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഹൈക്കോടതി സെറ്റിൽമെന്റ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM മുഹമ്മദ് ഷിറാസ്, അഡ്വക്കേറ്റ് R. സുധീർ, അഡ്വക്കേറ്റ് CE ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് സെറ്റിൽമെന്റ് ഓഫീസർമാർ. ഇവരുടെ ഫോൺ നമ്പറുകൾ ഹൈക്കോടതി ഓഫീസിലോ ഹൈക്കോടതി ബാർ അസോസിയേഷനിലോ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. പരാതിക്കാരൻ കയ്യിലുള്ള രേഖകൾ സഹിതം സെറ്റിൽമെന്റ് ഓഫീസർമാരെ കാണുക. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് TS.
3: ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളതും ഓരോ പൗരന്റെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് വെറും പിടിച്ചുകൊണ്ട് പോകൽ മാത്രമല്ല, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന ശക്തമായ നിയമ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിലെ 21-ാം വകുപ്പ് വ്യക്തമാക്കുന്നത് നിയമം നിർദ്ദേശിക്കുന്ന ശരിയായ നടപടിക്രമം പാലിക്കാതെ ഒരാളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുത്തുകളയാൻ

പാടില്ല എന്നതാണ്. ഈ ശരിയായ നടപടിക്രമം വെറും ഒരു നിയമം ഉണ്ടെന്നതല്ല, അത് ന്യായമായും നീതിയുള്ളതും മാനുഷികവുമായിരിക്കണം എന്നും മനേക ഗാന്ധി വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് പോലീസിന് അധികാരമുണ്ടെങ്കിൽ അത് നിയന്ത്രണാതീതമല്ല, നിയമപരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ്. സാധാരണയായി ഗുരുതരമായ ഒരു കുറ്റം ചെയ്തതായി പോലീസിന് യുക്തിസഹമായ സംശയമുണ്ടായാൽ, അല്ലെങ്കിൽ ആ വ്യക്തി കുറ്റം ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതി തിരിയുന്ന ആളായാൽ ഒളിച്ചോടൻ സാധ്യതയുണ്ടെങ്കിൽ, തെളിവുകൾ നശിപ്പിക്കുവാനോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കേന്ദ്രതത്വം ഉണ്ട്, അതായത് അറസ്റ്റ് അവസാന മാർഗമാണ്. ഇത് ശക്തമായി പറഞ്ഞത് അർണേഷ് കുമാർ വസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിലാണ്. ആ കേസിൽ സുപ്രീംകോടതി പറഞ്ഞു, ഓരോ കേസിലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ആദ്യം അറസ്റ്റ് ഇല്ലാതെ അന്വേഷണം നടത്താനാകുമോ, പ്രതി സഹകരിക്കുമോ, ഒളിച്ചോടാനുള്ള സാധ്യതയുണ്ടോ, തെളിവുകൾ നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റ് എന്ന തീരുമാനം എടുക്കേണ്ടതുള്ളൂ, പ്രത്യേകിച്ച് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. ഇനി നമുക്ക് അറസ്റ്റ് എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. നിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അവനെ ശാരീരികമായി സ്പർശിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എടുക്കുകയോ ചെയ്യുന്നതിലൂടെയാണ്. ചിലപ്പോൾ ആ വ്യക്തി സ്വമേധയാ കീഴടങ്ങിയാലും അത് അറസ്റ്റായി കണക്കാക്കാം. എന്നാൽ ഇവിടെ ഒരു നിർണായക നിയന്ത്രണം, അനാവശ്യമായ ബലം ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രം ബലം ഉപയോഗിക്കാം. അതിലധികം ബലം ഉപയോഗിച്ചാൽ അത് അധികാര ദുരുപയോഗമായി കണക്കാക്കും. അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിയെ അപമാനിക്കരുത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ അവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറരുത്. കാരണം അറസ്റ്റ് ശിക്ഷയല്ല, അത് അന്വേഷണം സുഗമമാക്കാൻ ഉള്ള ഒരു നടപടിക്രമമാണ്. അറസ്റ്റ് ചെയ്ത ശേഷം പോലീസിന് ആ വ്യക്തിയുടെ ശാരീരിക പരിശോധന നടത്താം. അപകടകാരിയായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. പക്ഷേ ഇത് മാന്യതയും സ്വകാര്യതയും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇനി സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമം നൽകുന്ന പ്രത്യേക സംരക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകളെ സാധാരണയായി രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യാവൂ. അതിന് വ്യക്തമായ കാരണം രേഖപ്പെടുത്തണം. വനിതാ പോലീസുകാർ തന്നെ സ്ത്രീയെ സ്പർശിച്ച് അറസ്റ്റ് ചെയ്യണം. സ്ത്രീയുടെ ശാരീരിക പരിശോധന മറ്റൊരു സ്ത്രീയാൽ മാത്രമേ നടത്താവൂ. ഇത് വളരെ മാന്യതയോടെയും സ്വകാര്യത കാത്തുസൂക്ഷിച്ചും വേണം ചെയ്യുന്നത്. ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധിക ശ്രദ്ധ വേണമെന്ന് സീല ബൾസെ വസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. സാധാരണയായി പോലീസിനാണ് ഈ അധികാരം ഉള്ളത്. മജിസ്ട്രേറ്റ് തൻ്റെ മുന്നിൽ കുറ്റം നടന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കഴിയും. കൂടാതെ ഒരു സാധാരണ പൗരനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാം, അതായത് നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഗുരുതര കുറ്റം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തടഞ്ഞു പിടിക്കാം. പക്ഷേ ഇവിടെ ഒരു കർശന നിയമമുണ്ട്, അതായത് ആ വ്യക്തിയെ ഉടൻ തന്നെ അല്ലെങ്കിൽ പരമാവധി 6 മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൈമാറണം, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധ തടങ്കലായി മാറും. അതായത് നിയമം പൗരന്മാർക്ക് സഹായിക്കാൻ അധികാരം നൽകുന്നു, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നുമില്ല. ഇനി അറസ്റ്റിലായ വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും വളരെ വിശദമായിട്ട് നോക്കാം. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമായി അറിയിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ജാമ്യം ലഭിക്കുമോ എന്നും അറിയണം. എന്തു തരത്തിലുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പറയണം. കുടുംബാംഗങ്ങളെയോ അടുത്തുള്ള ബന്ധുക്കളെയോ വിവരം അറിയിക്കണം. ഒരു അഭിഭാഷകൻ്റെ സഹായം തേടാനും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അഭിഭാഷകനെ കാണാനും അവകാശമുണ്ട്. ഇത് ഒരു അടിസ്ഥാന അവകാശമാണ്. ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു സംരക്ഷണം ആണ് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ഒരു

0: കൂടാതെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അറസ്റ്റ് നിർബന്ധമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഈ മുഴുവൻ നിയമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വലിയ സത്യമാണ്, അതായത് അറസ്റ്റ് ഒരു ശക്തമായ അധികാരമാണ്, പക്ഷേ അത് നിയന്ത്രണാതീതമല്ല, നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനും പാടില്ല. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത് അയാൾ അത് നിയമപരമായ പരിധികളും മാനുഷികമായ സമീപനവും ആവശ്യമാണ്. കുറ്റം കണ്ടാൽ തടയാം, പക്ഷെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ അറസ്റ്റ് ഒരു അധികാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗപ്പെടണം.
1: അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് ടി എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്നവർ നിർബന്ധമായും കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും കത്തിൽ സൂചിപ്പിച്ചിരിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് പലപ്പോഴും ഫോൺ വഴി ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കൃത്യമായി വച്ചിരിക്കണം. പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ അക്കാര്യം കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കണം. ഒന്നുകൂടി പറയുന്നു, പരാതിയിൽ പരാതിക്കാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വച്ചിരിക്കണം.
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി എം എസ്.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 4558 88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി എഫ് എം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നാൽ എന്ത്, ഏതെല്ലാം തരം സംരംഭങ്ങൾക്ക് പിന്തുണ ലഭിക്കും, സാമ്പത്തിക സഹായം ലഭിക്കുമോ, എങ്ങനെ അപേക്ഷിക്കാം, ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3നും 4നും ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ 94 46 45 58 88, 04 84 24 96 397, 04 84 24 86 387. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 ഹലോ കൊച്ചി എഫ് എം പരിപാടിയുടെ ശബ്ദലേഖനം. വിഷയം: കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണ

0: ഉയർത്തിയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.

0: അക്ഷരശ്ലോക സദസ്സ് ചേന്തൻ കുളങ്ങര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
1: മാന്യന്മാർ പലരും നിറഞ്ഞ സഭയിൽ ദുർബുദ്ധി ദുശാസനൻ ചെന്നാ ദ്രൗപദി ദേവി തന്റെ ചിഗുരം ചുറ്റിപ്പിടിച്ചങ്ങിനെ.
0: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്സ്.
2: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 ഹലോ വി പി എസ് ലേക്ക് ഷോർ സ്പോൺസേഡ് പരിപാടി, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. പന്ത്രണ്ട് 40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, അപസ്മാരവും ഹോമിയോപ്പതിയും, ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:05 സഹയാത്രിക സംരംഭകയായ എൽ സി പ്രദീപുമായി അഭിമുഖം. മൂന്ന് 30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 ലളിതഗാനം, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. ക്ഷീരകർഷകനായ കടുങ്ങല്ലൂർ തിരുവാലൂരുള്ള എ ജി വത്സനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ജൈവകർഷകനായ ഉദയംപേരൂർ സ്വദേശി പി പി ദിനേശന്റെ കൃഷി അറിവുകൾ. 7:20 വിപണി. ഏഴ് 35 മുതൽ 9:00 വരെ എഫ് എം ഇവനിംഗ്, ഇതിൽ സമകാലികം പാചകവാതകത്തിന് തീവിലയാകുന്നു പ്രതികരണങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയീപ്പറ്റ പന്തിരുകുലം. 8:05 AIHMS ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈൻ, മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും. AIHMS ഗ്യാസ്ട്രോ പൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പോലോസുമായി അഭിമുഖം. 8:30 ഇവനിംഗ് മെലഡി, 8:35 ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം.

0: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30.
1: എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ സമയമായി. ചോദ്യം ഇതായിരുന്നു:

1976 പുറത്തിറങ്ങിയ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മന്ദൻ എന്ന സിനിമ നിർമ്മിച്ചത് 500,000 കർഷകരിൽ നിന്ന് 2 രൂപ വീതം പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നാണ്. ഏത് സ്ഥാപനമാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം? ഉത്തരം: അമുൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. 1976 പുറത്തിറങ്ങിയ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മന്ദൻ എന്ന സിനിമ നിർമ്മിച്ചത് 500,000 കർഷകരിൽ നിന്ന് 2 രൂപ വീതം പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നാണ്. ഏത് സ്ഥാപനമാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം? ഉത്തരം: അമുൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. ചിന്താശകലം: ആരെയും വെറുക്കാതിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചുവരും. ഏവരെയും സ്നേഹിക്കുക, ജീവിതവൃത്തം പൂർത്തിയാകുമ്പോൾ അതും നമ്മിലേക്ക് തന്നെ തിരിച്ചുവരും. സ്വാമി വിവേകാനന്ദന്റെ ഈ ചിന്താശകലം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.

0: ഹലോ വി പി എസ് ലേക് ഷോർ. നമസ്കാരം പ്രിയരെ, ചിലരെ കണ്ടിട്ടുണ്ട് മുഖം എപ്പോഴും മ്ലാനമായിരിക്കും, ഒരു സന്തോഷവും കാണില്ല. കാരണം ചോദിച്ചാൽ പറയും ഒന്നുമില്ല, എന്നാ പിന്നെ ഇച്ചിരി സന്തോഷായിട്ടിരുന്നോടേ. ഓ, ഒരു സുഖവും ചേച്ചി, മനസ്സിന് എന്താന്നറിയില്ല, ഒരു അസ്വസ്ഥത, അകാരണമായ ദുഃഖം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. എന്നാൽ ഈ പറഞ്ഞത് കള്ളമാണ്, അത് അകാരണമല്ല, കാരണമുള്ളതാണ്. നമ്മുടെ മനസ്സും ഹൃദയവും നിറയെ തീരാത്ത ആശകളാണ്. ഇവയിൽ എത്രയെണ്ണം നല്ലതാണ്, സർഗാത്മകമാണ്, ആരോഗ്യകരമാണ് എന്നൊന്നും ആലോചിക്കില്ല. ആശിക്കുന്ന വസ്തുവിനെ കുറിച്ച് ശ്രദ്ധയൊന്നുമില്ല. അവ ആശിക്കാൻ വകയുള്ളതാണോ മൂല്യവത്താണോ എന്നൊന്നും നോക്കാതെ അവയ്ക്ക് പിന്നാലെ പായുക. ഗുണദോഷ വിചിന്തനം കൂടാതെ ആശകൾക്ക് പിന്നാലെ അലയുന്നവർക്ക് ഉൾക്കാഴ്ചയില്ല എന്നറിയണം. ഇവരുടെ ജീവിതം ആശകൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ അവരവരെ തന്നെ മറക്കുന്നു. എന്നിട്ട് ഒരുമാതിരി ജീവച്ഛവം പോലെ ഇരിക്കും. വല്ല കാര്യമുണ്ടോ? ഇല്ല എങ്കി പിന്നെ സന്തോഷമായിട്ട് ഇരുന്നൂടെ, അതല്ലേ അവരവർക്കും മറ്റുള്ളവർക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ സന്തോഷവാന്മാരായി ഇരിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും തുടങ്ങുന്നു ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: രാജി
0: സുധീറാണോ?
2: ഹലോ. അതെ അതെ, എനിക്ക് ആശിച്ചിയുടെ നമ്പർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി.
0: ആണോ?
2: അന്ന് ഇലക്ഷൻ ഡ്യൂട്ടി വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി.
0: കുഴപ്പമില്ല, പിന്നെ വിളിച്ചില്ലേ.
2: അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഇന്ന് ടെമെഷീനൊക്കെ പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം

0: അതൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ സാഹചര്യം അത്രയും പ്രശ്നമുള്ളതാണെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചു വിളിക്കാൻ ബാധ്യസ്ഥരാണ്. എനിക്ക് അങ്ങനത്തെ ഒരു വഴക്കേ ഇല്ല കേട്ടോ ലോകത്തിൽ, എനിക്ക് ശത്രുക്കളേ ഇല്ല, ഒരു വഴക്കുമില്ല ഒരാളോടും. അതുകൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം എന്ത് പ്രശ്നം എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളാണ്.
1: എനിക്കറിയാം.
0: എന്തൊക്കെയുണ്ട് വിശേഷം രാജി?
1: ഞാൻ ചുമ്മാ ഒരു ജോക്ക് പറഞ്ഞതാ. സുഖമായിട്ടിരിക്കണ ചേച്ചി, സൂപ്പർ ആയിട്ടിരിക്കണ, അതല്ലേ പറയണ്ടേ? സൂപ്പർ ആയിട്ടിരിക്കണം.
0: എവിടെയാ വർക്ക് ചെയ്യുന്നേ?
1: ഞാനിവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്.
0: ഓക്കെ, എവിടെയാ താമസിക്കുന്നേ?
1: ഞങ്ങള് ഹിൽ പാലസ്, തൃപ്പൂണിത്ര ഹിൽ പാലസ്.
0: ഓക്കെ, അവിടേക്ക് ഇടക്കിടക്ക് വരാറുണ്ട്.
1: അവിടെ വരാറുണ്ടോ?
0: പിന്നെന്താ, ഞാൻ ഇടക്കിടക്ക് ആ വഴിയൊക്കെ പോകുമ്പോ ഒന്ന് വെറുതെ കേറിയിട്ട് ഇറങ്ങും. ചുമ്മാ
1: ഞങ്ങളുടെ വീട്ടിലൊക്കെ
0: ഇനി വരുമ്പോ വിളിക്കാം. രാജി സുധീറിനെ വിളിക്കാം. നമ്മുടെ സുധീർ ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: സുധീർ ഇവിടെ കളക്ടറേറ്റില് ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില്. മക്കള് മോന് കുസാരില് LLB കഴിഞ്ഞു, 2025 അവന് പാസ്ഔട്ട് ആയി.
0: ഓക്കെ,
1: ഇപ്പൊ അവനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണ്. മോള് +2 മിന്നു, മോൻ രോഹിത്.
0: എല്ലാരും സുഖായിട്ടിരിക്കുന്നു?
1: എല്ലാരും സുഖമായിട്ടിരിക്കണം.
0: ഡ്യൂട്ടി ഒക്കെ നന്നായിട്ട് ചെയ്തോ?
1: പിന്നെ ആശേച്ചിയുടെയും ബാലേട്ടന്റെ ഒക്കെ പ്രോഗ്രാം കാണുമ്പോൾ കേൾക്കുവാണല്ലോ ഞങ്ങള് ഡെയിലി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഹാപ്പി ഹാപ്പി ആയിട്ട് പോകും.
0: താങ്ക് യു സോ മച്ച്. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം, അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം.
1: ശരിക്കും ആശേച്ചി, ഞാൻ ആശേച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോ തന്നെ ഞാനും കുറച്ച് ടോക്കറ്റീവ് ആണ്. പക്ഷെ മറ്റുള്ളവരുടെ എപ്പോഴും ഒരു എന്താ പറയാ, കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടി ഒക്കെ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാനും.
0: ഓക്കെ,
1: അതെനിക്ക് ഇഷ്ടമാണ്. ആശേച്ചി അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേൾക്കാൻ.
0: പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പുറത്തിറങ്ങിയാൽ ഒന്നും മിണ്ടൂല.
1: പിന്നെ
0: ഒരു സെലിബ്രിറ്റിയും ഇല്ല ഞാനിങ്ങനെ ഈ മൈക്കിന്റെ മുന്നില് പ്രോഗ്രാമില് ഒക്കെ എത്തിയാല് ഞാൻ വളരെ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ പുറത്ത് അങ്ങനെ ഇറങ്ങിയാല് ഞാൻ വലിയൊരു സംസാരപ്രിയായിട്ടൊന്നും ആൾക്കാർക്ക് തോന്നൂല.
1: ശരിക്കും പറഞ്ഞാൽ ആശിച്ചും ബാലരനും കൂടെ ആ ഒരു കോംബോ, അത് എന്ത് രസമാണ്. നിങ്ങളുടെ അടിപിടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഞങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആ ഒരു എന്താ പ്രോഗ്രാമിലൂടെ ആ ചെയ്യുന്ന ആ ഒരു കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ് ആശിച്ചി. അതെങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാന്ന് എനിക്ക് അറിയത്തില്ല.
0: താങ്ക് യു.
1: പ്രോഗ്രാം ഇഷ്ടമാണ്, പിന്നെ
0: ഡാനിയും എല്ലാവരും ഇഷ്ടം. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ, ഏത് പാട്ട് വെക്കണം?
1: ഇഷ്ടപ്പെട്ട പാട്ട് ഇപ്പം എന്താ പറയാ, നീലവാനച്ചോലയിൽ നിന്നുള്ള ഒരു പാട്ടുണ്ട്.
0: അടിപൊളി പാട്ടാണല്ലോ. എനിക്ക് സൂപ്പർ സെലക്ഷൻ ആണ് കേട്ടോ രാജി.
1: ആ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കമലഹാസനും പിന്നെ സീതയുള്ള ഒരു സീനാണല്ലോ.
0: അതെ, തീർച്ചയായിട്ടും ഞാൻ പാട്ട്
1: ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പൊ എല്ലാവരുടെ അടുത്തും വീട്ടിൽ അന്വേഷണം പറയൂ.
1: ശിറ്റി, താങ്ക് യു. ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം രണ്ടാമതും ആ ശിറ്റി എന്നെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചല്ലോ.
0: അയ്യോ, അങ്ങനെയൊന്നുമില്ല, നമ്മളതിന് പിണങ്ങിയിട്ടൊന്നുമില്ലല്ലോ രണ്ടാമതും വിളിക്കാനായിട്ട്.
1: വെറുതെ തമാശ പറഞ്ഞ ചേച്ചി, അങ്ങനെ ഒരു പിണക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ വെറുതെ പറഞ്ഞത്, ചേച്ചിക്ക് അങ്ങനെ ഇല്ലാന്ന് തന്നെ എനിക്കറിയാം. അപ്പൊ എല്ലാവരും അന്വേഷിച്ചേക്കണ
0: ചേച്ചി,
1: ബാലേട്ടൻ എല്ലാവരും അന്വേഷിച്ചു എന്ന് പറയണം.
0: ശരി,
1: ശരി ആ ചേച്ചി.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ്
3: വാലേട്ട.
2: ഹലോ VPS ലേക്ഷോർ. അന്ന് കോളേജ് ഡേ ആയിരുന്നു.
3: അന്ന്
2: ക്യാമ്പസ് ആകെ ഇളകി മറിഞ്ഞു നിൽക്കുകയാണ്.
3: ഓ,
2: എങ്ങും തോരണങ്ങളും പാട്ടും ബഹളവും മാത്രം. എല്ലാവർക്കും ഓരോ പരിപാടികളുണ്ട്. പാട്ട് പാടുന്നവർ, ഡാൻസ് കളിക്കുന്നവർ, നാടകം കളിക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടം കലാകാരന്മാർക്കിടയിൽ ഞാനും എന്റെ സുഹൃത്ത് അമലും മാത്രം ഒരു പരിപാടിയുമില്ലാതെ സൈഡിൽ
3: നിൽക്കുകയാണ്.
2: സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹമുണ്ട്.
3: എന്താ?
2: സ്റ്റേജിൽ കയറി ഒന്ന് തകർക്കണം. എല്ലാവരും എന്നെ നോക്കി കൈയടിക്കണം. എടാ അമലെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചാലോ? ഞാൻ ചോദിച്ചു. അമൽ എന്നെ ഒന്ന് പുച്ഛിച്ചു നോക്കി. നമുക്ക് ആകെ അറിയാവുന്നത് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാനാണ്.
3: അടിപൊളി.
2: അത് സ്റ്റേജിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അവൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എന്റെ ഉള്ളിലെ കലാകാരൻ അടങ്ങിയിരുന്നില്ല. ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു മിമിക്രി. അതാകുമ്പോ വലിയ ചിലവില്ല, റിഹേഴ്സൽ വേണ്ട. ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി. സിനിമാ താരങ്ങള് ഏകദേശം ആ ലെവലിൽ വരും. സിനിമാ താരങ്ങളുടെ ശബ്ദം, പക്ഷികളുടെ കരച്ചിൽ, പിന്നെ ക്ലൈമാക്സിൽ ഒരു പഴയ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം, ഇതൊക്കെ കേട്ടാൽ പിള്ളേർ കൈയടിച്ച് മറിയും എന്ന് ഞാൻ ഉറപ്പിച്ചു. പ്രോഗ്രാം ചാർട്ടിൽ ഞങ്ങളുടെ പേര് കൊടുത്തു, മിമിക്സ് പരേഡ്, വൈശാഖും അമലും. പേര് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സൂപ്പർ സ്റ്റാർ പരിവേഷം വന്നതുപോലെ തോന്നി. വേഷവിധാനത്തിന്റെ കാര്യത്തിലും ഞാൻ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല. അച്ഛന്റെ ഒരു പഴയ സഫാരി സ്യൂട്ട് തപ്പിപ്പിടിച്ച് എടുത്തു. ഇത്തിരി ലൂസാണെങ്കിലും കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ അത് സഹായിക്കുമെന്ന് ഞാൻ കരുതി. അങ്ങനെ പ്രോഗ്രാം ദിവസം വന്നു. സ്റ്റേജിന് പിന്നിൽ ഗ്രീൻ റൂമിൽ വലിയ തിരക്കായിരുന്നു. ഡാൻസുകാർക്ക് മേക്കപ്പ് ഇടുന്നു, നാടകക്കാർ ഡയലോഗ് പഠിക്കുന്നു. അമലിന് അപ്പോഴേക്കും വിറയൽ തുടങ്ങി.

0: നമ്മളെന്താ ചെയ്യാ?
1: എനിക്ക് പേടിയാകുന്നു. നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ? അവൻ ഇടക്കിടയെ ചോദിക്കും. ഞാൻ അവനെ ധൈര്യപ്പെടുത്തി, നീ പേടിക്കണ്ട, മൈക്കിന്റെ മുമ്പിൽ ഞാൻ നിന്നോളാം, നീ സൈഡിൽ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അനൗൺസ്മെന്റ് വന്നു. അടുത്തതായി നമ്മുടെ കോളേജിലെ ഹാസ്യ സാമ്രാട്ടുകൾ അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ്. സാമ്രാട്ടുകൾ എന്ന പ്രയോഗം കേട്ടപ്പോൾ എനിക്ക് ഉള്ളിലൊരു ചിരി വന്നു. സഫാരി സ്യൂട്ടിന്റെ ബട്ടൺസ് ഒക്കെ ശരിയാക്കി, മുടിയൊന്ന് വകഞ്ഞു മാറ്റി ഞാൻ സ്റ്റേജിലേക്ക് നടന്നു. അമൽ എന്റെ തൊട്ടു പിന്നാലെ വിറച്ചുകൊണ്ടുവരുന്നുണ്ട്. സ്റ്റേജിൽ കയറിയപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം. മുൻനിരയിൽ പ്രിൻസിപ്പലും അധ്യാപകരും ഇരിക്കുന്നു, പിന്നിൽ ഗാലറി നിറയെ പിള്ളർ. ഞാൻ മൈക്കിന് മുന്നിൽ ചെന്ന് നിന്നു. വല്ലാത്തൊരു ആത്മവിശ്വാസം അപ്പ എനിക്ക് തോന്നി. മൈക്കൊന്ന് തട്ടി നോക്കി. ഹലോ ഹലോ, ഞാൻ തുടങ്ങി. മാന്യ മഹാജനങ്ങളെ, അധ്യാപകരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ശബ്ദം ഗംഭീരമായി വരുന്നുണ്ട്. സദസ്സിൽ നിന്നൊരു ചെറിയ കയ്യടി ഉയർന്നു. ആ കയ്യടി കേട്ടതോടെ എന്റെ ആവേശം ഇരട്ടിയായി. ഞാൻ മിമിക്രി തുടങ്ങി. ആദ്യം മമ്മൂട്ടിയുടെ ശബ്ദം, പിന്നെ മോഹൻലാലിന്റെ സ്റ്റൈൽ. ഇടയ്ക്ക് അമൽ സൈഡിൽ നിന്ന് ചില പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണാവോ ആ സമയത്ത് പക്ഷി എന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ എന്തോ ഒരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു. പിള്ളേർ കയ്യടിക്കുന്നുണ്ട്, പക്ഷെ കയ്യടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവർ ചിരിക്കുന്നത് എന്റെ തമാശ കേട്ടല്ല, മറിച്ച് എന്നെ നോക്കിയാണെന്ന് എനിക്ക് തോന്നി. മുൻനിരയിലിരിക്കുന്ന പ്രിൻസിപ്പൽ പുറത്തേക്ക് നോക്കുന്നത് പോലെ മുഖം താഴ്ത്തിയിരിക്കുന്നു. ചില പിള്ളേർ എഴുന്നേറ്റ് നിന്ന് വിസലടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്റെ പ്രകടനം അത്രയ്ക്കും അസലായത് കൊണ്ടാണെന്ന്. ഞാൻ കുറച്ചുകൂടി സ്റ്റൈലിൽ സഫാരി സ്യൂട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് നിന്നു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. സഫാരി സ്യൂട്ടിന്റെ പാന്റിന്റെ സിബ് പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. മാത്രമല്ല എന്റെ ഉള്ളിൽ ഇട്ടിരുന്ന ചുവന്ന കളർ അടിവസ്ത്രം അവിടെ ഒരു വലിയ സിഗ്നൽ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഒരു അപകടത്തിന്റെ സിഗ്നൽ. അച്ഛന്റെ പഴയ സ്യൂട്ടാണ്. സിബിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആവേശം മൂത്ത് പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ് പൊളിഞ്ഞതാണ്. എന്റെ ലോകം തന്നെ നിശ്ചലമായ നിമിഷം. ഞാൻ പതുക്കെ ഷർട്ട് താഴേക്ക് വലിച്ചു മറക്കാൻ ശ്രമിച്ചു. പക്ഷേ ഷർട്ട് ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് അതിനും പരിധികളുണ്ട്. സദസ്സിലെ ചിരി ഇപ്പോൾ പൊട്ടിച്ചിരിയായി. ചിലർ പരസ്പരം വിരൽ ചൂണ്ടിച്ചിരിക്കുന്നു. എന്റെ മിമിക്രി ആരും കേൾക്കുന്നില്ല. എല്ലാവരും എന്റെ പാന്റിലേക്കാണ് നോക്കുന്നത്. സാധാരണ ആരെങ്കിലും ഇത്തരം അവസ്ഥയിൽ സ്റ്റേജിൽ നിന്ന് ഓടിപ്പോകും, പക്ഷെ എനിക്ക് എന്തോ ഒരു വാശി തോന്നി. അതിനൊരു തമാശയായി തന്നെ മാറ്റിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ മൈക്കിലൂടെ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇത്രയും നേരം നിങ്ങൾ കണ്ടത് എന്റെ ശബ്ദാനുകരണമായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സീസണിലെ ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡാണ്, ദി റെഡ് സിഗ്നൽ ഫാഷൻ. ഇത് പറഞ്ഞതും സദസ്സിൽ നിന്ന് വലിയൊരു പൊട്ടിച്ചിരിയും കയ്യടിയും വരുന്നു. അതോടെ ചമ്മൽ മാറി. ഞാൻ ആ സഫാരി സ്യൂട്ടിന്റെ ജാക്കറ്റ് അടിച്ച് അരയിൽ കെട്ടി. സ്റ്റൈലിൽ ഒരു ഡാൻസും കൂടി അങ്ങോട്ട് കാച്ചി. പിള്ളേർ ഡെസ്കിലടിച്ചു പാടാൻ തുടങ്ങി. അമലും ആവേശത്തിലായി. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ സ്റ്റേജ് ശരിക്കും ഇളക്കി മറിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രിൻസിപ്പൽ പോലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം വൈശാഖ്, നീ സിറ്റുവേഷൻ നന്നായി ഹാൻഡിൽ ചെയ്യുന്നു, ജീവിതത്തിലും ഇതുപോലെ ഹാൻഡിൽ ചെയ്യണം കേട്ടോ. സ്റ്റേജിന് പിന്നിലെത്തിയപ്പോൾ അമൽ എന്നെ കെട്ടിപ്പിടിച്ചു. എടാ, നീ ശരിക്കും ഒരു പുലിയാണ് കേട്ടോ. പക്ഷെ എന്റെ കണ്ണുകൾ അപ്പോഴേക്കും ആ സിബിലായിരുന്നു. പിന്നീട് കോളേജിൽ എവിടെ കണ്ടാലും പിള്ളേർ എന്നെ റെഡ് സിഗ്നൽ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇന്നും പഴയ ഫോട്ടോകൾ നോക്കുമ്പോൾ എനിക്ക് ചിരിവരും. ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ അബദ്ധത്തിൽ ചാടിയാലും ആത്മവിശ്വാസത്തോടെ അതിനെ നേരിട്ടാൽ അതൊരു വലിയ വിജയമായി മാറാൻ പറ്റുമെന്ന് അന്ന് ഞാനൊരു പാഠം പഠിച്ചു. സ്റ്റേജിലെ ആ കയ്യടി എന്റെ പ്രകടനത്തിനല്ലായിരുന്നു, മറിച്ച് എന്റെ ചമ്മലിനെ ഞാൻ അതിജീവിച്ചതിനായിരുന്നു. ആ രാത്രി ഹോസ്റ്റലിൽ ഇരുന്ന് ചിരിക്കുമ്പോൾ എനിക്ക് തോന്നി ജീവിതത്തിലെ ഏറ്റവും വലിയ കോമഡി നമ്മൾ തന്നെയാണെന്ന്. വൈശാഖാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
0: അടിപൊളി വൈശാഖ്, വേറൊന്നും പറയാനില്ല. കലാപരമായിട്ടുള്ള ഒരു കഴിവും ഇല്ല എന്ന് സ്വയം വിശേഷിപ്പിച്ച രണ്ട് വ്യക്തികള് സ്റ്റേജിൽ കയറിയപ്പോ സ്പോട്ടിൽ അവര് പല കാര്യങ്ങളും ചെയ്തത് കണ്ടപ്പോ വല്ലാത്ത അതിശയായി കേട്ടോ.
1: എങ്ങനെങ്ങനെ രക്ഷപ്പെട്ട് വരണല്ലോ.
0: അതെ, ആ പ്രിൻസിപ്പള് പറഞ്ഞതുപോലെ തന്നെ ബാലട്ടൻ പല സമയത്തും പറയാറില്ലേ, നമ്മളൊരു അബദ്ധം നാടകത്തിലൊക്കെ കാണിച്ചാല് നിങ്ങൾ പണ്ട് ഓഹോ ഭാണ്ഡം എടുക്കാൻ മറന്നു, ഞാൻ ഭാണ്ഡം എടുത്തിട്ട് വരാന്ന് പറഞ്ഞ പോലെ റെഡ് സിഗ്നല് കലക്കി കേട്ടോ വൈശാഖ്.
1: ഒരു രക്ഷയില്ല. ഞാനിപ്പോ ഓർമ്മിക്കുന്ന ആശിച്ച്, പണ്ട് ഞങ്ങള് കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ തെരുവ് നാടകം കളിച്ചു. അപ്പൊ തെരുവ് നാടകം കളിക്കാൻ വേണ്ടിട്ട് ഒരു മൂന്നോ നാലോ ദിവസത്തെ റിഹേഴ്സൽ മാത്രമാണ്. പക്ഷെ എല്ലാവർക്കും ആവശ്യത്തിന് ഡയലോഗ് ഉണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് അഭിനയിക്കാനുണ്ട്. പിന്നെ തെരുവ് നാടകമാണ്, ഒരു രക്ഷയില്ല, ഒന്നും നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ പോലും ആളില്ലാത്ത ഒരു സമയം. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പരിപാടി അവതരിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ചെർക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഒന്നൊന്നര നടന്മാരാണ്. എല്ലാവരും പരസ്പരം റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഡയലോഗൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് ധാരണ. അങ്ങനെ ഇങ്ങനെ കുറച്ച് സമയം, ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ചങ്ങാതി ഡയലോഗ് മാറ്റി. ആ മാറ്റിയപ്പോ ഏകദേശം അവസാനമായി നാടകം. പിന്നെ ആ ഡയലോഗിന്റെ കൂട്ടത്തിൽ പോകണോ, അല്ല മുമ്പേ പഠിച്ച ഡയലോഗ് പറയണോ, അല്ല അതിന്റെ ബാക്കി ഭാഗം ഫില്ല് ചെയ്യണോ, എല്ലാരും കൂടി കൺഫ്യൂഷനായി. പെട്ടെന്നൊരു ബാങ്ക് വിളി വരുന്നു. അപ്പൊ നാടകം സ്റ്റോപ്പ് ചെയ്യും. അല്ല, അപ്പൊ നാടകം.

ചോപ്പായി. പക്ഷെ ബാങ്കിന് ശേഷം നാടകം തുടരാൻ വേണ്ടി സാധിച്ചില്ല, കാരണം അപ്പോഴൊക്കെ എല്ലാം കൂടിക്കൊളായി. അപ്പൊ എല്ലാവരും ബാക്കി ഭാഗം ബാക്കിയില്ല, ബാങ്ക് കഴിഞ്ഞു, ഇനി നാടകം കഴിഞ്ഞു, ഇനി നാടകമില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട് വന്നൊരു കാര്യമാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ബാങ്ക് വിളി കേൾക്കുമ്പോ എന്നെ പണ്ട് എന്റെ തെരുവ് നാടകത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ എന്ന് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കാറുണ്ട്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയപ്പെട്ട ആശിചി ബാലേട്ട, ഞാൻ പ്രസീത, ഉദയം പേരൂരാണ് വീട്.
1: ഉദയം പേരൂർ,
2: എന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട എന്റെ മകൻ എനിക്ക് നൽകിയ സർപ്രൈസ് ഗിഫ്റ്റ് പാഴായി പോയത് മൂലം ഇപ്പോഴും അവൻ എന്നെ കളിയാക്കുകയാണ്. അവന് പിന്താങ്ങി മകള്. എനിക്ക് ആശാ ബാലകൃഷ്ണൻ രാണി ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ പരിപാടി വളരെയധികം ഇഷ്ടമാണെന്ന് അവനറിയാം. പരിപാടി ആരംഭിച്ച് അന്ന് മുതൽ കേൾക്കുന്നതാണ്. അന്ന് ഞങ്ങൾക്ക് ഫോണില്ല. BSNL ബുക്ക് ചെയ്ത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം കിട്ടിയപ്പോൾ വിളിച്ചു നോക്കി, കിട്ടിയില്ല. മൊബൈൽ ഫോൺ വഴി വിളിച്ചാൽ കിട്ടുമെന്ന് ചിലർ പറഞ്ഞു. പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് മൊബൈൽ ഫോൺ സ്വന്തമാകുന്നത്. എന്നിട്ടും വിളിച്ചിട്ട് കിട്ടിയില്ല. ഇപ്പോൾ കുറേയായി ഞാൻ അവനോട് പറയാം, മേഡാ അപ്പു എനിക്ക് ആശയോട് സംസാരിക്കണം, ഒന്ന് ശരിയാക്കി താടാ എന്ന്. എന്നിട്ടമ്മ ഏത് പാട്ട് ചോദിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഒരു വട്ടം കൂടി എന്റെ ഓർമ്മകൾ മെയ്യുന്ന ആ പാട്ട് ഞാൻ ചോദിക്കും. എന്റെ ആഗ്രഹത്തിന് മക്കൾ രണ്ടും കൂടി മെയിൽ അയച്ചു. പിറന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെ വിളിച്ചപ്പോൾ എനിക്കെടുക്കാൻ പറ്റിയില്ല. തിരിച്ചു ഞാൻ വിളിച്ചു, ബിസി. പിന്നെ എന്നെ തിരിച്ചു വിളിച്ചെങ്കിലും സമയം കഴിഞ്ഞു, അടുത്ത ആഴ്ച വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചില്ല. എന്റെ പിറന്നാളുകൾക്ക് ഞാൻ പ്രതീക്ഷിക്കും.

0: സമ്മാനങ്ങളാണ് എന്റെ മക്കൾ എനിക്ക് നൽകുക. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മിച്ചം പിടിക്കുന്ന കാശുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട താറാവിറച്ചി മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് പറ്റിച്ചു. എന്റെ പടം വരച്ച് ഫ്രെയിം ചെയ്തു. പാതിരാത്രി വിളിച്ചുണർത്തി തന്നിട്ട് ഓടുന്നതും ആദ്യമായി അൽഫാം മന്തി കഴിച്ചതും 2025 പിറന്നാളിനാണ്. അതും കഴിഞ്ഞ് ഇപ്രാവശ്യം ആശയായിരുന്നു മക്കൾ എനിക്കായി തന്നത്. പക്ഷേ ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് അപ്പു എന്ന് വിളിക്കുന്ന അഭിജിത്ത് ആണ്, കൂടെ അമ്മു എന്ന് വിളിക്കുന്ന ഗായത്രിയും. മക്കൾക്ക് ഇഷ്ടപ്പെട്ട കണ്ണാന്തുമ്പി പോരാമോ എന്ന പാട്ടാണ് നിങ്ങൾ എനിക്ക് വെച്ചു തരേണ്ടത്. ആശയ്ക്കും ബാലേട്ടനും ദീർഘായുസും നന്മയും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രസീത കത്തുവിടെ നിർത്തിയിരിക്കുന്നത്.
1: പ്രസീത, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മക്കളോടൊപ്പം ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന്. നമുക്ക് ലോകത്തിൽ എവിടെ നിന്ന് നല്ല നല്ല സമ്മാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്ത വൈബ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് മക്കൾ എപ്പോഴെങ്കിലും സമ്മാനം ഇങ്ങനെ ഒരുക്കി കൂട്ടുന്നതാണ്. പണ്ടൊക്കെ നമുക്ക് ഈ ജന്മദിനാഘോഷമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് മക്കളൊക്കെ വലുതായതിനു ശേഷമാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നു. അന്ന് അവര് ചില സർപ്രൈസുകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ആ സർപ്രൈസ് നമുക്ക് തരുന്നു, അതിന്റെ വീഡിയോസ് എടുക്കുന്നു. ആ വീഡിയോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥിരം ഒരുപാട് നല്ല നല്ല സംഭവങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓർമ്മകൾ നമ്മുടെ ഈ കത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലേക്കും പാഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പല സ്ഥലത്തും പല രീതിയിലുള്ള സമ്മാനങ്ങളാണ്. ചില ആളുകൾ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് വില കൂടിയ സമ്മാനങ്ങൾ കൊടുക്കും. ചില ആളുകൾ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് വളരെ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന സമ്മാനങ്ങൾ തരും. ചില സ്ഥലത്ത് നമ്മളെ ഷോക്ക് ചെയ്യിപ്പിക്കുന്ന സമ്മാനങ്ങൾ കിട്ടും.

0: ഈ സമ്മാനം എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് സാമ്പത്തിക നിലയിൽ എത്ര ഉന്നതിയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സമ്മാനം ഒരാൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആർക്കാണെന്നുണ്ടെങ്കിലും പരിചയമുള്ളവർക്കെല്ലാം അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സമ്മാനം കൊടുക്കാനായിട്ട് ആരും മറക്കാതിരിക്കുക. പ്രസീത, ഒരു പ്രാവശ്യം കൂടി നമ്മൾ വിളിക്കുന്നതായിരിക്കും, ആ പ്രാവശ്യമെങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു. ബാലേട്ടൻ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു, എന്താ ബാലേട്ട?
1: ഇല്ല, പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, എല്ലാം സന്തോഷത്തിൽ തന്നെയാണ്. എല്ലാവരും കത്തുകൾ അയക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. കത്തുകൾ എന്താണ് പറയുന്നത്, അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കത്തിനെ നമ്മളിങ്ങനെ പുനർജനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാൾക്ക് കത്തയക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളും സന്തോഷമുള്ള ഒരു കാര്യം എന്താണ്, സ്വന്തം അനുഭവം കത്തായിട്ട് അയച്ച് ആ കത്ത് മറ്റൊരാളുടെ ശബ്ദത്തിലൂടെ പ്രക്ഷേപണം ചെയ്ത് കേൾക്കുക എന്നുള്ളത് അതിനേക്കാളും മനോഹരമായിട്ടുള്ള അനുഭവമാണ്. ആ അനുഭവം ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും സ്വന്തമാക്കാൻ കഴിയുന്നവർ, എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും നമുക്ക് കത്തയക്കാത്തവർ, അവരെല്ലാം കത്തയക്കാൻ വാട്സപ്പിൽ അയച്ചാൽ മതി. 8157000888 എന്ന് പറയുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ ദാ ഞങ്ങൾ റെഡിയാണ് വായിക്കാൻ. അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:35.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം സ്വാഗതം. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന ഹരികുമാറിൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള ഹരികുമാറിനെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഹരികുമാർ സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആദ്യം. ചിത്രം ജാലകം, ഒ എൻ വി എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി, യേശുദാസ് പാടിയത്.

ചിത്രം സുകൃതം. ഗായിക ചിത്ര ഒ എൻ വിയുടെ വരികൾക്ക് ഈണം നൽകിയത് രവി ബോംബെ.

0: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
1: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്, ഒ എൻ വിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് SP വെങ്കടേഷ്.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി എഫ് എം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നാൽ എന്ത്, ഏതെല്ലാം തരം സംരംഭങ്ങൾക്ക് പിന്തുണ ലഭിക്കും, സാമ്പത്തിക സഹായം ലഭിക്കുമോ, എങ്ങനെ അപേക്ഷിക്കാം, ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ 94 46 45 58 88, 04 84 24 26 397, 04 84 24 386. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് ഹലോ കൊച്ചി എഫ് എം പരിപാടിയുടെ ശബ്ദലേഖനം. വിഷയം കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ്

ഇൻക്യുബേറ്റർ. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 23:50. ഉണ്ണിമേനോൻ, സുജാത എന്നിവർ മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഔസേപ്പച്ചൻ ഈണം നൽകിയത്.

വരികൾ ഗിരീഷ് പുതഞ്ചേരി, ഈണം വിദ്യാസാഗർ. പാടിയത് MG ശ്രീകുമാറും സംഘവും. ചിത്രം ഉസ്താദ്.

പാടിയത് ശങ്കർ മഹാദേവൻ, ശ്വേത മോഹൻ. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഗാനശില്പികൾ കൈതപ്രം, ദീപക് ദേവ്.

ഗായകർ യേശുദാസ്, എസ് ജാനകി. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം രവീന്ദ്രൻ. ചിത്രം ഏപ്രിൽ 19.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: ഒട്ടേറ്റം നീണ്ട മൂക്കും നെടിയ മിഴികളും ധീരമാം നോട്ടവും പൊന്മട്ടെന്തും മേക്കിണങ്ങും തടിയുമുയരവും.
0: അക്ഷര ശ്ലോക സദസ് ചേന്തൻ കുളങ്ങര അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
2: മാന്യന്മാർ പലരും നിറഞ്ഞ സഭയിൽ ദുർബുദ്ധി ദുശാസനൻ ചെന്നാ ദ്രൗപദി ദേവി തന്റെ ചിഗുരം ചുറ്റിപ്പിടിച്ചങ്ങിനെ.
0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
3: അടുത്ത ഗാനം യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. വരികൾ സച്ചിദാനന്ദൻ പുഴങ്കര, ഈണം മോഹൻ സിത്താര. ചിത്രം ഇഷ്ടം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് മോർണിംഗ് സെലക്ഷൻ തുടരും 10:15. ഇന്ന് ചുരുമണിക്ക് ഗാനോത്സവം. 3:05 സഹയാത്രിക സംരംഭകയായ എൽ സി പ്രദീപുമായി അഭിമുഖം. 6:50 കാർഷിക ജീവനം. ക്ഷീരകർഷകനായ കടുങ്ങല്ലൂർ തിരുവാലൂരുള്ള എ ജി വത്സനെ പരിചയപ്പെടുത്തുന്നു. ജൈവകർഷകനായ ഉദയംപേരൂർ സ്വദേശി പി പി ദിനേശന്റെ കൃഷി അറിവുകൾ 6:50 കാർഷിക ജീവനത്തിൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:00 കഴിഞ്ഞ് 57:18.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. അമൃത്സറിലെ ഖാസ കന്റോൺമെന്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 ഉദ്ഘാടനം

0: ഉദ്ഘാടന ചിത്രമായ സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ പ്രദർശിപ്പിക്കും. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ കാലാവസ്ഥയിൽ പാമ്പുകടി ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാമ്പുകടി മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പാമ്പുകടി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫിറ്റിൽ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് വാർത്തകളിൽ നമ്മൾ പാമ്പുകടി മരണങ്ങളെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായി ഉണ്ടാകുന്ന ഈ ഇൻസിഡന്റുകൾ കൊണ്ട് മരണം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുതിർന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം ഈ കാരണത്താൽ മരണമടയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കരുതലുകൾ നമ്മൾ പാലിക്കണം, എന്തൊക്കെ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതിനെപ്പറ്റി ഇന്ന് നമുക്കൊന്ന് ലളിതമായി ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, ഉഷ്ണം വളരെ കൂടി നിൽക്കുന്ന നേരമാണ്. കേരളത്തിലെ ചൂട് ക്രമാതീതമായി പണ്ടെങ്ങും ഇല്ലാത്ത പോലെ കൂടുന്നുണ്ട്. എല്ലാ വേനൽക്കാലങ്ങളിലും ഇങ്ങനെ ചൂട് കൂടുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ പ്രത്യേകിച്ചും പാമ്പുകളൊക്കെ അകത്ത് വന്ന് തണുപ്പ് തേടി അകത്ത് വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പണ്ടും ഉള്ള ഒരു കാര്യമായി ഈ ഒരു അറിവാണ്. ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടുമ്പോഴേക്കും ഇത് കുറേ കൂടെ രൂക്ഷമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാമ്പുകടി എപ്പോഴും അപകടകരമാണോ? പാമ്പുകടി ഉണ്ടായാൽ എന്ത് ചെയ്യാം? പാമ്പുകടി ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് സഹായ സ്രോതസ്സുകൾ? എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി? സംശയങ്ങൾ തോന്നിയാൽ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് മുതലായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. പാമ്പെന്ന് പറയുമ്പോഴേക്കും അതിനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ്. തീർച്ചയായിട്ടും അടുത്ത് വരികയോ നമ്മളെ നേരെ തിരിയുകയോ നമ്മളെ നേരെ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും പേടിയാണ്. അപ്പോൾ പാമ്പുകൾ എല്ലാം കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം പാമ്പുകളും ഉണ്ട്. വിഷമില്ലാത്ത ഒട്ടേറെ പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചേര, പച്ചില പാമ്പുകൾ, അങ്ങനെ ചെറിയ കുറേ പാമ്പുകൾ, വിഷമില്ലാത്ത ടൈപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതേസമയം പ്രശ്നം ഉണ്ടാകുന്നത് വിഷമുള്ള നാലഞ്ചിനം പാമ്പുകൾ ആണ് നമ്മൾ കരയിലെപ്പോഴും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും കാട്ടുപ്രദേശത്തും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ചൂടും പിന്നെ ഇപ്പോഴത്തെ ഈ എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു, ആൾക്കാരുടെ ജീവിത ശൈലികൾ മാറുന്നു, വനനശീകരണം നടക്കുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു, ഇങ്ങനെ പല പല കാരണങ്ങളാൽ സാധാരണ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ അടങ്ങിയിരുന്ന പാമ്പുകൾ ഇപ്പോൾ ജനവാസ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത് പാമ്പിൻ്റെ ബ്രീഡിംഗ് സീസണാണ്, പാമ്പുകളുടെ മുട്ടകളൊക്കെ വിരിയുന്ന സീസൺ.

ഉണ്ട്. അങ്ങനെ മുട്ട വിരിയുമ്പോഴേക്കും വളരെയധികം പാമ്പുകളാണ്. ഒരു പാമ്പ് സാധാരണ മുട്ടയിട്ട് 10-30 പാമ്പ് കുട്ടികൾ വരെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത്, ഈ പാമ്പിൻ്റെ കുട്ടികൾ വലിയ പാമ്പ് കാണിക്കുന്ന ബിഹേവിയർ അല്ല അത്. ചിലപ്പോൾ ഈ എന്താണ് നമ്മൾ ആട്ടുംകുട്ടി ചാടിക്കളിക്കും എന്ന് പറഞ്ഞ പോലെ അത് എല്ലാ ഭാഗത്തോട്ടും എഴഞ്ഞു നടക്കാം. അപ്പോൾ സാധാരണ വലിയ പാമ്പുകൾ ഈ മനുഷ്യരെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശബ്ദമോ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അത് നമ്മൾക്ക് നമ്മളിൽ നിന്ന് അകന്ന് പോയി രക്ഷപ്പെടാനാണ് നോക്കുക. അണലി ഒഴികെ, അണലി ചിലപ്പോൾ അനങ്ങാതെ തന്നെ വഴിയിലൊക്കെ കിടന്നേക്കാം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു അറിവ്. ഇവിടെ നമുക്ക് വിഷമുള്ള പാമ്പുകൾ മൂന്നാല് ടൈപ്പാണ് ഉള്ളത് കേരളത്തിൽ. അത് പ്രധാനമായിട്ടും മൂർക്കൻ, പിന്നെ ഇപ്പോൾ രാജവെമ്പാല എന്ന് പറയുന്ന മൂർക്കൻ്റെ ഫാമിലി പെട്ട അടുത്തൊരു വലിയ പാമ്പുണ്ട്, പിന്നെ അതുപോലെ അൺലി എന്ന് പറയുന്ന വൈപ്പർ അതുണ്ട്, പിന്നെ ക്രെയ്റ്റ് എന്ന് പറയുന്ന എട്ടടി വീരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ കരയ്ക്ക് കാണുന്നത്. ഇതിൻ്റെ എല്ലാം ഇനങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസും സബ് ഇനങ്ങളും ആ കൂട്ടത്തിലൊക്കെ ഉണ്ടാകാം. വെള്ളത്തിൽ കടൽ പാമ്പുകൾ പൊതുവെ വിഷമുള്ള ഇനങ്ങളാണ്, അത് സാധാരണഗതിയിൽ നമുക്ക് കോണ്ടാക്ട് വരാൻ സാധ്യതയില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷമുള്ളതാണോ അല്ലേ എന്ന് അറിയാൻ സിമ്പിൾ വഴിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുമായിരുന്നു, പൊതുവെ വിഷമുള്ള പാമ്പുകളാണെങ്കിൽ രണ്ട് പല്ലടയാളങ്ങൾ ഷാർപ്പായിട്ട് കാണുമെന്നും അതിൻ്റെ ചുറ്റും ചിലപ്പോൾ പെയിനും മറ്റ് റിയാക്ഷൻസ് എല്ലാം ലോക്കലായിട്ടുള്ള നീരും തടിപ്പും ഒക്കെ കാണും എന്ന് പറയാറുണ്ട്. പൊതുവെ നമുക്ക് കോബ്ര എന്നുള്ള മൂർക്കൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് അടയാളങ്ങൾ കാണുക എന്നുള്ളത് സാധാരണയാണ്. പക്ഷെ അവിടെ ലോക്കൽ റിയാക്ഷൻ ഒന്നും കാണണമെന്നില്ല. അണലിയാണ് കടിക്കുന്നതെങ്കിൽ അവിടെ പൊതുവെ ലോക്കലായിട്ട് നല്ല വേദന, നീര് മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ആ മുറിവ് കുറച്ചും കൂടെ ഒരു കീറിയ ടൈപ്പ് മുറിവായിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, കാരണം അതിൻ്റെ പല്ലിൻ്റെ രീതി അങ്ങനെയാണ്. ക്രെയ്റ്റ് എന്നുള്ള പാമ്പ് അല്ലെങ്കിൽ ശംഖുവരിയൻ അല്ല എട്ടടി വീരൻ എന്ന് പറയുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമാണ്. അടയാളങ്ങൾ ചിലപ്പോൾ തീരെ കണ്ടെന്നിരിക്കില്ല എന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പുകളാണ് സാധാരണ രണ്ട് സിംഗിൾ അടയാളങ്ങൾക്ക് പകരം ഒരു പല്ലുകളുടെ ഒരു നിര ഒരു അടയാളം ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഒരു അടയാളം കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ മൊത്തമായി നോക്കിയാൽ അടയാളങ്ങളെ മാത്രം നോക്കി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ അത് വിഷമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം ചികിത്സ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യുക? ഉടനെ തന്നെ ആ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം വ്യക്തിയെ സമാധാനിപ്പിക്കുക, കാരണം ഭീതിപ്പെടുത്തോ എല്ലാവരും ചുറ്റും കൂടി വെപ്രാളം കൂട്ടാതെ സമാധാനിപ്പിച്ച് സ്വന്തമായി ഓടാനോ നടക്കാനോ സമ്മതിക്കാതെ നമ്മൾ ഇരുത്തിയോ കിടത്തിയോ തോളിലെടുത്തോ അങ്ങനെ ചലനങ്ങൾ മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ഓടുകയോ നടക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ വ്യാപനം ശരീരത്തിൻ്റെ അകംഭാഗത്തേക്ക് കുറച്ചുകൂടെ വേഗം ഉണ്ടായി അപകട സാധ്യത കൂട്ടാം. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്ത്, അതായത് ചലനങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ഒരു സംഭവം അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ആംബുലൻസിൻ്റെ ഏർപ്പാട് ഒരു സൈഡിൽ ചെയ്യുക. പിന്നെ പണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചേരെന്ന് പറയും. വളരെ മുറുക്കിയുള്ള കെട്ടുകൾ മുകളിലും താഴെയൊക്കെ കെട്ടുന്നത് അത്ര നല്ലതല്ല. അഥവാ ഒരു ടൂർണിക്കെ കെട്ടുന്നത് തന്നെ ലൂസായിട്ടുള്ളൊരു ടൂർണിക്കെ മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ അതിന് പുറമേ നമ്മൾ ലോക്കലായിട്ട് പണ്ടൊക്കെ അവിടെ മുറിക്കുക, അതിനുള്ള വിഷം നമ്മൾ ചപ്പിയെടുക്കുക, ഉരച്ച് കഴുകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. കാരണം അതൊക്കെ ചിലപ്പോൾ വിഷം ഉള്ളിൽ വ്യാപിക്കുന്നതിൻ്റെ സാധ്യത കൂട്ടിയെന്നും കൂടെ ഇരിക്കും. അപ്പോൾ രോഗിയെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇനി പാമ്പ് കടിച്ച വ്യക്തിയെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാമ്പിനെയും കൂടെ പിടിച്ചു കൊണ്ടുപോയാലേ ഡോക്ടർക്ക് മനസ്സിലാവൂ എന്ന് വിചാരിച്ച് പാമ്പിനെ പിടിക്കാനോ ചാക്കിൽ കെട്ടാനോ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോളി വാലന്റ് ആന്റിവെനമാണ്, എല്ലാ കോമൺ പാമ്പുകൾക്കും എതിരായിട്ടുള്ള ഒറ്റ മരുന്നാണ് കൊടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കാലതാമസം വരാം, ഡിലേ വരാം, അപകടവും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഏത് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ദിശ സേവനങ്ങൾ ഉപയോഗിക്കാം. ദിശ 10-56 അല്ലെങ്കിൽ 104 മുതലായ നമ്പറുകളിൽ വിളിച്ച് ഏതൊക്കെ ഏറ്റവും പരിസരത്തെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതിലാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കാം. വനം വകുപ്പിൻ്റെ ടീമുകളും സർപ്പ എന്നുള്ളൊരു ആപ്പ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കുറേ അധികം ഡീറ്റെയിൽസും ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മേജർ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ലോക്കലായിട്ട് പരിശോധിക്കും, മുറിവിൻ്റെ രീതികൾ നോക്കും മുറിവുണ്ടെങ്കിൽ. പിന്നെ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങൾ, പാമ്പുകടി ഏറ്റ ആൾക്കാർക്ക് ചിലപ്പോൾ മയക്കം വരാം, തലചുറ്റ് വരാം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ഛർദി വരാം, വയറുവേദന വരാം, ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക്

ബ്ലീഡിംഗ് ടെൻഡൻസീസ്, രക്തം പരസരത്ത് വാർന്നു വരുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാം, മൂത്രത്തിന്റെ കുറവുണ്ടാകാം, ലോക്കലായിട്ടുള്ള നീര് വ്യാപിക്കുന്നതായിട്ടുണ്ടാകാം, ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ലക്ഷണങ്ങളാണ്, ഒരു സിംഗിൾ ലക്ഷണമല്ല. അപ്പൊ ഇത് രോഗിയുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ അതിന് പുറമെ രക്തത്തിലുള്ള ചില പരിശോധന ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിന്റെ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു അനുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ ഉടനെ തന്നെ അത് ആന്റി സ്നേക് വെനം എന്ന് പറഞ്ഞ് പാമ്പ് വിഷത്തിനെതിരായിട്ടുള്ള മരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സ, വ്യക്തമായിട്ടുള്ള ചികിത്സ അതാണ്. ഈ മരുന്ന് എല്ലാ ആശുപത്രികളിലും നമ്മൾ സൂക്ഷിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അലക്ഷ്യമായിട്ട് കൊടുക്കാനും സാധിക്കാത്തൊരു മരുന്നാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ഉള്ളൊരു തീരുമാനത്തിലെത്തിയാണ് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മരുന്നിനകത്തും അതിന്റെ രീതി, ആ മരുന്നിന്റെ പ്രോട്ടീൻ സ്വഭാവം കാരണം ചില വ്യക്തികൾക്ക് പണ്ട് കാലത്ത് പെൻസിലിൻ മുതലായ മരുന്ന് കുത്തിവെക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകാം എന്ന് പറഞ്ഞവർ, ചില വ്യക്തികൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ മരുന്നിനെതിരായിട്ടും, അതായത് ജീവൻ രക്ഷാ മരുന്നിനെതിരായിട്ടും ചിലപ്പോൾ അപകടകരമായ രീതിയിലുള്ള റിയാക്ഷൻസ് ചിലർക്ക് ഉണ്ടാകാം. അത് ഡോക്ടർക്കോ മറ്റ് ആരോഗ്യ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും ട്രീറ്റ് ചെയ്യുന്ന ടീമിന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ റിയാക്ഷൻസും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കോടുകൂടി റിസ്ക് സാധ്യതയും കൂടെ മനസ്സിലാക്കിയാണ് ഈ ചികിത്സ തുടങ്ങുന്നത്. ലോക്കൽ ആശുപത്രികളിൽ സാധാരണ പ്രധാനപ്പെട്ട ഒരു മിഡ് ലെവൽ ആശുപത്രി അത് ചെയ്തിട്ട് അതിന് സൗകര്യങ്ങൾ ഇല്ല, മെച്ചപ്പെട്ട സൗകര്യം വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ റെഫർ ചെയ്യുകയും ചെയ്തെന്നിരിക്കും, കുറച്ചും കൂടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ചികിത്സ തുടക്കം. തക്ക നേരത്ത് ഡിലേ ഇല്ലാതെ, കാലതാമസമില്ലാതെ ചികിത്സ തുടങ്ങിയാൽ ഒട്ടേറെ പാമ്പ് കടിയേൽക്കുന്ന വ്യക്തികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് നല്ല പോയിന്റ്. പക്ഷേ മറ്റ് വളരെ ചെറിയ ആശുപത്രികളിൽ ചെന്ന് പോയി നോക്കുക, മറ്റെവിടെയെങ്കിലും ചെറിയ ക്ലിനിക്കിൽ പോവുക, ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചുറ്റി നടക്കാൻ തുടങ്ങിയാൽ സമയമെടുക്കും, ഡിലേ വരും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കായ ചികിത്സ രോഗിക്ക് കിട്ടാൻ, ആ വ്യക്തിക്ക് കിട്ടാൻ ചിലപ്പോൾ കാലതാമസം വരും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശുപത്രിയിലേക്ക് നേരെ ഡിലേ ഇല്ലാതെ പോവുക എന്ന് പറയുന്നത്. അതുപോലെ ഇന്നും ചില അന്ധവിശ്വാസങ്ങൾ പ്രാബല്യത്തിലുണ്ട്. വിഷചികിത്സ അല്ലെങ്കിൽ വിഷഹാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്ല് വെച്ച് ചികിത്സ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊന്നും വിശ്വാസം കൊടുക്കാതെ നമ്മൾ ആധുനിക ചികിത്സയ്ക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് പൊതുവായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ്. ഇനി പാമ്പുകടി പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി വയ്ക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മുറ്റത്തും വീടിനോട് ചേർന്ന് മാളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിമെന്റ് ഇട്ട് അടയ്ക്കുക. പുറത്ത് ഈ സീസണിൽ കിടന്നുറങ്ങുന്നത് വരാന്തയിൽ കിടക്കുക, റെസ്റ്റ് ചെയ്യാനെങ്കിലും ചിലപ്പോൾ ഉച്ച നേരത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ വരാന്തയിൽ കിടക്കുക, തറയിൽ കിടക്കുക മുതലായ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം. ആ കാര്യത്തിൽ വാതിലൊക്കെ നമ്മളെപ്പോഴും പരിശോധിക്കണം, വാതിലും തറയും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ, ഇതിൽ കൂടെ വല്ല ചെറിയ പാമ്പുകൾക്കൊക്കെ, നമ്മൾ വലിയ പാമ്പല്ല ചെറിയ പാമ്പിനെ കൂടെ കരുതണം. അപ്പോൾ കുട്ടികൾക്കും വിഷമൊക്കെ ഉണ്ട്, പാമ്പിൻ്റെ കുട്ടികൾക്കും ചിലപ്പോൾ വിഷത്തിൻ്റെ ക്വാണ്ടിറ്റി നല്ലോണം കാണും. അപ്പോൾ ഇഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാധ്യത എപ്പോഴും നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം ഇഴഞ്ഞു കയറാതെ. പിന്നെ വീടിനോ ചുമരിനോടും ജനലിനോടൊക്കെ ചേർന്ന് കൊതുമ്പ് ചൂട്ട് മറ്റ് തടി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിൽ ഇഴഞ്ഞു കയറാനുള്ള കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചുറ്റുമുള്ള കാട് പടലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെത്തി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കാണും. രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടേ പുറത്തിറങ്ങാവൂ. പടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിച്ച് കെയർലെസ് ആയിട്ട് ഇറങ്ങാതെ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ പടിയിലോട്ടൊക്കെ രാത്രി, പ്രത്യേകിച്ചും രാത്രി ഏർലി മോർണിംഗ് ഒക്കെ വീട് തുറന്ന് ഇപ്പോൾ പേപ്പർ തീർക്കാനൊക്കെ ഇറങ്ങുക, അത് സൂക്ഷിക്കണം. പിന്നെ പുറത്ത് വെച്ച സഞ്ചികൾ, ബാഗ്, വാഹനങ്ങൾ, സ്കൂട്ടർ, ബൈക്ക്, അതിൻ്റെയൊക്കെ പെട്ടികൾ തുറക്കുമ്പോഴും അതിൽ കയറിയിരിക്കുന്ന മുമ്പേ ഒന്ന് സീറ്റും ഒക്കെ ഒന്ന് പരിശോധിക്കണം. അതിൽ തൂക്കിയിട്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് പരിശോധിക്കുക. റെയിൻകോട്ട് ഇട്ടെങ്കിൽ ആ റെയിൻകോട്ടിനകത്തൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുക്കാവൂ. രാത്രി അഥവാ നമ്മൾ കിടന്നുറങ്ങുന്ന മുമ്പേ നമ്മൾ മെത്ത ഷീറ്റ് പില്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് വീട്ടിനകത്ത് നല്ലത്. പിന്നെ കട്ടിലൊക്കെ കിടന്നുറങ്ങുന്നത് നല്ലതെന്ന് പറയുന്ന കൂടെ തന്നെ മസ്കിറ്റോ നെറ്റ് ഇപ്പം നമ്മൾ കൊതുവിന് വേണ്ടി യൂസ് ചെയ്യുന്ന നല്ലൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. കാരണം നെറ്റിട്ട് നമ്മൾ സൈഡിൽ അത് തിരികെ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് ഒരു ഇഴജന്തു ഉണ്ടെങ്കിലും അതിന് നെറ്റിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നെറ്റ് ഉപയോഗിച്ച് നല്ലോണം ഭദ്രമായിട്ട് അത് തിരികെ എല്ലാ സൈഡിലും തിരികെ വയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ടോർച്ച് ഉപയോഗിച്ച് നടക്കുക, നമ്മൾ കാട് പിടിച്ച സ്ഥലത്തും കരിയിലയിൽ കൂടെയൊക്കെ നടക്കാതെ പറമ്പിലൊക്കെ എല്ലാം വൃത്തിയായി വയ്ക്കുക, അങ്ങനത്തെ ഒന്ന് ചവിട്ടി നടക്കാതിരിക്കുക, കവറിംഗ് ഉള്ള ചെരുപ്പിടുക, ഇങ്ങനെ വളരെ വളരെ സിമ്പിൾ സാമാന്യ അറിവുകൾ പ്രയോഗിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പാമ്പുകടിയെ വലിയ തോതിൽ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട്, എമർജൻസി സഹായങ്ങളോ സംശയങ്ങളോ ചോദിക്കാൻ ഏത് നേരത്തും ദിശ 10 56 104 എന്നീ നമ്പറുകളിൽ ദിശയിലേക്ക് ഒരു ഫോൺ കോൾ കൊടുത്താൽ എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ ഹെൽപ്പ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള മെഡിക്കൽ ഉപദേശവും
ഹെൽത്ത് എക്സ്പേർട്സ്.

0: തരുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ചൂട് സീസണിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് ഏറ്റവും പ്രധാന ആയുധം നമ്മുടെ കയ്യിലുള്ളത് ജാഗ്രതയാണ്. ഇപ്പോൾ പാമ്പുകളുടെയോ ഇഴജന്തുക്കളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതേസമയം അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമ്മൾക്ക് അപകടം വരാതെയുള്ള രീതിയിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അറിവുകൾ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മേൽനോട്ടം, പ്രത്യേകിച്ചും കുട്ടികളും മറ്റ് പ്രായമായവരുടെ പുറത്തും കൂടെ കുറച്ച് എക്സ്ട്രാ മേൽനോട്ടമുണ്ട്. അവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, കൊച്ചുകുട്ടികൾക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറിവ് തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15:13. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ശരത് ചിത്ര എന്നിവർ പാടിയ ഗാനം, ചിത്രം മേഘതീർത്ഥം, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം ശരത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 25:08. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ IHRD നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെയും അടുത്ത മാസം 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 24 27 22 എന്ന നമ്പറിൽ വിളിക്കുക. 94 47 24 27 22.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.

0: കോട്ടയത്തെ കെൽട്രോൺ നോളജി സെൻറ്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ പ്രവേശനം ആരംഭിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 മുൻപായി സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെൻറ്ററിൽ എത്തണം. രജിസ്ട്രേഷനും വിശദവിവരങ്ങൾക്കും ഫോൺ നമ്പർ 62 82 84 17 72. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്, കൂടാതെ സർവകലാശാലയുടെ കീഴിലുണ്ടായിരുന്ന അംഗീകൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ 2000 മുതൽ 2014 കാലയളവിൽ പാർട്ട് ടൈം, ഫുൾ ടൈം പഠനം നടത്തിയ ബിടെക് വിദ്യാർത്ഥികളിൽ 3-ഉം 5-ഉം സെമസ്റ്ററിലെ പാസ്സാകാത്ത വിഷയങ്ങൾ ഉള്ളവർക്കായി നടത്തുന്ന വൺ ടൈം മേഴ്സി ചാൻസ് പരീക്ഷകൾക്കായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. പരീക്ഷാ ഫീസ് ഫൈൻ സഹിതം ഇന്ന് വരെ അടയ്ക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി മറ്റന്നാൾ. പരീക്ഷാ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് www.qsat.ac.in സന്ദർശിക്കുക.
1: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുവാട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
0: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന AI വിത്ത് പൈത്തൺ, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 98 95 04 17 06, 98 95 04 17 06.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ അടുത്ത മാസം നടത്തും. ഈ മാസം 11 വരെ പിഴയില്ലാതെയും 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ആലുവയിലെ കെൽട്രോൺ നോളജി സെന്ററിൽ മൊബൈൽ ഫോൺ ടെക്നോളജി, വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 81 36 80 23 04, 81 36 80 23 04. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 195 രൂപ വർദ്ധിച്ച് 13,870 രൂപ നിരക്കിലും, പവന് 1,10,960 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില. ഇനി നാളെ രാവിലെ 10

0: 30
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ 31:40. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: ഓർമ്മ ചിന്ത.

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഓർമ്മചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അഖിൽ.
1: ഞാൻ പ്രീതി.
0: എപ്പോഴാണ് അവസാനമായി വെളുപ്പിനൊരു 4:30 എഴുന്നേറ്റെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: ആഹാ, ഇതെന്ത് ചോദ്യം?
0: അല്ല, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയൊക്കെ ഈ പുലർകാലങ്ങളില്ലേ, ആ സമയം കാണാത്ത ഒരു തലമുറയാണോ ഇപ്പോൾ വളർന്നു വരുന്നത് എന്ന് എനിക്കൊരു സംശയം.
1: ഞാൻ ഈ 4:30 ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു 3 മണിക്ക് ഉണർന്നു. ഒരു 3, 3:30 ആയപ്പോ
0: എന്തെങ്കിലും ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റിട്ട് പിന്നെ കിടന്നുറങ്ങിയാണോ?
1: അല്ല, വെറുതെ ഉണർന്നപ്പോ ഒന്ന് എഴുന്നേറ്റു, ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അന്ന് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പൊ ഈ പക്ഷികളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒന്നോ രണ്ടോ പക്ഷികളുടെ ശബ്ദം. ഒരു 3, 3:30 ആയപ്പോ അപ്പോൾ ചിലപ്പോൾ വെളുപ്പിനെ എഴുന്നേക്കുമ്പോഴേ, നമ്മുടെ ഈ ക്വാർട്ടേഴ്സിന് ചുറ്റും നിറയെ മരങ്ങളാണല്ലോ, ഒരുപാട് തരം പക്ഷികളുടെ ശബ്ദം. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് തന്നെ വെക്കാറുണ്ട് ചില സമയത്ത്. അത് വല്ലാത്തൊരു ഒരു ഉണർവാണ് കേട്ടോ നമുക്കത് കേൾക്കുമ്പോൾ. ഈ മരങ്ങൾ, പക്ഷി, മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വാഗയൊക്കെ അങ്ങോട്ട് ചുമന്നത്, മഞ്ഞ ഒക്കെ ആയിട്ട് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുക. അതൊരു രസം തന്നെയാണ് ഈ വെളുപ്പിനെയൊക്കെ ഉള്ള ഉണർച്ച. പ്രത്യേകിച്ച് ഈ നാട്ടു വെളിച്ചം ഉള്ള വെളുപ്പാങ്കാലങ്ങളിൽ നല്ല രസമാണ്.
0: ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കുറേ കാലം കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒന്ന് പുലർച്ചെ എഴുന്നേറ്റു, ഉറക്കം പോയി, അതുകൊണ്ട് എഴുന്നേറ്റു. അപ്പൊ പുറത്ത് നോക്കുമ്പോഴാണ് തോന്നിച്ചേട്ടാ, ഈ പുലർകാലത്തിനൊക്കെ ഇത്ര ഭംഗിയുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ഇന്നത്തെ കാലത്ത് ആരും എഴുന്നേക്കാറില്ല. എല്ലാവരും എനിക്ക് തോന്നുന്നു അങ്ങേറ്റം ഒരു 6 മണിക്കൊക്കെ മുൻപ് ആരും എഴുന്നേക്കാറില്ലെന്ന് തോന്നുന്നു എനിക്ക്. പലരും അതിനുശേഷം ഇന്നും അതിപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതേ വളരെ വൈകിയാണ്. എല്ലാവരും മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ നീല വെളിച്ചമൊക്കെ അടിച്ച് ഉറക്കം നമ്മൾ അനുഗ്രഹിക്കുമ്പോഴേക്കും പാതിരാത്രിയൊക്കെ ആവാറായിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എഴുന്നേക്കുമ്പോഴും കുറച്ച് വൈകും. അതുകൊണ്ട് ആരും ഈ 4:30 or 5 ഒന്നും കാണാറില്ലെന്ന് എനിക്ക് തോന്നുന്നു.
1: അതൊരു പൊതുതത്വമാക്കണ്ട. കാരണം രാവിലെ 7 മണിക്ക് വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് 7 മണിക്കും 6:30 ഒക്കെ ഓഫീസിലേക്ക് ഓടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ടി പിടിക്കാനായിട്ട് ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ചു പോകുന്ന സ്ത്രീകളുണ്ട്. അവർ വെളുപ്പംകാലത്ത് എണീക്കും, പക്ഷേ ഈ പുറത്തെ സംഗതി ആസ്വദിക്കാനുള്ള സമയം അവർക്ക് കിട്ടാറില്ല. പുറത്തേക്ക് പോലും നോക്കാൻ പറ്റാറില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഈ സഞ്ചിയും എടുത്ത് പുറത്തേക്ക് ഓടുമ്പോഴാണ് അവർ ഈ വെളിച്ചം കാണുന്നത്. അവർ അടുക്കളയിലായിരിക്കും അതുവരെ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്.
0: അവര് പുലരിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവര് കേൾക്കുന്ന ശബ്ദം മിക്സിയുടെ ശബ്ദമോ അല്ലെങ്കിൽ
1: ഇടയ്ക്ക് പുറത്തുനിന്ന് വരുന്നുണ്ടാവും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ചിലപ്പോൾ പേപ്പർ എടുത്ത് അകത്തേക്ക് വെക്കാനാവും, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടുള്ള പാലെടുത്ത് അകത്തേക്ക് വെക്കാനാവും. അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കുന്നു, നമ്മൾ കയറുന്നു. അങ്ങനെ ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആ പുലർച്ചയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാനാവാതെ നമ്മൾ ആ തിരക്കിനിടയിൽ കിടന്ന് ഓടുന്ന ഒരു സമയം. അവർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാറില്ല. പിന്നെ കിട്ടുന്ന അവധി ദിവസങ്ങളിൽ അവർ കിടന്ന് ഉറങ്ങുമായിരിക്കും. നല്ലവണ്ണം നേരം വെളുത്തിട്ടായിരിക്കും എണീക്കുന്നത്. പക്ഷെ നമ്മുടെ പുതിയ തലമുറ അധികവും പുലരി കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അങ്ങനെ തന്നെയാണ്. നമ്മളിത് പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ ശ്രോതാക്കളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പുലരിക്ക് ഒരു ഭംഗിയുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാം, നല്ലതാണ്.
1: അതെ, ഈ ലോകം, ഈ ഭൂമി എത്ര മനോഹരമാണെന്ന് നമുക്ക് തോന്നുന്ന പുലർക്കാലങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ.
0: അതെ അല്ലേ? അങ്ങനെ പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഓർമ്മചിന്ത.

0: അപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത് നോർത്ത് പറവൂരിൽ നിന്ന് രശ്മി എം എസ്. ഇന്നൊരു നല്ല വേനൽമഴ പെയ്തു. ഇതുപോലെ വേനൽമഴ പെയ്തതിൻ്റെ പിറ്റേന്നുള്ള കുറേ പഴയ ഒരോർമ്മയാണിത്. മറന്നു തുടങ്ങുന്ന കാര്യങ്ങൾ ഓർക്കാൻ മഴ നല്ലൊരു മരുന്നാണ്.
1: സംശയമില്ല.
0: ഓക്കെ, കൂട്ടത്തിൽ കുറച്ച് ഏകാന്തത കൂടെ ഉണ്ടെങ്കിൽ നൊസ്റ്റാൾജിയ താനേ വരും. ആണല്ലേ,
1: വന്നു പോവും.
0: മഴയ്ക്കൊരു സംഗീതമുണ്ട്, താളമുണ്ട് അല്ലേ? മഴയ്ക്ക് വേറെന്താ ഉള്ളത്?
1: മണമുണ്ട്,
0: ആർദ്രതയുണ്ട്,
1: അതെ, ചില നിറങ്ങളുണ്ട്.
0: അതെ, എനിക്കൊരു 3 വയസ്സാണോ 4 വയസ്സാണോ കൃത്യമായി ഓർമ്മയില്ല. എന്തായാലും ഞാൻ അംഗൻവാടിയിലാണ് പഠിക്കുന്നത്. അംഗൻവാടിയിൽ പോകാൻ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, അവിടുത്തെ ഉച്ച ഉറക്കമാണ് പ്രശ്നം. എന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം എല്ലാ കുട്ടികളും ഉറങ്ങണം. എനിക്കാണേൽ ഉറങ്ങാൻ പറ്റില്ല. അത് ശരിയാണല്ലേ? ഉറങ്ങിയിട്ടുണ്ടോ?
1: ഇല്ലില്ല, അത് ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെ ഇപ്പൊ ചിലപ്പോ തോന്നും ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, എഴുന്നേക്കാതെ ഇങ്ങനെ കിടക്കാൻ പറ്റിയിരുന്നെന്ന് തോന്നും. പക്ഷെ ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെ ഉറങ്ങുന്നതും ആളുകൾ നമ്മളെ ഉറക്കാൻ ശ്രമിക്കുന്നതൊന്നും ഇഷ്ടമല്ല.
0: കണ്ണടച്ച് കിടക്കണം എന്ന നിർദ്ദേശം കേട്ടിട്ടുണ്ടോ?
1: അയ്യോ, കേട്ടിട്ടുണ്ട്. ഇഷ്ടമല്ലായിരുന്നു ആ നിർദ്ദേശം.
0: കണ്ണടച്ച്

0: ഉറങ്ങാൻ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, അവിടുത്തെ ഉച്ച ഉറക്കമാണ് പ്രശ്നം. എന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം എല്ലാ കുട്ടികളും ഉറങ്ങണം. എനിക്കാണേൽ ഉറങ്ങാൻ പറ്റില്ല. അത് ശരിയാണല്ലേ? ഉറങ്ങിയിട്ടുണ്ടോ?
1: ഇല്ല, അത് ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെ ഇപ്പൊ ചിലപ്പോ തോന്നും ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, എഴുന്നേക്കാതെ ഇങ്ങനെ കിടക്കാൻ പറ്റിയിരുന്നെന്ന് തോന്നും. പക്ഷെ ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെ ഉറങ്ങുന്നതും ആളുകൾ നമ്മളെ ഉറക്കാൻ ശ്രമിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല.
0: കണ്ണടച്ച് കിടക്കണം എന്ന നിർദ്ദേശം കേട്ടിട്ടുണ്ടോ?
1: അയ്യോ, കേട്ടിട്ടുണ്ട്. ഇഷ്ടമല്ലായിരുന്നു ആ നിർദ്ദേശം.
0: കണ്ണടച്ച് കിടക്കും, എന്നിട്ട് പതുക്കെ ഒരു കണ്ണൊന്ന് തുറന്നു നോക്കും അല്ലേ?
1: അതെ അതെ.
0: അപ്പോ ബാക്കി വായിക്കട്ടെ? ഓർമ്മകളൊന്നും വരുന്നില്ലല്ലോ.
1: വരുന്നുണ്ട്, എന്നാലും തൽക്കാലം വായിച്ചു പോവാം.
0: എന്നാ ശരി. അപ്പോൾ എന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം എല്ലാ കുട്ടികളും ഉറങ്ങണം. എനിക്കാണേൽ ഉറങ്ങാൻ പറ്റില്ല. അവിടുത്തെ ബെഡ്ഷീറ്റിൻ്റെ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് കാരണം. എല്ലാ കുട്ടികളും ഉറങ്ങും, ഞാൻ മാത്രം നോക്കിയിരിക്കും. ഇതൊക്കെ വീട്ടിൽ പറഞ്ഞെങ്കിലും ഒരു രക്ഷയുണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാം എനിക്ക് പഠിക്കാൻ പോകാനുള്ള മടി കൊണ്ടാണെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. സ്ഥിരമായി അപ്പൂപ്പനോ അമ്മയോ ആണ് എന്നെ അവിടെ കൊണ്ടുവിടാറുള്ളത്. എന്നും എന്തെങ്കിലും കാരണം പറഞ്ഞ് പോകാതെ ഇരിക്കാൻ നോക്കുമെങ്കിലും എല്ലായ്പ്പോഴും നടന്നിരുന്നില്ല. അന്ന് അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൂപ്പനാണ് എന്നെ അങ്കണവാടിയിൽ വിടാനുള്ള ഡ്യൂട്ടി. തലേന്ന് നല്ല മഴ പെയ്തിരുന്നു. തൊടിയിലെ വലിയ പ്ലാവിൽ നിന്ന് മൂത്ത് പഴുത്ത ഒരു തേൻവരിക്ക ചക്ക അപ്പൂപ്പൻ ഇട്ട് ഇറയത്ത് വെച്ചിരുന്നു. എൻ്റെ അമ്മോ, അതിൻ്റെ ഒരു മണം ഇങ്ങോട്ട് വരുന്നു.
1: ഒരു വാക്ക് മാത്രം മതിയല്ലേ?
0: അതെ അതെ അതെ അതെ. ഇനി നിന്നാൽ ചക്കയിൽ വെള്ളം പിടിക്കും അത്രേ. അത് ശരിയല്ലേ?
1: മഴയ്ക്ക് മുൻപേ അത് വെട്ടി ഇറക്കും. അത് പണ്ടുള്ളവർക്ക് അറിയാം. അത് കൃത്യം എപ്പോ വെട്ടണം, അതിന്റെ മൂപ്പ് എപ്പോ കൃത്യമാവും, അത് ആ സമയത്ത് ചെയ്തിരിക്കും.
0: വെള്ളം വീണ് കഴിഞ്ഞാലത്തെ ചക്കയ്ക്ക് ഒരു
1: മധുരം കുറയും.
0: മധുരം കുറയും.
1: വെള്ളച്ചവ.
0: അത് തന്നെ, വെള്ളച്ചവ. ചക്കയുടെ മണം കാരണം അടുത്തു നിന്ന് മാറാതെ ഞാൻ ചുറ്റിപ്പറ്റി നടന്നു. ഇതെങ്ങാനും മുറിക്കുമ്പോൾ ഞാൻ അങ്കണവാടിയിലായാൽ എന്തു ചെയ്യും? അപ്പൂപ്പനെ കണ്ട് ഞാൻ അവധിക്ക് അപേക്ഷ വെച്ചു. പക്ഷേ നടന്നില്ല. കുഞ്ഞിനുള്ളത് എടുത്തു വെച്ചേക്കാം, പോകാം എന്ന് പറഞ്ഞ് എന്നെയും ബാഗുമെടുത്ത് അപ്പൂപ്പൻ നടന്നു. ഒരു വയൽ കടന്ന് വയലിന് നടുവിലുള്ള കനാല് കടന്ന് വേണം അങ്കണവാടിയിൽ പോകാൻ. കനാലിൽ കയറിയപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, നന്നായി തെന്നുന്നുണ്ടല്ലോ കനാല്, ഇന്നലത്തെ മഴയുടെയാ. കേട്ടെങ്കിലും ഞാൻ മിണ്ടാതെ അപ്പൂപ്പൻ്റെ തോളിൽ കിടന്നു. എൻ്റെ മനസ്സ് മുഴുവൻ വരിക്കച്ചക്കയായിരുന്നു. അങ്ങനെ ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ അമ്മ കനാലിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇറക്കം ഇറങ്ങി വരുന്നു. ഇറങ്ങി നടന്ന അമ്മ കാല് തെന്നി വയലിലേക്ക് വീണു. ഞാൻ ഉറക്കെ പറഞ്ഞു, അപ്പൂപ്പ എൻ്റെ അമ്മ വീണു, നമുക്ക് തിരിച്ചു പോവാം. കുറേ പറഞ്ഞിട്ടും അപ്പൂപ്പൻ മൈൻഡ് ചെയ്തില്ല. എൻ്റെ 18-ാമത്തെ അടവാണെന്ന് കരുതി കാണും. സഹികെട്ട് ഞാൻ ഉറക്കെ പറഞ്ഞു, എടാ അപ്പൂപ്പ എന്നെ താഴെ നിർത്തടാ, എൻ്റെ അമ്മ വീണു. എൻ്റെ ഭാവമാറ്റം കണ്ടപ്പോൾ അപ്പൂപ്പന് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിയാണ്, ഞങ്ങൾ പെട്ടെന്ന് അവിടേക്ക് തിരിച്ചു നടന്നു. അമ്മയ്ക്ക് പുല്ലിലേക്ക് വീണതുകൊണ്ട് കാര്യമായി പരിക്കൊന്നും പറ്റിയിരുന്നില്ല. അപ്പൂപ്പൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല, കുഞ്ഞാണ് നീ വീണത് കണ്ടത് എന്ന്. അമ്മ എന്നെ എടുത്ത് ഉമ്മ വെച്ചു. അമ്മ പറഞ്ഞു, കുഞ്ഞിനി ഇന്ന് പോണ്ട, നാളെ പോകാം. എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി. അന്നത്തെ വരിക്കച്ചക്ക മുറിച്ചപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റി കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കുറുമ്പുമായി എൻ്റെ കുട്ടിക്കാലം അങ്ങനെ കടന്നുപോയി. ഇന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും ഇല്ല. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള കാഞ്ഞൂരാണ് എൻ്റെ കൊച്ചു ഗ്രാമം. ഇപ്പോൾ അമ്മയും ചേച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ. അച്ഛനും പോയി. ഞാനിപ്പോൾ ചേന്തമംഗലമാണ് താമസം. ഇതെനിക്ക് എഴുതാൻ എൻ്റെ ഏട്ടൻ്റെ അമ്മ ശ്യാമളയാണ് ഇൻസ്പിറേഷൻ. അമ്മ ഓർമ്മച്ചിന്തിൽ എഴുതാറുണ്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഇവിടെ വന്നപ്പോൾ ആണ് കുട്ടിക്കാലത്തിന് ശേഷം ഞാൻ വീണ്ടും റേഡിയോ കേട്ടു തുടങ്ങിയത്. എല്ലാ പരിപാടികളും നന്നാവുന്നുണ്ട്. എനിക്കൊരു പാട്ട് വെച്ചു തരണം. ഇതെൻ്റെ രണ്ടമ്മമാർക്കും, ശ്യാമള ശശികല, എൻ്റെ ഏട്ടൻ കിഷോറിനും സഹോദരി രേഖയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ട് എൻ്റെ സിന്ദൂര രേഖയിലെങ്ങോ. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ രശ്മി MS, ചേന്തമംഗലം, നോർത്ത് പറവൂർ. എങ്ങനെയുണ്ട്?
1: നന്നായിരിക്കുന്നു. അപ്പൂപ്പന് കയറി ഒന്ന് എടാന്നൊക്കെ വിളിക്കേണ്ടി വന്നെങ്കിലും കുഞ്ഞിനെ അതുകൊണ്ട് അന്ന് അങ്കനവാടി പോകാതിരിക്കാൻ പറ്റി.
0: അതെ,
1: ചക്ക തിന്നാനും പറ്റി. ലൈവായി ആ ചക്കവട്ടം സെഷനൊക്കെ കാണാൻ പറ്റി.
0: അതെ അതെ, ഈ ചക്ക വെട്ടുമ്പം ഇങ്ങനെ

0: എടുത്ത് ഇങ്ങനെ ഇരിക്കുമല്ലോ വട്ടം കൂടി. ചക്ക വെട്ടുമ്പോൾ എപ്പോഴും വട്ടത്തിന് ആളുകൾ വന്നിരിക്കും, അവിടെ ഉള്ളവരെല്ലാം. എന്നിട്ട് ഈ ചക്ക വെട്ടി കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിനിങ്ങനെ ഇരിച്ചെടുക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വെട്ടുകൊണ്ട ഭാഗം അല്ലാതെ മുഴുവൻ ചൊള കിട്ടാനായിട്ടൊരു മത്സരമുണ്ട് ഇല്ലേ?
1: അതുണ്ട്. സാധാരണ അമ്മൂമ്മമാരൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊക്കെ അമ്മൂമ്മയാണ് ചെയ്യുന്നത്. അമ്മൂമ്മ ഇങ്ങനെ ചക്കയെടുത്ത് അതിനെയൊന്നും മടിയിലൊക്കെ വെച്ച് ഒരു അരിവാൾ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടുണ്ടാവും ഒരു കാലുകൊണ്ട്, അതിൽ വെച്ചിട്ടാണ് ഈ മുറിക്കുന്നതും ചെയ്യുന്നതെല്ലാം.
0: അങ്ങനെ
1: പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അത് അവർക്ക് മാത്രം വഴങ്ങുന്ന ഒരു കാര്യമാണ്. ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ടാവും ഇതിനൊന്നും, ഈ ചക്ക പശ ഈ മുളഞ്ഞിൽ അത് അരക്ക് അരക്ക് നല്ല നിങ്ങളൊക്കെ പറയാം. ഈ അരക്ക് തുടച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു ചിരട്ട വെച്ചിട്ടുണ്ടാവും. ചിരട്ട കൊണ്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുക, കുറച്ച് കടലാസ് കഷ്ണങ്ങളും. അപ്പോഴേക്കും ഇതിന്റെ ആദ്യത്തെ വെട്ട് തുടങ്ങുമ്പോ തന്നെ പിള്ളേരെല്ലാരും ഇങ്ങനെ അടുത്ത് ആ വട്ടം ചെറുതായി ചെറുതായി വരും. പിന്നെ ഈ പറഞ്ഞൊരു മത്സരമുണ്ട്, ആ വെട്ട ഏൽക്കാത്ത ചുള, മുഴുവൻ ചുള കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം. അതെല്ലാം അമ്മൂമ്മയാണ് ഇങ്ങനെ എടുത്തു തരിക. നമ്മള് കയ്യിൽ കാര്യം ഇത് തിന്നാൻ കൊതിയൊക്കെ ഉണ്ടെങ്കിലും കയ്യിൽ അരക്ക് പറ്റുന്ന തീരെ ഇഷ്ടമല്ല, കാരണം പിന്നെ അത് പോണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തേക്കണം, അതെല്ലാം വലിയ മെനക്കേടാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും ഈ നല്ല ചുളക്ക് വേണ്ടിയിട്ട്.
0: ചില ചുളയൊക്കെ എടുക്കുമ്പോഴേ വേരിങ്ങനെ പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത് കണ്ടിട്ടില്ലേ? ചക്കക്കുരു മുളച്ചിട്ട് തൊളയെ തുരന്നിട്ട് അതിങ്ങനെ പുറത്തേക്ക് വരുന്നത്.
1: അതെ, അതല്ലേ മഴക്കാലത്താണ് സംഭവിക്കുന്നത്. ചക്ക ഇടേണ്ട സമയത്ത് ഇട്ടില്ലെങ്കിൽ അത് കിടന്ന് വെള്ളം ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും മിക്കവാറും. ആ ചുളക്ക് ഒരു രുചിയും ഇത്തിരി
0: ഉണ്ടായിരുന്നില്ല,
1: നമ്മൾ വിചാരിക്കുന്ന ഒരു രുചിയല്ല.
0: നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചുള കണ്ട നമുക്ക് അങ്ങോട്ട് അല്ലേ. അപ്പൊ ഈ ചക്കയും മഴയും കുട്ടിക്കാലത്തെ ഉറക്കവും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു നൊസ്റ്റാൾജിക് സംഭവമായിരുന്നു ഈ കത്ത്.
1: അതെ,
0: നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാട്ടങ്ങ് കൊടുത്താലോ?
1: കൊടുത്തേക്കാം.
0: ശരി.

0: അടുത്ത കത്ത് വായിച്ചാലോ. സ്നേഹം നിറഞ്ഞ ഓർമ്മ ചിന്തേ, ഞാൻ വളരെ ചുരുക്കിയാണ് ഈ സംഭവം എഴുതുന്നത്. കൃത്യമായ ദിവസം മറന്നുപോയി. ഞാൻ തോപ്പുംപടിയിൽ ഒരു സീ ഫുഡ്സിൽ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നു. ഷിഫ്റ്റ് വർക്കാണ്. 2002-ലാണ് സംഭവം. ജോലി കുറഞ്ഞ സമയമായിരുന്നു. ഞങ്ങൾ രാത്രി ഷിഫ്റ്റാണ്. പണിയില്ലാത്തതുകൊണ്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. ഞങ്ങൾ 8 പേർ കമ്പനിയുടെ കിഴക്കേ മതിലിനരികിലിരുന്ന് ചീട്ട് കളിക്കുകയായിരുന്നു. സമയം 11:30 കാണും. ഫിഷിംഗ് ഹാർബറിൽ നിന്നും മീൻ പിടിക്കാൻ പോയ വള്ളങ്ങളും ബോട്ടുകളും അവരവരുടെ കടവുകളിൽ ഓടിപ്പോകുന്ന സ്വരം കേൾക്കാം. ഹാർബർ പാലത്തിന്റെയും പുതിയ BOT പാലത്തിന്റെയും മധ്യത്തിലാണ് കമ്പനി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്നും ഒരു കരച്ചിൽ കേൾക്കാം. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു. അപ്പോൾ വീണ്ടും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കൂടെയുള്ള പണിക്കാരോട് ഈ വിവരം പറഞ്ഞു. ആരോ ആപത്തിൽപ്പെട്ട് കായലിൽ കിടന്ന് കരയുകയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ ഉടനെ കളി നിർത്തി. കമ്പനിയുടെ പടിഞ്ഞാറ് ഗേറ്റിൽ ചെന്ന് ആരോടെങ്കിലും ഈ കാര്യമൊന്ന് പറയാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് ഒരു പോലീസ് ജീപ്പ് ആ വഴി വന്നു. ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. കമ്പനിയിലെ വാച്ച്മാനോട് പറഞ്ഞിട്ട് ഞങ്ങളും പോലീസുകാരോടൊപ്പം കരച്ചിൽ കേട്ട ഭാഗം കാണിച്ചു കൊടുക്കാൻ ചെന്നു. എന്റെ കയ്യിൽ ടോർച്ചുണ്ടായിരുന്നു. പാലത്തിന്റെ നടുഭാഗത്തു നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. നോക്കിയപ്പോൾ പാലത്തിന്റെ അടിത്തൂണിൽ തല മാത്രം കാണത്തക്ക രീതിയിൽ ഒരാളെ കണ്ടു. പാലത്തിന് തെക്കുവശം സ്നേഹഭവന്റെ കടവിൽ കിടന്നിരുന്ന വഞ്ചിക്കാരെ വിളിച്ച് ആളെ രക്ഷപ്പെടുത്തി. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിടുക്കനായ ആൺകുട്ടി. നല്ല ഒഴുക്കുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അവനെ വഞ്ചിയിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ അമ്മ പറഞ്ഞപ്പോൾ അമ്മയോട് പിണങ്ങി പോന്നതായിരുന്നു. കോട്ടയം ജില്ലക്കാരനാണെന്നാണ് പറഞ്ഞത്. ഏതായാലും അന്ന് ജോലിയില്ലാതെ ഉറക്കമിളച്ചിരുന്ന് ഞങ്ങൾ ചീട്ട് കളിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം പോലെ എന്റെ കാതുകളിൽ എത്തിയ കരച്ചിൽ. അവനെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഇന്നും ഞാൻ സന്തോഷിക്കുന്നു. എന്റെ ഓർമ്മയിൽ മായാതെ തെളിഞ്ഞു കിടക്കുന്നു ആ സംഭവം. അവൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വലിയൊരാളായി കാണും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. KV അഗസ്റ്റിൻ, മുണ്ടംവേലി.
1: ഒരു കുട്ടിയെ രക്ഷിച്ച കഥയാണ് അതല്ലേ?
0: അതെ.
1: അലസമായി ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ
0: അതെ, ഒരു ശബ്ദം കേട്ടപ്പോ അവര് വിചാരിച്ചു കാണില്ലായിരിക്കും ഇത്രയും വലിയൊരു പ്രശ്നമാണെന്ന്. അത് നിമിത്തം എന്നൊക്കെ പറയുന്നതിൽ ചിലപ്പോ ഒരു അർത്ഥം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ കായലിൽ നിന്നൊരു ശബ്ദം കേൾക്കുമ്പോ നമ്മൾ അങ്ങനെ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ അവർക്ക് എന്തോ എന്തോ ഒരു പന്തികേട് തോന്നി, അതുകൊണ്ടായിരിക്കാം പോയി നോക്കുന്നത്. അല്ലെങ്കിൽ ചീട്ടുകളിയൊക്കെ നല്ല ആവേശത്തോടെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ശബ്ദം കേട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മറ്റു ചെവിയിലും അച്ചിങ്ങയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ആരും തിരിഞ്ഞു നോക്കാൻ. അപ്പോ അവരന്ന് ഇടപെട്ടതുകൊണ്ട് മാത്രം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ അമ്മ പറഞ്ഞപ്പോ അമ്മയോട് പിണങ്ങി പോന്നതായിരുന്നു അത്രേ. എങ്ങനെ പോയി വെള്ളത്തിൽ വീണു എന്നുള്ളത് അറിയില്ല.
1: അല്ല, വെള്ളത്തിൽ ചാടിയത് മറ്റാണോ?
0: അതും ആവാം. എന്തായാലും ഇവർക്കും അതിനെപ്പറ്റി കാര്യമായി അറിയില്ലെന്ന് തോന്നുന്നു.
1: എന്തായാലും തൂണിൽ പിടിച്ച്
0: അങ്ങനെ കിടന്നത് നന്നായി. നമ്മളും പിണങ്ങുക ചെയ്യായിരുന്നു. പഠിക്കാൻ പറഞ്ഞ ഉടനെ പിണങ്ങും. അത് ഒരു ശീലമായി പോയി. പഠിക്കാൻ പറഞ്ഞാലൊന്നും പിണങ്ങുന്നത്. എന്നാലും ഓടിപ്പോയി വെള്ളത്തിൽ ചാടുകയൊന്നുമില്ലായിരുന്നു തോന്നുന്നു.
1: പിന്നെ അതില് എന്നെ ആകർഷിച്ച ഒരു രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഈ കായലോരത്തെ ചീട്ടുകളിയാണ്.
0: കണ്ടു നല്ല ശീലമുണ്ടല്ലോ.
1: അതെ, അതെന്റെ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്.
0: വളരെ പരിചിതമായ ഒരു കാഴ്ചയാണ് ആൾക്കാർ ഇങ്ങനെ ചീട്ട് കളിക്കുന്നത്. ഒരിക്കലും എന്നോട് അച്ഛൻ പറഞ്ഞു, എടാ നീ ഗോപിയെ പോയി വിളിച്ചോണ്ട്. ഗോപി എന്ന് പറയുന്നത് എന്റെ കൊച്ചച്ഛനാണ്. എവിടെ ഉണ്ടാവും? ആ പറമ്പിൽ എന്തോ ജോലിക്ക് പോയതാണ്, എന്തോ ചെയ്യാൻ പോയതാന്ന് പറഞ്ഞു. പോയി നോക്കുമ്പോഴേക്കും ഇങ്ങനെ വട്ടത്തിലിരിക്കാണ് കൊച്ചച്ഛനെ. രണ്ട് കാതിലും കുലുക്കെട്ടിരിക്കുകയാണ്. തലയിലൊരു പ്ലാവിലെ തൊപ്പിയൊക്കെ ആയിട്ട് മൂപ്പർക്ക് അങ്ങ് അപമാനമായി പോയി എന്നെ കണ്ടത്. നിന്നെ ഇപ്പൊ ആരാടെ ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിച്ചു. എന്നോട് ദേഷ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞിട്ട് വന്നോളാം, ഞാൻ വന്നോളാം, നീ ഇവിടെ നിൽക്കൊന്നും വേണ്ട, പോയി പോയി വീട്ടിൽ പോയി എന്നെ ഓടിച്ചു വിട്ടു.
1: അപ്പൊ ഇമ്മാതിരി കളികള് അന്ന് കൂടുതലായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഗ്രാമീണമായ ചില രസകരമായ കാഴ്ചകളൊക്കെയാണത്.
0: പിന്നെ
1: ഇപ്പോഴും ഉണ്ടാവും, നമ്മള് കാണുന്നില്ലെന്നേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ.

ടി കെ സോമസുന്ദരം കെടാമംഗലത്ത് നിന്ന് എഴുതുന്നു. പ്രിയപ്പെട്ട ഓർമ്മചിന്തി, ഗതകാല സ്മരണകൾ അയവിറക്കുമ്പോൾ 55 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓർമ്മയാണ് ഇവിടെ കുറിക്കുന്നത്. പെരുമ്പടന്ന ചാത്തനാട്ട് റോഡിലെ കെടാമംഗലം എന്ന സ്ഥലത്താണ് എന്റെ വീട്. അന്ന് റോഡ് ടാർ ചെയ്തിട്ടില്ല, ചെങ്കൽപാതയാണ്. എല്ലാ ദിവസവും പൊടിശല്യം ഇല്ലാതാക്കാൻ പറവൂർ മുനിസിപ്പാലിറ്റി ടാങ്കറിൽ വെള്ളം തളിക്കുമായിരുന്നു. എന്റെ വീടിന്റെ എതിർവശം അന്ന് 3 കടകളാണ് ഉണ്ടായിരുന്നത്. ഒരു റേഷൻ കട, ഒരു പലചരക്ക് കട, ഒരു പാചകക്കട, ഒരു ചായക്കട. ഒരു ദിവസം അടുത്ത വീട്ടിലെ ചേച്ചി എന്നെ വിളിക്കുകയാണ്. എടാ സോമ, 1 കിലോ നനകിഴങ്ങ് വാങ്ങിത്തരുമോ? കേൾക്കേണ്ട താമസം, സഞ്ചിയും കാശും വാങ്ങി കടയിലേക്ക് ഓടി. ഞാൻ തന്നെ കിഴങ്ങെടുത്ത് തൂക്കി കാശും കൊടുത്തു, ബാക്കിയും വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് ഓടി. സഞ്ചി തുറന്നു നോക്കിയ ചേച്ചി ഒറ്റ ചിരിയാണ്. പകച്ചുപോയ ഞാൻ അന്തം വിട്ടു നിന്നു. ചേച്ചി പറയുകയാണ്, എടാ ഇത് നനകിഴങ്ങല്ല, മരക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഇന്നലെയും കൂടി ഞാൻ കണ്ടതാ വെള്ളം നനയ്ക്കുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് അമ്മ കടന്നു വന്നത്. കാര്യം മനസ്സിലാക്കിയ അമ്മ ചേച്ചിയുടെ കയ്യിൽ നിന്നും സഞ്ചിയും വാങ്ങി എന്റെ കൈക്ക് പിടിച്ച് കടയിലേക്ക് നടന്നു. ആ ഒരു നടപ്പ് എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഓരോ കിഴങ്ങും എന്നെ പരിചയപ്പെടുത്തി. എടാ ഇത് നനകിഴങ്ങ്, ഇത് പുല്ലൻ കിഴങ്ങ്,

0: മരകിഴങ്ങ് എന്ന് പറയും. ഇത് കപ്പ, മരക്കിഴങ്ങ്, മരച്ചീനി എന്നും പറയും. ഇത് മധുരക്കിഴങ്ങ്, ഇതിനെ ചീനിക്കിഴങ്ങ് എന്നും പറയും. ഇത് ഉരുളൻകിഴങ്ങ്. ഇപ്പോ നിന്റെ സംശയം മാറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ തലയിൽ തലോടി. ഞാൻ വിചാരിച്ച തലയ്ക്കൊരു കിഴുക്ക് കൊടുത്തു.
1: ഞാനും അങ്ങനെ വിചാരിച്ചു കേട്ടോ.
0: അപ്പോൾ ടി കെ സോമസുന്ദരം കെടാമംഗലത്ത് നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്.
1: എനിക്ക് അമ്മയെ അങ്ങ് ഇഷ്ടപ്പെട്ടു.
0: അതെ,
1: സാധാരണ നമ്മൾ കാണാറുള്ളത് വഴക്ക് പറയും അല്ലെങ്കിൽ ഒരു അടി തരും, പക്ഷെ തെറ്റെന്താണെന്ന് പറഞ്ഞു തരാറില്ല മിക്കവാറും. ഒരു തിരുത്തൽ പ്രക്രിയ നടക്കാറില്ല. ഇതിപ്പോ അമ്മ കൊണ്ടുപോയി ഒരു ഡെമോ പോലെ ഓരോന്നും കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു കഷ്ണം പുഴുങ്ങി, ഓരോന്നിന്റെ ഓരോ കഷ്ണം പുഴുങ്ങി തിന്നാനും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ, പിന്നെ മറന്നു പോകത്തില്ലായിരുന്നു. എന്നാലും അമ്മ ഇത്രയും ചെയ്തല്ലോ, നല്ല കാര്യം.
0: വേറൊരു കാര്യം, ഇത്രയും തരം കിഴങ്ങുകളൊക്കെ ലോകത്ത് നിലവിലുണ്ടെന്ന് ഇന്ന് നമ്മുടെ മക്കൾക്കാർക്കത് അറിയാവോ?
1: ഇല്ല,
0: ഒരു വല്ലാത്ത അതിശയാണ്.
1: എന്റെ അമ്മ എന്നെ പണ്ട് എന്നും കടയിൽ വിടും കേട്ടോ. അപ്പൊ അമ്മ എന്നെ കടയിൽ വിടുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം അന്ന് ഞാൻ ഇതുപോലെ കിടന്നുറങ്ങുമ്പോ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചിട്ടാണ് ഈ കടയിൽ വിടുന്നത്. കാരണം മിക്കവാറും പാലുണ്ടാവില്ല, അപ്പൊ പാല് വാങ്ങാനടുത്തുള്ള കടയിൽ വിടും. പാലിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനും ഏൽപ്പിക്കും. ഞാനീ ഉറക്കപ്പിച്ചിലാണ് അപ്പൊ എന്നും കടയിൽ പോകുന്നത്. അതുകൊണ്ട് മിക്കവാറും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കടയിൽ നിന്ന് തിരിച്ചു വരിക. ഒന്നുകിൽ ആ കടക്കാരൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു ഓർ പാലെന്ന് പറഞ്ഞിട്ട് അമ്മ തന്നു വിടുന്ന ഒരു 50 രൂപ അവിടെ വെക്കും. ഇയാള് പാലെടുത്ത് വെച്ചിട്ടായിരിക്കും ചില്ലറ വെറുക്കാൻ പോവുക. ആ ചില്ലറ ബാക്കി വാങ്ങാതെ ഞാൻ തിരിച്ചു വരും. അമ്മ വയ്ക്കും, എവിടെ ബാക്കി കാശ് അവിടെ, അയ്യോ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് തിരിച്ചു പോയി എടുത്തുകൊണ്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കും, ഇയാള് ചിലപ്പോൾ ആദ്യം ചില്ലറ എടുത്ത് വെക്കും, ഞാൻ ആ ചില്ലറയായിട്ട് വീട്ടിൽ പോരും. പാലെവിടാ? ഒരു ദിവസം സൈക്കിളിന് പോയി തിരിച്ച് നടന്നു വന്നു, പാലുണ്ട് ചില്ലറയുണ്ട്. അമ്മ വെച്ച്, നിന്റെ സൈക്കിൾ എവിടെ? അയ്യോ അതെടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്രശ്നമായിരുന്നു.
0: അപ്പൊ ഞങ്ങളുടെയൊക്കെ തലമുറയിലാണെങ്കിൽ കുട്ടിക്കാലത്ത് എന്റെ ചേട്ടന്മാരൊക്കെ കടയിൽ പോകാൻ ഇഷ്ടമുള്ളവരാ. ഈ സൈക്കിളിന്റെ മറ്റേ ഒരു സൈഡിൽ മാത്രം ചവിട്ടി ഇങ്ങനെ വാണം വിട്ടതുപോലെ പോവും, എന്നിട്ട് വാണം വിട്ടതുപോലെ തിരിച്ചു വരും. ഇടങ്കാലിട്ട് ചവിട്ടി എന്തോ വലിയൊരു കാര്യം ചെയ്തതുപോലെ തിരിച്ചു വരും, ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഈ കുറച്ചുകൂടെ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇങ്ങനെ അവരെ വലിയ ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. കടയിൽ പോയിട്ട് വരാൻ പറയുന്ന മുതിർന്ന ചെക്കനായി എന്നൊക്കെയുള്ളൊരു തോന്നൽ അവർക്ക് വരും. പിന്നെ ഈ പോയി വരുമ്പോൾ ചിലപ്പോൾ ഈ നാരങ്ങ മിഠായിയോ, അന്ന് 1 വയസ്സിക്കൊക്കെ മിഠായി കിട്ടുമല്ലോ, 1 വയസ്സിക്ക്, 50 വയസ്സിക്ക്, 10 വയസ്സിക്ക്, 2 വയസ്സിക്ക് ഒക്കെ കിട്ടും. ആ സാധനങ്ങളൊക്കെ വന്ന് ഒരെണ്ണം നമ്മുടെ നേരെ ഇങ്ങനെ വലിയ ഔദാര്യത്തോടെയൊക്കെ തന്നിട്ട്.
1: എനിക്കതായിരുന്നു ഈ അമ്മ കടയിൽ വിടുമ്പോഴേക്കും അമ്മ ഇങ്ങനെ ഇൻസെന്റീവ് ഒന്നും തരില്ല നമുക്ക്.
0: ആണല്ലേ,
1: അമ്മ കടയിൽ വിടുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒന്ന് അമ്മ ഇതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ചവിട്ടി എഴുന്നേപ്പിച്ചിട്ടൊന്നല്ല കടയിൽ വിടുന്നത്. അമ്മ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് ഒന്ന് വെയിലൊക്കെ ഉദിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കടയിൽ പോകാൻ പറയാ. പിന്നെ പറയും ബാക്കി പൈസക്ക് മോൻ മിഠായി വാങ്ങിച്ചു എന്ന് പറയും. അപ്പൊ പല്ലി മിഠായി, നാരങ്ങ മിഠായി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതും കഴിഞ്ഞ ഒരാടെ ഞങ്ങളുടെ അവിടെ നാട്ടുമ്പുറത്ത് ഒരു സിപ്പപ്പ് കട വന്നു. സിപ്പപ്പിന് വേണ്ടി മാത്രം ഒരു കട.
0: ശരി.
1: അപ്പൊ അവിടെ ഇങ്ങനെ പല വർണ്ണത്തിലുള്ള സിപ്പപ്പ് കിട്ടും. അപ്പൊ മിക്കവാറും എന്നോട് 2 എണ്ണം വാങ്ങിച്ചോളാൻ പറയും. അതൊരു സ്വർഗം കിട്ടുന്ന പോലെ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മൂമ്മ കടയിൽ പോകാൻ പറയുന്ന ഞാനിങ്ങനെ കാത്തിരിക്കും. ചിലപ്പോ അങ്ങോട്ട് ചോദിക്കും, ഇന്ന് അമ്മൂമ്മയ്ക്ക് ഉരുളനും സവാളയും വാങ്ങണ്ടേ എന്നൊക്കെ അങ്ങോട്ട് പോയി ചോദിക്കും.
0: അമ്മൂമ്മമാർക്കാണ് ഈ പിള്ളേരുടെ പൾസ് കൂടുതൽ അറിയാം. കുട്ടികളെ ഇങ്ങനെ രസകരമായി എങ്ങനെ കൊണ്ടുപോവാം, അവരത് എൻജോയ് ചെയ്യണത് അമ്മൂമ്മമാർക്ക് അറിയാം അതെങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോ ടിനു സോമസുന്ദരം നനകിഴങ്ങ് എന്താണെന്ന് അന്ന് മനസ്സിലാക്കി. നമുക്കൊരു നല്ല പാട്ട് കൊടുത്താലോ?
1: കൊടുത്തോളേ.

0: ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന കത്ത് ടി വി ഹരികുമാർ എഴുതിയതാണ്, കണിച്ചുകുളങ്ങരയിൽ നിന്ന്. അദ്ദേഹം ആ സൈഡിൽ ഇങ്ങനെ ചെരിച്ചെഴുതിയിരിക്കുന്ന ഒരു വാചകമാണ് ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മൊബൈലിൽ എഴുതി എഴുതി പേന പിടിച്ച് എഴുതാൻ മടിയായി എന്ന് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്.
1: അത് പുള്ളിക്ക് മാത്രമല്ല,
0: എല്ലാവർക്കും അങ്ങനെയാണല്ലേ. അതൊരു പൊതു തത്വം പോലെയാണ്. ഇപ്പോൾ ആകാശവാണി കൊച്ചി നിലയത്തിലെ ഓർമ്മ ചിന്ത് കേൾക്കാറുണ്ട്. ജയമോഹനും പ്രീതി ജോസഫും അഖിലും റിയയും എല്ലാവരും നന്നായി അവതരിപ്പിക്കുന്നവരാണ്. രസകരമായ കാലഘട്ടങ്ങൾ മുന്നിലെത്താറുണ്ട് കത്ത് വായന കേൾക്കുമ്പോൾ. അങ്ങനെ ഒരു കാലഘട്ടം മനസ്സിലെത്തുന്ന ഓർമ്മയാണ് ഞാൻ ഇന്ന് കുറിക്കുന്നത്. 1982-84 കാലഘട്ടം. ആ കാലഘട്ടത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നല്ല കുറേ സിനിമകളും ഗാനങ്ങളും ഇറങ്ങിയ കാലഘട്ടമാണ്. പക്ഷേ സിനിമ കാണാൻ പൈസ കയ്യിലില്ലാത്ത കാലഘട്ടം, പ്രീ ഡിഗ്രി കാലഘട്ടം. അന്നത്തെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാവുകയില്ല. ഒരാഴ്ചയൊക്കെ നിന്ന് മഴ പെയ്യും. നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് അധികവും. മഴ നീണ്ടു നിന്നാൽ പട്ടിണി തന്നെ. ഇങ്ങനെയൊക്കെയായിരുന്നു 80s.
1: 80s അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനോഹരമായ സിനിമകളും സുന്ദരമായ പാട്ടുകളും ഒക്കെ ഇറങ്ങിയ കാലമാണത്. ഈ പറഞ്ഞതുപോലെ മഴ പെയ്താൽ പിന്നെ ഈ മഴയുടെ സൗന്ദര്യമൊക്കെ ആദ്യ ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. പിന്നെ പിന്നെ മഴയുടെ പ്രാരബ്ധങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് നിത്യവൃത്തി ബുദ്ധിമുട്ടാകും. പുറത്തുപോയി ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാതെ വരും. കുട്ടികൾ ഈ നനഞ്ഞുകൊണ്ട് പോവുക, നനഞ്ഞുകൊണ്ട് തിരിച്ചു വരിക, അവരുടെ നനഞ്ഞ ഡ്രസ്സ് ഉണക്കുന്ന ഒരു ജോലി അമ്മമാർക്ക്, പിറ്റേ ദിവസത്തേക്ക് പിന്നെ അതെല്ലാം വീണ്ടും റെഡിയാക്കുന്ന ഒരു അധ്വാനം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടം, ഈ നൊസ്റ്റാൾജിക്ക് എന്ന് നമ്മൾ പറയുന്നത് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന കുറേ സുന്ദരമായ ഏതോ നഷ്ടപ്പെട്ടു പോയൊരു കാലത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അതിന് അതിൻ്റെതായ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ കാലത്തും. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ സുഗന്ധം പോലെ എന്തോ ഒന്ന് നമ്മളെ പിന്തുടർന്ന് വരുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. മഴക്കാലമൊക്കെ ദുരിതകാലമാണ്. മഴയത്തേക്ക് നമ്മൾ ആദ്യമേ കരുതി വെച്ചിട്ടില്ലെങ്കിൽ പലരും പട്ടിണിയിലാണ് ആ കാലത്തൊക്കെ.
0: ശരിയാണ്, ഓർമ്മകളുടെ ഒരു വശം വളരെ സുന്ദരമാണെങ്കിൽ അതിൻ്റെ മറുവശം

0: അത്ര സുന്ദരമല്ലേ.
1: അതെ അതെ അതെ.
0: അപ്പോൾ കത്തിലേക്ക് മടങ്ങാം. ആട്ടക്കലാശം സിനിമയുടെ ഷൂട്ടിംഗ് കണ്ട ഓർമ്മ ഇപ്പോഴും മുന്നിലുണ്ട്. സലിം ചേർത്തലയായിരുന്നു കഥയും തിരക്കഥയും. അതുകൊണ്ട് തന്നെ കണിച്ചുകുളങ്ങരയും പരിസര പ്രദേശങ്ങളുമായിരുന്നു ലൊക്കേഷൻ. ചെറിയ ചാറ്റൽമഴയുള്ള ജൂൺ മാസമാണ്. അർത്തുങ്കൽ കടപ്പുറത്തായിരുന്നു ഷൂട്ടിംഗ്. ടി ജി രവിയും മോഹൻലാലുമുള്ള സംഘടന രംഗങ്ങൾ. തേങ്ങ കൂട്ടിയിട്ട് അതിന്മേൽ കയറി മറിഞ്ഞ് കുട്ടികളുമായി മലരും കിളിയും ഒരു കുടുംബം എന്ന ഗാനരംഗം. DYSP ബാലചന്ദ്രനായി പ്രേം നസീർ സർ. അദ്ദേഹം പോലീസ് യൂണിഫോമിൽ ഇറങ്ങിയാണ് ജീപ്പിലേക്ക് കയറുന്നത്. ജഗതി ശ്രീകുമാർ, കുഞ്ചൻ, മോഹൻലാൽ ഇവരെ വളരെ അടുത്ത് കാണാനായി. കോളേജിലേക്ക് എന്ന് പറഞ്ഞിറങ്ങി സിനിമാ ഷൂട്ടിംഗ് കണ്ടു നടന്ന നാളുകൾ. നാട്ടുകാരെ പലപ്പോഴും കയർ കെട്ടി മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് സംഘം എത്തുന്നതിന് മുൻപേ ഞങ്ങൾ ഹാജരായിരുന്നു. നസീർ സർ ഇറങ്ങി വരുമ്പോൾ മുന്നിൽ ചെന്ന് തൊഴുന്ന എത്രയോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഒക്കെ ഇന്ന് ഓർമ്മയിലൂടെ കാണുമ്പോൾ ഇത് എന്ന് എങ്ങനെ കഴിഞ്ഞുപോയി എന്ന ചിന്തയാണ്. അതൊരു വസന്തകാലമായിരുന്നു. തൽക്കാലം നിർത്തട്ടെ, ഇനിയും എഴുതാം. സ്നേഹത്തോടെ, TV ഹരികുമാർ. ഞാൻ ഒരുപാട് ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു എന്റെ കുട്ടിക്കാലം. അവിടെ ഫാക്ട് ടൗൺഷിപ്പിലായിരുന്നു. അവിടെ ഒരുപാട് ഷൂട്ടിംഗ് ഇങ്ങനെ വരുമായിരുന്നു. കാരണം അവിടെ വലിയ ഗ്രൗണ്ടുകളുണ്ട്, കമ്പനിയുടെ കെട്ടിടങ്ങളുണ്ട്, ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ചില വഴികളുണ്ട്. അവിടെ ടൗൺഷിപ്പിലാകുമ്പോൾ ഈ വഴിയിലെല്ലാം അടയാളപ്പെടുത്തലുകളെല്ലാം ഉണ്ടായിരുന്നു. കൃത്യമായ ചില ട്രാഫിക് ലൈറ്റുകൾ, സീബ്ര ക്രോസിംഗ്, ഇതെല്ലാം വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ടൗൺഷിപ്പിനകത്താകുമ്പോൾ പുറമേ നിന്നുള്ള അധികം വണ്ടികളൊന്നുമില്ല, അതിനകത്തുള്ള ആൾക്കാരൊക്കെ തന്നെ അതിലുള്ളൂ. അപ്പോൾ അത് റോഡൊക്കെ നല്ല കണ്ടീഷനിൽ കിടന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ നീണ്ടു കിടക്കുന്ന ഒരു റോഡ് കാണിക്കേണ്ട സീൻ, അങ്ങനത്തേതെല്ലാം വരുമ്പോൾ എപ്പോഴും അവിടെ ടൗൺഷിപ്പിൽ ഷൂട്ടിംഗ് വരുമായിരുന്നു. അപ്പോൾ സിനിമാക്കാരെയൊക്കെ അങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. വല്ലാത്തൊരു കൗതുകമായിരുന്നു. ഒരു തവണ കണ്ടാലൊന്നും നമുക്ക് കൊതി മാറില്ല. അവിടെ ഇങ്ങനെ ഇദ്ദേഹം പറയുന്നത് പോലെ അവിടെ പോയി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും.
1: ചുറ്റിപ്പറ്റി നിൽക്കും. അവിടെ താരങ്ങളെക്കാൾ അധികം നമ്മൾ അവരുടെ ടെക്നീഷ്യൻസിനെയാണ് കാണുന്നത്.
0: അതല്ലേ,
1: വലിയ ക്യാമറയും ചിലപ്പോ ഈ ഉരുട്ടുന്ന സാധനങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട്.
0: അതെ, അവരിൽ ചിലരെല്ലാം അറിയപ്പെടുന്ന ആളുകളാണ്. പക്ഷെ അവരെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയില്ല. നമ്മൾ ചിലപ്പോ അതിലെ സംവിധായകന്റെ തൊട്ടടുത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ സംവിധായകനും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ നോക്കുന്ന സുരേഷ് ഗോപി ഇറങ്ങി വരുന്നുണ്ടോ, ജഗതി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടോ, ഇതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഓരോ ആള് വന്നു കഴിയുമ്പോൾ അതിലെല്ലാം ഓടി കൂട്ടുകാരൊക്കെ കൂട്ടി വരും. എടാ വാ വാ വാ, ജഗതി ഇറങ്ങി, ജഗതി ഇറങ്ങി, ഓടി പോയിട്ട് അവരെല്ലാം കൂട്ടി വരും. അപ്പൊ CAD മൂസ ഷൂട്ടിംഗ് കാണാൻ പോയത് ഞാൻ ഓർക്കുന്നു. അവിടെ ഞങ്ങളിങ്ങനെ ദിലീപിനെ കാണാൻ വേണ്ടി കൂട്ടം കൂടി നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം പുറത്തു വരുന്നില്ല. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് നിരാശനായിട്ട് ഞാനൊരു കൂട്ടുകാരൻ ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോൾ രണ്ടുപേര് പോലീസ് വേഷത്തിൽ വന്നിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വന്നാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് കൈ തന്നിട്ട് പറയുന്നു, ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ പേര് ആശിഷ് വിദ്യാർത്ഥി. അപ്പൊ ഞാൻ നോക്കുകയാണ്, എന്തൊരു ശക്തമായ കൈയാണ് ഇദ്ദേഹത്തിന്. എന്റെ അന്ന് കുഞ്ഞു കൈയാണ്, മെലിഞ്ഞ കുഞ്ഞു കൈ പിടിച്ച് കുലുക്കി. മറ്റേ ആൾ പറഞ്ഞു, എന്റെ പേര് ഷാജോൺ, എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹത്തെ ഞാൻ അധികം കണ്ടില്ല, ഞാൻ എന്നാലും പറഞ്ഞ വിഷമായല്ലോ എന്ന് ചോദിച്ചിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ പിന്നെ അന്ന് അറിയില്ല ഇവരെല്ലാവരും ഇത്രയും വലിയ നടന്മാരാണെന്നൊക്കെ ഉള്ളത്. കാരണം അവരധികം ശ്രദ്ധിച്ചിട്ടില്ല, അവരുടെ സിനിമകളൊക്കെ വന്ന് തുടങ്ങുന്നതൊക്കെ ഉള്ളു. അതില് ദിലീപ് ഒരു പോസ്റ്റിൽ കയറി വഴുതി പോകുന്ന ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തെല്ലാം അവിടെ വെച്ചിട്ടാണ്. അതെല്ലാം വളരെ നന്നായി ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് ഷൂട്ടിംഗ്. പിന്നെ അതുപോലെ കോളേജിൽ ഇതുപോലെ പോത്തൻവാവയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മമ്മൂട്ടി വന്നതും നല്ല വ്യക്തമായി ഓർക്കുന്നു. അന്ന് എന്തുകൊണ്ടോ അങ്ങോട്ട് ഇടിച്ചു കയറി കാണേണ്ടി വന്നില്ല. ഞങ്ങളുടെ ഭാഗ്യത്തിന് അന്നൊരു ശനിയാഴ്ചയാണ്. അവിടെ ഞങ്ങൾ NCC പരേഡ് ഉള്ള ദിവസമാണ്, അതിനുവേണ്ടി ചെന്നതാണ്. വേറെ അധികം ആരുമില്ല. മമ്മൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ആ എന്താ പരേഡിന് വന്നാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഗംഭീര ശബ്ദവും മുന്നിൽ നിൽക്കുന്ന വലിയൊരു മനുഷ്യന് ഇങ്ങനെ നോക്കി അത്ഭുതത്തോടെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ മുന്നിൽ നിൽക്കുമ്പോഴേക്കും അന്ന് അതൊരു ഭാഗ്യം. അത്ര വലിയ നടൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ പരിചയപ്പെടുന്നു. അങ്ങനെ കുറെ ഷൂട്ടിംഗ് ഓർമ്മകൾ. അതിപ്പോഴത്തെ തലമുറയ്ക്ക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇപ്പോഴും വലിയ ഹരം തന്നെയായിരിക്കും. അന്നും ഇന്നും ഒരുപോലെ ഒരു ഹരമുള്ള ഒരു സംഗതിയാണ് ഒരു സിനിമ.
1: എന്തെങ്കിലും മനസ്സിലായിരുന്നു അത് കണ്ടിട്ട്? ഷൂട്ടിംഗ് അവരെന്താണ് എടുക്കുന്നത്, എന്താണ് കഥാസന്ദർഭം, അങ്ങനത്തെ യാതൊന്നും അല്ല. നമ്മൾ നോക്കുന്നത് ഈ താരങ്ങളെയാണ്,
0: അവരെ മാത്രമാണ്, വേറൊന്നുമില്ല. അർജുനൻ കിളികളെ കണ്ണു നോക്കുന്ന ഫോക്കസോടുകൂടിയാണ് നമ്മൾ അവരെ മാത്രം നോക്കുന്നത്. ബാക്കി മുന്നിൽ വെച്ചിരിക്കുന്ന ക്യാമറയും ബാക്കി സാധനമൊക്കെ നമുക്ക് ശല്യമാണ്, നമുക്കതൊന്നും കാണണ്ട.
1: ഇതൊക്കെ എന്താ എവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത്,
0: അങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. എന്തായാലും നമ്മൾ അത്തരം ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ TV ഹരികുമാറിന് വേണ്ടി ഒരു ഗാനം കേൾക്കാം അല്ലേ.

0: പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തേ, ഒഴിവുകാല ഓർമ്മകൾ. എറണാകുളം പട്ടണത്തിന്റെ നടുക്കുള്ള തറവാട് വീട്. മുൻവശം ചിറ്റൂർ റോഡ്, പിറകുവശം MG റോഡ്. വിശാലമായ പറമ്പ് നിറച്ചും മാവ്, പ്ലാവ്, തെങ്ങ്, പുളി, ചാമ്പ, പേര, സപ്പോട്ട, ബബ്ലൂസ് നാരങ്ങ വൃക്ഷങ്ങൾ. വടക്കേതിൽ അമ്മൂമ്മയുടെ അനിയത്തിയുടെ തറവാട്. അവിടെ 6 കസിൻസ്. ഓഹ്, കൊതിയാവുന്ന കേട്ടോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ.
1: കസിൻസിന്റെ എണ്ണം കേട്ടിട്ടാണോ ഫ്രൂട്ട്സിന്റെ കേട്ടിട്ടാണോ?
0: ഫ്രൂട്ട്സ്, കസിൻസ്, അമ്മൂമ്മ, എന്താണ്
1: സ്വർഗം.
0: രണ്ട് തറവാടിനും ഇടയ്ക്ക് മതിലില്ല.
1: ആഹാ,
0: ഓടി ഓടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാം. മനുഷ്യരുടെ ഇടയ്ക്കും ഇന്നത്തെ പോലെ മതിലുകളില്ല. അവിടെയാണ് കാര്യം. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത കാലം. ഒഴിവുകാലമായാൽ രാവിലെ തന്നെ കളികൾ തുടങ്ങുകയായി. സാറ്റ്, വട്ട്, ഗോട്ടി, കുട്ടിയും കോലും, ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ പോകുന്നു കളികൾ. ഇടവേളകളിൽ ചീട്ടുകളി,

0: ക്യാരംസ് കളി, അമ്പിളിയമ്മാവനും മറ്റ് ചിത്രകഥകളും കോമിക്കുകളും വായന, അങ്ങനെ അടിപൊളി തന്നെ. അതിനിടയ്ക്ക് തമ്മിൽ തല്ലലുകൾ, പിണക്കങ്ങൾ വേറെ. പറമ്പ് മുഴുവൻ നടന്ന് കിട്ടുന്നതെല്ലാം തിന്ന് നടക്കും. മാവിലെറിഞ്ഞ് മാങ്ങ വീഴ്ത്താൻ മത്സരിക്കും. മാവിൻ ചോട്ടിൽ തന്നെ ഇരുന്ന് ഉപ്പും മുളകുപൊടിയും ചാലിച്ചു തിന്നും. ചക്ക, ചാമ്പയ്ക്ക, പേരയ്ക്ക, ലല്ലോലിക്ക, സപ്പോട്ട, ബബ്ലുസ് നാരങ്ങ, വാളൻപുളി, ചെമ്മീൻ പുളി എല്ലാം വെട്ടി വിഴുങ്ങും. കറുകയിലയെ പോലും വെറുതെ വിടില്ല. ഇടയ്ക്കിടെ കുളത്തിലൊരു കുളി. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ചെടികൾ നനയ്ക്കും. രാത്രി 9 മണിക്ക് ഉറങ്ങും. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പൂക്കൾ പറിച്ചെടുത്ത് അതുമായി അമ്പലത്തിലേക്ക് പോവും. അതിനുശേഷം കാപ്പിക്കുടി കഴിഞ്ഞാൽ കളികൾ തുടങ്ങുകയായി.
1: ഹെൽദി ലൈഫാണ് കേട്ടോ. രാത്രി 9 നടന്നിട്ട് രാവിലെ 6, അതായത് 9 മണിക്കൂർ ഉറക്കം, പകല് മുഴുവൻ കളി
0: കളി എന്തല്ലേ,
1: പറമ്പിൽ നിന്ന് പറിക്കുന്ന ഫ്രൂട്ട്സ് തിന്നുക.
0: അതെ,
1: ഹെൽദി ഹെൽദി.
0: എന്തൊരു ആഹ്ലാദം നിറഞ്ഞ കാലമായിരുന്നു അത്. കളിച്ച് കഴിച്ച് നടന്ന് തിമിർത്ത ആ കുട്ടിക്കാലം, അതുപോലെ ഒരു ഒഴിവു കാലം ഇനി ജീവിതത്തിൽ ഒരിക്കലും വരില്ല. അത് പിന്നെ വരാൻ പോണില്ല കേട്ടോ. ഇന്ന് വീട്ടിലെ കുട്ടികൾ കമ്പ്യൂട്ടറിന് മുന്നിലും മൊബൈൽ ഫോണിലും ഒഴിവുകാലം കഴിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ വിഷമം തോന്നും. അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇന്ന് ഔദ്യോഗിക ജോലിയിൽ നിന്ന് വിരമിച്ച് ആകാശവാണിയോട് കൂട്ടും കൂടി സുഖമായി കഴിയുന്നു. സ്നേഹവും ഒത്തൊരുമയും പഠിപ്പിച്ചു തന്ന ആ ഒഴിവുകാലങ്ങൾ പോയി മറഞ്ഞു. ഈ ഒഴിവുകാല ഓർമ്മകളും ഇവിടെ തീരുന്നു. സ്നേഹപൂർവം ആശംസകളോടെ, ശശികുമാർ, എറണാകുളം.
1: എന്തായാലും ഈ അവനവന്റെ പറമ്പിൽ നിന്ന് ഇത്രയും പഴങ്ങൾ പറിച്ചു തിന്നാൻ പറ്റുക, എന്ത് രസകരമായ സംഗതിയാണ്.
0: നമ്മളാണെങ്കിൽ ഇപ്പൊ വേണേ മരങ്ങളൊക്കെ വെട്ടിക്കളയും, പാമ്പ് കയറും.
1: അതിപ്പോ പലതരം പേടികളാണ്. ഒരു പേരൊക്കെ തിന്നാന്ന് വെച്ചാൽ അയ്യോ, അല്ലെ നിപ്പയോ വല്ലതും ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും. ഷുഗർ കൂടു എന്നൊക്കെ ആലോചിക്കും ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ. അങ്ങനെ പലതരം പേടികളാണ്,
0: പ്രശ്നങ്ങളാണ്.
1: അന്നൊക്കെ ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. അത് നമ്മള് ഈ ഹൈജീനെ പറ്റിയിട്ടൊക്കെ വലിയ ചിന്തയൊന്നുമില്ലായിരുന്നു.
0: ഈ പാതി തിന്നിട്ട് അണ്ണാൻ ഇങ്ങോട്ട് ഇടുന്ന മാങ്ങ ഓടിച്ചെന്നെടുത്തിട്ട് ബാക്കി ഭാഗം പൂളി തിന്നുന്നത്.
1: അണ്ണാൻ മാത്രല്ല, ഒരു മാങ്ങ ഒരു 5 പേര് കൂടിയൊക്കെ ആയിരിക്കും കടിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഈ വക ചിന്തയൊന്നുമില്ല. ഈ കണ്ണി കാണുന്ന കളിക്കാൻ പോയിട്ട് അവിടെ ഏറ്റവും അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി, ഈ തുരുമ്പ് പിടിച്ച കപ്പിയൊക്കെ അങ്ങോട്ട് ഇട്ട് കോരി
0: കുടിക്കും.
1: പേരെ കുടിക്കുന്നത്
0: ഒരേ ബക്കറ്റിൽ നിന്ന്, ഇരുമ്പ് ബക്കറ്റ് ആയിരുന്നു.
1: ഇരുമ്പ് ബക്കറ്റ്, ഒരു പേടിയില്ല. അന്നൊക്കെ വല്ല അസുഖം വല്ലതും വരുമോ, അതിലേ മണലിന്റെ തരിയൊക്കെ വായിപ്പോ തുപ്പിക്കളയും.
0: അതുപോലെ കിണറ്റുകാരി നിന്നിട്ട് വെള്ളം കോരി കുളിച്ചിട്ടുണ്ടോ? എന്താ അതിന്റെ ഒരു സുഖമല്ലേ? പക്ഷെ അന്ന് ഈ കൈയും കാലൊക്കെ നല്ലോണം ഓടുമായിരുന്നു. ഈ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും കപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരുമായിരുന്നു അന്ന്. ആ ചെലപ്പം അതിലില്ലാത്ത കിണർ പോലും ആയിരിക്കും. ആ എന്തൊരു ബാലൻസിലായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത് അല്ലേ.
1: അവിടെ ഈ കപ്പി ഉണ്ടാവില്ല ചില കിണറ്, നേരെ തൊട്ടിയാണ്, നേരെ തൊട്ടിയുണ്ട്.
0: അതെ അതെ അതെ. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ കപ്പിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരാൻ പോയാൽ എന്റെ ഷോൾഡർ വേദനിക്കുന്നത്, എന്റെ കൈ വേദനിക്കുന്നത്, എന്റെ നടു വേദനിക്കുന്നത്.
1: അല്ലെ, നമ്മള് കോരില്ല, അതൊന്നാമത്തെ കാര്യം. ആ വെള്ളം ഒക്കെ കുടിക്കാൻ സേഫ് ആണോ? അമീബിക് മസ്തിഷ്ക ജ്വരം വരുമോ?
0: അതെ,
1: ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ്.
0: തിളപ്പിച്ച് കുടിക്കണം വെള്ളം, കിണറ്റിൽ നിന്ന് കോരി കുടിക്കാൻ പാടില്ല. കാലം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. അതനുസരിച്ച് എന്തെല്ലാം മാറുന്നു ലോകത്ത്.
1: ഒന്നും ചെയ്യാനില്ല ചില കാര്യത്തിലൊക്കെ അല്ലേ.
0: അതെ,
1: ഒരു പാട്ട് കേൾക്കാം. പക്ഷേ വേണമെങ്കിൽ
0: ഒരു പാട്ട് കേൾക്കാം.

0: നമ്മുടെ ഈ പരിപാടി കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, ഇവരെന്താണ് ഈ പഴയതെല്ലാം വളരെ നല്ലതും ഇപ്പോൾ ഉള്ളതെല്ലാം മോശമാണ്, ഇപ്പോൾ ഉള്ളത് അത്ര പോരാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: ഏയ്, അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല നമുക്ക്.
0: ഉദ്ദേശമേയില്ല. ഈ ഗൃഹാതുരത്വം എന്ന് പറയുന്നത് തന്നെ കടന്നു പോയതിനെ ഓർത്തുള്ളൊരു വേദനയാണല്ലോ. ഇത് അതിനു വേണ്ടിയുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് മാത്രം നമ്മൾ വന്നിരുന്ന് പഴയതിനെ ഓർത്ത് വേദനിക്കുന്നുള്ളൂ, അല്ലാതെ പുതിയത് മോശമെന്നൊന്നുമില്ല. നമ്മൾ ഈ പുതിയതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അല്ലേ?
1: അതെ.
0: അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു ചിന്ത വേണ്ട. നമ്മൾ ഈ പരിപാടിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ പുലരിക്ക് അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് പറയാനുള്ളത് പാതിരാത്രി ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ നടന്ന് അതിൻ്റെ ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു സുഖമായിരിക്കും അവർക്ക് പറയാനുള്ളത്. രണ്ടും മോശമല്ല. നമുക്കറിയാവുന്ന നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു സുഖത്തെപ്പറ്റിയും ഒരു സൗന്ദര്യത്തെപ്പറ്റിയും പറഞ്ഞു എന്ന് മാത്രം.
1: അത് മാത്രമല്ല, 12 മണിവരെ കിടന്ന് ഉറങ്ങി ആ നേരത്ത് എഴുന്നേറ്റ് വന്ന് വീണ്ടും കമ്പ്യൂട്ടറിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നതിന്റെ ഒരു സുഖം അവരനുഭവിക്കുന്നുണ്ട്
0: അതെ അതെ,
1: ഇല്ലേ?
0: സുഖം നമുക്ക് മാത്രമല്ല എന്തായാലും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വഴി അങ്ങ് പോയേക്കാം അല്ലേ?
1: അതെ.
0: ഇന്നത്തെ ഓർമ്മച്ചിന്തിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അഖിൽ,
1: ഞാൻ പ്രീതി,
0: സഹായം ബിശ്വാസ്.
2: ഓർമ്മച്ചിന്ത്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ 30 മിനിറ്റും 5 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: तो श्रोताओ, अब हमारा आज का कार्यक्रम यहीं पर समाप्त होता है। अगले कार्यक्रम में फिर से होगी मुलाकात। तो अब अपने मित्र अजीत
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തുവരുന്ന ഹലോ കൊച്ചി FM ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നാൽ എന്ത്, ഏതെല്ലാം തരം സംരംഭങ്ങൾക്ക് പിന്തുണ ലഭിക്കും, സാമ്പത്തിക സഹായം ലഭിക്കുമോ, എങ്ങനെ അപേക്ഷിക്കാം, ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9 4 4 5 5 8 8 0 4 8 4 2 4 2 6 3 9 7 0 4 8 4 2 4 2 6 3 8 7 ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് ഹലോ കൊച്ചി FM പരിപാടിയുടെ ശബ്ദലേഖനം. വിഷയം, കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9 4 4 5 5 8 8 0 4 8 4 2 4 2 6 3 9 7 0 4 8 4 2 4 2 6 3 8 7 അറിയിപ്പ് കഴിഞ്ഞു.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇന്ത്യൻ നാവിക കപ്പൽ സുനയന മ്യാൻമറിലെ യാങ്കോൺ ഹാർബറിൽ എത്തി. ഇന്ത്യ മ്യാൻമാർ ഉഭയകക്ഷി സമുദ്ര ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് നാവിക കപ്പൽ എത്തിയത്. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കുമെന്നും അതെല്ലാവരും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി ഡി സതീശൻ പറവൂരിൽ ഇന്ന് വൈകിട്ട് വിജയ റാലി നടത്തും. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ റാലിയിൽ പങ്കെടുക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻ ഓഫീസറായി കാഴ്ച പരിമിതി നേരിടുന്ന ബി ജെ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് ആദ്യമായാണ് സർവകലാശാല പി ആർ ഒ ആയി കാഴ്ച പരിമിതി നേരിടുന്നയാൾ നിയമിക്കപ്പെടുന്നത്. മൂന്നാർ പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. മൂന്നാർ ദേവികുളം റോഡിലെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ പട്ടുവത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പട്ടുവം കവുങ്കലിലെ നമ്പർ വൺ നാരായണിയാണ് മരിച്ചത്. മുക്കത്ത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മുക്കം ബട്ടൺ ഹൌസ് എന്ന കേന്ദ്രത്തിന് തീപിടിച്ചു. മുക്കം മാവൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 3:05 സഹയാത്രിക സംരംഭകയായ LC പ്രദീപുമായി അഭിമുഖം.
2: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
3: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: ഇന്ന് 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4:00 പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 ലളിത ഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിത ഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
5: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ, ഇനി AC വില കൂടും.
6: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസിൽ നിന്നും നല്ല ബ്രാൻഡഡ് AC ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് വിയർക്കാതെ AC വാങ്ങാം.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. ക്ഷീരകർഷകനായ കടുങ്ങല്ലൂർ തിരുവാലൂരുള്ള AG വത്സനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് ജൈവ കർഷകനായ ഉദയം പേരൂർ സ്വദേശി PP ദിനേശന്റെ കൃഷി അറിവുകൾ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 FM ഈവനിംഗ്. ഇതിൽ സമകാലികം: പാചകവാതകത്തിന് തീ വിലയാകുന്നു, പ്രതികരണങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത്, P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും. AIHMS ഗ്യാസ്ട്രോ പൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പൌലോസുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്
0: രാത്രി 8:30, ഈവനിംഗ് മെലഡി, 8:35 ന്യൂസ് ബുള്ളറ്റിൻ.

0: തിരുവനന്തപുരം റിലേ 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ഇന്ന് രാത്രി 9:30 ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. രാത്രി 10:30 ചില്ലു ജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ മൊത്തവില 40, ചില്ലറ വില 48, മറുനാടൻ മൊത്തവില 34, ചില്ലറ വില 40. പയർ 68.75, മറുനാടൻ 50.60. ചേന നാടൻ 35.40, മറുനാടൻ 30.35. മരച്ചീനി നാടൻ 26.28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും 30.37, കുമ്പളങ്ങ 22.28, ഞാലിപ്പൂവൻ 48.55, പാളയൻതോടൻ 26.30, പൂവൻ 42.50, റൊബസ്ട്ര 22.28, ബീട്രൂട്ട് 55.60, വെണ്ടയ്ക്ക 42.50, പാവയ്ക്ക 59.65, ചുരയ്ക്ക 26.32, വഴുതന 42.50, കത്തിരി ഉരുണ്ടത് 42.50, ക്യാബേജ് 39.45, ക്യാരറ്റ് 55.60, കോളിഫ്ലവർ 45.50, കൊത്തമര 38.45, കൂർക്ക 42.50, ചേമ്പ് വലുത് 57.65, ചേമ്പ് ചെറുത് 42.50, വെള്ളരി 19.25, മുരിങ്ങക്കായ 40.45, ബീൻസ് 130-140, ഇഞ്ചി 100-110, പച്ചമുളക് 42.50, കറിനാരങ്ങ 90-100, ചെറുനാരങ്ങ 1 5 രൂപ 6 രൂപ, കോവയ്ക്ക 43.50, പച്ചമാങ്ങ 35.40, സവാള 21.25, ചെറിയ ഉള്ളി 64.70, ഉരുളക്കിഴങ്ങ് 24.30, മത്തൻ 20.25, പീച്ചിങ്ങ 62.70, പടവലം 49.55, തക്കാളി 54.60, അമരപ്പയർ 65.70. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിളിന്റെ വില. പൈനാപ്പിൾ പച്ച 29.30, പൈനാപ്പിൾ പഴുത്തത് 29.30. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. സമയം 12:00 കഴിഞ്ഞ് 8:20. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീതം PD തോമസ്, പാടിയത് MS മനോജ് കുമാർ.

0: ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 25 സെക്കൻഡും. സേവന വാർത്തകൾ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10 മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 00 64 20 77. 94 00 64 20 77.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: ഇരിങ്ങാലക്കുട ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, ചെണ്ട, മദ്ദളം, കഥകളി ചുട്ടി അഥവാ കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7ാം സ്റ്റാൻഡേർഡ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ഇനി പറയുന്ന വിലാസത്തിൽ അയക്കണം. വിലാസം: സെക്രട്ടറി ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, തൃശൂർ 68-01-21. ഫോൺ നമ്പർ 04-802-82-20-31. 04-802-82-31.
3: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
4: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽസിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽസിൽ തന്നെ.
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും www.iimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ കോട്ടയം പാമ്പാടിയിലുള്ള IIMC ക്യാമ്പസ് സന്ദർശിക്കുകയോ ചെയ്യുക. oa.iimc@gmail.com എന്ന മെയിലിലേക്കും ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള അപേക്ഷകൾ അയയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 91-88-94-18-31. 91-88-94-18-31.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: തിരുവനന്തപുരം IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് ഈ മാസം ആരംഭിക്കുന്ന FYUGP ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94-95-06-93-07. 94-95-06-93-07. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 42 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്

0: ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ യുഡിഎഫ് സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണും. പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും എൻഡിഎയുടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം എകെജി സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷമുള്ള ആദ്യ യോഗമാണിത്. സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കുടുത്താനം ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുന്നു. തൃക്കുടുത്താനം ഡിവിഷൻ അംഗവും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനു ജോബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. 6 മാസത്തിനുള്ളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
1: അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ ഇഡബ്ല്യുജി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടക്കും. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പങ്ക് ചർച്ച ചെയ്യും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതാണ് യോഗത്തിലെ മറ്റൊരു അജണ്ട.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃതസറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് പകൽ ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ളൈയതീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ളൈയതീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെ 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
1: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മൂന്നാർ പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. മൂന്നാർ ദേവികുളം റോഡിലുള്ള ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന രീതിയിലാണ് പുഷ്പമേള ഒരുക്കിയിട്ടുള്ളത്. മൂന്നാർ മലനിരകളിലെ തനത് പൂക്കൾക്കൊപ്പം വൈദേശിക പൂക്കളും മേളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 100,000-ത്തിലധികം ചെടികളിലായി 2,000-ത്തിലധികം പൂക്കളുടെ ശേഖരമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഉദ്യാനത്തിൽ പുതുതായി നിർമ്മിച്ച ഇടുക്കി ജില്ലയിലെ 2-ാമത്തെ ഗ്ലാസ് വാച്ച് ടവർ, റെയിൻബോ റൈഡ്, മ്യൂസിക്കൽ ഫൌണ്ടൻ, സെൽഫി പോയിന്റുകൾ, 12D തിയേറ്റർ എന്നിവയുൾപ്പെടെ സഞ്ചാരികൾക്കായി നിരവധി കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെയ് 10 വരെ നീളുന്ന പുഷ്പമേളയിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം.
1: കണ്ണൂർ സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായി നിയമനം ലഭിച്ച കാഴ്ച പരിമിതി നേരിടുന്ന ബി ജെ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർവകലാശാല PRO ആയി കാഴ്ച പരിമിതിയുള്ള വ്യക്തി നിയമിക്കപ്പെടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് നഷ്ടത്തിലും നിഫ്റ്റി നേട്ടത്തിലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം താൽക്കാലികമായി നിർത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 1.21% കുറഞ്ഞ് ബാരലിന് $108.54 വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും എണ്ണവിപണി ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധമുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭാ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10 ഇന്ത്യൻ സംവിധാനങ്ങൾ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് സംസാരിക്കുന്ന വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് PIB വസ്തുതാ പരിശോധന വിഭാഗം കണ്ടെത്തി. ഇത്തരം വീഡിയോകൾ വിശ്വസിക്കരുതെന്നും സംശയാസ്പദമായ ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ 8799-71-1259 എന്ന നമ്പറിലോ factcheck@PIB.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി.

0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ.

ഇലക്ട്രിക് പാസേജുകൾ പോലെ കട്ടവിളക്കുകൾ പോലെ ഉണ്ടാകുന്നതാണ് എപ്പിലെപ്സി എന്ന അവസ്ഥ. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മുഴുവൻ ഭാഗവും കമ്പനം കൊണ്ട് ചലിക്കുന്ന പോലെ അല്ലെങ്കിൽ ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറെ സമയം ചെറുതായി നോക്കിയിരിക്കലോ, അതായത് എങ്ങും അനങ്ങാതെ പുറത്തുള്ള സംവേദനങ്ങളുമായിട്ടൊന്നും പ്രതികരിക്കാത്ത രീതിയിൽ നോക്കിയിരിക്കലോ, പ്രതികരണമില്ലായ്മയോ മറ്റൊരു ലക്ഷണമായി കാണുന്നു. പെട്ടെന്നുള്ള കുഴയൽ, തുമ്മൽ പോലുള്ള ശബ്ദങ്ങൾ ഇവയും മറ്റൊരു ലക്ഷണമാണ്. വായിൽ നിന്ന് നുരയും പതയും ഉണ്ടാവുക, ചുണ്ടുകൾക്ക് നിറമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ഓർമ്മക്കുറവ്, അസ്വാഭാവികമായ പെരുമാറ്റം എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായി പറയുന്നു. എന്നിരുന്നാലും പ്രകടമായ രീതിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന ലക്ഷണമെന്ന് പറയുന്നത് കമ്പനം ഉണ്ടാകുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ്, അത് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമോ ശരീരം മുഴുവനായിട്ടോ അത് ഉണ്ടായെന്നിരിക്കാം. ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് സിംറ്റം ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു മയക്കം അനുഭവപ്പെട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന രീതിയിലായിരിക്കും ഇവ ഉണ്ടാകുക. എപ്പിലെപ്സിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അതിലെ ചില കാരണങ്ങളെപ്പറ്റി വ്യക്തമാക്കാം. ഒന്ന്, ജന്മകാലത്തിൽ മസ്തിഷ്കം വളരുന്നതിലുള്ള തകരാറുണ്ടാവുക, അതായത് കൃത്യമായ രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകാത്ത രീതി. മസ്തിഷ്കത്തിലെ രക്തസ്രാവം, ട്യൂമർ അഥവാ ക്യാൻസർ ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അണുബാധ, ഇവയെല്ലാം മറ്റൊരു കാരണമാണ്. തലയ്ക്കുണ്ടാകുന്ന പരിക്ക്, അത് തുടർച്ചയായി തലയ്ക്ക് പരിക്കുണ്ടാകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകൾ കാരണം തലയ്ക്കുണ്ടാകുന്ന പരിക്കോ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്തെന്നിരിക്കാം, അതും മറ്റൊരു കാരണമാണ്. ജനിതക കാരണങ്ങളാലും എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം. ചില അവസ്ഥയിൽ പൂർവ്വ സൂചനകൾ ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥയിലേക്കും വന്നിരിക്കാം, അത് അൺനോൺ ഫാക്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാറുണ്ട്. പൊതുവെ എപ്പിലെപ്സിയെ തിരിച്ചറിയാനായിട്ടുള്ള ചില ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇഇജി അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന ഒരു ഉപാധിയാണ്. തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ് ഇഇജിയിൽ ചെയ്യുന്നത്. തലച്ചോറിന് ചുറ്റുമുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ചാർജുകളുടെ സംക്രമണം, അതിനുണ്ടാകുന്ന വേരിയേഷൻസ് എന്നിവ ഇഇജിയിലൂടെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് MRI അഥവാ CT സ്കാൻ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് കൂടുതലും ചികിത്സയ്ക്ക് മാത്രമായി എന്നുള്ളതിലുപരി തലയിലുണ്ടാകുന്ന എന്തെങ്കിലും അണുബാധയോ വളർച്ചയോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമാണ് കൂടുതലും ഉപകരിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനായി ബ്ലഡ് ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ അസുഖം മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നത് ഇഇജി എന്ന് പറയുന്ന പരിശോധന മാർഗം തന്നെയാണ്. ഇനി ചികിത്സാ മാർഗങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ രീതിയിലുള്ള ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളവരോ അതല്ലെങ്കിൽ പെട്ടെന്ന് മയങ്ങി വീഴുകയും അതിനുശേഷം തിരിച്ച് പ്രതികരണമില്ലാതിരിക്കുന്ന രീതിയിലുള്ള അവസരങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ, അത്തരം ആൾക്കാർ തൊട്ടടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ചികിത്സ തേടേണ്ടത് വളരെ ആവശ്യമാണ്. ചികിത്സാ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഇവയെ തടയാനായേക്കും, സർജറി കൊണ്ട് തടയാനായേക്കും, നെർവ് സ്റ്റിമുലേഷൻ വഴി ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം പോലും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി കണ്ടിന്യൂസ് ആയി വരുന്നതിനെ തടയാനും അതിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ രോഗിയുടെ സവിശേഷതകൾക്കും സ്വഭാവ രീതികൾക്കും രോഗാവസ്ഥയുടെ പ്രകടനത്തെയും നിർണയിച്ചിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ചെയ്യപ്പെടുന്ന മരുന്നുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് രോഗത്തിന് എന്നതിലുപരി വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന തരം മരുന്നുകളായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗിയുടെ ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് വഴിയായിരിക്കും മരുന്നുകൾ നിശ്ചയിക്കപ്പെടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം മരുന്നുകൾ കഴിക്കണം. അതിനോടൊപ്പം ജീവിത സാഹചര്യത്തിലെ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലോടുകൂടി അപസ്മാരം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് വെളിയിലേക്ക് വരാനായി സാധിക്കും. ആ പേഷ്യന്റിൽ വീണ്ടും എപ്പിലെപ്സിക്കുള്ള സാധ്യതകൾ ഉള്ളതിനെ തടയാൻ അയാളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്ന്, എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് ചില സർജറികൾ ചെയ്തുകൊണ്ട് അവരുടെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ, ബിനൈൻ ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാവുന്ന രീതിയിലുള്ള മാലിഗ്നൻ ട്യൂമേഴ്സ് ആണെങ്കിൽ പോലും അത് കൃത്യമായി സർജറി ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് തടയാൻ സാധിച്ചെന്നിരിക്കും. മറ്റൊന്ന്, വാഗസ് നെർവ് സ്റ്റിമുലേഷൻ. വാഗസ് നെർവ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ക്രാനിയൽ നെർവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെർവുകളിൽ ഒന്നാണ്. ശസ്ത്രക്രിയ വഴി ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വാഗസ് നാഡിയെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ തടയാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് മസ്തിഷ്കത്തിൽ സിഗ്നലുകൾ കൃത്യമായി അയച്ചുകൊണ്ട് ഈ എപ്പിലെപ്സിയുള്ള സാധ്യതകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് വാഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന രീതിയിൽ സാധാരണയായി ചെയ്യുന്നത്.
ഇനി ഡയറ്റിനെ പറ്റി നോക്കുമ്പോൾ കൂടുതലുള്ള കൊഴുപ്പ് അടങ്ങിയ ഡയറ്റുകളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എപ്പിലെപ്സിയുടെ സാധ്യതകളെ ഒരു പരിധിവരെ മാറ്റി നിർത്തി.

0: വന്നിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉറക്കം എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ അളവ് വളരെ കൃത്യമായ രീതിയിൽ പരിപാലിക്കപ്പെടേണ്ടത് ഈ അപസ്മാരമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അമിതമായ ശാരീരിക അധ്വാനം ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കൃത്യമായ ഉറക്കവും കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, കൃത്യമായ അളവിലുള്ള വെള്ളം, ഇവയെല്ലാം അത്തരം രോഗികൾ കണ്ടിന്യൂ ചെയ്ത് ജീവിതശൈലിയിൽ കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി മരുന്ന് കഴിച്ച് എപ്പിലെപ്സി മാറ്റി നിർത്തുന്നതിനോടൊപ്പം പിന്നീട് ഒരിക്കലും ലൈഫിലേക്ക് എപ്പിലെപ്സി എന്ന് പറഞ്ഞ ഒരു സാധ്യത ഉണ്ടാവാതിരിക്കാനും ഈ ജീവിതശൈലി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കുട്ടികളിൽ ഫലപ്രദമായി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. രോഗനിയന്ത്രണത്തിന് നിർബന്ധമായും മരുന്ന് കഴിച്ച് അവയുടെ മരുന്നിന്റെ സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അമിതമായ ചിന്ത കുറയ്ക്കുക. അമിതമായ ചിന്ത രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, മെന്റൽ ടെൻഷൻ കൂട്ടും, ഉറക്കം കുറയ്ക്കും. അപ്പം ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ അവരുടെ ജീവിതശൈലിയിൽ ഒരു പരിധിവരെ മെന്റൽ ഹെൽത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധയും നിയമാനുസൃതമായ നിയന്ത്രണങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. ഒരു കാരണവശാലും മദ്യമോ പുകവലിയോ ഇത്തരം ആൾക്കാർ ഉപയോഗിക്കരുത് എന്നുള്ളതും പ്രധാനമായി പറയട്ടെ. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ചില കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നിയന്ത്രിക്കപ്പെടാതെ പോകുന്ന ചില പനികൾ അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ അപസ്മാരം തുടങ്ങുന്നത്. അത്തരം കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുകയും പിന്നീട് ഇടപെട്ടിടപെട്ട് ഇതുപോലുള്ള അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ കുട്ടിക്ക് ഒരു എപ്പിലെപ്റ്റിക് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. വീണ്ടും പനി വരുമ്പോൾ അത്തരം കുട്ടികളിൽ എപ്പിലെപ്സി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അവസരത്തിൽ ഡോക്ടറിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും മരുന്നുകൾ അതിനുതകുന്ന രീതിയിലുള്ളതാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡോക്ടറെ കാണേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ചു വരുന്ന അപസ്മാര സാധ്യതകൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. എപ്പിലെപ്സിക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അയാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി ഡോക്ടറുമായി അത് സംസാരിച്ചിരിക്കണം. പെരുമാറ്റത്തിൽ, ഓർമ്മയിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണപ്പെട്ടാലും ഡോക്ടറുമായി സംസാരിക്കുക തന്നെ വേണം. മരുന്നുകളും ചികിത്സകളും എന്നതിലുപരി ഫാമിലി കൌൺസിലിംഗും സെൽഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസും മാനസിക ആരോഗ്യ പിന്തുണയും ഇത്തരം ആൾക്കാർക്ക് വളരെ അത്യാവശ്യമാണ്. ഇത്തരം ആൾക്കാരെ ഒഴിവാക്കി നിർത്തപ്പെട്ടാൽ അവർ ഡിപ്രഷനിലേക്ക് പോവുകയും ആ ഡിപ്രഷനിൽ നിന്ന് ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ വരെ ഇത്തരം ആൾക്കാരിൽ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക. അതുമല്ല, എപ്പിലെപ്സി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം ഇത്തരം ആൾക്കാരിൽ ആവശ്യമുണ്ട്. കാരണം ബ്രീത്തിംഗ് ചെയ്യാനുള്ള എയർവേ, വായ്, നാക്ക്, മൂക്ക് എന്നിവ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് എപ്പിലെപ്സി ഉണ്ടാകുമ്പോൾ. അത്തരം സാധ്യതകളെ മാറ്റാൻ എയർവേ ക്ലിയർ ആക്കി കൊടുക്കാനൊക്കെ മൂന്നാമതൊരാളുടെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ളതോ കൂടെ ജോലി ചെയ്യുന്നതോ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്കും ഇത്തരം കൌൺസിലിങ്ങുകളും ട്രെയിനിങ്ങുകളും ഉണ്ടാകുന്നത് അത് ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും വളരെ നന്നായിരിക്കും. പിന്നെയുള്ളത് മാനസികാരോഗ്യ പിന്തുണ, അത് ഫാമിലിയുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാവണം. ഹോമിയോപ്പതി മേഖലയെപ്പറ്റി നോക്കുമ്പോൾ പല എപ്പിലെപ്റ്റിക് കേസുകളും ഫലപ്രദമായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളിൽ ഇടപെട്ടുണ്ടാകുന്ന എപ്പിലെപ്സി, അത് പനിക്കൊപ്പമാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഉണ്ടാകുന്ന അപസ്മാര സാധ്യതകളെ വളരെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ ഹോമിയോപ്പതി മെഡിസിൻസിന് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ ഓർമ്മിക്കുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കേസുകൾ തീർച്ചയായും ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ സമീപിച്ച് നിങ്ങൾക്ക് മരുന്നുകൾ സ്വീകരിക്കാവുന്നതാണ്.
1: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി

0: പോരാട്ടം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോ ലാമിന്റെ ഇന്ത്യാ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. ടി വി എയ്ക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് എ എ ഡി എം കെയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത എംഎൽഎയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച് ബിജെപി നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി നേതാക്കൾ രംഗത്തുവന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 എണ്ണം നേടിയാണ് എൻഡിഎ വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് ബിജെപി നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിൽ

0: ഇതിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണി വരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76,854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24,022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം UN പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലെടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1 മണി കഴിഞ്ഞ് 33 സെക്കൻഡ്. ഗാനോത്സവം

ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ആദ്യ ഗാനം വിഷ്ണു എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി എഫ് എം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കും. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നാൽ എന്ത്, ഏതെല്ലാം തരം സംരംഭങ്ങൾക്ക് പിന്തുണ ലഭിക്കും, സാമ്പത്തിക സഹായം ലഭിക്കുമോ, എങ്ങനെ അപേക്ഷിക്കാം, ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനായി ശ്രോതാക്കൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9464 5588 0484 242 3187 0484 242 3187. ഓർമ്മിക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് ഹലോ കൊച്ചി എഫ് എം പരിപാടിയുടെ ശബ്ദലേഖനം. വിഷയം കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ പരിപാടിയിലേക്ക് വിളിക്കുവാനുള്ള ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9464 5588 0484 242 3187 0484 242 3187.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗാനോത്സവം തുടരുന്നു. സാക്ഷ്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം ഇനി. എം ഡി രാജേന്ദ്രന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, പാടിയത് മനോ സ്വർണലത.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: ഒട്ടേറ്റം നീണ്ട മൂക്കും നെടിയ മിഴികളും ധീരമാം നോട്ടവും പൊന്മട്ടെന്തും മീക്കിണങ്ങും തടിയുമുയരവും.
0: അക്ഷര ശ്ലോക സദസ് ചേന്തൻ കുളങ്ങര അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
2: മാന്യന്മാർ പലരും നിറഞ്ഞ സഭയിൽ ദുർബുദ്ധി ദുശാസനൻ ചെന്നാ ദ്രൗപദി ദേവി തന്റെ ചിഗുരം ചുറ്റിപ്പിടിച്ചങ്ങിനെ.
0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. സാന്ദ്രം എന്ന ചിത്രത്തിലെ ഗാനം ജി വേണുഗോപാലും സംഘവും പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

സമയം 1 മണി കഴിഞ്ഞ് 27 മിനിറ്റും 20 സെക്കൻഡും. ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. നാടുവാഴികൾ എന്ന ചിത്രത്തിൽ ദിനേശും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഗാനം, ഷിബു ചക്രവർത്തിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം എഫ് എം ഹെൽപ്ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 0484242639 0484242639 9446455888 ഓർമ്മിക്കുക, വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം കൊളസ്ട്രോൾ ഒരു വില്ലനോ? അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. അടുത്ത ഗാനം പാളങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

യേശുദാസ് പാടിയ ഗാനമാണ് ഇനി ഗാനോത്സവത്തിൽ ചിത്രശലഭം എന്ന ചിത്രത്തിൽ നിന്നും. യൂസഫലി കേച്ചേരിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി നായർ സാബ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന്, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

മംഗല്യസൂത്രം എന്ന ചിത്രത്തിൽ ക്ഷമിക്കണം, പി ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോത്സവം ഇവിടെ സമാപിക്കുന്നു. ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം. കൂടെയുണ്ടായ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ് പേഴ്സൺ എം എസ് അബ്ദുൽ കലാം ആസാദ് നാളെ ഭരണിക്കാവ് ബ്ലോക്ക് ഓഫീസിലും മറ്റന്നാൾ

0: ഹാൾ ചെങ്ങന്നൂർ ബ്ലോക്ക് ഓഫീസിലും രാവിലെ 11 മണി മുതൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതി, PMAY പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ടോ രേഖാമൂലമോ നൽകാവുന്നതാണ്.
1: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
2: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കോട്ടയം IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി, ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂണിൽ നടത്തും. ഈ മാസം 11 വരെ പിഴയില്ലാതെയും 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോ സ്പേഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് ഈ മാസം 13-ന് ആരംഭിക്കും. 10 ദിവസത്തെ ഈ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ ജിയോ സ്പേഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും. ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 82-89-90-21-47, 82-89-90-21-47.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ എംടെക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. താൽപര്യമുള്ളവർ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ admissions.qsat.ac.in വഴി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചുവരുന്ന പെൺകുട്ടികൾക്കായുള്ള കരിമണ്ണൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും ആൺകുട്ടികൾക്കായുള്ള കൂവപ്പള്ളി പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും പ്രവേശനം ആരംഭിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രവേശനം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 10 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85-47-63-00-77, 85-47-63-00-77. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 2 മണി.
9: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVK 118 എന്ന ഭൂരിപക്ഷത്തിലെത്താൻ കോൺഗ്രസ് ഉൾപ്പെടെ പാർട്ടികളുമായി ചർച്ച. TVK പിന്തുണ നൽകുന്ന കാര്യം യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണെന്നും KC വേണുഗോപാൽ അതികായനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും നിരവധി വ്യാജ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിച്ചതായി നിയുക്ത MLA യും കോൺഗ്രസ് നേതാവുമായ മാത്യു കുഴൽനാടൻ. നടപടി ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും യു ഡി എഫിനെ സഹായിച്ചതായി

0: ായി കുഴൽനാടൻ ഇയാൻസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. സിപിഐഎമ്മിന്റെ തെറ്റുതിരുത്തുമെന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രമാണെന്ന് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം രാത്രി 7:30 ഹൈദരാബാദിൽ.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446454588. മറ്റ് നമ്പറുകൾ: 0484242639 7, 0484242639 7. ഈ നമ്പറുകളിൽ വിളിച്ചു തുടങ്ങാം. വെളിത്തിരയിലെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ പ്രഭാകരൻ.
1: ആരാണ്?
2: പ്രഭാകരൻ ആലുവയിൽ.
1: ആ പ്രഭാകരൻ, എന്തൊക്കെയാ ചെയ്യുന്നത്?
2: ഞാനിപ്പോ വെറുതെ ഒരാളാണ്.
1: ആ വിളിക്കാറുണ്ടോ വെളിത്തിരയിലേക്ക്? ഹലോ
3: ഹലോ
1: ഹലോ, ആരാണ്?
3: ഞാൻ ആനന്ദം.
1: ആ വീട്ടിൽ ആനന്ദം ഉണ്ടാവും അല്ലേ?
3: ഞാൻ ആലുവ കടുങ്ങല്ലൂരിൽ നിന്നാണ്. എന്റെ ഭർത്താവ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും.
1: ആ അതെ അതെ അതെ അതെ അതെ, പ്രഭാകരൻ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം അവിടെ ആലുവയിൽ?
3: ആലുവ കിഴക്കേ കടുങ്ങല്ലൂരാണ്. എന്റെ ഭർത്താവ് പ്രഭാകരൻ, ആള് സുഖമില്ലാണ്ട് കിടപ്പു രോഗിയാണ്. ക്യാൻസർ പേഷ്യന്റ് അല്ലേ. ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുള്ളതാണ്. ഒരു 3-4 മാസം ഒക്കെ കഴിയുമ്പോഴാണ്
1: വിളിക്കാറ്.
3: മാസം കഴിയും.
1: അതിനിടയിൽ കുറച്ച് കാലം നമ്മള് പിന്നെ ഫോണൊക്കെ നിർത്തി വെച്ചിരുന്നു കുറച്ച് കാലം. അതെ, തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഫോണിൻ പ്രോഗ്രാം മാറ്റി വെച്ചു.
3: അതെ, ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. അത്ര സംസാരം വേണ്ട
1: വേണ്ട വേണ്ട വേണ്ട. അതെ അതെ, കുറച്ചു നേരം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. പാട്ട് കേൾക്കണ്ടേ അല്ലേ? പാട്ടല്ലേ കേൾക്കണ്ടേ?
3: പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അപ്പൊ ഇന്നത്തെ പാട്ട് ഏതാണ്?
3: എന്തെന്നാ പറയാ, ഏത് പാട്ടാ പറഞ്ഞേ? വാത്സല്യ സിനിമയിലെ ഒരു പാട്ടെന്ന് വിളിക്കാരൻ പറയണത്.
1: ആ താമരക്കണ്ണൻ ഉറങ്ങണം, ആ പാട്ട്.
3: എന്താ
1: താമരക്കണ്ണൻ ഉറങ്ങണം, ആ പാട്ടല്ലേ? ആ ആ പാട്ട് കേൾക്കാമെന്നാൽ അല്ലേ? ഹലോ,
3: സാറിന്റെ പേര്?
1: എന്റെ പേര് ഉണ്ണികൃഷ്ണൻ.
3: ഉണ്ണികൃഷ്ണൻ.
1: ആ അതെ അതെ അതെ അതെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
3: രണ്ടു പേരെ കുട്ടികളുണ്ട്.
1: ഓക്കെ ഓക്കെ, പേര് പറഞ്ഞോളൂ കുട്ടികളുടെ.
3: മോന്റെ കൊച്ചിന്റെ പേര് ആദിദേവ്, 5-ാം ക്ലാസ്സിലേക്കായി. മോളുടെ കൊച്ചിന്റെ പേര് ആര്യൻ രാജേഷ്, അവൻ പ്ലസ് ടു കഴിഞ്ഞ് ആണ് ഇപ്പൊ. പിന്നെ മോൻ പ്രതീഷ്, മരുമകള് ശരണ്യ.
1: അവരൊക്കെ അവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ അവിടെ?
3: കല്യാണം കഴിഞ്ഞു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം സാർ, ഞാൻ സദാശിവൻ, എൻ്റെ പേര് സദാശിവനാണ്.
0: സദാശിവൻ, എവിടുന്നാണ് വിളിക്കുന്നത്?
1: കരുവപ്പള്ളി.
0: കരുവപ്പള്ളി. ആ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: സുഖം.
0: സുഖം. എന്താ ചെയ്യുന്ന? എന്ത് ചെയ്യുന്നു?
1: റബ്ബർ വെട്ടായിരുന്നു.
0: ആ, റബ്ബർ വെട്ട് ഇപ്പോ ഇല്ല.
1: ഇപ്പൊ ഇനിയിപ്പോ ഒരു മഴയൊക്കെ, നല്ല മഴ ഇനി കഴിഞ്ഞിട്ട് എത്തണം തുറങ്ങോളും.
0: ഓഹോ, ഇനിയൊരു മഴ കിട്ടണം അല്ലേ? അപ്പൊ ഇതിന് പ്രത്യേകിച്ച് കാലമുണ്ടോ ഈ റബ്ബർ വെട്ടിന്?
1: ഓ, നല്ല കടുംവേനായി. വേന വേനൽ തുടങ്ങി തന്നെ പിന്നെ വെട്ട് റബ്ബർ വെട്ട് നിർത്തുവാൻ. പാല് കുറയും,
0: പാല് കുറയും,
1: മറ്റൊക്കെ കുറഞ്ഞു പോയി. എന്നെ പിന്നെ പാലിന്റെ ഉത്പാദനം ഒക്കെ കുറഞ്ഞു പോകില്ലേ മറ്റില്ല.
0: ഓഹോ,
1: അപ്പൊ പാല് കിട്ടാതെ ആയിട്ട്.
0: ആ, അപ്പൊ നിർത്തി വെക്കും.
1: അതെ അതെ.
0: ആ ആ, അപ്പൊ ഇനിയൊരു മഴ പെയ്താൽ മാത്രമേ കാര്യമുള്ളൂ അല്ലേ? മഴ പെയ്തു തുടങ്ങി ഏതാണ്ടൊക്കെ അല്ലേ? ആ, മണ്ണ് നനയണം, മണ്ണ്, ആ വെള്ളം മരത്തിലേക്ക് കയറുകയും വേണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് സദാശിവൻ?
1: വീട്ടില് ഞാൻ, എന്റെ ഭാര്യ, പിന്നെ തെങ്ങൾ.
0: ആ ഹാ ഹാ. മക്കളൊക്കെ?
1: മക്കളില്ല.
0: ഇല്ല അല്ലേ. അപ്പൊ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ കേൾക്കുന്നത്?
1: പാട്ടുകൾ ഇഷ്ടമാണ്.
0: ആ, എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
1: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: പഴയ പാട്ടുകളാണ്.
1: പുതിയ പാട്ടുകളിലും നല്ല പാട്ടുകളുണ്ട്.
0: ആ, പക്ഷേ പഴയ പാട്ടുകൾ നമ്മൾ പാടി പതിഞ്ഞ ഗാനങ്ങളല്ലേ? പാടി പതിഞ്ഞ ഗാനങ്ങളാണല്ലോ. ആ, അതിനോടൊരു ഇഷ്ടം, പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നും അല്ലേ?
1: അർത്ഥം എല്ലാം.
0: അതെ, അർത്ഥസമ്പുഷ്ടമായ വരികളാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
1: ആയിരം
0: പാദസരങ്ങളിൽ. ആ പാട്ട് വെച്ചു തരാം. അപ്പോ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. ആ, ഓ അതെ. ആ, എന്തായാലും ആദ്യം കിട്ടിയല്ലോ അല്ലേ? മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ?
1: ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല.
0: ആദ്യമായിട്ട് കിട്ടിയതാണ് അല്ലേ? അപ്പോൾ ഇരട്ടി സന്തോഷം. ഇതാ, 1000 പാദസരങ്ങൾ കിലുങ്ങിക്കൊണ്ട് പാട്ട് വരുന്നു, കേട്ടോളൂ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഇത് ശ്രീനിവാസൻ, മലപ്പുറം ജില്ലയിലെ പൊന്മുള എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓ, മലപ്പുറത്ത് നിന്നാണ്, കുറച്ച് ദൂരത്തു നിന്നാണ്.
1: അതെ അതെ അതെ.
0: അവിടെ കൊച്ചി സ്റ്റേഷൻ കിട്ടുമോ ക്ലിയർ ആയിട്ട്?
1: ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നു, ക്ലിയർ ആയിട്ട് കിട്ടില്ല.
0: ഓ, റേഡിയോയിലാണല്ലേ?
1: മൊബൈലില്.
0: മൊബൈലാണോ കിട്ടുന്നത്? മൊബൈലാണോ കേൾക്കുന്നത്?
1: അതെ അതെ അതെ അതെ.
0: മൊബൈലില് വന്നും പോയിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ.
1: മൊബൈലല്ല, റേഡിയോയിൽ അങ്ങനെയാണ്.
0: റേഡിയോയിൽ അങ്ങനെയാണ് അല്ലേ, കുറച്ച് ദൂരം കൂടുതലല്ലേ, അതുകൊണ്ടാണ്. ശ്രീനിവാസൻ എന്താ ചെയ്യുന്നത്? പാട്ട് പറഞ്ഞോളൂ.
1: പാട്ട് സിനിമ എനിക്ക് അറിഞ്ഞൂടാ, ആത്മാവിൽ മുട്ടി വിളിച്ചത് പോലെ.
0: ആരണ്യകം എന്ന ചിത്രത്തിലാണ്
1: ആ പാട്ടാണ്. അത് ഞാൻ ആദ്യം ഡെഡിക്കേഷൻ പറഞ്ഞോട്ടെ?
0: ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. അധികം സ്ഥിരമായിട്ട് വിളിക്കുന്നവരാണെങ്കിൽ വേണ്ട.
1: അതെ അതെ അതെ അതെ, കേൾക്കുന്ന ആൾക്കാരാണ്. ഇടുക്കിയിലുള്ള ഒരു ചേച്ചിയുണ്ട്, വസന്തകുമാരി ചേച്ചി. ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ചേച്ചിയാണ്.
0: ഓക്കെ.
1: അത് നടക്കാൻ വയ്യാത്തൊരു ചേച്ചിയാണ് കേട്ടോ, പെട്ടെന്ന് അസുഖം വന്ന്.
0: ഓക്കെ.
1: പിന്നെ എന്റെ ഒരു കൂട്ടുകാരുണ്ട് സരള, ഞാൻ കിടക്കാൻ പെട്ടിന്ന് വിളിക്കും. ഒറ്റപ്പാനം ഒരു പ്രമിള കുട്ടിയുണ്ട്. പിന്നെ ഒരു കുഞ്ഞപ്പൻ പ്രദീപ് കുമാർ കൈനുത്തീൻ, ഇവരൊക്കെ എറണാകുളം ജില്ലക്കാരാണ്.
0: ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പാട്ട് വയ്ക്കാം അല്ലേ? പാട്ട് വയ്ക്കാം. രഘുനാഥ് സേത്താണ് ഇതിൻ്റെ സംഗീത സംവിധാനം, യേശുദാസാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ, ശരി.

0: ഹലോ ഹലോ, വിളിത്തിരയിലേക്ക്
1: ഹലോ,
0: സ്വാഗതം. ആരാണ്?
1: നമസ്കാരം സാർ. ഞാൻ അജിത് കുമാർ, തൃപ്പൂണിത്തുറയാണ്.
0: ആരാ ഒന്നുകൂടെ പറയൂ.
1: അജിത് കുമാർ, തൃപ്പൂണിത്തുറയാണ്.
0: എന്തൊക്കെയുണ്ട് വിശേഷം തൃപ്പൂണിത്തുറ?
1: നല്ല വിശേഷം, എല്ലായിടത്തും പോലെ തീരും.
0: ചൂട് തന്നെ അല്ലേ? രണ്ടു ദിവസം മുന്നേ മഴയൊക്കെ പെയ്തില്ലേ?
1: രണ്ടു ദിവസം മുന്നേ പെയ്തു, അപ്പം തണുത്തു തോന്നുന്നതാ, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടായില്ല. പിന്നെ
0: വേനൽ മഴയല്ലേ, അത് അത്രയോ? ഇനിയിപ്പം ശരിയായ മഴ തുടങ്ങാനിരിക്കുന്നല്ലേ ഉള്ളൂ. അതെ അതെ, ഇപ്രാവശ്യം നേരത്തെ ആയിരിക്കുന്ന പറഞ്ഞു കേട്ടോ അല്ലേ, അങ്ങനെ മഴ വരട്ടെ. പിന്നെ അതെ അതെ അതെ,
1: ഞാൻ സാറിനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്.
0: അതെ,
1: സാറിനോടും അഖിൽ സാറിനോടും ജയമോൻ സാറിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
0: എന്തൊക്കെയാ, എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു ഫോറെ കമ്പനിയിലായിരുന്നു നേരത്തെ.
0: ആ,
1: അപ്പൊ ചെറിയൊരു വേറെ ഈ ടൈലിന്റെ വർക്ക്, വെൽഡിംഗ് വർക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ
0: അങ്ങനെയൊക്കെ ആയിട്ട് പോവാണല്ലേ. സോഡ കമ്പനി എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ?
1: അല്ല, കമ്പനി ഞാൻ നിർത്തിയതാ.
0: ഓ, അങ്ങനെയാണല്ലേ. ഇപ്പൊ ടൈൽസിന്റെ വർക്ക് ഒക്കെയാ. വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ?
1: വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റിൽ അച്ഛൻ മരിച്ചുപോയി.
0: ഓ,
1: ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എന്റെ ഗുരുവായൂർ കേശവന്റെ കിരണങ്ങൾ പുൽകി പുൽകി.
0: ആ പാട്ട് ഭാസ്കരൻ മാഷിന്റെ രചന അല്ലേ, ജി ദേവരാജന്റെ സംഗീതം. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓ, അതൊന്നും പറയണ്ട, അദ്ദേഹം എപ്പോഴും സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളല്ലേ. അങ്ങനെയുള്ളവരുടെ ഡെഡിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് പറയണ്ട, കാരണം അദ്ദേഹം വിളിക്കുമല്ലോ. പിന്നെ തീരെ വിളിച്ച് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ.
1: ഓക്കെ.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാനേ പാനായിക്കുളത്തു നിന്നാണ്.
2: ആ,
3: സുരൻ വെട്ടുവേലി.
2: പേര് ക്ലിയർ ആയില്ല.
3: സുരൻ വെട്ടുവേലി.
2: സുരൻ? ആ, സ്ഥലപ്പേരാണോ മറ്റത്? വീട്ടുപേരാണോ? വീട്ടുപേരാണ് അല്ലേ. ആ, അതാണ് അത്ര കേട്ട് പരിചയമില്ലാത്തത്. അതെ അതെ,
3: ഞാനേ ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
2: വിളിക്കാറുണ്ട് അല്ലേ.
3: നാല് മാസം കഴിഞ്ഞു.
2: ഓ, ആ, അത് നന്നായി. ആ ഒരു ഗ്യാപ്പ് ഇടുന്ന നല്ലതാണ്. അതെ അതെ, പുതിയ പുതിയ കോള് പുതിയ ശ്രോതാക്കൾക്കും അവസരം നമ്മൾ കൊടുക്കണ്ടേ അല്ലേ. അതെ
3: അതെ അതെ
2: അതെ അതെ. ഞാൻ എന്താ ചെയ്യുന്നത്?

0: ഞാൻ ലോഡിങ്ങിലാണ്.
1: ലോഡിംഗ്
0: പാനായിക്കുളം തന്നെയാണ്.
1: ആ അവിടെ അങ്ങാടിയിൽ
0: പാനായിക്കുളം ജംഗ്ഷനിൽ തന്നെ.
1: ആ ജംഗ്ഷനിൽ ലോഡിംഗ് അല്ല അൺലോഡിംഗ്?
0: ആ അൺലോഡിംഗ്.
1: ലോഡിംഗ് മാത്രം പോരല്ലോ അല്ലേ, അൺലോഡും കൂടെ ചെയ്യണ്ടല്ലേ.
0: ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, ഒരു 26 പേരുണ്ട് ഞങ്ങൾ.
1: ഓ ആ അവിടെ ആ ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കും.
0: ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ട്.
1: അപ്പോൾ ആ അവിടെ
0: അപ്പൊ ഞങ്ങള് ഗോഡൗൺ വർക്കാണ്. അപ്പൊ ഗോഡൌണിൽ നിന്ന് വിളിക്കും.
1: ഓ
0: അപ്പൊ നമ്മ അനുസരിച്ച് പോകും.
1: ആ അവിടെ അങ്ങനെ ഗോഡൌൺസ് ധാരാളം ഉണ്ടോ?
0: ഗോഡൌൺ ഉണ്ട് കുറച്ച്. അപ്പൊ അതിന്റെ വർക്കാണ്. അപ്പൊ നമുക്ക് റെസ്റ്റ് ഇടുന്നതനുസരിച്ച്. അപ്പൊ ഞങ്ങൾ റേഡിയോ ഉണ്ട്, ഞങ്ങൾ ഒരാൾ സ്പോൺസർ ചെയ്താണ് റേഡിയോ.
1: അതെ അതെ അതെ.
0: അപ്പൊ അത് റേഡിയോ കേൾക്കും. ഞങ്ങൾ റേഡിയോ എന്ന് വെച്ചാല് നമുക്ക് ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്ന റേഡിയോയിലൂടെ.
1: അതെ അതെ.
0: അല്ലാതെ നമുക്ക് ടിവിയിലൊന്നും ഇങ്ങനെ പഴയ പാട്ടുകൾ വരില്ല, പുതിയ പാട്ടുകളൊക്കെ ഉള്ള മനസ്സിലാവാത്ത പാട്ടുകളാണ്. പുതിയ പാട്ടുകൾ, പഴയ പാട്ടുകൾ നമുക്ക് റേഡിയോയിലൂടെ FM മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ.
1: അതെ അതെ.
0: അതിപ്പോ ഈ 2 മണി മൂന്ന് മണി വരെയുള്ള എല്ലാം പഴയ പാട്ടുകളാണ്, നല്ല രസമുള്ള
1: പാട്ടുകളാണ്. FM പൊതുവെ പാട്ട് കേൾക്കാൻ ഏറ്റവും നല്ല മാധ്യമമാണ്.
0: റേഡിയോ
1: ആണ്,
0: വേറൊന്നുമില്ല.
1: പിന്നെ FM ആയതുകൊണ്ട് തന്നെ അധികം കൂടുതൽ ഇതില്ലാതെ കേൾക്കാം. പൊട്ടലും പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാതെ കേൾക്കാം അല്ലേ?
0: എന്നുവെച്ചാല് പഴയ പാട്ടുകള് അത് രസമുള്ള പാട്ടുകളല്ലേ. ഞാനിപ്പോ കേട്ട പാട്ടുകളൊക്കെ നല്ല രസമുള്ള പാട്ടുകളാണ്.
1: ഇന്നിപ്പോ ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
0: എനിക്ക് അച്ചാണിയിലെ നമ്മുടെ ദാസേട്ടൻ പാടി അഭിനയിച്ച ഒരു പാട്ടുണ്ട്,
1: എന്റെ സ്വപ്നത്തിൽ.
0: എന്റെ സ്വപ്നത്തിൽ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി.
1: ആ പാട്ട്, ആ പാട്ട് വെച്ച് തരാം. അപ്പോ കൂടെയുള്ള എല്ലാരോടും അന്വേഷണം പറയൂ.
0: എനിക്ക് ഒരു ചാത്തനാടുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇടയ്ക്ക് എന്നെ കാണുമ്പോ പറയുന്നു, ഈ റേഡിയോയിലേക്ക് വിളിക്കാറുണ്ട് എന്നൊക്കെ പറയും. ആ ചേച്ചിയുടെ പേര്,
1: എന്താ പേര്?
0: കമലു. കമലു,
1: കമലു.
0: ആ പിന്നെ അഴീക്കോടുള്ള ഒരു സലാമ്, പെരുമ്പാവൂരുള്ള ഒരു ഷാജി ചേട്ടൻ, എനിക്ക് വേണ്ടി ഈ പാട്ട്.
1: ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ആ പാട്ട് വരുന്നു.
0: പിന്നെ ഈ റേഡിയോ കേൾക്കണ എല്ലാവർക്കും,
1: എല്ലാവർക്കും.
0: പിന്നെ ഞങ്ങളുടെ യൂണിറ്റിലുള്ള എല്ലാവർക്കും വേണ്ടി.
1: ഷുവർ. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.
0: പാട്ട് കേൾക്കാം.
1: ഇതാ പാട്ട് വരുന്നു, കേട്ടോളൂ.
0: ഓക്കെ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: സുശീല.
0: സുശീല. എവിടുന്നാണ് സുശീല വിളിക്കുന്നത്?
1: ഞാൻ ആരെക്കൊണ്ടെന്നാ വിളിക്കണേ?
0: അതെയോ?
1: ഞാനേ
0: ആ
1: ഒരു കൊല്ലായി വിളി തുടങ്ങിയിട്ട്.
0: ഒരു കൊല്ലായിട്ട് വിളിച്ചിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത് അല്ലേ?
1: എനിക്ക് ഭയങ്കര സന്തോഷം.
0: പിന്നെ എന്താ ചെയ്യുന്നത് സുശീല?
1: ഞാനിപ്പോ എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോവും.
0: തൊഴിലുറപ്പിലൊക്കെ പോവാറുണ്ടോ?
1: തൊഴിലുറപ്പിനൊക്കെ പോവാറുണ്ട്.
0: അപ്പൊ പാട്ട് ഇഷ്ടമാണ് അല്ലേ?
1: എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: അപ്പൊ വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് അവസാനം കിട്ടി, സന്തോഷം.
1: ഇന്ന് ഭാഗ്യായിപ്പോ എനിക്ക് ഭയങ്കര.
0: എന്തായാലും സ്വന്തം ശബ്ദം റേഡിയോയിലൂടെ കേൾക്കുക എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് ഇപ്പൊ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ആൾക്കാർ കേൾക്കുമല്ലോ, മറ്റുള്ളവർ കേൾക്കുമല്ലോ അല്ലേ? ഏത് പാട്ടാ വേണ്ടത്?
1: കണ്മണി പൊന്മണിയെ കാർത്തിക തന്മിളയ്ക്ക എന്നുള്ള പാട്ട്.
0: കാര്യം നിസ്സാരത്തിലെ പാട്ട് അല്ലേ? ആ സിനിമ കണ്ടിട്ടുണ്ടോ? പ്രേം നസീറിന്റെ ഒരു മികച്ച കഥാപാത്രമാണ്. പ്രേം നസീർ ലക്ഷ്മിയൊക്കെ അഭിനയിച്ച പടമാണ് അല്ലേ? ബാലചന്ദ്ര മേനോന്റെ ഡയറക്ഷൻ. അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട് സുശീല?
1: വീട്ടില് മക്കളെ കണ്ടു, മക്കളെ ജോലിക്ക് പോയത്, അപ്പൊ ഞാൻ മാത്രമേ ഉള്ളു വീട്ടില്.
0: അപ്പം ഉണക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാട്ട് കേട്ട്,
1: ഉണക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഞാനങ്ങനെ ഒന്ന് വിളിച്ചു നോക്കിയതാ, എന്നും വിളിക്കും കിട്ടാറില്ല.
0: അപ്പൊ ഇന്ന് ഏതായാലും സന്തോഷായില്ലേ? ഇന്ന് നല്ല ദിവസമാണ്.
1: ഒത്തിരി സന്തോഷമായി, എനിക്ക് ഒത്തിരി സന്തോഷം.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ആര്? നേഹ. നേഹ എത്രയിലാണ് പഠിക്കുന്നത്? ഇനി 8-ലേക്കാ? ഞാൻ വിചാരിച്ച് കിൻഡർ ഗാർട്ടനിലെ കുട്ടിയാണെന്ന്. ചെറിയ ശബ്ദമാണല്ലോ, ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന പോലെയുണ്ടല്ലോ. 8-ൽ 8-ൽ എത്തിയോ? ഏതാ സ്കൂൾ? ഏതാ? പുല്ലങ്കുളം. അതെയോ? HSSSSലാണോ? ആ, അവിടെ പിന്നെ 7th കഴിഞ്ഞ അതേ സ്കൂളിൽ തന്നെയാണ് അല്ലേ? ഇനിയിപ്പോൾ ഹൈസ്കൂളായില്ലേ? ആ, ഇതുവരെ UP ആയിരുന്നു. സന്തോഷമുണ്ടോ? ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അവിടെ? ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ആരാ ബെസ്റ്റ് ഫ്രണ്ട്? മീരയോ? ആ, മീരയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? നല്ല കുട്ടിയാണോ?
1: നല്ലതായിട്ട് സഹായിക്കുന്നതിനെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാ.
0: അതെയോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സ്കൂളിൽ? ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായോ? ഇല്ല, ഇനിയൊരു മാസം കൂടി ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ പിന്നെ ക്ലാസ്സിലൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണോ? പഠിക്കാറുണ്ടോ? ഏതാ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്? ഏതാ?
1: ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ്. കണക്ക് ഇഷ്ടമാണോ? മാത്സ് ഇഷ്ടമാണോ? ആ, ഏത് പാട്ടാ വേണ്ടത് നമുക്ക്? ഇനിയൊരു ജന്മം കൂടി. ആ, പിന്നെന്തൊക്കെയാണ് വിശേഷം അവിടെ? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മയൊക്കെ ഉണ്ടോ? അടുത്തുണ്ടോ? ആ, അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ? അവരൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛനെന്താ ജോലി? ഏത് ഓഫീസിലാണ്? ഒരുപാട് ഓഫീസില്ലേ? എന്താണ്? ഓ, തൃശ്ശൂരാണ്. ആ, അമ്മയോ? അമ്മ ജോലി എടുക്കുന്നുണ്ടോ? കൗൺസിലിംഗ് ടീച്ചറാണ് അല്ലേ? ഓക്കെ. അപ്പം പിന്നെ അവരൊക്കെ അടുത്ത് തന്നെ ഇല്ലേ? ആ, അപ്പം പിന്നെ ഇപ്പം കളിക്കാറൊക്കെ ഉണ്ടോ? കളിക്കാനൊക്കെ പോവോ പുറത്ത്? അതെയോ? ആ, പാട്ട്

0: വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ, ഇഷ്ടമുള്ള പാട്ടുണ്ടോ? വേറെ ഏതാ പാട്ട് ഇഷ്ടം? ആ ഒരു പാട്ട് പറയൂ, വേറെ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയൂ. അല്ല അത് അത് ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അടുത്ത ഒരു പാട്ട്. ആ വാ വാവോ, എൻ്റെ വീട് അപ്പുവിൻ്റെയും, ആ പാട്ട് വെച്ച്
1: തരാം.
0: ആ അനീത്തിയുടെ പേരെന്താണ്? ദുവ. ആ ദുവയ്ക്ക് എത്ര വയസ്സുണ്ട്? ദുവയ്ക്ക് 2 വയസ്സേ ഉള്ളൂ അല്ലേ. അപ്പം ദുവയ്ക്ക് ഈ പാട്ട് പാടിക്കൊടുക്കാറുണ്ടോ? അപ്പോൾ ഈ പാട്ട് വെച്ച് തരാം. പിന്നെ കളിക്കാൻ പോകുമ്പോൾ എന്ത് കളിയാ കളിക്കാറ്? അതെയോ, സാറ്റ് കളി അല്ലേ. ആ പിന്നെ ഓടിത്തൊടലൊക്കെ ഉണ്ടോ? ഹലോ, ആ ആരാണ്? പേര് പറയൂ. പേര് പറയൂ. ഷജീർ. ഷജീറാണോ നെഹയുടെ ഉപ്പ? ഉപ്പയുടെ അനിയനാണ് അല്ലേ. ആ അപ്പോ ഈ പാട്ട് മോക്ക് വേണ്ടി വെച്ചു കൊടുക്കുകയാണ്, വാ വാ വാ വാ എന്നുള്ള പാട്ട്. അപ്പൊ കേൾക്കാം നമുക്ക് പാട്ട്. ശരി ശരി.

0: ഹലോ, വിളിത്തിരയിലേക്ക് സ്വാഗതന്മാരാണ്. ഹലോ
1: ഹലോ,
0: ഹലോ, ആരാണ്?
1: ഞാൻ ഷാജു മാലാന്ന് പറയുന്നു, മടത്തുംപടി.
0: ആ, ഫോൺ വെച്ചിട്ട് എവിടെ ഇങ്ങോട്ട് പോയി?
1: അത് ഫോണുണ്ടോ?
0: ആ, കുറച്ച് മാറി നിന്ന് പോയിട്ടുണ്ടാവല്ലേ.
1: അതെ അതെ അതെ.
0: എന്താ ചെയ്യുന്നത് ഷാജി?
1: ഞാൻ ഷാജു ആണ്, ഷാജു.
0: ഷാജു, ആ പറയൂ.
1: എനിക്ക് ഇലക്ട്രോണിക്സിന്റെ വർക്ക് ആയിരുന്നു.
0: ഇലക്ട്രോണിക്സ് വർക്ക് ആണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നത്?
1: ഇല്ല, ഷോപ്പില്ല,
0: ഷോപ്പില്ല, ഇങ്ങനെ പോയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
1: ഉണ്ടായിരുന്നു, അപ്പോൾ തൽക്കാലം നിർത്തിയതാണ്.
0: ആ, അപ്പോൾ ഓൺ കോൾ ആണല്ലേ.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് റിപ്പയർ ചെയ്യുക പൊതുവേ?
1: ടിവി റേഡിയോ എല്ലാം സർവീസ്.
0: ആ, ടി വി റേഡിയോ ഒക്കെ അല്ലേ. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്കൊരു പഴയ പാട്ട് വേണം.
0: ആ, പഴയ
1: പാലാട്ട് ബോമൻ മൂവിയിലെ
0: ആ പൂവേ നല്ല പൂവേ, നല്ല നല്ല പാട്ടാണ് അല്ലേ. പാട്ടുകളൊക്കെ പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണ് അല്ലേ. ഏത് തരത്തിലുള്ള പാട്ടുകളാണ് ഈ പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് പഴയ പാട്ടുകളാണ്. ഇഷ്ടമാണ് ചില പാട്ടുകൾ ഇഷ്ടപ്പെടും.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഭാര്യ, രണ്ട് മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: വലിയ പിള്ളേരാണ്, കല്യാണം കഴിഞ്ഞു.
0: ഓ, കല്യാണം കഴിഞ്ഞാണ് അല്ലേ. അപ്പൊ ഈ പാട്ട് കേൾക്കാം നമുക്ക്. അതെ അതെ അതെ, ഓ, കാലിക്കറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതെയോ? ആ ഹാ ഹാ ഹാ, ശരി, ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു സർ.

0: എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വെളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം സുനി ജോർജ്, ജി എസ് പിള്ള. സ്റ്റുഡിയോ സഹായം ലിയ. വെള്ളിത്തിര.
1: തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
2: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി എഫ് എം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിലേക്ക് ഇപ്പോൾ മുതൽ വിളിക്കാം. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9444588 0484 243787 0484 243787. ഇപ്പോൾ മുതൽ 4 മണിവരെയാണ് ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത്. അറിയിപ്പ് കഴിഞ്ഞു. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 3 മണിക്ക് ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ വികസനത്തിനൊപ്പം പൈതൃകത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിനോട് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔപചാരിക സ്വീകരണം നൽകിയിരുന്നു. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഗവർണറെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അജണ്ടയാക്കിയ യോഗത്തിൽ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി ഡി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു.

0: പ്രവേശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയിൽ നിന്ന് 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു. TVKയ്ക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 5 MLAമാരാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിലുള്ളത്. കോൺഗ്രസ് തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് DMK നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാലതാമസമില്ലാതെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. അസമിൽ ഭരണത്തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് NDA അസമിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ളൈ അതിൽ വിമാനം പറന്നുയർന്നത്. ആകെ 4550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ളൈ അതിൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെയാണ് 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 5 മിനിറ്റും 15 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എൽസി പ്രദീപാണ്. എൽസി ഒരു കർഷകയാണ്, ഒരുപാട് തരം കൃഷി നടത്തുന്ന ഒരാളാണ് അല്ലേ?
1: അതെ.
0: പിന്നെ സാമൂഹ്യ പ്രവർത്തനവും
1: ഉണ്ട്.
0: അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്? ആദ്യം എനിക്ക് തോന്നുന്നു എൽസി ചെയ്തു തുടങ്ങിയത് കൃഷിയാണ്. എന്തൊക്കെയാ ചെയ്തിരുന്നത്? എങ്ങനെയായിരുന്നു അത് തുടങ്ങിയത്?
1: കൃഷിക്കുപരി ഞാനൊരു തയ്യൽ
0: നടത്തുന്ന
1: തയ്യൽക്കാരിയാണ്. തയ്യൽ പഠിപ്പിക്കാറുണ്ട്. ഒത്തിരി പേർക്ക് തയ്യൽ
0: പഠിപ്പിച്ചു
1: കൊടുത്തിട്ടുണ്ട്. അത് ഫീസോടും അല്ലാതെയൊക്കെ ആവശ്യക്കാർക്ക് അതിന്റെ രീതിയിൽ കൊടുക്കുമായിരുന്നു. ഒരു SSI യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു സൊസൈറ്റി രൂപീകരിച്ചു. സൊസൈറ്റിയിലെ ഒരു 25 വനിതകൾക്ക് വേണ്ട സൗകര്യപ്പെടുത്തി, അതായത് പഠിപ്പിക്കലും കൂടെ ജോലിയും കൂടി ചെയ്തു കൊടുത്തായിരുന്നു.
0: എൽസിയുടെ സ്ഥലം എവിടെയാണ്?
1: എന്റെ സ്ഥലം വടക്കം പറവൂരും, ഇപ്പൊ താമസിക്കുന്ന മന്നം. പെരുവാരത്താണ് എന്റെ ജന്മനാട്, വീട്.
0: അപ്പൊ കുട്ടിക്കാലത്തെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? കൃഷി, തുന്നൽ,
1: താല്പര്യം ഉണ്ടായതെന്ന് പറഞ്ഞാല് ഉണ്ടായി വന്നതാണ്. കാരണം
0: എങ്ങനെയാ,
1: ഒരു ഫാമിലി ഒരു ആവറേജ് ഇതിലായിരുന്നു. ഫാദറിന് ഇടക്കാലത്ത് പണിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ 5 മക്കളാണ്. ആ 5 മക്കളും ഓരോരുത്തരായിട്ട്, മൂത്തത് ഞാനായിരുന്നു. അങ്ങനെ അവര് സ്വയം പര്യാപ്തരാകുക എന്ന് പറയില്ല. അതേപോലെ ചെറിയ ചെറിയ ജോലികള്,

0: ചെയ്തു തുടങ്ങി. അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കലാണ് മെയിൻ. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ട്യൂഷൻ എടുത്തു. അങ്ങനെ ഒരു ഒത്തിരി നാള് ട്യൂഷൻ. അപ്പൊ പുറകെ ഉള്ളവരും അത് തന്നെ പിന്തുടർന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫാദറിനെ സഹായിക്കാനും സ്വയം പര്യാപ്തരായി. ഇപ്പൊ നല്ല ഓരോരുത്തർക്കും ഓരോ ഇളയവളാണെങ്കിൽ ഇപ്പൊ ടീച്ചറാണ്, ബോയ്സില് +2 ടീച്ചറാണ്. അതിനു മുമ്പുള്ളവര് തയ്യലുണ്ട്, പിന്നെ ഒരാള് ലാബറട്ടറി ടെക്നീഷ്യൻ, അങ്ങനെ ലാബ് അങ്ങനെ അങ്ങ് പോകുന്നു. ആങ്ങളെയാണെങ്കിലും ഒരാങ്ങളെയാണ് താഴെ, അവനും നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്.
1: അപ്പൊ എൽസി കൃഷിയിലേക്ക് വരുന്നത് എന്നാണ്?
0: ഞാൻ എന്റെ ഫാദറ് കൃഷിയില് ഇഷ്ടമുള്ള ആളായിരുന്നു. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തോടെ ഞങ്ങളെ കൊണ്ട് കപ്പ നടീക്കല്, ചേമ്പ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിലൊക്കെ താല്പര്യം, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കപ്പ മാന്തി കഴിക്കാനായിട്ട് ഭയങ്കര താല്പര്യമുള്ളവരായിരുന്നു. അതായത് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഈ എലി തുറക്കണ മാതിരിയൊക്കെ തുറന്ന് പറിച്ചുകൊണ്ട് പോകും. ചിലപ്പോ ഭക്ഷണമൊക്കെ ഇല്ലാതെ വരുമ്പോ ഇതിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയിട്ട് കഴിക്കുമായിരുന്നു. അമ്മ അതിനൊക്കെ എല്ലാ സഹായവും ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഒരു കുടുംബമായിരുന്നു. അതായത് ആദ്യ കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പൻ ഈ മരപ്പണി അത് നന്നായിട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് സുഭിക്ഷമായിരുന്നു. ഒരു 2, 3, 4 ക്ലാസ് ഒക്കെ പഠിക്കണവരെ. അത് കഴിഞ്ഞൊക്കെ പിന്നെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഞങ്ങൾ അതിന്റേതായ രീതിയിൽ മുന്നോട്ട് പോയി.
1: പിന്നെ വിവാഹശേഷം ആയിരുന്നോ കൃഷി?
0: അല്ലല്ല, അതിനു മുമ്പും വീട്ടിലൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അത്യാവശ്യം ഈ പടവല, പാവല അങ്ങനെയുള്ള കൊണ്ടലുകളൊക്കെ ചെയ്ത്, അങ്ങനെ ചീര അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ മറ്റുള്ള ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ അമ്മ ഈ കർക്കിടക മാസത്തിലാണെങ്കിൽ മരുന്ന് കഞ്ഞി അങ്ങനെയൊക്കെ ചെയ്യും. അവ അടുത്തുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ ആയിട്ട്. പിന്നെ അത് തുടർന്നു എനിക്ക് അത് വളരെ ഉപകാരപ്പെട്ടു. കാരണം ഞാൻ ഈ കലാസാഹിത്യവേദി, ലൈബ്രറി അങ്ങനെയുള്ളിടത്തൊക്കെ, അതുപോലെ റെസിഡൻസ് എറണാകുളത്തൊക്കെ ഞാൻ പ്രൊഫസറിനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഈ ഉലുവ ഉണ്ട അല്ലാതെ മരുന്ന് അങ്ങനെയൊക്കെ തുടങ്ങിയാണ്. ചങ്ങുപുഴ പാർക്കിൽ മരുന്ന് കഞ്ഞിയൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു അറിവുണ്ടായത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് സാധിച്ചത്.
1: എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പോ
0: എന്റെ അടുത്ത് പച്ചക്കറികൾ എല്ലാത്തരമുണ്ട്, പഴങ്ങളുണ്ട്, പിന്നെ ഔഷധ സസ്യങ്ങളുണ്ട്. അതായത് പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം പറയുകയാണെങ്കിൽ വാഴപ്പഴം, ഫാഷൻ ഫ്രൂട്ട്, പേര, കൂടാതെ റംബൂട്ടാൻ അതൊക്കെ നട്ടിട്ടുണ്ട്. നട്ടിട്ടുണ്ടല്ല, ഉണ്ടാവുണ്ട്, എല്ലാത്തിലുമില്ല, പുതിയ സൈസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഞങ്ങളിപ്പോ പകുതി പ്രായമൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും നല്ല രീതിയിൽ ഫോണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്.
1: പച്ചക്കറി കൂടുതലായിട്ട് എന്തൊക്കെയുള്ളത്?
0: ഇപ്പൊ ഉള്ളത് കോവല്, പടവലം, വഴുതന ധാരാളമുണ്ട്, പയറ്, ചീര, പിന്നെ ഈ പൊട്ടറ്റോ, മുകളിലുണ്ടാവണ പൊട്ടറ്റോ, അതായത് അതിനെ അടതാപ്പ് എന്ന് പറയുന്നത് കറക്റ്റ്, അതുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്യണ്ട്, വെറൈറ്റിയാണ്.
1: നല്ലോണം വിളവ് കിട്ടുന്നുണ്ട്.
0: നല്ലോണം വിളവ് കിട്ടുന്നുണ്ട്. മില്ലറ്റ് ഉണ്ട്. മില്ലറ്റിന്റെ കാലത്ത്, അതായത് ഗവൺമെന്റ് മില്ലറ്റിനെ പ്രോത്സാഹിപ്പിച്ച കാലത്ത് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് മില്ലറ്റ്, ഷീനു സാർ അന്ന് മില്ലറ്റിനെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ മില്ലറ്റ് കൃഷി ഇപ്പോഴും ഞാൻ അതിന്റെ വിത്ത് നമ്മൾ തന്നെ ചെയ്യുന്നത് എടുത്തു വെച്ച് ചെയ്യുന്നുണ്ട്.
1: അത് എത്ര സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് മില്ലറ്റ്?
0: ഇപ്പൊ ഞാൻ 28 സെന്റ് സ്ഥലമാണുള്ളത്. അതില് വീടും, പിന്നെ ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തുടങ്ങി. ഇപ്പൊ അതൊക്കെ എണ്ണം കുറഞ്ഞു. എന്നാലും മട്ടുപ്പാവിലും ഒക്കെ ചെയ്യുന്നുണ്ട്. മട്ടുപ്പാവില പാത്രങ്ങളിലും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ചെടിച്ചട്ടി, ചെടിച്ചട്ടി വലിയ സൈസൊക്കെ ആയിട്ട് വാങ്ങിച്ചു.
1: അതൊരു പറമ്പിലല്ല,
0: പറമ്പില് ഞാൻ ആദ്യം ചെയ്തിരുന്ന വെച്ചാൽ ഞങ്ങൾ കുടുംബശ്രീ ഉണ്ടായിരുന്നു. കുടുംബശ്രീയില് ഞങ്ങൾ ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവര് 4-4 പേരായിട്ട് ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ട് ഞങ്ങൾ അവിടെ വാഴ, പയറ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്.
1: അപ്പൊ അതൊക്കെ വിൽക്കുവാണോ ചെയ്തുകൊണ്ടിരുന്നേ?
0: കുടുംബശ്രീയില് ഞങ്ങൾ തന്നെ ഷെയർ ചെയ്യും. അതായത് നല്ല പച്ചക്കറികളാകുമ്പോ ആൾക്കാര്, പിന്നെ എനിക്ക് ഉണ്ടായത് ഞാൻ കുറച്ചൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും, കുടുംബശ്രീ തന്നെ അല്ലെങ്കിൽ അയലോക്കാർക്കോ അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തക്കാർക്ക് കൊടുക്കേണ്ടത്.
1: അപ്പൊ ഇത് ഈ പച്ചക്കറികള് ഇപ്പൊ ഉണ്ടാക്കുന്നതല്ല, എങ്ങനെയാ വിറ്റഴിക്കുന്നത്? വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കും നമ്മള്.
0: അതെ, അത് കൂടാതെ ഞാൻ ഈ കുടുംബശ്രീ തന്നെ ഈ മാസം ഇത് അങ്ങനെയുള്ള ഓണം, വിഷു അങ്ങനെയൊക്കെ വരുമ്പോ കൊടുക്കുമായിരുന്നു. കടകളിൽ എന്ന് പറഞ്ഞാൽ ചില കടകൾ, അതായത് നമ്മൾക്ക് നഷ്ടമാണ് കൊടുക്കാൻ മാഡം, കാരണം എനിക്ക് പശു ഉണ്ടതുകൊണ്ട് തികച്ചും ഞാൻ
1: ജൈവ രീതിയിലാണ്.
0: അങ്ങനെയുള്ള പച്ചക്കറികള് നമുക്ക് കൊടുക്കുമ്പോ വില കൂടുതലിന് കൊടുക്കണം എന്ന് മറ്റുള്ളവർ പറയും. പക്ഷെ നമ്മളുടെ പച്ചക്കറി ആണുമ്പോ അത് നടക്കൂല. അപ്പൊ അങ്ങനെ കൊടുത്തു വരുമ്പോ നമ്മള് ബുദ്ധിമുട്ടുണ്ട, ഇതിനുള്ള ബെനിഫിറ്റ് കിട്ടാതെ വരുമ്പോ ആരെങ്കിലും കഴിക്കട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ഈ കടകളിൽ കൊടുക്കണത് അങ്ങനെ കിട്ടണോടത്ത് കൊടുക്കുള്ളൂ. അതായത് മുനിസിപ്പാലിറ്റിയിൽ ഒരു കട ഉണ്ടായിരുന്നു, അവിടെ കൊടുക്കുമായിരുന്നു. അത് എന്റെ ഫ്രണ്ടായിരുന്നു. പിന്നെ കുടുംബശ്രീയിലും അവര് പറയും ചില സമയത്തും, വിഷു ഓണത്തൊക്കെ പറയുമ്പോ അങ്ങനെ കൊടുക്കും ഞങ്ങള്.
1: പിന്നെ ഈ പച്ചക്കറി അല്ലാതെ പിന്നെ
0: കൂൺ കൃഷിയുണ്ട്. മീനുണ്ട്, മീന് ഗിഫ്റ്റ്. പിലോപ്പിയ
1: എന്തിലാണ്? ഡ്രമ്മില്?
0: അത് ടാങ്ക്.
1: ടാങ്കിലാണ്.
0: ടാങ്ക് കെട്ടിയിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഓക്സിജൻ ഒക്കെ കൊടുക്കേണ്ടി വരും. റിങ് പോലത്തെ അതിലുണ്ട്, അല്ലാതെയുണ്ട്.
1: അക്വാപോണിക്സ്
0: രീതിയിലുണ്ട്.
1: അങ്ങനെ ചെയ്യുമ്പം പച്ചക്കറി ധാരാളം ഉണ്ടാവുന്നുണ്ട്.
0: പക്ഷെ ഇപ്പൊ അത് കട്ട് ചെയ്തിട്ടേക്കാം. എന്താന്ന് വെച്ചാൽ അത് ഒരു

0: കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നു നല്ലോണം. ഇപ്പൊ അതിന്റെ ഇതൊക്കെ നല്ല രീതിയിൽ മോളി ചെയ്യാന്ന് പറഞ്ഞിട്ടേക്ക. കൂടുതലും കൂണിനോടാണ് താല്പര്യം. കൂണിന്റെ സമയമാണ്. ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് വിത്തുകളൊക്കെ കിട്ടി. വിത്തുകള് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യണത്. വിത്തുകള് മറ്റുള്ള പെല്ലറ്റ് എന്നൊക്കെ പറഞ്ഞത് വാങ്ങിക്കുകയാണ് ചെയ്യണേ. അത് ഇപ്പൊ നല്ല രീതിയിലാണത്. ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ പോണുണ്ട്. അതിന് നല്ല പൈസ
1: കൊടുക്കുകയാണ്.
0: അത് വീട്ടിൽ തന്നെ കൊടുക്കും. മെഡിറ്റേഷനൊക്കെ ഉള്ള സമയത്ത് ആൾക്കാർ വരുമ്പോൾ അത് കൊടുക്കും. അല്ലാതെ പുറത്തും കടകളില് എനിക്ക് അവിടെ ഒരു കടയുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെയും കൊടുക്കും.
1: അപ്പൊ ഇത് പാക്ക് ചെയ്തൊക്കെ കൊടുക്കണ്ടേ?
0: പാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കവറില്, പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു ബോക്സ് ഒക്കെ ഉണ്ട്.
1: ഈ കൂൺ കൃഷി അല്ലാതെ പിന്നെ വേറെന്താ ഉള്ളത്?
0: കൂണിൽ നിന്ന് തന്നെ ഞാൻ മൂല്യവസ്തു, അതായത് കൂണ്
1: മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. എങ്ങനെയത്? കറിയാക്കുവോ? അതോ
0: കറിയാക്കി കൊടുക്കും. പിന്നെ ചിലപ്പോ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കുക, അതൊക്കെ നമ്മളുടെ അത്യാവശ്യം, നമ്മളുടെ ഇതിൽ മാത്രം വിൽപ്പനയ്ക്കായിട്ട് കൊടുത്തിട്ടില്ല.
1: അല്ല, ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
0: അങ്ങനെ കൊടുക്കാമെന്നാണെന്ന് എന്റെ പ്ലാൻ. ഇപ്പൊ ചെയ്യണില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ കൂണ് ഇങ്ങനെ പോണതുകൊണ്ട് അപ്പൊ നല്ല രീതിയിൽ കൂണ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ ഉണക്കി പൊടിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അല്ല, അപ്പൊ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നു പറഞ്ഞു.
0: ഇപ്പൊ അച്ചാറ്
1: അങ്ങനെയാണ്
0: ചെയ്യുന്നത്. പിന്നെ കുരുമുളക് വിൽപ്പനയുണ്ട്. എനിക്ക് അധികം കുരുമുളക് അടയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കും.
1: ഈ പച്ചക്കറി കൃഷി, കോൺ കൃഷി, മീൻ വളർത്തൽ, ഇതിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മയാണ്.
0: ആണാണ്.
1: പിന്നെ ഇത് കൂടാതെ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ?
0: ഞാൻ ആദ്യമേ തുടങ്ങി ഇങ്ങനെ എന്തെങ്കിലും സംഘടനകൾ, കുടുംബശ്രീന്ന് ഞാൻ പറഞ്ഞല്ലോ, കുടുംബശ്രീയിൽ ഒരു 9 വർഷത്തോളം CDS ആയിട്ടിരുന്നു. അപ്പൊ അന്ന് പ്രളയകാലത്തൊക്കെ എനിക്ക് കുറെ ആൾക്കാരെ സഹായിക്കാൻ പറ്റി. കുടുംബശ്രീയിൽ നിന്ന് തന്നെ ഒത്തിരി
1: സേവനങ്ങൾ
0: ചെയ്യാൻ
1: പറ്റി.
0: പിന്നെയുള്ളത്, അതായത് ഈ പാവപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ കിറ്റ് കൊടുക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എത്തിച്ചു കൊടുത്ത.
1: ശരിക്കും പറഞ്ഞാൽ ജനങ്ങളായിട്ട് ഒരുപാട് അടുത്തിടപഴകി ആ പ്രദേശത്തുള്ള.
0: പിന്നെ എറണാകുളം റെസിഡൻസ് അസോസിയേഷനിൽ അങ്ങനെ. പിന്നെ അതിൽ ഒരു പറയുകയാണെങ്കിൽ ഒത്തിരി നന്മകൾ ചെയ്യാൻ പറ്റി. എനിക്ക് അതാണ് ഒരു തൃപ്തി. എന്റെ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന കാര്യം, ചരായ നിരോധനം വരുത്തി, കുറെ പേര് നന്നായി കുടിച്ച് അവിടെയൊക്കെ വളരെ നശിച്ച് നടന്നു. ഇന്ന് അവര് കാണും, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ബീഫ്രണ്ടിങ് സെന്റർ, അപ്പൊ അതില് ഞാൻ, അത് ഇപ്പോ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ പല രീതിയിൽ, അതായത് പലരും ആത്മഹത്യ ചെയ്യണം എന്ന് തന്നെ പറയും. ആ രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ അടുപ്പിക്കുകയാണ്. എന്റെ ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനത്തില് ഞങ്ങൾ കുറെ പേരുണ്ട്. 10 മണി തുടങ്ങി 6 മണി വരെ ഉണ്ട്. അപ്പൊ 4 മണിക്കൂർ ഓരോരുത്തരും ഇരിക്കും അവിടെ. എന്നിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോ അവരുടെ ദുഃഖങ്ങളൊക്കെ കേട്ട് അവരെ കൊണ്ട് മനസ്സ് തുറപ്പിക്കുക. അല്ലാണ്ട് ഉപദേശം പാടില്ല. മനസ്സ് തുറപ്പിച്ച് അവരെ കൊണ്ട് അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ച് അവരുടെ അങ്ങനെ 2-3 പ്രാവശ്യം ഒക്കെ വരും. ഇപ്പൊ ഡോക്ടേഴ്സിനെ കാണുന്നവരെ വീണ്ടും ഒക്കെ വരുമ്പോ അവര് അതിന് തിരിയും. അല്ലാതെ കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കാനായിട്ട് അലസത, അങ്ങനെയുള്ള പിള്ളേരെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് തുറന്നു ചോദിക്കുമ്പോ. അങ്ങനെയുള്ളവരെ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ട്.
1: എൽസി ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണത്? വിൽപ്പന നടത്തുന്നുണ്ടോ അതോ വീട്ടാവശ്യത്തിനോ?
0: എന്ന് പറഞ്ഞത് ഇത്തിരി ലോട്ടായിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ഇതല്ലേ. ഇത് അത്യാവശ്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, ഞാൻ മനസ്സിലാക്കി കൊടുക്കും ഇത് ഇന്നതിനുള്ളതാണ്, ഇന്നതിനുള്ളതാണ്. അപ്പൊ അതായത് ഇപ്പോ അത്യാവശ്യം തുളസി, ആടലോടകം, പനിക്കൂർക്ക, മുയലിച്ചെവി, പൂവാങ്കുരുന്നല്, അങ്ങനെയുള്ളതാണ് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കൊടമന്റല, കറുക, അതൊക്കെ
1: എല്ലാം
0: നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നട്ടുപിടിപ്പിക്കാതെ തന്നെ ഉണ്ട്, പിടിപ്പിക്കാതെ തന്നെ ഉണ്ടാവും. പിന്നെ പശു ഉള്ളതുകൊണ്ട് അവള് ഒരു പൊങ്കന്നവരുണ്ട്, കുഞ്ഞു പശു അകത്താക്കും, കുറുങ്കാലിയാണേ. അപ്പൊ അങ്ങനെ ഇതുണ്ട്. അതൊക്കെ നോക്കി എന്നാലും ചട്ടികളിലൊക്കെ വളർത്തുന്നുണ്ട്, മുകളിലും താഴെയൊക്കെ ആയിട്ട്.
1: ഇപ്പൊ എത്ര പശുക്കളുണ്ട്?
0: ഇപ്പോ 2 എണ്ണേ ഉള്ളു, 3-4 എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓരോരുത്തർക്കും കൊടുത്തു. അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തതാ. അതായത് ഈ മണമൊന്നും ഉണ്ടാവില്ല ഈ പശുവിന്, ഈ നാടൻ പശു എന്ന് പറയുമ്പോ മണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ കാപ്പാത്തി ഗ്രാമത്തിൽ നിന്ന് ഒരു പശുക്കിടാവിനെ പണ്ട് കൊണ്ടുവന്നതാ. അപ്പൊ അതുകൊണ്ട് ജീവാമൃതം അങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി ഒരാളെ വരുത്തി. അതൊക്കെ പിന്നെ പശുവിന്റെ ചാണകം കൊണ്ടും മൂത്രം കൊണ്ടും ഒക്കെ ഉണ്ടാക്കണ സംഗതികൾ, അതായത് ഭസ്മം ഉണ്ടാക്കുമായിരുന്നു. ഭസ്മം ഉണ്ടാക്കണത് രീതി പറഞ്ഞായിരുന്നു. അങ്ങനെ ഭസ്മം ഉണ്ടാക്കുമായിരുന്നു. കൂടാതെ ജീവാമൃതം പറഞ്ഞല്ലോ,
1: ജീവാമൃതം എങ്ങനെ ഉണ്ടാക്കുന്ന?
0: ജീവാമൃതം ഇപ്പൊ 10 കിലോ ചാണകമാണെങ്കിൽ 1 കിലോ ശർക്കര, 1 കിലോ പയർപൊടി, അങ്ങനെയാണ് എന്റെ ഇത്. പയർപൊടി, ശർക്കര, പിന്നെ ഇത്തിരി ഗോമൂത്രം 1 ലിറ്റർ വേണ്ടി വരും. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അതെല്ലാം ഒരു ഡ്രമ്മിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി, അതായത് അധികം കടുപ്പത്തിൽ ഇളക്കിയിട്ട് മൂടി വെക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ഇളക്കി കൊടുക്കും.
1: എത്ര ദിവസം അങ്ങനെ വെക്കണം?
0: ഒരു 10 ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: അത് അരിച്ചെടുക്കുക?
0: അരിക്കൊന്നും വേണ്ട, വെറുതെ അത് വെള്ളം കൂട്ടി ഒഴിക്കുക.
1: വെള്ളം ചേർത്ത് വേണം.

0: വെള്ളം ചേർത്ത് വേണം ചെടികൾക്ക് തളിക്കുകയും ചെയ്യാം, അടിയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം.
1: അപ്പൊ നല്ല വളർച്ച,
0: നല്ല വളമാണ്, നല്ല വളമാണ്. പയറോടി, ഏത് പയറോടിയാവാം, ശർക്കര, ഗോമൂത്രം, ചാണകം, അങ്ങനെ.
1: അപ്പൊ അത് വീട്ടിൽ തന്നെ
0: തയ്യാറാക്കി കൊടുക്കാറുണ്ട്, കൊടുക്കാറുണ്ട്, ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്. ഇപ്പൊ പുതിയ അത് കൃഷി ഓഫീസ് തന്നെ വളരെ സഹായിക്കുന്നുണ്ട്. അതായത് അപ്പൊ ഞങ്ങള് മീറ്റിങ്ങിനൊക്കെ പോകും, അപ്പൊ എല്ലാ കാര്യവും അപ്പൊ ഉള്ളത് അറിയും. അങ്ങനെ ഇപ്പൊ മണ്ണിര കമ്പോസ്റ്റ് ഇപ്പൊ മണ്ണിര മേടിച്ച് ഒരു ടാങ്കൊക്കെ ഉണ്ടാക്കി, അതിന് സബ്സിഡിയൊക്കെ കിട്ടും നമുക്ക്. ഇപ്പൊ കൂണിനാണെങ്കിലും സബ്സിഡി ഉണ്ട്, ഇതിന് സബ്സിഡി ഉണ്ട്. എന്നിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പൊ മണ്ണിര കമ്പോസ്റ്റ് എടുക്കാറായി. അതിൽ ചാണകം കലക്കി ഒഴിക്കണം, പശു ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ചവറിട്ട് ഇളക്കി ഇടക്കിടക്കി കൊടുക്കണം. ചാണകം ഇങ്ങനെ കലക്കി ഒഴിക്കണം. കലക്കി ഒഴിച്ചു കഴിഞ്ഞ് ഇത് ഇടയ്ക്ക് മൂടിയിട്ട് കഴിഞ്ഞപ്പോ ആ മണ്ണരയൊക്കെ അതി കിടന്ന് മണ്ണൂത്തി നിന്നാണ് മേടിച്ചത് മണ്ണിര.
1: അപ്പോ അവിടെ പോയി വാങ്ങണോ?
0: അല്ലല്ല, ഞങ്ങൾക്ക് കൂണ് തന്നെ ഒരാളുണ്ട്, അയാള് കൊണ്ടെത്തുന്നു. കൂണ് വിത്ത് മേടിക്കുന്ന ആളുണ്ട്. നല്ല, അങ്ങനെ എനിക്ക് ഹാപ്പിയാണ്. കൂണിലും ഞാൻ ഹാപ്പിയാണ്, പച്ചക്കറികളിൽ ഹാപ്പിയാണ്. ഞാനിപ്പോ ഇപ്പൊ മേഡത്തിന്റെ വീട്ടിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെടി പ്രത്യേകത ഉണ്ടാകും എനിക്ക് തരുമോ മേഡം, ജാഗ്രത മേഡത്തിനും തരും, ഞാൻ അങ്ങോട്ട്. എന്നിട്ട് നനയ്ക്കുമ്പോഴൊക്കെ പിന്നെ മേഡത്തിനെയാണ് ലവലി മേഡം, അങ്ങനെ എന്റെ ഒരു അത്. അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ്, ചെടികളും ഫ്രണ്ട്സ് എനിക്കുണ്ട്.
1: ഇപ്പോഴും തയ്ക്കുന്നുണ്ടോ?
0: തയ്ക്കുന്നുണ്ട്. ഇപ്പൊ തയ്ക്കുന്നത് അവനവന്റെ ഇതാണ്. എന്നത് ചേട്ടൻ പറഞ്ഞു ടൈമിൽ കൊടുക്കാൻ പറ്റാത്ത കാരണം നിർത്തിക്കും. അതായത് സ്കൂളുകളിലൊക്കെ ഞാൻ യൂണിഫോമൊക്കെ കൊടുക്കുമായിരുന്നു സ്കൗട്ടിന്റെ പിള്ളേർക്ക്, അങ്ങനെയൊക്കെ കൊടുക്കായിരുന്നു. അങ്ങനെ ടീച്ചർമാരൊക്കെ ആയിട്ട് അങ്ങനെ വളരെ ഇതാണ്. ഇപ്പോഴും അതെ, പുല്ലങ്കുളം സ്കൂള് നല്ലൊരു കൂട്ടായ്മയാണ്. ഞാൻ അവിടെ പഠിച്ചത്, നല്ല എന്റെ അനീത്തിമാരെ പോലെയാണ് എല്ലാവരും. അവർ മക്കൾ അവിടെ പഠിച്ചത്. അപ്പൊ ഞാൻ മക്കളുടെ കൂടെ, ഞാൻ പറഞ്ഞില്ലേ, പി ടി എയിൽ നിന്നു ഒരു 14 വർഷം പി ടി എയിൽ ഉണ്ടായി. എന്താ ചിവന്മാര് പോണവരെ 5-5 വയസ്സ് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെ 14 കൊല്ലത്തോളം ഞാൻ പി ടി എയിൽ ഉണ്ടായത്. അവിടെ പ്രഥമമായിട്ട് എല്ലാ കാര്യത്തിനും അവരെ എന്നെ ഏൽപ്പിക്കും, അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരാള് നാച്ചുറോപ്പതി ഡോക്ടറായി, മറ്റവൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയി. അവന് ഒരാൾ കർണാടകയിലാണ് മൂത്തവൻ, പ്രസൂൻ ദാസ് എന്ന് പറയും. മറ്റത് പ്രതീഷ് ദാസ് ഇളയത്. അങ്ങനെ അച്ഛന് അതായിരുന്നു താല്പര്യം. അച്ഛന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത്തിരി വൈദ്യംകാരായിരുന്നു. അപ്പൊ മക്കളെ ആ രീതിയിൽ കൊണ്ടുവന്നൊന്നും അവിടിപ്പോ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കി അവിടെ തുടങ്ങാൻ പോവാണ്. കർണാടക ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കോളേജില് പഠിപ്പിക്കണു, ഹോസ്പിറ്റലില് വർക്ക് ചെയ്യണുണ്ട്. അപ്പൊ ഇപ്പോ ഞങ്ങൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നു. അവന്റെ ഭാര്യയാണെങ്കിൽ ഹോമിയോ ഡോക്ടറാണ്. ഇപ്പൊ രണ്ടാമത്തെ അവൻ കല്യാണം കഴിച്ചത് ഹോമിയോ ഡോക്ടറാണ്. അപ്പൊ എല്ലാവരും കൂടി അങ്ങനെ തുടങ്ങുക, പ്രകൃതി ഭക്ഷണം, കിടത്തി ചികിത്സ, അങ്ങനെ തുടങ്ങാന്ന് വിചാരിക്കുന്നു.
1: അല്ല, ഈ കൃഷിയൊക്കെ, കൂൺ കൃഷി ഇതെല്ലാം തന്നെ തുടർന്ന് പോകും
0: തീർച്ചയായിട്ടും.
1: അത് ജീവിത രീതിയായി പോയി
0: അതെ. അത് ഞങ്ങള് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇപ്പൊ ഒരു കൊടപ്പനായിരിക്കാം, പിണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഇലക്കറികളുണ്ട് കുറെ, ചേമ്പ് ഇലകള്, അല്ലാതെ ഉള്ള ഇലകള്, അതൊക്കെ ആയിരിക്കും ചിലപ്പോ കഴിക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് പരമാവധി ശ്രമിക്കും.
1: പിന്നെ
0: പുറത്തുനിന്ന് ഞങ്ങൾ ഓർഡർ വരുമ്പോ അത് നിവൃത്തിയില്ലല്ലോ. ഫുഡ് ഓർഡർ കൊണ്ടുവരുമ്പോ നമുക്ക് കഴിക്കാൻ നിവൃത്തിയില്ല. ചിലപ്പോ ഞങ്ങക്ക് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ നിവൃത്തിയില്ല. പിന്നെ നമ്മള് ഫംഗ്ഷന് പോകുമ്പോഴും നിവൃത്തിയില്ല. അപ്പൊ അതങ്ങനെ പോവും. അല്ലാതെ വീട്ടിലുണ്ടാവണത് എന്ത് ഇതാണെങ്കിലും അത്
1: ഭക്ഷണം
0: കഴിക്കാനാണ് ആഗ്രഹം. പശുവിനാണെങ്കിലും പാല്, ഞങ്ങക്ക് നാടൻ പശുവിന്റെ പാല്, അതല്ലേ ഈ നാടൻ പശുവിന്റെ ഓരോരുത്തരും മരിക്കുമ്പോഴൊക്കെ മൂത്രം വേണം, ചാണകം വേണം, പാല്, നെയ്യൊക്കെ വേണം എന്ന് പറയുമ്പോ ഞാൻ കൊടുക്കും. ഈ പൂജാകർമ്മങ്ങൾക്കൊക്കെ അതിനൊക്കെ വീട്ടിൽ വരും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് സന്തോഷമായിട്ട്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിന്റെ ഈ CMFR ക്ലാസ് ഒക്കെ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട്. പഠിച്ചിട്ടുണ്ട്, ചെയിൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് അതും ഇതിലെ
1: സാങ്കേതിക കാര്യങ്ങളൊക്കെ അറിയാം
0: അറിയാം. പാചക മത്സരത്തിന് കൃഷിക്കും ഫ്രൂട്ട്സ് കൊണ്ടുള്ള സംഭവങ്ങള്, മില്ലറ്റ് കൊണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ കാക്കനാട് അന്നാ ഫെസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വന്ന്.
1: അപ്പം എന്താ പറയാ, ബഹുമതികള്, അംഗീകാരങ്ങള് ഈ ഒരു മേഖലയില് ധാരാളം ലഭിച്ചിട്ടുണ്ട്,
0: കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പാടും.
1: അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്.
0: അങ്ങനെ വേണം. എന്താണ് എനിക്ക് ടൂർ, എനിക്കൊരു ഹോബി എന്ന് പറഞ്ഞാൽ ടൂർ എനിക്ക് ഹോബിയാണ്. ഇന്ത്യയിൽ പോകാത്ത സ്ഥലങ്ങൾ കുറവാ, അത് ഗോവ, അങ്ങനെ രണ്ടുമൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ ഹിമാലയം, നേപ്പാള്, ഇനി പോണത് പാസ്പോർട്ട് എടുത്ത് വെച്ചേക്കാണ്.
1: അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങള് ഒരുമിച്ച് ചെയ്യുന്നുണ്ട് എൽസി. കൃഷി, പച്ചക്കറി കൃഷിയുണ്ട്, കൂൺ കൃഷിയുണ്ട്, അതിനൊപ്പം തുന്നല്, മത്സ്യകൃഷി. അപ്പൊ നമ്മളൊരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തില്. പക്ഷെ അതിനെല്ലാം സമയം കണ്ടെത്തുക, അല്ലേ? അതിലെല്ലാം താല്പര്യം എടുക്കുക, സമയം കണ്ടെത്തി ഇതെല്ലാം ചെയ്യുക. വെറുതെ കളയുന്ന സമയം ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയാൽ അത് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാം, നല്ല ഭക്ഷണം നമ്മുടെ കുടുംബത്തിനും കൊടുക്കാം, സമൂഹത്തിനും. അപ്പൊ അങ്ങനെയാണ് എൽസി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാതൃക ആക്കി സ്ത്രീകൾക്ക്

0: ചെയ്യാവുന്നത് തന്നെയുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറയണം, എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ സ്വന്തമായിട്ട് ഔഷധങ്ങളും പച്ചക്കറികളും നിങ്ങൾ സ്വന്തമായിട്ട് പറ്റാവുന്നത് ചെയ്യുക. എല്ലാവരും കൂടി ഒരു ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും കിട്ടണം, അതായത് വിത്തുകളാണെങ്കിലും കൃഷിഭവനൊക്കെ തരണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും പല കുടുംബശ്രീകളിലൊക്കെ കൃഷിഭവനിൽ നിന്ന്. അപ്പൊ തൈകളും കൊടുക്കും, അങ്ങനെ ഒക്കെ ചെയ്യുന്ന അത് ചെയ്യണത്. പക്ഷെ ഇപ്പൊ പലർക്കും മടിയാണ് വേണം പുറത്തിറങ്ങാൻ.
0: അല്ല, അത് മടി എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ അതിലോട്ട് മുന്നിട്ട് ഇറങ്ങുമായിരിക്കും.
1: എല്ലാവർക്കും അതിന് താല്പര്യം ഉണ്ടാവണം എന്നില്ലല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ അവനവൻ വിചാരിക്കണം.
0: അല്ല, നമ്മുടെ ഭക്ഷണം ശുദ്ധമായിരിക്കുക, അല്ലെ, ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ പറ്റുക. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവർക്കെങ്കിലും നമുക്ക് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ പലപ്പോഴും അത് കീടനാശിനി അടിച്ചതും രാസ വസ്തുക്കൾ ചേർത്ത് ആ രാസ വളങ്ങൾ ചേർത്തതൊക്കെ ആയിരിക്കാം. അപ്പൊ അതിന്റെ ഒരു ദൂഷ്യഫലം ആ പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു പേര തൈയാണേലും നടാനും കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും നമുക്ക് എല്ലാവർക്കും, സ്ത്രീകൾക്ക് മാത്രമല്ല കുടുംബത്തിലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അത് അവരെല്ലാവരും അത് അങ്ങനെ തന്നെ ചെയ്യട്ടെ.
1: ഇപ്പൊ കിട്ടണ പച്ചക്കറികളിൽ ഒരു ഈച്ച പോലും വന്നിരിക്കുമോ മേഡം?
0: ഇല്ല.
1: അപ്പൊ അത് തിന്നാൻ നമുക്ക് കൊള്ളൂല, മനസ്സിലായില്ലേ? ഒരു പുഴു ഉണ്ടാവില്ല. പണ്ടത്തെ പച്ചക്കറികളിലൊക്കെ അരിഞ്ഞ കൊറേ പുഴു അല്ലെങ്കിൽ അതൊക്കെ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അത് തിന്നാൻ കൊള്ളില്ല എന്നർത്ഥം. നമ്മളത് തിന്നണം, അതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കണം. ഇപ്പൊ ക്യാൻസറും
0: അസുഖങ്ങളൊക്കെ വരുന്നതും ഈ ഒരു ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ജീവിത രീതി കൊറേ മാറേണ്ടതുണ്ട്. ജീവിത രീതി മാറി നമ്മള് നല്ല പച്ചക്കറി അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തിലേക്ക് വരിക, അത് നമ്മുടെ ആരോഗ്യം, കുടുംബത്തിന്റെ ആരോഗ്യം, പിന്നെ അത് നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യമായി.
1: തീർച്ചയായിട്ടും.
0: എൽസിയുടെ കുടുംബം?
1: കുടുംബം ഞങ്ങള് അച്ഛൻ, രണ്ടു മക്കള്, ഇപ്പൊ മരുമക്കള് രണ്ടുപേരും വന്നിട്ടുണ്ട്. അതിലൊരു പേരക്കുഞ്ഞു ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ പേര് പ്രദീപ്, പ്രകൃതി ചികിത്സകനാണ്. പിന്നെ മോൻ, ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറോപ്പതി ഡോക്ടറാണ്. ഇളയാള് ഫിസിയോതെറാപ്പി ചെയ്യുന്നു. പിന്നെ അവർക്ക് വന്ന രണ്ട് ഭാര്യമാരാണെങ്കിലും രണ്ടുപേരും ഹോമിയോ ഡോക്ടർമാരാണ്. പേരക്കുട്ടിയുണ്ട്.
0: താങ്ക് യു എൽസി.
1: താങ്ക് യു മാം.
0: അപ്പൊ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ എൽസി പ്രദീപാണ്. ഇനി ഒരു ഗാനം കേൾക്കാം. ചിത്ര അരുൺ പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ. സംഗീതം നന്ദു കർത്താ.

പ്രിയ ശ്രോതാക്കളെ, ചിത്ര അരുൺ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. എല്ലാ ശ്രോതാക്കൾക്കും ക്ഷേമാശംസകൾ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി എഫ് എം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9464558 0484 243 7 0484 243 8 7. ശ്രദ്ധിക്കുക, ഹലോ കൊച്ചി എഫ് എം ഫോൺ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. 4 മണിവരെയാണ് ശബ്ദലേഖനം. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ, ഈ വിഷയത്തിലാണ് ഇന്നത്തെ ഹലോ കൊച്ചി എഫ് എമ്മിന്റെ ശബ്ദലേഖനം നടക്കുന്നത്. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം. 9464 5 5 8 8 0484 243 7 0484 243 8 7. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:30 22 സെക്കൻഡും. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. സനം രേ എന്ന ചിത്രത്തിൽ മനോജ് മുന്താഷിർ വരികൾ എഴുതി, അമാൽ മാലിക് ഈണം നൽകി, ഫലാഖ് ഷാബിർ പാടിയ ഗാനമാണ് ആദ്യം.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹലോ കൊച്ചി FM ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകും. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9446 5588 0484 242 6387 0484 242 6387. 4 മണിവരെയാണ് ശബ്ദലേഖനം. വിഷയം കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മുജ്സേ ശാദി കരോഗെ ഈ ചിത്രത്തിൽ ഉദിത്

ചകരക ചീച്ചാച്ചോ ചക്കലോരം ഗണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടിഗിടി ഇടിഗോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകരക ഹുക്കുബുക്കുരേ ടുക്കുബുക്കുരേ ചകലക വിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകടും ചകടും ചിക്കി ചക്കച്ചോ.

ബർസാത് എന്ന ചിത്രത്തിൽ സമീർ വരികളെഴുതി നദീം ശ്രവൺ ഈണം നൽകി. കുമാർ സാനു പാടിയ ഗാനം.

0: ഈ ഒരു ഗാനത്തോടുകൂടി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 4 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. കോൺഗ്രസ് നിയുക്ത MLA മാരുടെ പ്രഥമ പാർലമെന്ററി പാർട്ടി യോഗം നാളെ KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും പങ്കെടുക്കും. പത്തനംതിട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ചലച്ചിത്ര നടൻ സന്തോഷിന്റെ

0: സംസ്കാരം തൃശൂരിൽ നടന്നു. ഗുരുവായൂരിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം തൃശൂർ പാർമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്ടിൽ പാമ്പുകടിയേറ്റ് യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിൽ ആണ് മരിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലു മണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും അറിയുന്നതുപോലെ ഇതൊരു വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, അത് ബർത്ത്ഡേ വിഷസായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിന്റെ ആശംസയാകാം, അതുമല്ലെങ്കിൽ ഒരു സ്നേഹ സന്ദേശമാകാം, എന്തും നിങ്ങൾക്ക് അയക്കാം. ആകാശവാണിയിലേക്ക് അയക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9446455888. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നുമാണ്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി കൃഷ്ണവേണിക്കും ശ്രീരാജിനും വേണ്ടി അശ്വാരൂഢൻ എന്ന ചിത്രത്തിലെ അഴകാലില എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാരുവും രച്ചുവും ചേർന്നാണ് ചാലക്കുടിയിൽ നിന്ന്. അപ്പോ കൃഷ്ണവേണിക്കും ശ്രീരാജിനും ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനിയും കുറെ വർഷം സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാൻ ഇടവരട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരികളായ ഷാരുവും രച്ചുവും ആവശ്യപ്പെട്ട പാട്ട് അശ്വാരൂഢൻ എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റും അഖില ആനന്ദും ചേർന്ന് പാടിയ പാട്ടാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള മെസ്സേജസ് അയക്കാം. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു: 9446455888. അപ്പോൾ ദാ കൃഷ്ണവേണിക്കും ശ്രീരാജനുമുള്ള വിവാഹ വാർഷികത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ട്.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ചായ കുടിച്ചോ? സുഖമാണ്, ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കാനുള്ള സമയമാവുന്നേ ഉള്ളൂ, സ്റ്റുഡിയോ ഒന്ന് ഇറങ്ങിയിട്ട് വേണം. എനിക്ക് തമിഴ് ഫിലിമായ വേലായുധം എന്ന ചിത്രത്തിലെ രക്തത്തിന്റെ രക്തമേ എന്ന സോങ് വെച്ച് തരുമോ? എന്റെ ചേട്ടായിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്റെ ചേട്ടായി നാട്ടിലില്ല, ഖത്തറിലാണ്. ചേട്ടായിയുടെ പേര് വിഷ്ണു. ഈ പാട്ട് തന്നെ വെച്ച് തരുന്ന എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്ന ലക്ഷ്മിപ്രിയയാണ്, അങ്കമാലിയിൽ നിന്നും. അപ്പൊ ചേട്ടന്റെ കുഞ്ഞനിയത്തിയാവും അല്ലേ, അതാണ് അത്രയും സ്നേഹത്തോടൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഖത്തറിലിരിക്കുന്ന ചേട്ടൻ ഈ പാട്ട് കേൾക്കുമോ? ലക്ഷ്മി, സാധ്യത കുറവാണ്. എന്തായാലും ചേട്ടനോട് പറഞ്ഞോളൂ, ഞാനൊരു പാട്ട് ആവശ്യപ്പെട്ടു, ആ പാട്ട് ആകാശവാണിയിലൂടെ കേട്ടു എന്ന്. അപ്പൊ ലക്ഷ്മിയുടെ പ്രിയപ്പെട്ട ചേട്ടൻ വിഷ്ണുവിന് വേണ്ടി വേലായുധത്തിലെ പാട്ട്.

നാലുമണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും ജോൺസൺ, ഉണ്ണി, ബിൻസൺ, റോഷ്നി, ലിസി, റിനു, ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂടെ ഒരു വിവാഹ വാർഷിക ആശംസയും കൂടെ ഉണ്ട് കേട്ടോ. 25th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സുമോദിനും സിമിക്കും വേണ്ടിയിട്ട് ആണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരു തമിഴ് സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു അടിപൊളി പാട്ട് വേണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജോൺസൺ, ഉണ്ണി, ബിൻസൺ, റോഷ്നി, ലിസി, റിനു, ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് സുമോദിനും സിമിക്കും ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ സുമോദ്, സിമി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും കുറെ വർഷങ്ങൾ സന്തോഷമായിട്ടിരിക്കട്ടെ. വെഡിങ് ആനിവേഴ്സറി വിഷസ് വരുമ്പോൾ ഇത് തന്നെയാണല്ലേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ബോംബെ എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോവാം.

ഗിരിജ പറവൂർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊച്ചുമകൻ പാച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. കൊച്ചുമകൻ പാച്ചു. അതുപോലെ മിനി വൈപ്പിൽ നിന്ന് കൊച്ചുമോൾ നോറയുടെ ഫ്രണ്ട് ആൽഡയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോ പാച്ചുകുട്ടനും ആൽഡ കുട്ടിക്കും ഹാപ്പി ബർത്ത്ഡേ. നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ കുമ്പളങ്ങിയിൽ നിന്നും സെൽവി മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെൽവിക്ക് വേണ്ടത് വാഴ ടൂലെ പാട്ടാണ്. സ്ഥിരമായിട്ട് നാലുമണിപ്പൂക്കൾ കേൾക്കാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ സെൽവി അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാച്ചുകുട്ടനും ആൽഡ കുട്ടിക്കും ഈ വാഴ ടൂലെ പാട്ട് ഇഷ്ടമാവുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ട്രെൻഡാവുന്ന സിനിമകളിലെ പാട്ടുകൾ കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമാണല്ലോ. അപ്പോ ഒരിക്കൽ കൂടി പാച്ചുവിനും ആൽഡയ്ക്കും ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഒപ്പം സെൽവി ആവശ്യപ്പെട്ട വാഴയിലെ ഗാനത്തിലേക്ക്.

നീതു രഞ്ജിത്ത് മാമ്പ്രയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മക്കളായ നന്ദു, മീനു, ദേവി, പിന്നെ ആങ്ങളയുടെ മകൻ മിച്ചു, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടാണ് നീതു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ അലഗ്രിയ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇടക്കൊച്ചിയിൽ നിന്ന്. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു അലഗ്രിയ. പ്രത്യേക ഒരു പേര് കേട്ടോ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അർത്ഥമൊക്കെ ഉണ്ടാവുമല്ലേ. ഇനിയിപ്പോ അത് തപ്പിപ്പോവാണ്. അലഗ്രിയ ചോദിച്ചിരിക്കുന്ന പാട്ട് എനിക്ക് സർവമായ എന്ന മൂവിയിൽ പുതുമഴ എന്ന് തുടങ്ങുന്ന സോങ് വെച്ചു തരുമോ? തീർച്ചയായും വെച്ചു തരണേ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നീതുവിൻ്റെ മക്കളായിട്ടുള്ള നന്ദു, മീനു, ദേവി, പിന്നെ നിച്ചു, ഇത്രയും പേർക്കും ഒപ്പം അലഗ്രിയയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് സർവമായ പാട്ട് കേൾക്കാം.

നമസ്കാരം നാലുമണിപ്പൂവേ. നമസ്കാരം. എനിക്കൊരു പാട്ട് തരണം കേട്ടോ. വിജയ് ചിത്രത്തിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ വിജയ് ഫാൻസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ജിഷയാണ് എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തുള്ളാതെ മനവും തുള്ളും എന്ന ചിത്രത്തിൽ മേഘമായി എന്ന് തുടങ്ങുന്ന പാട്ടാണ് ജിഷ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ശ്രീലക്ഷ്മി മെസ്സേജ് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് എടപ്പള്ളിയിൽ നിന്ന്. ഒരു തമിഴ് സോങ് ചോദിച്ചിട്ടാണ് ശ്രീലക്ഷ്മി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ രഞ്ജിത്തിന്റെ വൈഫ് ശ്രീദേവിയുടെ പിറന്നാളാണെന്ന് ആൾക്ക് വേണ്ടിയും ഒരു തമിഴ് ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് അവരൊന്നും ഇന്നെന്നെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനില്ല. അപ്പൊ ജിഷ ചോദിച്ച ഈ പാട്ട് തുള്ളാതെ മനവും തുള്ളും എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

നാലുമണിപ്പൂവേ, ഞാൻ കങ്കണ. എൻ്റെ വീട് മൂവാറ്റുപുഴയിലാണ്. നല്ല പേരാണല്ലോ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് കേൾക്കാത്തൊരു പേരാണ് കങ്കണ. എനിക്ക് പള്ളിച്ചെട്ടുമ്പി എന്ന ചിത്രത്തിലെ കാട്ടുചെമ്പകം എന്ന പാട്ട് വേണം. ഈ പാട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ട് വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഫോർമലായിട്ടാണ് കങ്കണ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും എനിക്ക് ആ പേര് നല്ല ഇഷ്ടമായി. പാട്ട് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സ്പെഷ്യലായിട്ട് ചോദിച്ച് ആഗ്രഹിച്ച് ചോദിക്കുന്ന പാട്ടല്ലേ, അപ്പോൾ അത് വെക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ കങ്കണയുടെ ഫ്രണ്ടായിട്ടുള്ള ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാട്ടുചെമ്പകം പാട്ട് കേൾക്കാം. ഒപ്പം കവിത പറവൂരിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ സ്വാതി കൊച്ചിയിൽ നിന്ന് നല്ലൊരു പാട്ടിന് വേണ്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് വരുന്നു.

കുറേ മെസ്സേജുകളിൽ നിന്നും തേടിക്കിട്ടിയ ഒരു മെസ്സേജിലേക്ക് ഞാൻ പോവാണ്. പ്രതിഭ മണലിക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആമ്പല എന്ന തമിഴ് മൂവിയിലെ യാർ എന്ന് സൊന്നാലും എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട്, അമ്മ ഗീത, അച്ഛൻ ബാലൻ, മകൾ ഭാഗ്യശ്രീ, ഹസ്ബൻഡ് പ്രബിൻ, പിന്നെ പ്രവീൺ, ചേച്ചി അഖില, മക്കൾ ദക്ഷ ആൻഡ് രുദ്രാക്ഷ. ഇംഗ്ലീഷിലാണ് പകുതി ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അതാ ഞാൻ ഈ തപ്പിപ്പറക്കി വായിക്കുന്നത് കേട്ടോ. ദക്ഷ ആൻഡ് രുദ്രാക്ഷ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് വായിക്കണേ ഞങ്ങൾ നാലുമണിപ്പൂരിന്റെ ശ്രോതാക്കളാണ്, വളരെ ഇഷ്ടമുള്ള പ്രോഗ്രാമാന്ന് പറഞ്ഞിട്ടാണ് പ്രതിഭ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക്, അച്ഛനമ്മയും വീട്ടുകാരെല്ലാവരും പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രതിഭ ചോദിച്ച് ആ പാട്ടിലേക്ക് പോകാം.

അടുത്ത മെസ്സേജ് വടുതലയിൽ നിന്ന് പ്രദീപ് അയച്ചിരിക്കുന്നതാണ്. എന്റെ മകൾ തേജൽ പ്രണവിയയുടെ ബർത്ത്ഡേ ആണ് നാളെ. മോൾക്ക് വേണ്ടി നരിവേട്ട എന്ന ചിത്രത്തിലെ മിന്നൽ വള എന്ന പാട്ട് വെച്ചു തരുമോ? എന്റെ വൈഫിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് പ്രദീപ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രത്യേക പേരിട്ടോ, തേജൽ പ്രണവിയ. എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഇന്ന് വന്ന രണ്ടു മൂന്ന് പേരുകൾ എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് അർത്ഥം എന്താന്ന് ആലോചിച്ചിട്ട്. എന്തായാലും കുഞ്ഞാവയ്ക്ക് നല്ല നല്ല ദിവസാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. നാളെ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അപ്പൊ ഈ തേജൽ പ്രണവിയെ എന്ന് നീട്ടി വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു കുഞ്ഞുപേരുണ്ടാവില്ല വീട്ടിൽ, തേജു എന്നോ അങ്ങനെ എന്തെങ്കിലും, അല്ലാതെ നടക്കില്ലല്ലോ. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നു. അപ്പൊ നമുക്ക് മിന്നൽ വള എന്ന് തുടങ്ങുന്ന ഒരു കുറച്ച് നാൾ മുമ്പ് ട്രെൻഡ് സെറ്റർ ആയിരുന്നു ആ പാട്ടിലേക്ക് പോവാം.

പ്രീതി മൂലമറ്റത്തിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറെ പാട്ടുകൾ ഏത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാം. കുറെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന് വേണ്ടിയും എന്റെ ഫാമിലിക്ക് വേണ്ടിയും ഒക്കെ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ കൂടുതലായിട്ട് ചോദിച്ചിരിക്കും, കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൂടുതൽ ചോദിച്ചിരിക്കുന്നത് മിന്നാരം എന്ന ചിത്രത്തിലെ പാട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രീതിക്കും പ്രീതിയുടെ ഫാമിലിക്കും വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: പരാതികളുടെ ഒരു കെട്ട് പോലെയാണ് മെസ്സേജുകൾ വന്നിരിക്കുന്നത്. എന്റെ മെസ്സേജ് വായിച്ചില്ല, ഞാൻ ചോദിച്ച പാട്ട് വെച്ച് തന്നില്ല എന്നൊക്കെ. നമ്മുടെ സമയത്തിനൊരു പരിമിതി ഉണ്ടല്ലോ, ആ സമയത്തിൽ നിന്നുകൊണ്ട് പറ്റാവുന്ന അത്രയും പാട്ടുകൾ പുതിയ പുതിയ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ പാട്ടുകൾ വെച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പുതിയ ശ്രോതാക്കളെയും ആവശ്യമുണ്ട്, ഒപ്പം പഴയ എല്ലാ ആൾക്കാരും വേണം. എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കാനും അതിലേക്ക് എത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 4 മണിപ്പൂക്കൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജുകൾ ഓരോ ദിവസവും കൺസിഡർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുകയാണ്. 4 മണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങളും വിഷസൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവണം ആകാശവാണി കൊച്ചി FM 102.3. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കോട്ടയത്തെ കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ പ്രവേശനം ആരംഭിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 മുൻപായി സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62 82 84 17 72. 62 82 84 17 72.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: KKS ഗവൺമെന്റ് ITI മാളയിൽ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന റൂഫ് ടോപ്പ് സോളാർ PV സൌജന്യ ഹ്രസ്വകാല കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 ദിവസം പരിശീലനവും 2 ദിവസം ഓൺ ദി ജോബ് ട്രെയിനിംഗും അടക്കം മൊത്തം 7 ദിവസമാണ് പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും നിലവിൽ ഈ ട്രേഡുകളിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 24 27 99.
3: വെഡിങ് ഫിക്സ് ചെയ്തോലേ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകർക്ക് നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും 2 വർഷം കൊണ്ട് ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാവുന്നതുമാണ്. 1 വർഷത്തെ മുഴുവൻ സമയ പ്രവൃത്തി പരിചയമുള്ള പ്ലസ് ടു VHSC അല്ലെങ്കിൽ ITI KGCE

പാസായവർക്ക് അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം ഈ മാസം 22 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി polyadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങൽ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 8, 9, 11 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842-60-41-16, 04842-60-41-16. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 9, 10, 11 തീയതികളിലായി നടത്തുന്നു. അപേക്ഷകർക്ക് അവരവരുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ പ്രവേശന വെബ്സൈറ്റായ admissions.qsat.ac.in സന്ദർശിക്കുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രണ്ടായിരത്തി നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ടി പ്ലാറ്റ്ഫോമായ ഇസിനെറ്റ് നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്നും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. ബി ജെ പി എം എൽ എമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നതിനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിലേക്ക് 10 ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയം അംഗീകാരം നൽകി. ഗാർഹിക എൽ പി ജി വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് ന്യൂഡൽഹിയിലെ ഇ എസ് ഐ സി മെഡിക്കൽ കോളേജിൽ നാളെ തുടക്കമാകും. ശശി ശേഖർ വെമ്പതിയെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സരോവരം എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം. സംഗീത സംവിധാനം എസ് പി വെങ്കടേഷ്.

അടുത്ത ഗാനം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന ചിത്രത്തിൽ നിന്ന്, യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, ഈണമൊരുക്കിയത്.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, കെ ജയകുമാറിൻ്റെ രചന, ചിട്ടപ്പെടുത്തിയത് ജോൺസൺ, ചിത്രം ഒഴിവുകാലം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 944645588 എന്ന നമ്പറിൽ വിളിക്കുക. കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഹൈവേ എന്ന ചിത്രത്തിലെ ഗാനം സ്വർണലത നയിച്ചത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ്.

നീലത്താമര എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ. രചന വയലാർ ശരചന്ദ്രവർമ്മ. സംഗീത സംവിധാനം വിദ്യാസാഗർ.

ഒ എൻ വിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഇണമൊരുക്കിയ ഗാനം ചുക്കാൻ എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് യേശുദാസും ചിത്രയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5:45:27. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക, നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിന്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിറിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മെഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരപുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?

0: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിൻ്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിൻ്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. 1000 മുതൽ 1200 രൂപ കൊടുത്ത് ചക്ക താഴോട്ടിറക്കാൻ ആരും മടിക്കും. പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത്, ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
1: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിൻ്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗത്തിലെ ഒരു PG സ്റ്റുഡൻറ്റിൻ്റെ പ്രോജക്റ്റ് ഈ ഒരു വിഷയത്തിലായിരുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
1: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിൻ്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
0: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്ക ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്ക ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
1: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കപ്പഴത്തിൻ്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളമുള്ളപ്പോൾ അവയെ മിക്സിയിലടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് രുചി ഏറും.
1: ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹനപ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധി പ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ചച്ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം,

0: കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നത് വഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ രണ്ട് ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴട്ടിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്ക ചുളയും കുരുവിൻ്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിൻ്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിൻ്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ്സ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിൻ്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വിളയിച്ച് കാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മാഡം, ഇപ്പൊ തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട്, മലപ്പുറം ഭാഗത്ത് നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളിൽ വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 10% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ്സ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള നാരുകളെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇവ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നു. ചക്കക്കുരുവിൻ്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു. അവയിലടങ്ങുന്ന ഫീനോളുകളും ഫ്ലേവനോയിഡുകളും ടാനിനുകളുമാണ് ഇതിന് കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്ക ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാ കൊരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പോൾ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിലുണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ച് വയ്ക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസണല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് പഴുത്ത ചക്ക കുഴമ്പായും പച്ച ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യ സുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെപ്പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. പച്ച ചക്കച്ചുള ഉപ്പുവെള്ളത്തിൽ വേവിച്ച് തേങ്ങയും കാന്താരി ചതച്ചതും ചേർത്ത് കഴിക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതിനെല്ലാം പുറമെ ജൈവമായി വളർന്നു വരുന്ന

0: ഈ വൃക്ഷം തരുന്ന ചക്കയ്ക്ക് കീടനാശിനികളുടെയും മറ്റും ദൂഷ്യവശങ്ങളും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യ സുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 18 സെക്കൻഡ്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. ചിത്ര പാടിയത് രചന യൂസഫലി കേച്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ.

0: സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമെ ഹമാര സഹയോഗ നയേ സ്തർ പർ പഹുഞ്ചേഗാ. ഭാരത് ഓർ വിയറ്റ്നാം കാ ബൈലേറ്ററൽ ട്രേഡ് പിച്ചലേ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുഞ്ച് ചുക്കാ ഹൈ. 2030 തക് ഇസേ 25 ബില്യൺ ഡോളർ തക് പഹുഞ്ചാനെ കേ ലിയേ ഹംനെ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
1: President Thu Lam said Vietnam attaches great importance to the outcome of 50 years of relations with India as well as 10 years of the comprehensive strategic partnership. The Securities and Exchange Board of India SEBI has formed a special task force called cybersuraksha.ai to tackle rising cybersecurity risks linked to artificial intelligence. The move comes amid concerns that advanced AI tools such as Claude Mythos can rapidly identify and potentially exploit system vulnerabilities at scale. SEBI stressed the need for stronger coordination, real-time information sharing, and continuous monitoring to prevent large-scale cyber incidents in the interconnected securities market. And with that, we end this news bulletin.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്നത്തെ പരിപാടി, ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ക്ഷീരകർഷകനായ കടുങ്ങല്ലൂർ തിരുവാലൂരുള്ള എ ജി വത്സനെ പരിചയപ്പെടുത്തുന്നു. ജൈവ കർഷകനായ ഉദയംപേരൂർ സ്വദേശി പി പി ദിനേശന്റെ കൃഷി അറിവുകൾ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, പാചകവാതകത്തിന് തീവിലയാകുന്നു, പ്രതികരണങ്ങൾ.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
2: 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയി പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈൻ, മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും. എ ഐ എച്ച് എം എസ് ഗ്യാസ്ട്രോ ആൻഡ് പൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പൌലോസുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:35 ന്യൂസ് ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്ത് പങ്കെടുക്കുന്നു. 10:30 ചില്ല് ജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹിയിലെ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: നാളത്തെ പരിപാടി രാവിലെ 5:55 സുഭാഷിതം കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി എഫ് എം വാർത്തകൾ. അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, കെ വി രാമകൃഷ്ണന്റെ വരണ്ട ഗംഗ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്.

0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
0: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
2: 6:55 മുതൽ 7:25 വരെ FN ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി. ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FN ഡയറി തുടരും. സമകാലികം. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം, ഒരു അന്വേഷണം. തുടർന്ന് നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. എന്ത് പഠിക്കണം, എന്താകണം? 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. ചിത്രപതംഗം. അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ഉടുക്കുപാട്ട്, ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ. തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പോത്തു വളർത്തലിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നു അനസുദ്ദീൻ MA. വേനൽ മഴ തകർത്ത കൃഷിയിടങ്ങൾ, ചിത്രീകരണം. പങ്കെടുക്കുന്നവർ കർഷകരായ ഡഗ്ലസ് ജോസ്, CA അലിക്കുഞ്ഞ് എൽദോ, വെങ്ങോല കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് TG മിനി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
2: 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം, ഒരു അന്വേഷണം. 7:55 ഒരിടത്തൊരിടത്ത്, P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയീ പറ്റ പന്തിരുകുലം. 8:00 ആകാശം.

24 വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു, അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്. ചേന്നങ്കുളങ്കര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 19:40. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. ഇന്ന് സൂര്യ കെ രാഗേഷ് പാടിയത്. രചന സച്ചിദാനന്ദൻ പുഴങ്കര. സംഗീത സംവിധാനം അറക്കൽ നന്ദകുമാർ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. സൂര്യ കെ രാഗേഷ് പാടിയത്. രചന സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീത സംവിധാനം അറക്കൽ നന്ദകുമാർ. ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവു വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS, ആയ, വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 6238599660. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 6238599660. മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലഭിക്കും: 6238599660. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 6238599660.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ: 90 20 620 630.
0: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7994449314. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 7994449314.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
2: കെ കെ എസ് ഗവൺമെന്റ് ഐ ടി ഐ മാളയിൽ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന റൂഫ് ടോപ്പ് സോളാർ പി വി ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും സൗജന്യ ഹ്രസ്വകാല കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 ദിവസം പരിശീലനവും 2 ദിവസം ഓൺ ദി ജോബ് ട്രെയിനിങ്ങും അടക്കം മൊത്തം 7 ദിവസമാണ് പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും നിലവിൽ ഈ ട്രേഡുകളിൽ 2 വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനികൾക്കും അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0480 2 8 9 3

1 2 7 ഫോൺ നമ്പറിലേക്ക് കൂടി 0480289312 7. പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. വാർഡൻ സ്ത്രീകൾ 2, കുക്ക് സ്ത്രീകൾ 4, വാച്ച്മാൻ 1, വാച്ച് വുമൺ 1 എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0486-229697. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0486-229697. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇന്തോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരുരാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ യുപിഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കൾച്ചർ കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ സഹയോഗ് നയ സ്തര പഹുചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബൈലറ്ററൽ ട്രേഡ് പിച്ചിലെ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കെ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെപിസിസി ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത എംഎൽഎമാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും യുഡിഎഫിന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെപിസിസി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട്

0: കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടിവിക്ക് രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടിവികെയ്ക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. ഡിഎംകെ സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഡിഎംകെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. ടിവികെയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഡിഎംകെ സഖ്യകക്ഷിയായ വിസികെയും അറിയിച്ചിട്ടുണ്ട്. AIADMKയിലെ ഒരു വിഭാഗം MLA ടിവികെയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങൾ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
2: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
0: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണു മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.

0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959, നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 1,11,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ നിന്ന് ചിത്ര പാടിയത് രചന യൂസഫലി കെച്ചേരി, സംഗീത സംവിധാനം രവി ബോംബെ.

അടുത്ത ഗാനം സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിൽ നിന്ന്. മുഖ്യ ഗായകൻ യേശുദാസ്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കും. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ സാമാന്യ വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 27.2°C.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ഇന്ന് കാർഷിക ജീവനത്തിൽ നിങ്ങൾ ആദ്യം കൂട്ടിക്കൊണ്ടു പോകുന്നത് കടുങ്ങല്ലൂർ തിരുവാലൂർ കണ്ണട. ഇവിടെ അമ്പലത്തിന്റെ അടുത്തായിട്ട് എ ജി വത്സൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടൻ എരുമയും പശുവൊക്കെയാണ് വളർത്തുന്നത്. അപ്പൊ നമുക്ക് ചേട്ടന്റെ വീട്ടിലേക്ക് ഒന്ന് പോവാം, ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. സ്റ്റോപ്പിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ആണ് ചേട്ടന്റെ വീട്ടിലേക്കുള്ള ദൂരം. ഇവിടെ ചേട്ടൻ വീട്ടിലുണ്ട്, നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ചേട്ടനല്ലേ വത്സൻ?
1: നിങ്ങൾ ആരാണ്?
0: ഞാനേ ആകാശവാണി കൊച്ചി FM-ന്റെ കാർഷിക ജീവനം എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ്. ചേട്ടനിവിടെ പശുവും എരുമയൊക്കെ വളർത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് വന്നതാണ് കേട്ടോ.
1: പശു എരുമയൊക്കെ വളർത്തുന്നുണ്ട്,
0: അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ തരുമോ? അപ്പൊ ഇവിടെ വീടിന്റെ ഒരു വശത്തായിട്ടാണ് കേട്ടോ തൊഴുത്ത്, 3 തൊഴുത്തായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ചേട്ടൻ, 3 ഭാഗങ്ങളായിട്ട് ഈ തൊഴുത്ത് വിഭാഗിച്ചിരിക്കുന്നത് എന്താണ് കാര്യം?
1: അത് ആദ്യം ഒരു 5 പശുവിനെ വളർത്താൻ പ്ലാൻ ഉണ്ടായി. അപ്പൊ ഒരു 5 പശുവിനുള്ളൊരു തൊഴുത്ത് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു 10-20 പശു കെട്ടാനുള്ള ഒരു തൊഴുത്ത് 3 ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടാക്കേണ്ടി വന്നു.
0: 10-20 പശുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നു.
0: ഇപ്പൊ കുറച്ച് പശുക്കളേ ഉള്ളൂ അല്ലേ? 2 എരുമ.
1: ഇപ്പൊ 2 എരുമ 3 പശു, പിന്നെ അതിന്റെ 2-3 കിടാക്കളൊക്കെ ഉണ്ട്.
0: അപ്പൊ ഈ കിടാവിനെയും ഇപ്പൊ ഇവിടെ തന്നെ വളർത്തുകയാണ് അല്ലേ?
1: കിടാവിനെയും ഇവിടെ വളർത്താണ്. അപ്പൊ അത് നല്ല പശുക്കുട്ടീനെയൊക്കെ നിർത്തി ക്രോസ് ചെയ്ച്ച് പ്രസവിപ്പിക്കാൻ നിർത്തും.
0: എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്?
1: അത് ഞാൻ ഒരു 1990 മുതല് പശു വളർത്തലിലാണ്. ഒരു 35 കൊല്ലത്തോളമായി ഇപ്പൊ ഇത് പശു വളർത്തും പാല് ബിസിനസ്സും ഒക്കെ ആയി ജീവിക്കണം. വീട്ടില് അച്ഛനും ഒക്കെ ഉള്ള കാലം മുതലേ പശുവൊക്കെ ഉള്ളത് ആണ്. പിന്നെ അതിനുശേഷം ഇതൊരു തൊഴിലാക്കി മാറ്റി. ഇത് ഇപ്പൊ 10-35 കൊല്ലമായി. ഇതിൽ നിന്നാണ് വരുമാനം കൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളെല്ലാം പോകുന്നത്.
0: നേരത്തെ 10-20 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പശുക്കളൊക്കെ കുറഞ്ഞു വന്നത്? ആടും ഉണ്ടെന്നുണ്ടല്ലേ?
1: ആടുണ്ട്.
0: ഈ ആടിനെ എരുമയൊക്കെ കൂടി വളർത്താൻ വേണ്ടിയാണോ?
1: ആടിന്റെ കൂട് വേറെ സെപ്പറേറ്റ് ഉണ്ട്.
0: ഇതിനെയൊക്കെ കൂടി വളർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ചതാണോ?
1: പശു വളർത്തല് എല്ലാം ചുരുങ്ങി ചുരുങ്ങി ആളുകൾ പുറകോട്ട് പോണ്. കാരണം തീറ്റയുടെ വില അനുസരിച്ച് പാലിന്റെ വില വർദ്ധിക്കാത്തതുകൊണ്ട് ക്ഷീര കർഷകർ കുറഞ്ഞു വരെയാണ്. അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമാണ് എന്റെ ഈ പശു വളർത്തൽ കുറയാനുള്ള കാര്യം.
0: എങ്ങനെയാണ് ഈ പശുക്കളെ വളർത്തുന്നതിന്റെ ഒരു പരിചരണം, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ?
1: അത് വെളുപ്പിന് പശുവിനെ കുളിപ്പിക്കല് കഴിഞ്ഞ് ചാണാനൊക്കെ മാറ്റിയിട്ട് കറക്കും. കറ കഴിഞ്ഞ ഉടനെ അതിന് കാലിത്തീറ്റനുസരിച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് വൈക്കോലോ പുല്ലോ എന്തായാലും ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് അവിടെ കിടന്ന് കരച്ച് കഴിഞ്ഞൊരു ഉച്ചക്ക് കറവക്ക് മുമ്പ് ഒന്നും കൂടി നനയ്ക്കും. അതിനുശേഷം ഒരു 3 മണിയാകുമ്പോൾ കറക്കും. കറവ കഴിഞ്ഞ് അപ്പം തന്നെ തീറ്റ കൊടുക്കും. പിന്നെ അതിന് വൈക്കോലോ പുല്ലോ ഇട്ട് കൊടുത്ത് അങ്ങനെ കിടന്ന് കരച്ച് അങ്ങനെയാണ്. ഈ വേനൽക്കാലത്തൊക്കെ പിന്നെ രാത്രി ഒന്ന് നനക്കണം.
0: പുറത്തൊക്കെ ഇറക്കി വിടുമോ?
1: രാവിലെയുള്ള സമയത്ത് ഈ വെയിലില്ലാത്ത സമയമൊക്കെ ഈ പറമ്പിലൊക്കെ ചില ഇതിനൊക്കെ കെട്ടും. അത് ഈ ജേഴ്സി ഇനം കൂടുതൽ ചൂട് താങ്ങുന്ന പശുക്കളെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി കെട്ടാം. ഈ HF പശു ഒക്കെയാണ് വെയിൽ കൊള്ളാൻ ബുദ്ധിമുട്ട്, അതിനൊന്നും ഇറക്കൂല.
0: എങ്ങനെയാണ് ഈ എരുമകളെയും പശുക്കളെയും ഒരുമിച്ച് നമ്മൾ സംരക്ഷിക്കുമ്പോ ഏതിനാണ് കൂടുതൽ നമുക്ക് സംരക്ഷണം നൽകേണ്ടത്?
1: എരുമകൾക്ക് സംരക്ഷണം കുറവ് മതി. എരുമകൾ നമ്മൾ

0: അഴിച്ച് പാടത്ത് വെള്ളത്തിൽ എവിടെയെങ്കിലും കെട്ടിയിട്ടാൽ മതി, അതിന് പ്രശ്നമില്ല. പശുക്കൾ അങ്ങനെ പറ്റൂല. പരിപാലനം കുറവ് എരുമക്കാണ്, എരുമക്ക് അസുഖങ്ങളും കുറവാണ്. പിന്നെ എരുമയുടെ പാല് നമുക്ക് പശുവിന്റെ പാലിന്റെ ഡബിൾ വില കിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പശുവിനെ കറക്കണ മാതിരി ചില എരുമകൾക്ക് നീണ്ട് കറവ് കിട്ടൂല. എങ്കിലും എരുമ വളർത്താണ് പശു വളർത്തിൽ ഇത്തിരിയും കൂടിയും മെച്ചം, അതിന് വളർത്തണതിന് കൂടുതൽ റിസ്ക് ഇല്ല. പശുവെന്ന് പറഞ്ഞാൽ ഇപ്പൊ പിടിയുന്ന ഒരു അകിടുവക്കം വന്നാൽ ആ പശുവിന്റെ ഒരു മുല കേടുവന്നാൽ അത് പിടിയുന്ന് സംഭവിക്കുന്നതാണ് പശുവിന് അസുഖങ്ങൾ. എരുമക്ക് അങ്ങനെ ആ രീതിയിൽ പിടിയുന്ന അസുഖങ്ങൾ ബാധിക്കൂല.
1: നേരത്തെ ചേട്ടൻ പറയണ്ടായി നമ്മള് എരുമകളെ ഒക്കെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇറക്കിയിടുന്നു, ഈ വേനൽക്ക് വെള്ളത്തിലൊക്കെ ഇറക്കിടാനുള്ള സൗകര്യം ഒക്കെ കിട്ടാറുണ്ട്?
0: അത് കുളങ്ങളും ഈ ഇഷ്ടിയൊക്കെ മണ്ണെടുത്ത കുളങ്ങളൊക്കെ ഉണ്ട്, അവിടെ
1: അപ്പുറത്തെ സൈഡിലുണ്ടല്ലേ,
0: ഉണ്ട്. അവിടെ കൊണ്ടുപോയി സൈഡിൽ കെട്ടിട്ട് വെള്ളത്തിൽ കിടന്നോളും.
1: ആടുകളെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ ആടുകളുടെ ആ ഒരു പരിപാലന രീതി അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ആടുകളെ ഒന്നിനെ പുറത്തിറക്കൂല, കൂട്ടി തന്നെ നിർത്തുള്ളൂ.
1: ഏത് ഇനത്തിലുള്ള ആടാണ്?
0: അത് മലബാറി ഉണ്ട്, നാടനുണ്ട്, പിന്നെ ഈ മലബാറി ക്രോസ് ഉണ്ട്, യമുന പാരി, അങ്ങനെ മൂന്നാല് ഐറ്റം ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ആട് ഈ മലബാറി ആടാണ്. അതാവുമ്പോൾ പ്രസവിച്ചാൽ രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെ മതി, അപ്പം തന്നെ കുത്തിവെച്ചാൽ ഒരു വർഷത്തിൽ രണ്ട് പ്രസവം കിട്ടും.
1: ഈ ആട്ടുംപാലിനൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്, ഇവിടെ ആൾക്കാർ വരുമോ?
0: ഏത് കാലത്താണെങ്കിലും ആട്ടുംപാലിന് 140 രൂപ കിട്ടും ഒരു ലിറ്ററിന്, ഇല്ലാത്ത കുഴപ്പമുള്ളൂ.
1: എന്തൊക്കെയാണ് ആടിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ?
0: ആടിന് ഞങ്ങൾ കൊടുക്കുന്നത് ഈ പ്ലാവിൻ്റെ ഇല, ഈ ചോളത്തവിട്, പിന്നെ അതിൻ്റെ ഈ ആടിൻ്റെ ഒരു പെല്ലറ്റുണ്ട്, അത് കുറച്ച് മിക്സ് ചെയ്ത് ഈ തവിടി കൂടെ കൊടുക്കും. പിന്നെ തേങ്ങാപ്പിണ്ണാക്ക് ഒക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ വെട്ടിയിട്ട് കൊടുക്കും. കറവുള്ളതിനൊക്കെ ഈ അല്ലാത്ത ഈ കാട്ടിലെ ഇലകളൊക്കെ ഉണ്ട്, വള്ളികൾ, അതൊക്കെ ഇട്ട് കൊടുത്താൽ ഈ പഴയ ആടിൻ്റെ പാലിൻ്റെ ഗുണം അതിന് കിട്ടും.
1: അതൊക്കെ ഇവിടുന്ന് എവിടെ കിട്ടും ഈ പറയുന്ന ഇലകളൊക്കെ?
0: അതൊക്കെ നമ്മൾ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോയി കാടുള്ള ഏരിയയിൽ പോയി വെട്ടി കൊണ്ടുവരും.
1: പശു, ആട്, എരുമ അവയെ ഒരുമിച്ചാണ് ചേട്ടൻ സംരക്ഷിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇവയെ മൂന്ന് തരത്തിലുള്ളവയെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആട് നമ്മൾ കൂട്ടി തന്നെ എടുത്താണല്ലോ, അപ്പം അതിന് ആടിനുള്ള അതിന് പുല്ലൂടൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് ഉണ്ട്, നമ്മളതിൽ കൊണ്ടുവന്ന് വെട്ടിയിട്ട് കൊടുത്താൽ അത് തിന്നോളും. ആടിനെ ഈ കൂട്ടിൽ നിന്ന് ഇറക്കൂല എന്ന് മാത്രമേ ഉള്ളൂ, ആടിനെ കൂട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് എവിടെയെങ്കിലും വിടാൻ പറ്റില്ല. പിന്നെ പശുവിനെ ഈ ജേഴ്സി പശുവിനെ മാത്രമേ പുറത്തിറക്കുള്ളൂ, ബാക്കി എന്നെ ഇറക്കാറില്ല.
1: ഇപ്പം ഇവിടെ ഏകദേശം എത്ര സെന്റ് സ്ഥലമുണ്ട്?
0: എനിക്കാ, എനിക്കൊരു 10-30 സെന്റ് സ്ഥലമുണ്ട്. പുറത്ത് പാട്ടത്തിന് സ്ഥലമൊക്കെ എടുത്തൊക്കെ ഈ വാഴ കൃഷിയൊക്കെ ചെയ്യും, ഏത്തവാഴ.
1: ശരി, ഇവിടെ അടുത്താണോ?
0: ആ, ഇവിടെ അടുത്ത്.
1: ഇപ്പൊ നിലവിലുണ്ടോ കൃഷി?
0: ഏത്തവാഴ.
1: എത്ര നാളായി കൃഷി തുടങ്ങിയിട്ട്?
0: കൃഷി നമ്മള് ഈ പശു വളർത്തുന്നതിന്റെ കൂട്ടത്തിൽ കൃഷിയും ചെയ്യും, പണ്ട് മുതലുള്ളതാണ്.
1: ഈ ചാണകവും ഒക്കെ അതിലായിട്ട്?
0: ചാണകം വാഴക്ക് കൊണ്ടുപോയി ഇടും, വാഴക്ക് വളം വെക്കുന്ന സമയത്ത് ചാണകം കൊണ്ടുപോയി വാഴയിലിടും.
1: അപ്പൊ എങ്ങനെ ഈ ഓണത്തിന് കണക്കാക്കി അങ്ങനെയൊക്കെയാണോ വാഴ കൃഷി ചെയ്യുന്നത്?
0: ഓണത്തിന് കണക്കാക്കിയല്ല. അപ്പൊ ഈ കിൻഡല് വാഴ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഒരു 11 മാസമൊക്കെ വേണം. അപ്പൊ ഇപ്പൊ വർഷകാലത്ത് വെള്ളം കെട്ടാത്ത ഏരിയ ആണെങ്കിൽ ഏത് സമയത്ത് നമുക്ക് വാഴ വയ്ക്കാം, വേനക്ക് നനയ്ക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയാൽ മതി. പിന്നെ ഇപ്പൊ അങ്ങനെ ഈ ഏത്തവാഴ ഇപ്പൊ കായിന് വിലയില്ല. പിന്നെ അത് ഓണത്തിന് കിട്ടാത്തക്ക വിധത്തിൽ നമ്മളത് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഓണത്തിന് ഏത്തവാഴക്ക് വില കൂടുമായിരുന്നു പഴത്തിന്. ഇപ്പൊ 25 രൂപ ഉള്ളു ഏത്തക്ക. പണ്ട് ഓണ സമയത്താണ് ഏത്തക്കായിന് വില കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് ഇപ്പൊ സുലഭമായി തമിഴ്നാട്ടിൽ നിന്നും മേട്ടുപ്പാളയം അങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊക്കെ എന്നും കായ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വില കൂടി എപ്പോൾ കിട്ടും എന്ന് ഉള്ള ഒരു ലക്ഷ്യത്തിൽ വാഴ വയ്ക്കാൻ പറ്റില്ല.
1: അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കൃഷിയിലേക്ക് ഒന്ന് പതുക്കെ തിരിഞ്ഞത്. നമുക്ക് തിരിച്ച് പശുവിന്റെയും ആടിന്റെയൊക്കെ പരിചരണത്തിലേക്ക് തന്നെ വരാം. അപ്പൊ ഈ ആടുകളെയും പശുക്കളെയൊക്കെ വളർത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഇവയ്ക്ക് വന്നതായിട്ട് ഓർമ്മയുണ്ടോ?
0: അസുഖങ്ങൾ വന്നിട്ടുണ്ട്, പശു ചത്തുപോയിട്ടുണ്ട്.
1: എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് വന്നിട്ടുള്ളത്?
0: അത് ഈ ചില പശുക്കൾക്ക് ഒരു 3-4 പ്രസവമൊക്കെ കഴിഞ്ഞാൽ ചില പിടിയിൽ ഗ്യാസ് പോലെ വന്ന് വയറ് വീർക്കും, പിന്നെ കാൽസ്യം കുറഞ്ഞ് ചില പശുവിടും. അങ്ങനെയുള്ള പശുവിനെ നമ്മൾ ചിലതിന് കാൽസ്യം കയറ്റിയാൽ തന്നെ ചില പശുക്കൾ എന്ത് നിന്നാലും പിന്നെയും ഈ കാൽസ്യം അതിൻ്റെ യൂറിനെ കൂടെ പോയി ശരീരത്തിൽ പിടിച്ചു നിൽക്കാത്ത ചില പശുക്കളുണ്ട്, അതിൻ്റെ പ്രായാധിക്യം കൊണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ച് പശു ചത്തുപോയിട്ടുണ്ട്.
1: അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കാറ്? കൂടാതെ നമ്മൾ എന്തെങ്കിലും നാട്ടുവൈദ്യം പോലെ അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോ?
0: അതിനിപ്പോ നമ്മള് ഈ ആരോഗ്യം കുറഞ്ഞ പാല് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പശുക്കൾക്ക് ഈ സിറപ്പ് പോലെയുള്ള കാൽസ്യം മേടിച്ച് നമ്മൾ ഈ തീറ്റ കൊടുക്കുമ്പോൾ അതിൽ കൂടെ കൂട്ടി കൊടുത്താൽ ഈ കാൽസ്യത്തിൻ്റെ ഒരു പരിധി വരും, അങ്ങനെ ബാധിക്കില്ല. പിന്നെ ഈ HF പശു എന്നൊക്കെ പറയുന്നത്

0: അത് ഒരു മൂന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി വരും. പിന്നെ അത് കിടന്ന് ജനിക്കാൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. എൻ്റെ പശു വളർത്തിയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഇതുവരെയുള്ള. അപ്പം ഈ ജേഴ്സി പശുക്കളാണ് പിന്നെ ഒരു പരിധിവരെ നമുക്ക് പാല് ഇത്തിരി കുറയുമെങ്കിലും അസുഖങ്ങൾ കൂടുതലായിട്ട് ബാധിക്കൂല. പിന്നെ അതിൻ്റെ പാലും കൊഴുപ്പുണ്ടാവും.
1: കുളമ്പ് രോഗം പോലെയുള്ള അസുഖങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്?
0: ആ അത് എടുക്കാറുണ്ട്. അത് മൃഗ ഡോക്ടർമാർ പറയണ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ മാത്രം ഈ കുളമ്പ് രോഗം ബാധിക്കാതിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അത് കൃത്യമായി ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യവും മൃഗാശുപത്രിയിൽ നിന്ന് വന്നത് കൃത്യമായി അവർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ആ സമയത്ത് ഈ പ്രദേശത്ത് എല്ലാത്തിനെയും കുത്തിവയ്ക്കാനുള്ള മരുന്ന് മൃഗാശുപത്രിയിൽ ഇല്ല എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് അത് മേടിപ്പിച്ച് നമ്മുടെ തന്നെ എടുക്കും. ബാക്കി മരുന്ന് വേസ്റ്റാണ്. അപ്പം അത് സർക്കാർ സംവിധാനത്തിൽ അത്തരത്തിലുള്ള ക്ഷീരവികസന വകുപ്പ് ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്ന ആ മേഖലയിൽ ഇതുവരെയുള്ള കാര്യത്തിൽ അങ്ങനെ ഉള്ളൊരു സംരക്ഷണം സർക്കാരിൻ്റെ ഭാഗത്ത് ഏത് സർക്കാരുകൾ വന്നാലും ഈ പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായി നടത്തേ അത് വളരെ കുറവായിട്ടാണ് വർഷങ്ങളായിട്ട് കാണുന്നത്.
1: പശുവിൽ നിന്നും അല്ലെങ്കിൽ എരുമയിൽ നിന്നൊക്കെ എത്ര ലിറ്റർ പാല്?
0: എൻ്റെ അതിലുള്ള പശുക്കൾക്ക് ഒരു പശു 10 ലിറ്റർ പാല് കിട്ടും. എരുമ ഒരു 9 ലിറ്റർ പാല് കിട്ടുന്ന ഒരു എരുമയാണ് എൻ്റെ അതിലുള്ളത്. അത് ഈ മുറ ഒറിജിനൽ മുറയാണ്. അത് ഒരു 9 ലിറ്റർ പാല് രാവിലെ ഒരു 6 ലിറ്റർ ഉച്ചക്കും ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പശു ഒരു 10 ലിറ്റർ പിന്നെ 8 ലിറ്റർ ഒക്കെ ഉള്ള കൂടുതൽ പാല് കിട്ടുന്ന പശുവിനെ നമ്മുടെ ഇവിടെ ഇപ്പം ഈ 40 ഡിഗ്രി ചൂടുണ്ട്. ഇപ്പം ഈ സമയത്ത് നമ്മൾ 300 പ്രാവശ്യം കുളിപ്പിച്ചാലും ഈ ഓസ്റ്റിൻ പശുവൊക്കെ നിന്ന് നാക്ക് നീട്ടി ഇങ്ങനെ അണച്ചുകൊണ്ട് ആ പശുവൊന്നും 10 ലിറ്റർ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പകുതിയായി കുറയും. പിന്നെ അത് തന്നെ ഈ ചൂട് സമയത്ത് അതിനൊക്കെ അകിട് വീക്കം വരാനും കൂടുതൽ സാധ്യത.
1: ഇപ്പം ലഭിക്കുന്ന പാല് അത് എങ്ങനെയാണ് വിപണനം ചെയ്യുന്നത്?
0: അത് ഞാൻ ലോക്കൽ സെയിലാണ്. അത് തികയില്ല പാല്, നമ്മുടെ പാല് തികയണില്ല കൊടുക്കാൻ. ഞാൻ പുറത്തുനിന്നും കൂടിയൊക്കെ എടുത്താണ് ഇപ്പൊ കൊടുക്കുന്നത്.
1: എത്ര വീടുകളിലൊക്കെ കൊടുക്കും?
0: ഒരുപാട് വീടുണ്ട്. 2-3 പഞ്ചായത്ത് ഉണ്ട്. ഈ കുളമ്പ് രോഗം വരാതിരിക്കാനായിട്ട് നാട്ടു ചികിത്സ എന്ന് പറഞ്ഞാല് നമ്മള് ഈ കുളമ്പ് രോഗം പനിയായിട്ടാണ് ആദ്യം വരണേ. അത് വരുമ്പോ തന്നെ നമ്മൾ മഞ്ഞപ്പൊടിയും അരിവേപ്പിൻ്റെ ഇലയും ഈ പൂവമ്പഴവും കൂടിയൊക്കെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന കുളമ്പ് രോഗത്തിന്റെ കാഠിന്യം വളരെ കുറയും. അങ്ങനെ വരുമ്പോൾ അത് അടുപ്പിച്ചൊരു ആഴ്ച കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വലിയ കാഠിന്യം ഇല്ലാതെ അങ്ങനെ പൊക്കോളും. അപ്പം മഞ്ഞപ്പൊടി നിർത്താതിരുന്ന പ്രതിരോധ കൂടി കിട്ടും. അതേതാണ്ട് ആ ചികിത്സ നല്ലതാ. വന്ന പശുവിന് പൂവമ്പഴവും മഞ്ഞപ്പൊടിയും അരിവേപ്പിൻ്റെ ഇലയും കൂടി സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുളമ്പ് പൊട്ടൂല. അതല്ലെങ്കിൽ ചിലപ്പോൾ കുളമ്പിൻ്റെ പേണി പൊട്ടി പഴുക്കും. പഴുത്ത് ചിലതിൻ്റെയൊക്കെ ഈ കുളമ്പ് വരെ ഊരിപ്പോവും. അപ്പം ഇത് സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്നാൽ അങ്ങനെ വരൂല.
1: അപ്പൊ ഇതിങ്ങനെ സ്ഥിരം കൊടുത്താൽ വേറെ ദൂഷ്യങ്ങളൊന്നും ഇല്ല അല്ലേ?
0: ഇല്ല, പ്രതിരോധ ശക്തി വർദ്ധിക്കുള്ളൂ.
1: അതെങ്ങനെയാണ് അത് കൊടുക്കുന്നത്? ഈ ഇതൊക്കെ അരച്ച് കൊടുക്കണം?
0: അത് അരച്ച് വായിൽ വെള്ളമില്ലാതെ ഉണ്ടായിട്ട് വെച്ചു കൊടുത്താൽ മതി. അത് തിന്നോളും. ചില പശു തിന്നില്ലെങ്കിൽ കുറച്ച് വൈക്കോലും കൂടി വായിൽ വെച്ചു കൊടുത്താൽ കടിച്ച് തിന്നോളും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഈ കുളമ്പ് രോഗത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് പാല് ഒരുപാട് കുറയും. പിന്നെ ആ മരുന്ന് ഗർഭകാലത്ത് എടുക്കാനും പാടില്ല. ഒരു 6 മാസം ഒക്കെ ഉള്ള സമയത്ത് കുളമ്പ് രോഗത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താലുള്ള കുഴപ്പം അപോഷണമാവും പശു. അപ്പൊ ചില ഡോക്ടർമാർ പറയും ആവൂല എന്ന്. പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായേക്കണത്. അപ്പൊ അതുകൊണ്ട് ചില ക്ഷീര കർഷകർ എന്ത് ചെയ്യുന്ന വെച്ചാ ഈ കുളമ്പ് രോഗത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പിന് വരുമ്പോ എല്ലാത്തിനെയും കുത്തിവയ്ക്കൂല. ചെനയുള്ളതിനെ കുത്തിവയ്ക്കൂല. ചിലപ്പോ പ്രസവിച്ച് കഴിയുമ്പോൾ പിടിയുന്നത് വന്നാ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ പശു പോവും. അതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ നാടൻ ചികിത്സ. പിന്നെ ഇതിന് ഹോമിയോ മരുന്നുണ്ട്. അത് നമ്മൾ മേടിച്ച് ഹോമിയോ മരുന്ന് പറഞ്ഞാൽ അത് 1 ദിവസം 2 നേരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് മുടങ്ങരുത്. അത് മുടങ്ങിയാൽ അതിന് ഗുണമില്ല, ഫലം പോയി. അപ്പൊ അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഈ ഹോമിയോ മരുന്നാണ് ഈ കുളമ്പ് രോഗത്തിന് ഏറ്റവും ഫലപ്രദം. ഞാൻ ഈ പറഞ്ഞ മഞ്ഞപ്പൊടി അരിവേപ്പിൻ്റെ ഇലയും പൂവമ്പഴവും അത് കൊടുത്തുകൊണ്ടിരുന്നാലും പ്രതിരോധ കുത്തിവയ്പ്പിലൊക്കെ നല്ലത്. ആ പാല് കുറയില്ല, പശുവിന് മറ്റസുഖങ്ങളും പിടിയുന്നവരുമില്ല. പിന്നെ ഒരു കാര്യം, തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുക. കാരണം ഈ ചാണകം മൂത്രവും വീണാൽ അത് രണ്ടു നേരവും അടിച്ചു കഴുകി കളഞ്ഞാൽ തന്നെ ഈ അകിട് വീക്കം വരില്ല. പിന്നെ ഈ പേണിയുടെ ഇടയിൽ ചാണകം സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്നാലും ഈ കുളമ്പ് രോഗത്തിന്റെ ഒരു കാരണമാവാം. കാലിന്റെ ഈ വിടവാണ് ഈ പേണി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ചാണകവും മൂത്രവും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മൂത്രം ഭയങ്കരമായിട്ട് ഈ കാൽമ ഇരുന്ന് കഴിഞ്ഞാൽ പഴുക്കും. അത് ഈ ഓസ്റ്റിൻ പശുവിന് പ്രത്യേകിച്ച്. അപ്പൊ അത്തരം പശുവിന് ഈ തൊഴുത്ത് വളരെ

0: വൃത്തിയായിട്ട് കഴുകി ആ പശുവിനെ രണ്ടു നേരം കുളിപ്പിച്ചു ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അസുഖങ്ങൾ പ്രതിരോധിക്കാം.
1: കടുങ്ങല്ലൂർ തിരുവാലൂർ ഉള്ള അദ്ദേഹത്തിന്റെ വീട്ടില് ആടും പശുവും എരുമയും ഒക്കെ ഈ ഉള്ള സ്ഥലത്ത് ഒരുമിച്ച് വളർത്തുകയും അതിനൊപ്പം തന്നെ കൃഷി കൂടി കൊണ്ടുനടക്കുന്ന എ ജി വത്സൻ ചേട്ടന് കാർഷിക ജീവനത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
0: നന്ദി.

കൂടുതൽ വിവരങ്ങൾക്കായി ഇദ്ദേഹത്തെ വിളിക്കാവുന്ന നമ്പർ പറയാം. 7994 1372 15. നമ്പർ ഒരിക്കൽ കൂടി 7994 1372 15.

0: കാർഷിക ജീവനത്തിൽ അടുത്തതായി. ജൈവ കർഷകനായ ഉദയംപേരൂർ സ്വദേശി പി ദിനേശന്റെ സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഒരു അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്. കൃഷി ജോലിയുടെ സമയത്ത് തന്നെ കൃഷി ഇതോടൊപ്പം കൊണ്ടുപോയിരുന്നു, അതോ നമ്മൾ വിരമിച്ചതിന് ശേഷം വിശ്രമവേളകളിലാണോ നമ്മൾ കൃഷിയിൽ കൂടുതലായിട്ടും ശ്രദ്ധ പുലർത്തിയത്, എങ്ങനെയാണ്?
2: അല്ല, ജോലിയിൽ ഇരുന്നപ്പോ തന്നെ ഞാൻ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. പ്രധാനമായിട്ട് എനിക്ക് ആരോഗ്യ പ്രശ്നം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു. നെൽകൃഷിയിലോട്ട് നമ്മൾ തിരിയുന്നത് അങ്ങനെയാണ്. അത് ഈ തവിടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബപരമായിട്ട് തന്നെ അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ളവരായിരുന്നു. പിന്നെ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് അല്പം മാറേണ്ടി വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു സമയം ചെലവഴിക്കാനായിട്ട് കൃഷിയെ തെരഞ്ഞെടുത്തു എന്നുകൂടി വേണം പറയാം. അത് എന്റെ ആരോഗ്യവും ഒരു ആത്മസംതൃപ്തിയും എല്ലാം കണക്കാക്കിയാണ് കൃഷിയിലോട്ട് തിരിഞ്ഞത്.
1: നെൽകൃഷി ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് പാടം സ്വന്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു, അതോ പാട്ടത്തിന് എടുത്താണോ, എങ്ങനെയാണ് ആ ഒരു?
2: എന്റെ അച്ഛന്റെ വീട്ടില് ഞങ്ങൾക്ക് അത്യാവശ്യം കൃഷി ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു. അത് പാടമല്ല, ഒരിടം തന്നെയാണ്. അവിടെ കൃഷി ചെയ്യുമായിരുന്നു, നെല്ല് കൃഷി ചെയ്യുമായിരുന്നു. അതൊക്കെ മാറി ഇപ്പോ എല്ലാം നികന്നൊക്കെ പോയി. പിന്നെ നമ്മള് പാട്ടത്തിനെടുത്ത് തന്നെയാണ് കൃഷി ചെയ്യുന്നത്.
1: ആദ്യകാലങ്ങളിൽ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന കാലത്തും കൃഷി ചെയ്തിരുന്നു, അതിനുശേഷം നമ്മളായിട്ടും കൃഷി അത് തുടർന്നു. അപ്പോ നെൽവിത്ത് ഏതിനമാണ്? ആ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നെൽവിത്ത് തന്നെയാണോ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ്?
2: എന്റെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ളത്, വീട്ടിൽ ചെയ്തിട്ടുള്ളത് ചാരയാണ്. മക്കൾ പുതിയ ഇതിൽപ്പെട്ടതാണ്. അവര് തവിടുള്ള ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് അവരെ നമ്മൾ കുറെ പരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ് തെരഞ്ഞെടുത്തത്. ഞങ്ങളൊരു 20% തവിട്, എനിക്കത് വേണം, 20% തവിട് വെച്ചാൽ കുത്തുന്നത്. IRH ആണ് ഞാൻ കൃഷി തുടങ്ങിയത്. IRH കഴിഞ്ഞ് പിന്നെ മറ്റു പലതും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ IRH ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങള് സാധാരണ മില്ലിലല്ല, ഈ റബ്ബറൈസ്ഡ് മില്ലിൽ ആദ്യം പൊളിച്ചു മാറ്റി പിന്നെ തവിട് ഒരു 20% നിർത്തി. നമ്മുടെ കുട്ടികൾ അത്ര അഡ്മിറ്റ് ചെയ്യുള്ളൂ, കൂടുതൽ തവിട് വെച്ചാൽ അവര് കഴിക്കില്ല.
1: ഇതിപ്പോ ശരിക്കും തവിട് കൂടിയ അരി, അത് നമ്മൾ ചോറായിട്ട് കഴിക്കുമ്പോ എന്താ അതിൽ ഇത്ര വ്യത്യാസം തോന്നാനുള്ളത്? അതായത് കുട്ടികൾക്ക് വലിയ താല്പര്യമില്ലാന്ന് സൂചിപ്പിച്ചു.
2: തവിട് ഇരിക്കുമ്പോഴത്തേക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. ഇതിനേക്കാളൊക്കെ കൂടുതൽ തവിട് ശീലിച്ച കുട്ടികൾ വരെയും കഴിക്കില്ല എനിക്ക്. കാരണം നമ്മുടെ അന്ന് കാലത്ത് നമ്മള് ഇപ്പോ കൊണ്ടുപോയി കുത്തുന്നത് ആലപ്പുഴയിലാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. 400 കിലോ നെല്ല കുത്തുന്നത്. നമ്മുടെ ഈ പൂർണ്ണമായും ജൈവ സാധനം, ഇത് 1 മാസത്തിൽ കൂടുതൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 260-70 കിലോ അടുത്ത് അരി കിട്ടും 400 കിലോ നെല്ല് കുത്തിയാൽ. നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയാൽ 1 മാസം ഒരു 10-40 കിലോ അരി മതി. അതൊരു 1.5 ഏറ്റവും കൂടിയ 2 മാസത്തിൽ കൂടുതൽ നമുക്കിത് വിശ്രമിക്കാൻ പറ്റില്ല. അത് വെയിലത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുണം പോകും. ഈ തവിടില എണ്ണ ഒക്കെ പ്രശ്നം വരും. തവിട് മാത്രമല്ല, തവിട് എണ്ണയും കൂടിയാണ് നമ്മളുടെ ഇതിന്റെ പ്രത്യേകത. അപ്പൊ അത് നഷ്ടപ്പെടും. അതുകൊണ്ട് വെയിലത്തിട്ട് ഉണക്കല് ശരിയാവില്ല. ഏറ്റവും കൂടിയ 2 മാസത്തിനകം തന്നെ നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം. ബാക്കി സാധനം നമ്മൾ പുറത്തെ ആളുകൾക്ക് കൊടുക്കും, തരക്കേടില്ലാത്ത വിലയ്ക്ക് കൊടുക്കും. 4-5 വർഷം മുമ്പ് ഒക്കെ കൊടുക്കുന്നത് 80 രൂപ ഒരു കിലോ എനിക്ക് 80 രൂപയ്ക്ക് എടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 100 രൂപ അല്ല വേലു വരും. അത് 80% തവിട് വെച്ച് നമ്മളോട് മേടിക്കുന്ന ആളുണ്ട്. അപ്പൊ നമുക്ക് വെച്ചാൽ, കാരണം തൂക്കം കൂടും, തവിട് ഇരിക്കുമ്പോൾ തൂക്കം കൂടും, അത്ര കുറച്ചിട്ട് മതി. നമുക്ക് വലിയ അഭിമാനം 80% തവിടിന് അവർ കഴിക്കുന്നു പറഞ്ഞു. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് അത് കഴിക്കും.

0: പറ്റുന്നില്ല.
1: തികച്ചും ജൈവികമായ രീതിയിൽ തന്നെയാണ് കൃഷിയും ചെയ്തിരുന്നത്.
0: അത് പൂർണ്ണമായും ജൈവ രീതി തന്നെയാണ്. കൊണ്ടുപോയി എവിടെ ടെസ്റ്റ് ചെയ്താലും അതിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിയില്ല.
1: എന്തൊക്കെ വളമാണ് നെല്ലിന് വേണ്ടി ചെയ്തിരുന്നത്?
0: നമ്മുടെ കൃഷി രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊന്നുഴും, അതിനുശേഷം ജൈവ രീതി അല്ലാതെ നേരത്തെ ചെയ്തിരുന്നത് കുമ്മായിടുക എന്നുള്ളതാണ്. അതൊരു ജൈവ രീതി അല്ല. നീറ്റിയൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മിത്രകീടങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പച്ചക്കൊക്കെ പൊടിച്ചു കിട്ടാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഉഴൽ കഴിഞ്ഞിട്ട് പച്ചക്കൊക്കെ ഇടും. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ ഉഴുതതിന് ശേഷം ആണ് വിതയ്ക്കൽ നടക്കുന്നത്. നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അടിവളോ കാര്യങ്ങളും ചെയ്യില്ല. ഒരു വളവും ചെയ്യാതെ തന്നെ നമ്മൾ വിതയ്ക്കും. ആകെ നമ്മൾ കൊടുക്കുന്നത് വെച്ചൂർ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുണ്ടാവുന്ന സാധനമാണ്. രണ്ട് പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കും. പയറുപൊടിയും ശർക്കരയൊക്കെ കൂടി ചേർത്തുള്ള ഒരു മിശ്രം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ വിളവ് കുറവായിരിക്കും. നമുക്ക് മറ്റേ കൃഷിയേക്കാൾ വിളവ് കുറവായിരിക്കും. ഒരു ഏക്കറിൽ നിന്ന് ഏറ്റവും കൂടിയാൽ നമുക്കൊരു 600 കിലോ നെല്ലേ കിട്ടുള്ളൂ. ഇതിൽ പിന്നെ പ്രധാനമായിട്ട് ഇലചുരുട്ടിപ്പുഴും തണ്ടുതുരപ്പനുമാണ്. അതിന് നമ്മൾ ട്രൈക്കോക്കാട് അതിന്റെ എതിർ പുഴുക്കളുടെ മുട്ട നമ്മൾ അവിടെ നിക്ഷേപിക്കും. നമ്മൾ വാങ്ങിക്കും നമ്മുടെ KVK എന്ന് കിട്ടുമത്. അത് നമ്മൾ ഇത് സ്റ്റാപ്ലർ ചെയ്ത് വെക്കും. അവരത് വിരിഞ്ഞിറങ്ങി നമ്മുടെ ശത്രുക്കൾ അവർ ഭക്ഷണമാക്കും. ജൈവ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ചാഴിനെ അകറ്റാനാണ്. നമ്മുടെ വേപ്പെണ്ണയും ഇങ്ങിൻ്റെ എണ്ണ അതുപോലെ തന്നെ കാന്താരിയും എല്ലാം കൂടി തലച്ചൊരുമിച്ചതാണ് നമ്മൾ തെളിയിക്കുന്നത്. അത് നമുക്കൊരു മനസ്സിന് തൃപ്തിയായ ഒരു ഇതല്ല, കുറേയൊക്കെ ഉണ്ടാവും അതിനകത്ത്. വളരെ ദൂരെ ആളുകൾ ആരും താമസിക്കുന്നില്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇഷ്ടംപോലെ മീൻ വേസ്റ്റ് കിട്ടും. ആളുകൾ പരിസരത്ത് ഉണ്ടാവരുത് പാടത്തിന്റെ. അത് തളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാഴി എന്ന് പറയുന്ന ആൾ ആ പരിസരത്ത് ഉണ്ടാവില്ല. ചാഴി എന്ന് പറഞ്ഞവൻ ഓടിക്കുന്നത് ദുർഗന്ധം കൊണ്ടാണ്. കർമ്മന്മാർ പറയുന്നത് ചാഴി ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടതാണ്, ഒരു ദുർഗന്ധം ഒന്നും സഹിക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു. അവനെ തന്നെ നിരത്തിയിട്ടാ മതി ചാഴി പൊക്കോളും. 10-25 ഏക്കറിലൊക്കെ മേലോട്ട് കൃഷി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതുകൊണ്ട് നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും, ഇത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
1: ഈ ഒരു ജൈവ രീതിയിൽ എത്ര പൂ കൃഷി ചെയ്യാറുണ്ട്?
0: ഇപ്പൊ ഞാൻ സാധാരണ 2 പൂ കൃഷി ചെയ്യും. ഒന്ന് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റൊന്ന് എനിക്ക് ഈ ക്ഷേത്രങ്ങളിൽ ഈ നിറയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് അധികം ചെയ്യുന്ന ഏറ്റവും കൂടിയ 1 ഏക്കർ, 1 ഏക്കറിലാണ് ചെയ്യുന്നത്. അതായത് ചിങ്ങത്തി ഓണസമയത്ത് കൊയ്തെടുക്കാൻ ആദ്യത്തെ കൃഷി ആയിട്ട് അത് ചെയ്യും. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് പിന്നെ 2-ാമത്തെ കൃഷിയിലാണ് നമ്മൾ ചെയ്യുന്നത്.
1: ജൈവ കൃഷിയാണ് അപ്പൊ നമ്മൾ വെച്ചൂർ പശുവിന്റെ ചാണകം അതുപോലെ എല്ലാം ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ നമുക്ക് സാധാരണ ഒരു കൃഷിയേക്കാൾ കൂടുതൽ നമുക്ക് മുടക്കുമുതൽ വരുന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും എല്ലാവരും വരും. അതായത് ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കലാണ്. ഇതിന്റെ ട്രൈക്കോക്കാർഡൊക്കെ മേടിച്ച് KVK ബുക്ക് ചെയ്ത് ആ സമയത്ത് പോയി വാങ്ങിക്കൊണ്ട് വരണം. വെച്ചൂർ പശുവൊക്കെ നമ്മുടെ കസ്റ്റഡി, എന്റെ അടുത്തല്ലെങ്കിൽ നമ്മുടെ പാർട്ടിമാരുടെ അടുത്തുണ്ട്. അത് സംഘടിപ്പിക്കലും അതൊക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൃഷിക്ക്. എന്നാലും കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു ഇതായിട്ട് പോവുകയാണല്ലോ, ഒരു ഇല്ലെങ്കിൽ പോവും.
1: ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച നമ്മൾ ഈ ഒരു നെല്ല് ഏകദേശം വിളവെടുപ്പിന്റെ ആ ഒരു സമയമാകുമ്പോൾ ഈ തത്ത അല്ലെങ്കിൽ കിളികള് അങ്ങനെ ശല്യം ഉണ്ടാവാറുണ്ടോ?
0: അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഞാൻ പറഞ്ഞില്ലേ, 2-ാമത്തെ കൃഷി നമ്മൾ നമ്മുടെ ഭക്ഷണാവശ്യത്തിന് ചെയ്യുമ്പോൾ എല്ലായിടത്തും കൃഷിയുള്ള സമയമാണ്. പക്ഷെ നമ്മൾ ഈ നിറപുത്തിരിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. കാരണം നമുക്ക് മാത്രമേ കൃഷിയുള്ള, ഈ 1 ഏക്കറിൽ മാത്രമേ ഉള്ളൂ. തത്തകളും ആറ്റുകളും എല്ലാവരും വരും. അവരെ നമ്മൾ രാവിലെ 6 മണിക്ക് നമ്മൾ ഹാജരാവണം, അവരെ നോക്കണം, ഓടിക്കണം. 10 മണിയായി കഴിഞ്ഞാൽ നമുക്ക് പോരാം, പിന്നെ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഒരു വൈകിട്ട് ഒരു 3-3.5 ചെന്നാൽ മതി. അത് ഭയങ്കര ശല്യ. അത് തത്തയാറ്റം മാത്രമല്ല, എലിയുടെ ശല്യവും അങ്ങനെ തന്നെയാണ്.
1: അതുപോലെ തന്നെ നെൽകൃഷിക്ക് ജലസേചനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ജലലഭ്യത എങ്ങനെയാണ് ഉറപ്പുവരുത്താറുള്ളത്?
0: പ്രകൃതിയെ ആശ്രയിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഞാൻ ചോറ്റാനിക്കര് കൃഷി ചെയ്തിട്ടിരിക്കുമ്പോ അവിടെ കനാൽ വെള്ളമുണ്ട്, ആവശ്യത്തിന് വെള്ളം കിട്ടും. അതുകൊണ്ട് ദോഷമുണ്ട്, ഗുണമുണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊയ്ത്തിന്റെ സമയത്തായിരിക്കും കനാലിൽ വെള്ളം വരുന്നെങ്കിൽ സംഭവം കുഴപ്പമാവും. കൂടുതലും നമ്മൾ പ്രകൃതിയെ ആശ്രയിച്ച് തന്നെ കൃഷി ചെയ്യുന്നത്.
1: പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഞാറ് നടുന്നത് മുതല് കൊയ്ത്ത് വരെ എല്ലാത്തിനും നമുക്ക് സഹായത്തിനായിട്ട് മലയാളികളായിട്ടുള്ള തൊഴിലാളികളെ ധാരാളം ലഭിച്ചിരുന്നു. പക്ഷേ
0: ഒരാളെ പോലും കിട്ടില്ല. എല്ലാം നമ്മൾ അന്യസംസ്ഥാനക്കാരെയാണ്. അവരിൽ നിന്ന് തന്നെ അതിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ കിട്ടും. ഇപ്പോ വരമ്പ് പണിയണമെങ്കിൽ അതിന് എക്സ്പെർട്ട് ആയവരെ കിട്ടും, നടണമെങ്കിൽ അതിന് എക്സ്പെർട്ട് ആയവരെ കിട്ടും. അങ്ങനെ നമ്മൾ അന്വേഷിച്ചെടുക്കും. ആരെങ്കിലും വന്നാൽ പറ്റില്ല. ഇപ്പൊ നടന്നവർ ആരെങ്കിലും വിളിച്ചിട്ട് വന്നാൽ പറ്റില്ല. അത് നല്ല എക്സ്പെർട്ട് ആയിരിക്കണം, എന്നാലേ അത് നമുക്കും അതുകൊണ്ട് മെച്ചമുള്ളൂ.
1: നടാൻ അല്ലെങ്കിൽ അതിനൊന്നും യന്ത്രങ്ങളുടെ സഹായം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറില്ലേ?
0: യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നടണം. വെള്ളം നമ്മൾ ഈ പ്രകൃതിയെ ആശ്രയിക്കുന്നത് കൊണ്ട് വെള്ളം കുറച്ചിട്ട് നടണം. വെള്ളം കുറച്ചിട്ട് നടത്തുന്നത് കഴിയുമ്പോഴത്തേക്ക് അതിൽ കള വളർന്നു വരും. അപ്പോൾ നമ്മൾ പുല്ല് പറിക്കാറൊക്കെ വേണ്ടി വരുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട്. നമ്മുടെ ഇവിടുത്തെ ഭൂമിയുടെ ഇത് വെച്ചാൽ നമ്മളെ പറയുന്നത്. അതേസമയം കുറച്ചുകൂടി വളർന്നിട്ട് നമ്മൾ പറിച്ചു നടുമ്പോഴത്തേക്ക് മാനുവലായിട്ട് നമ്മൾ നടുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം നിർത്തി

0: നടത്തിയിട്ട് നടാം. അപ്പൊ ഈ കള നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലെ നടുവും വേണം, വീണ്ടും നമ്മൾ കള പറിക്കുകയും വേണം, അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും.
1: പണ്ട് കാലങ്ങളിലെ നെൽകൃഷി എന്ന് പറയുമ്പോൾ അധ്വാനം കൂടുതലാണ്, അതുപോലെ ഇന്നത്തെ കാലത്ത് അത്രയും ലാഭം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അധ്വാനം കുറഞ്ഞു, യന്ത്രങ്ങൾ വന്നു, അതുപോലെ നെല്ലിനിപ്പോ അത്യാവശ്യം വില ലഭിക്കുന്നുണ്ട് കർഷകർക്ക്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഈ നെൽകൃഷിയിലേക്ക് കർഷകർ അങ്ങോട്ട് കൂടുതലായിട്ട് വരാത്തതിന്റെ ഒരു കാരണം?
0: പല കാരണങ്ങളാണ് അതിൽ വരുന്നത്. ഇപ്പോ നമ്മുടെ കർഷകര് സർക്കാരിന് നെല്ല് കൊടുത്തിട്ട് ഇപ്പോഴും പൈസ കിട്ടാത്ത ആളുകളുണ്ട്. പൈസ കിട്ടാത്തതിന്റെ കാര്യത്തിൽ അടുത്ത കൃഷി വേണ്ടെന്ന് വെച്ചവരുണ്ട്. ഞാൻ നമ്മുടെ ശ്രീനിവാസൻ സാറ് കൃഷി ചെയ്ത് കഴിഞ്ഞിരുന്നതിന് ശേഷം ഞാനും അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് കൂടുതൽ സ്ഥലമുണ്ട്. അപ്പൊ ഈ നെല്ല് സർക്കാരിന് കൊടുക്കേ പറ്റും. ഈ പൈസ വാങ്ങിക്കാനായിട്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് ബാങ്കുമായിട്ടാണ് സർക്കാർ ഇടപാട്. അതുകൊണ്ടാണ് പല കർഷകരും ഇപ്പോ രണ്ടാം കൃഷി വേണ്ടെന്ന് വെച്ചാൽ കുറച്ചാളും കർഷകർ തന്നെയുണ്ട് രണ്ടാം കൃഷി വേണ്ട എന്ന് മൊത്തത്തിൽ തീരുമാനമെടുത്ത ആളുകളുണ്ട്.
1: ഇപ്പൊ രണ്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ലാത്ത സമയം നമ്മൾ ആ പാടത്ത് വേറെ എന്തെങ്കിലും
0: പച്ചക്കറി കൃഷിയും ചെയ്യും, എല്ലാത്തരം പച്ചക്കറികളും ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ നമ്മള് വളരെ ഉയർന്ന വിലയായി ഈടാക്കുന്നത് നമ്മൾ ചെയ്യുന്ന പച്ചക്കറിക്ക്. അതേസമയം അന്യ സംസ്ഥാനത്തിൽ കൃഷി ചെയ്ത് അത് എത്രയോ ആളുകളുടെ കൈമറിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറിയുടെ പകുതി വിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടുത്തെ ലേബർ കുറവാണ്. ഒരു ഉദാഹരണത്തിന് ഞങ്ങളിവിടെ വെണ്ടയ്ക്ക കൊടുക്കുമ്പോഴത്തേക്ക് 1 കിലോ വെണ്ടയ്ക്കയ്ക്ക് 80 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കും. ആ സമയത്ത് പുറത്തു വല്ല 30-35 രൂപ ഉണ്ടാവുള്ളൂ 1 കിലോ വെണ്ടയ്ക്ക്. നമ്മുടെ വെണ്ടയ്ക്ക അന്ന് വാങ്ങിക്കുക, 80 ദിവസം വാങ്ങിക്കാതിരിക്കില്ല, കാരണം ടേസ്റ്റ് ആണ്.
1: മലയാളികളെ കുറിച്ച് ഇപ്പൊ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതുപോലെ ജൈവ പച്ചക്കറികൾക്കൊക്കെ വളരെ ആവശ്യം തന്നെയാണ് അല്ലെ?
0: അതെ, ആവശ്യക്കാര് കൂടുതലാണ്. ഇപ്പൊ യഥാർത്ഥ ജൈവ രീതിയിലുള്ളത് കിട്ടാനില്ല എന്നുള്ളതാണ്.
1: നെൽകൃഷി ചെയ്തു, പച്ചക്കറി കൃഷി ചെയ്തു. അപ്പൊ ഈ രണ്ട് കൃഷി വെച്ച് ചെയ്യുമ്പോ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ലാഭകരമായിട്ട് തോന്നുന്നത് ഏത് കൃഷിയായിരിക്കും?
0: വേറെ പ്രശ്നം കാലാവസ്ഥ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ, ഇപ്രാവശ്യം കാലാവസ്ഥ വളരെ മോശമായിരുന്നു, പച്ചക്കറി ഒരു പ്രാവശ്യം ഇട്ടിട്ട് പോയി. അതൊക്കെ വലിയ പ്രാവശ്യം പച്ചക്കറി കൃഷി എല്ലാവർക്കും നഷ്ടം ഉണ്ടാക്കും. അതല്ലെങ്കിൽ പച്ചക്കറി കൃഷി തന്നെ ലാഭം.
1: സ്കൂൾ അധ്യാപകനായിരുന്നല്ലോ, അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ കുട്ടികളെ കൂടുതലായിട്ട് കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ട പാഠ്യപദ്ധതികളൊക്കെ ഇപ്പോഴത്തെ നമ്മളുടെ സ്കൂൾ തലങ്ങളിലുണ്ടോ, എങ്ങനെയാണ്?
0: അത്യാവശ്യം കൃഷി ബോധമൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ തന്നെ ഉണ്ട്. നേരിട്ടല്ലെങ്കിലും വളഞ്ഞ വഴിയിലൂടെ അതിനകത്ത് ഉണ്ടാവും കൃഷി ബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ. അപ്പൊ അത് വേണ്ടതുപോലെ അധ്യാപകർ ഉപയോഗിക്കുകയും കൃഷിക്ക് കൂടുതൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ കൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ എല്ലാവരെ കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ടീച്ചർമാര് പൊതുവെ ചെയ്യുന്നത്.
1: ജൈവ കൃഷി ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും.
0: നന്ദി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൈവ കർഷകനായ ഉദയംപേരൂർ സ്വദേശി പി ദിനേശന്റെ സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ. സമ്മിശ്ര കൃഷി രീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ 94-96-27-80-23. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-96-27-80-23. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം യാമിനി ദിലീപ് കുമാർ, നീതു എൻ ടി.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
7: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു.

0: ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484243897 അല്ലെങ്കിൽ 0484243897 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് പ്രക്ഷേപണം ചെയ്യുന്ന 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20:20. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 26,500, ആലപ്പുഴ 25,900, കോട്ടയം 29,200, എറണാകുളം 25,100, കൊച്ചി റെഡി 25,800, ആലുവ 27,900, വടക്കൻ പറവൂർ 27,000. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, പുകരാശി 21,850, എറണാകുളം 15,000, വടക്കൻ പറവൂർ 15,000. തേങ്ങപ്പിണ്ണാക്ക് എറണാകുളം 4,000, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000. നാളികേരം തുണ്ടില്ലാത്തത് 1,000, എറണാകുളം 27,000, ആലുവ ക്വിന്റലിന് 5,400, തൊടുപുഴ 1,000 30,500. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,000. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 71,800, അൺഗാർബിൾഡ് 69,800, ആലുവ 68,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 2,900, കട്ടപ്പന 2,500. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000, കോതമംഗലം 69,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 21,000, മൂവാറ്റുപുഴ 20,500, കോതമംഗലം 23,700, തൊടുപുഴ 24,300. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 20,500. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 147,000, ആലുവ 155,000. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 3,500. അടയ്ക്ക 1,000 എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച ക്വിന്റലിന് എറണാകുളം 3,700, ആലുവ 3,500, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
2: ഒട്ടേറ്റം നീണ്ട മൂക്കും നെടിയ മിഴികളും ധീരമാം നോട്ടവും പൊന്മട്ടെന്തും മേക്കിണങ്ങും തടിയുമുയരവും.
1: അക്ഷര ശ്ലോക സദസ് ചേന്തൻ കുളങ്ങര അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന പരിപാടി.
3: മാന്യന്മാർ പലരും നിറഞ്ഞ

0: ദുശാസനൻ ചെന്നാ ദ്രൗപദി ദേവി തന്റെ ചികുരം ചുറ്റിപ്പിടിച്ചങ്ങിനെ.
1: നാളെ രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പാ നാഗരികതയുടെ ഭാഗമായ മൈസൺ നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പാ നാഗരികതയിലെ പുരാതന കൈയെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദമുന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA നിന്ന് ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള

0: നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)(b) പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐടി പ്ലാറ്റ്ഫോമായ ഇസി നെറ്റ് നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ഇസി നെറ്റ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇസി നെറ്റിലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക LPGയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു.
2: भारत सरकार का ये प्रयत्न है कि घरेलू LPG उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग LPG का डिस्ट्रीब्यूशन नॉर्मल है. LPG डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% LPG सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है.
0: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. CBFC ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധം അല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. പ്രധാന

0: വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7:35 55 സെക്കൻഡ്.

0: FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഇവനിംഗ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: സമകാലികം.
2: പാചകവാതകത്തിന് തീവിലയാകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് ചരക്ക് നീക്കം സ്തംഭിച്ചതിന്റെ ഭാഗമായി പെട്രോളിയം പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് വില കൂടുവാൻ കാരണമാകുന്നുണ്ട്. വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഹോട്ടൽ മേഖലയും സാധാരണക്കാരെയും കാര്യമായി ബാധിക്കുന്നു. ഇതിന്റെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ.
3: സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് കേരളത്തിലെ ഭക്ഷണവിതരണ മേഖല കഴിഞ്ഞ 2 മാസമായിട്ട് നേരിടുന്നത്.
2: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ:
3: ഒരു വശത്ത് പാചകവാതകത്തിന്റെ ദൗർലഭ്യം, മറുവശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വന്തം സംസ്ഥാനത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ അത് ഒത്തിരിയേറെ തൊഴിലാളി ദൗർലഭ്യവും ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളും സമയബന്ധിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പലയിടത്തും ഉദ്ദേശിക്കുന്ന ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂനുമേൽ കുരുവെന്ന പോലെ പെട്രോളിയം കമ്പനിക്കാർ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പേരിൽ ഒരു കൊച്ചി സിലിണ്ടറിന് ഏതാണ്ട് 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 മാസക്കാലമായി 1500 രൂപയുടെ വർദ്ധനവാണ് ഒരു പാചകവാതക സിലിണ്ടറിന് വന്നിട്ടുള്ളത്. കേരളത്തിലെ സാധാരണക്കാർ, ഇടത്തരക്കാർ ആഹാരം കഴിക്കുന്ന റെസ്റ്റോറന്റുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിൽമാപ്പാലിന്റെ വില കൂടി, മറ്റ് പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികളെല്ലാം അന്യായമായ വില കൂടുതൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മത്സ്യത്തിനും മാംസത്തിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം 50-60% വില വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വില വർദ്ധിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. കാരണം സാധാരണക്കാർ ആഹാരം കഴിക്കുന്ന കേരളത്തിലെ റെസ്റ്റോറന്റ് മേഖലയിൽ അന്യായമായൊരു വില വർധനവ് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ ഹോട്ടലുകളിൽ കയറി ആഹാരം കഴിക്കുവാനുള്ള സാധാരണക്കാർക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഒരു ചായയെ സംബന്ധിച്ചിടത്തോളം 2 രൂപ വില വർദ്ധിപ്പിച്ചാൽ തന്നെ അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി 1000 രൂപയോളം വില വർദ്ധിപ്പിച്ച പെട്രോളിയം കമ്പനിക്കാർ അടിയന്തരമായി വില വർധനവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രതിഷേധാത്മകമായി 6-ാം തീയതി കേരളത്തിലെ മുഴുവൻ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും അടച്ചിട്ട് ശക്തമായ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുവാനും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ 50 ലക്ഷത്തോളം ആളുകളുടെ ഉപജീവനം ഈ മേഖലയിലൂടെയാണ് നടന്നു പോകുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ മേഖലയെ നിലനിർത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പാചകവാതകത്തിന്റെ വിലവർദ്ധനവ്, അതുപോലെ തന്നെ ക്ഷാമം, ഇതെല്ലാം ഒരു ബദൽ സംവിധാനത്തിലേക്കുള്ള സാധ്യതയും നമ്മൾ ആരായുകയുണ്ടായി. FSSA നിയമം നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ ശുചിത്വത്തിന് നല്ല പ്രാധാന്യം കൊടുത്ത സാഹചര്യത്തിൽ എല്ലാ

0: ചുമരുകളിൽ നിന്ന് നമ്മൾ അടുപ്പ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി. ഇപ്പൊ വീണ്ടും റോക്കറ്റ് സ്റ്റവ് പോലുള്ള നൂതനമായ പുക കുറവുള്ള പല സ്റ്റവുകളും നമ്മുടെ സമൂഹത്തിൽ വിൽപ്പനയ്ക്കുണ്ട്. അതെല്ലാം വാങ്ങി ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും വലിയൊരു തടസ്സം വിറകിന്റെ അന്യായമായിട്ടുള്ള വിലക്കയറ്റമാണ്. വിറകിന്റെ വില ഇരട്ടിയായി. അപ്പൊ അതും പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ വിറക് പോലുള്ള അടുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യാൻ പറ്റിയ തൊഴിലാളികളെ കിട്ടാനില്ല. തൊഴിലാളികൾ നിൽക്കില്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ. ഇതെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അസോസിയേഷൻ അതേപോലെ തന്നെ മുന്നോട്ട് വെച്ചുള്ള ഒരു കാര്യമാണ് കോമൺ കിച്ചൺ. ഒരു യൂണിറ്റിലെ ഒന്നിലധികം ഹോട്ടലുകൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനവും ആലോചിക്കുന്നുണ്ട്. ആദ്യത്തെ പടിയായിട്ട് അമ്പലപ്പുഴയിൽ അങ്ങനെ തുടങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബദൽ സംവിധാനങ്ങളും ഈ മേഖല നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളും സംഘടന ചിന്തിക്കുന്നുണ്ട്.
1: ഇൻഫോ പാർക്ക് മേഖലയിൽ പല കമ്പനികളും വർക്ക് ഫ്രം ഹോം കൊടുത്തിരിക്കും.
2: തൃക്കാക്കര പ്രദേശത്തെ ഒരു ഹോട്ടൽ ഉടമയായ അനീഷ് കുമാർ.
1: എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് കൃത്യം പ്രോപ്പർ ആയിട്ട് നമുക്ക് മീൽസ് തന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഒരു പരിധിയാണ് എന്റെ ഒരു കേര് വരുന്നത്. അവിടെ ഒരു ഒന്നോ രണ്ടോ റെസ്റ്റോറന്റുകൾ മാത്രമേ മീൽസ് ഉള്ളൂ, ചോറുള്ളൂ. ബാക്കി ഗ്യാസിന്റെ ഒരു വിഷയവും അതുപോലെ തന്നെ അന്യായമായ ഗ്യാസിന്റെ വില വർദ്ധന കാരണം ആളുകൾക്ക് മീൽസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് വലിയൊരു സങ്കടമാണ്. നമുക്കത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മീൽസ് ഒത്തിരി ഐറ്റം വരുമ്പോൾ അതിന്റെ ചെലവ്, മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരുപാട് കൂടും. അതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ ഈ ഇന്നത്തെ നമുക്ക് ഒരുപാട് അന്യായമായിട്ട് വില കൂട്ടാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് ബന്ധപ്പെടുന്ന ആൾക്കാർ, ഞങ്ങൾ സാധാരണ ചെറുകിട കച്ചവടക്കാരുടെ അടുത്ത് വരുന്നത്, റെസ്റ്റോറന്റ് അടുത്ത് വരുന്നത് ഈ ഓട്ടോ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, അതുപോലെ ടോട്ടോ തൊഴിലാളികൾ, അതുപോലെ സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരുടെ അടുത്ത് നമുക്ക് അന്യായമായിട്ട് വില വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഗ്യാസിന്റെ വില വർദ്ധന കാരണം പ്രസ്ഥാനം മുന്നോട്ട് പോകാനുള്ള വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അതിനെങ്ങനെ ഇത് ഓവർകം ചെയ്തു പോകുന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സബ്സിഡി പോലെയുള്ള ഒരു സംഭവങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ, തൊഴിലാളികൾ, അതുപോലെ തന്നെ ഞങ്ങൾ മിക്ക റെസ്റ്റോറന്റുകളിലും കൂൾ ബാർ ഉൾപ്പെടെയുള്ള അറ്റാച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. പ്രതിസന്ധി തന്നെയാണ് മുന്നോട്ടുള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്രയോ ആളുകൾ ഞങ്ങൾ വില കൂട്ടി കൃത്യമായിട്ട് അവരെ ബാധിക്കും. ഇത് ചെയ്യണം എന്നുള്ളൊരു നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ടാണ് ഈ സമരപരിപാടികളായിട്ട് നമുക്കൊരു ആനുകൂല്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. മറ്റു സംവിധാനങ്ങളിൽ എന്ന് പറയാൻ നമുക്ക് വിറകാണ്, വിറകിനും അതുപോലെ വില കൂടിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ എറണാകുളം സിറ്റി അതുപോലെ തൃക്കാക്കര മേഖലയിൽ പോകുന്ന സ്ഥലത്ത് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ, 100,000 മുകളിലാണ് മിനിമം അവിടുത്തെ വാടക. അവിടെ പോലെ ഇത്രയും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത റെസ്റ്റോറന്റുകൾക്ക് അവിടെ വിറകെടുപ്പ് പ്രാക്ടിക്കൽ അല്ല. ബിൽഡിംഗ് ഓണർ ഇത് സമ്മതിക്കണമെന്നില്ല. വിറകെടുപ്പ് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ്, ഇന്റീരിയറും മറ്റു കാര്യങ്ങളും ടേബിളും അതുപോലുള്ള കാര്യങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിറകെടുപ്പ് അതിന്റെ ഓണർ പറയും ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും കാശ് മുടക്കി അവൻ എന്ത് ചെയ്യും? ഹോട്ടൽ വ്യവസായം മുന്നോട്ട് പോകാൻ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇവിടെ ചെറുകിട കച്ചവടക്കാരെല്ലാം പൂട്ടിപ്പോയി സാധാരണക്കാരന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ഹോട്ടൽ വ്യവസായം മാറാൻ പോവുകയാണ്.
3: ഗ്യാസിന്റെ വില വർധനവുമായിട്ട് ബന്ധപ്പെട്ട് കേവലം ഒരു ഹോട്ടൽ ഉടമയുടെ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തൊഴിലാളിയുടെ പ്രശ്നമല്ല ഇത്.
2: മൂവാറ്റുപുഴ ഭാഗത്തെ ഒരു ഹോട്ടൽ ഉടമയായ എം പി ഷിജു.
3: ഇത് ഒരിക്കലും നീതീകരിക്കാനാകാത്ത രീതിയിലുള്ള ഒരു വർധനവാണ്. അതായത് 1,000 രൂപയ്ക്ക് അകത്ത് വരുത്തിയിരിക്കുകയാണ്. ഈ വിഭവമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഇടയ്ക്കും ഒരു വില വർധനവ് നടത്തിയിരുന്നു. ഇപ്പൊ 5 മാസം കൊണ്ട് ഏതാണ്ട് 1,600 രൂപയുടെ അടുത്ത് വരെയുള്ള ഒരു വർധനവാണ് മൊത്തത്തിൽ വരുത്തിയിട്ടുള്ളത്. ഇത് ഈ മേഖലയെ അപ്പാടെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വില വർധനവാണ്. അത് മാത്രമല്ല, ഹോട്ടൽ ഉടമയെ അല്ലെങ്കിൽ തൊഴിലാളിയെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്നതല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി അനുബന്ധ വ്യവസായങ്ങളുണ്ട്. അവരെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോട്ടൽ മേഖല നേരിടുന്നത് പോലെ തന്നെ വ്യാപാര മേഖല മൊത്തത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നുവെച്ചാൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിലും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും. അപ്പോ അവരെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ ഈ നാട്ടില് ഉള്ള മണി ഫ്ലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും തകർന്നടിയും അല്ലെങ്കിൽ വളരെ താഴോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് സമര പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമര പരിപാടിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ എല്ലാവരും സഹകരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സാമ്പത്തികമായിട്ട് പലരെയും ബാധിക്കും. നല്ല ആഹാര സാധനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം വരും. നമ്മളുടെ പുട്ട്, കടല തുടങ്ങിയ വിഭവങ്ങളെല്ലാം നമുക്ക് അന്യമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് വില വർധനവ് പിൻവലിച്ച് ഈ മേഖല പിടിച്ചു നിർത്താനായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് ഓരോ ഹോട്ടൽ ഉടമകളുടെയും അല്ലെങ്കിൽ ബേക്കറി ഉടമകളുടെയും ആവശ്യം. പക്ഷെ ഒരു ഫയർവുഡ് എന്ന് പറയുന്നതിലേക്കൊന്നും നമുക്ക് ഇനി തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാദത്തിന് വേണ്ടി വേണമെങ്കിൽ പറയാമെന്നല്ലാണ്ട് തൊഴിലാളികൾ ഒരാളും മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ചൂട് കാര്യങ്ങൾ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ, പുകയുണ്ട്, ചാരം പറന്നവരും, അതിനൊക്കെ ഒന്നും പോകുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾ ആഗ്രഹിക്കുന്നില്ല. അഡ്ജസ്റ്റ്

നമ്മളുടെ മുന്നിലുള്ളത് കോമൺ ആയിട്ടുള്ള ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സ്ഥലത്തേക്ക് തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ല വൃത്തിയുള്ള സാധനം, നല്ല അതായത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി സെൻട്രലൈസ്ഡ് രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു പരിധി വരെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കോസ്റ്റ് പല രീതിയിൽ നിന്നും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചില സാധനത്തിന്റെ വില ഇപ്പൊ കൂടി നിൽക്കുന്നത് നമുക്ക് കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റുള്ള

0: കുറച്ച് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റുള്ള ഭാഗത്തുനിന്ന് കുറവ് കിട്ടുമ്പോൾ നമുക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ സോളാർ എനർജി, ഇപ്പൊ ഇലക്ട്രിസിറ്റി വെച്ചിട്ടുള്ള പാചകമൊക്കെ നമ്മൾ നോക്കിയാലും ഈ ഇലക്ട്രിസിറ്റി കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഗ്യാസിനേക്കാളും വലിയ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ പിന്നീട് പോയെന്ന് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഹൈക്ക് ഇലക്ട്രിസിറ്റിയിൽ അതിന്റെ ചാർജിൽ വരുന്നുണ്ട്. പിന്നെ അതിന്റെ കണക്റ്റഡ് ലോഡ് അനുസരിച്ചിട്ടുള്ള കുറെ ഡെപ്പോസിറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെലവുകൾ വരുന്നുണ്ട്. പിന്നെ സോളാർ എനർജിയാണ് പിന്നീട് ഉപയോഗിക്കാനായിട്ട്, അതും ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരു സാമ്പത്തിക ലാഭം എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതെല്ലാം അതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല നമ്മൾ സോളാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന എനർജി അങ്ങോട്ട് കൊടുത്താലും അത് 24 മണിക്കൂറും തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പില്ല. പലപ്പോഴും പവർ ഫെയിലിയർ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കറണ്ട് അവിടെ നിന്നുള്ള നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആഹാരത്തിന്റെ കുക്കിംഗ് കാര്യങ്ങളിലെല്ലാം തടസ്സം നേരിടും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സമയത്തിന് നടക്കില്ല. അത് പ്രായോഗികമാവുമെന്ന് ഞങ്ങൾക്ക് സംശയം.
1: ഇന്ന് പാചകവാതക രംഗത്ത് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
2: സാമൂഹ്യ പ്രവർത്തകനായ ആന്റണി പട്ടണം,
1: പാചകവാതകം ഇല്ല എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായ ഹോട്ടൽ ഉടമകൾ പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ കടലിടുക്കിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത പശ്ചാത്തലത്തിലാണ് ഈ വിലവർദ്ധനവ് എന്നാണ് പറയുന്നത്. ഒരു സിലിണ്ടറിൽ ഏതാണ്ട് വാണിജ്യ സിലിണ്ടറിൽ ഏതാണ്ട് 1000 രൂപയോളം വർദ്ധനവ് ഓയിൽ കമ്പനികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നേരത്തെ വളരെ സുലഭമായി ലഭ്യമായിരുന്ന ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇപ്പോൾ വളരെയേറെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും വന്നിരിക്കുകയാണ്. ഈ നിയന്ത്രണം മൂലം സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരുന്ന ഈ സിലിണ്ടറുകൾ ഇപ്പോൾ കിട്ടാത്തതിനാൽ പാതയോരങ്ങളിലും വഴിയോരങ്ങളിലും ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ഹോട്ടൽ കച്ചവടക്കാരെല്ലാം, സ്ട്രീറ്റ് ഫുഡ് വിറ്റിരുന്ന ആളുകളെല്ലാം ഇന്ന് ബിസിനസ് നിർത്തി. ഈ രംഗത്ത് വളരെയേറെ പ്രതിസന്ധികൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ പലതും പട്ടിണിയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ മെയിനായിട്ട് വാണിജ്യ സിലിണ്ടറിനും അതുപോലെ തന്നെ 5 കിലോ സിലിണ്ടറുകൾക്കുമാണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ എല്ലാം പാവഭാരം പേറുന്നത്, ഇതിന്റെ എല്ലാം കഷ്ടതയും അവശതയും അനുഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ഇപ്പോൾ പുറത്തിറങ്ങി, പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ കാലമാണ്, വെക്കേഷൻ കാലത്ത് കുടുംബം ഒന്നടങ്കം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെയും കൂട്ടി ഒരു പുറത്തേക്കിറങ്ങി ഒരു പിക്നിക്കിന് പോയാലോ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങി ഒരു സിനിമയ്ക്ക് പോയാലോ, മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയി ഒരു ചായ കുടിക്കാൻ കയറിയാൽ, ഒന്ന് വിശക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒരു ചായ കഴിച്ചു അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥയാണുള്ളത്. ഇത് സാധാരണ കാരണം മാത്രമല്ല, ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള കൂലിപ്പണിക്കാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അനേകം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, അനേകം തൊഴിലാളികളുണ്ട്, ചുമട്ടുതൊഴിലാളികളുണ്ട്, ഇവരെല്ലാം പകൽ സമയങ്ങളിൽ മുഴുവൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു നേരമാണ്. ഇന്ധനക്ഷാമം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പല ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ടു. അപ്പൊ അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾ കൃത്യമായി ബില്ലടിച്ചു കൊടുക്കുന്നുണ്ട്, കണക്ഷൻ ഉള്ള ആളുകൾക്ക് ബില്ലടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പാതയോരങ്ങളിൽ തട്ടുകടകൾ നടത്തിയിരുന്നവർ, അവർ ലീഗലായിട്ട് സിലിണ്ടർ ഉപയോഗിച്ചിരുന്ന ആളുകളല്ല, അവർക്ക് അല്ലാതെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അധികം ഉണ്ടായിരുന്ന സിലിണ്ടറുകളിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് കൊടുക്കുന്നില്ല, ബില്ലടിച്ചാണ് ഗ്യാസ് ഏജൻസികൾ സിലിണ്ടറുകൾ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ബില്ലടിച്ച് ഒത്തിരിയേറെ സിലിണ്ടറുകൾ ഒരു ഹോട്ടലുകാർക്ക് 5-10 കണക്ഷനുള്ള ഹോട്ടലുകാരുണ്ട്. അത് അവർ വാങ്ങി സ്റ്റോക്ക് വെക്കുന്നൊരവസ്ഥയാണുള്ളത്. നാളെ എങ്ങനെ വില കൂടിയാലോ തീർന്നു പോയാലോ എന്നുള്ള ആവശ്യം ഇതുകൊണ്ട്. പക്ഷെ അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തേക്കാൾ കൂടുതൽ സിലിണ്ടർ കൊടുക്കുന്ന ആ സംവിധാനത്തിന് ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തി അത് പൊതുമാർക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുകയും ഈ ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പുറത്തിറങ്ങി ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇന്നത്തെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് മൂലമുണ്ടാകുന്ന ഈ വിലവർദ്ധനവ് തന്നെയാണ്. അത് ഈ നാട്ടിലെ മുഴുവൻ ജനത്തെയും ഒന്നടങ്കം വലിയ കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്.
2: ഹോട്ടൽ ഉടമയായ ചന്ദ്രഭാനു,
3: അപ്രതീക്ഷിതമായി ഗ്യാസിന്റെ വിലവർദ്ധനവ് ഹോട്ടൽ വ്യവസായത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് 993 രൂപയുടെ ഭീമമായ വർദ്ധനവ് സമീപകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഹോട്ടലുകൾ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പ്രയാസപ്പെടുകയാണ്. ഒരു സിലിണ്ടർ യൂസ് ചെയ്യുന്നവർക്ക് ഏകദേശം 30-35,000 രൂപ ഒരു മാസം എക്സ്ട്രാ ചെലവ് വരും. 2-3 സിലിണ്ടർ യൂസ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? സാധനങ്ങളുടെ ക്രമാതീതമായ വിലവർദ്ധന മൂലം ലാഭങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായി വില വർദ്ധിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ വീണ്ടും കച്ചവടം താളത്തെ

0: ഉപഭോക്താക്കൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് തള്ളിവിടുന്ന ഈ പ്രവണത എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഗ്യാസിന്റെ വിലവർദ്ധനവ് ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആവശ്യം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഹോട്ടൽ വ്യവസായം നേരിടുകയാണ്.
1: യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതത്തിന് ഇറാൻ വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമം നേരിടുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് പാചകവാതകത്തിന് വില വർദ്ധിക്കുവാൻ കാരണമാകുന്നു. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പരമ്പരാഗതമായ രീതിയിൽ പാചകം ചെയ്യുവാനും പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പെട്രോളിയം വാതകത്തെ ആശ്രയിച്ചാണ് ഈ വ്യവസായം മുന്നോട്ടു പോകുന്നത്. ഈ വില വർദ്ധനവ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടതാണ്. അതിലൂടെ ന്യായമായ വിലയ്ക്ക് പാചകവാതകം ലഭിക്കാനാവശ്യമായ സാഹചര്യം ഉണ്ടാക്കി ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പാചകവാതകത്തിന് തീവിലയാകുന്നു.
2: നിർവഹണം NS ജയമോഹൻ, സഹായം AV മഹേഷ് ബാബു. സമകാലികം.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: കെഎസ്ഇബി അറിയിപ്പുകൾ. ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകൾ അഴിച്ചുമാറ്റുന്നതിനാൽ ബാലകൃഷ്ണ മേനോൻ റോഡിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ കർഷക കോളനി, കൊച്ചിൻ വുഡ്സ്, അമ്പാട്ടുമന, ഹൌസിംഗ് ബോർഡ്, മിനി കമ്പനി പരിസരം, ചൈതന്യ നഗർ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 ഭാഗികമായി വൈദ്യുതി മുടങ്ങും. കലൂർ സെക്ഷൻ പരിധിയിൽ മാസ്റ്റർ കോച്ചിംഗ് ബോർഡ് റോഡും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 11 വൈകിട്ട് 5 വൈദ്യുതി മുടങ്ങും.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

സേവന വാർത്തകൾ. കോട്ടയം IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂണിൽ നടത്തും. ഈ മാസം 11 വരെ പിഴയില്ലാതെയും 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ihrd.ac.in.

ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും www.iimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ

0: 9188914131 എന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യുക. ടെലിഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188914131. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: പഞ്ചമി ശ്രദ്ധിച്ചു കേട്ടു. ഭാര്യയുടെ ശരീരത്തിൽ ചാരിയിരുന്നു കൊണ്ട് വരരുചിയും കഥ കേട്ടു. ഒരമ്മയ്ക്ക് മക്കളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അറിഞ്ഞു. ഒരാൾ വേദശാസ്ത്ര പണ്ഡിതൻ, മറ്റൊരാൾ പറയൻ, ഒരാൾ അലക്കുകാരൻ, ഒരു മകൻ ആശാരി, മകൾ പണ്ഡിതയായ രാജകന്യക, ഒരാൾ വൈശ്യൻ, ഒരുത്തൻ ബുദ്ധിപ്രഭാവനായ വിരക്തൻ. പഞ്ചമി പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു. വരരുചി തളർന്ന് പഞ്ചമിയുടെ ശരീരത്തിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. പഞ്ചമി ഭർത്താവിനെ നിലത്ത് കിടത്തി. ഭാണ്ഡം തലയിണയായി വച്ചു. അവൾ എഴുന്നേറ്റു. മക്കളും പഞ്ചമി മക്കളെ ഓരോരുത്തരെയായി തലോടി മാറി മാറി അവരുടെ മുഖത്തേക്കുറ്റുനോക്കി. പെട്ടെന്ന് പഞ്ചമിയുടെ മുലകൾ ചുരന്നു. മാറിടത്തിൽ നിന്നും നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. പെട്ടെന്നത് ശക്തമായ ഒരു വെള്ളച്ചാട്ടമായി മാറി. കേരളത്തിലെ നദികൾ മക്കളുടെ കൺമുന്നിൽ തെളിഞ്ഞു. നദികളിലെ ഒഴുക്കിൽ തങ്ങളുടെ പെറ്റമ്മയുടെ മുഖവും ഒഴുകുന്നുണ്ടെന്ന് അവർക്ക് തോന്നി. പഞ്ചമി കുഴഞ്ഞു വീണു. ഭർത്താവിന്റെ പാദങ്ങളിൽ തൊട്ടുരുമിക്കൊണ്ട് അവൾ കിടന്നു. വരരുചിയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞിരുന്നു പഞ്ചമിയുടെയും. അമ്മേ, അച്ഛ, 11 മക്കളിൽ നിന്നും വിളികളുയർന്നു. 12-ാമത്തെ മകന് വിളിക്കാൻ വായില്ല. എങ്കിലും അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. പെട്ടെന്നവൻ അപ്രത്യക്ഷനായി. കാരക്കിലമ്മ പഞ്ചമിയുടെ കാലടികളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മേ, എന്റെ അമ്മേ. നദീതീരത്ത് ചിതയൊരുങ്ങി. വരരുചിയുടെയും പഞ്ചമിയുടെയും ഭൗതിക ശരീരം ചാമ്പലായി മാറി. 11 മക്കളും ഒന്നിച്ച് തർപ്പണം ചെയ്തു. എല്ലാവരും അച്ഛനമ്മമാരെ മനസ്സിൽ ധ്യാനിക്കുവിൻ. എല്ലാം അവരുടെ ഓർമ്മയ്ക്കു മുന്നിൽ സമർപ്പിക്കുവിൻ, അഗ്നിഹോത്രി പറഞ്ഞു. പറയനും പുലയനും ബ്രാഹ്മണനും തച്ചനും അലക്കുകാരനും ക്ഷത്രിയനും ഒന്നിച്ചവിടെ മാതാപിതാക്കളുടെ ഉദകക്രിയ നടത്തി. അപ്പോൾ വായില്ലാക്കുന്നിലപ്പന്റെ ക്ഷേത്രത്തിൽ കുടമണികൾ ശബ്ദിച്ചു. നാം എല്ലാവരും ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നവരാണ്. ഒരച്ഛന്റെ സന്തതികളാണ്. നമുക്ക് തമ്മിൽ വ്യത്യാസങ്ങളില്ല. നമ്മുടെ സംസ്കാരവും ആചാരവും ഭിന്നമായിരിക്കാം. നമുക്കതൊന്നും ഒരു പ്രശ്നമാകരുത്, അഗ്നിഹോത്രി പറഞ്ഞു. സ്നേഹമാകുന്ന നൂലിൽ കോർത്ത മുത്തുമണികളായി എന്നും നമുക്ക് കഴിയണം, കാരക്കലമ്മ പറഞ്ഞു. തീർച്ചയായും വേണം. എല്ലാ വർഷവും ഇതേ ദിവസം നമുക്ക് എന്റെ ഇല്ലത്ത് ഒത്തുകൂടണം. ആണ്ട് ശ്രാദ്ധം അവിടെ വച്ചാവട്ടെ, അഗ്നിഹോത്രി പറഞ്ഞു. വർഷത്തിലൊരിക്കൽ നമ്മൾ തമ്മിൽ കണ്ടാൽ മതിയോ ഏട്ടാ? നാറാണത്ത് ചോദിച്ചു. പോരാ, എന്നും എപ്പോഴും നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കണം. നാറാണത്തെ ഒന്നുകൂടി വിളിക്കൂ ഏട്ടാ എന്ന്, ഒന്നുകൂടി വിളിക്കൂ. നാറാണത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിളിച്ചു. ഏട്ടാ, എല്ലാവരും വിളിക്കിൻ, ഏട്ടാ, ഏട്ടാ, ഏട്ടാ. നദീതീരം ശബ്ദമുഖരിതമായി. നദീതീരത്തെ ആ രണ്ട് ചിതകൾ അപ്പോൾ നീറിനീറി കത്തുന്നുണ്ടായിരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെ. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൃശൂർ ചെറുതുരുത്തിയിൽ 7-വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ ബഹ്റീനാണ് മരിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കാലത്തിനും ശാസ്ത്രത്തിനും മുമ്പേ സഞ്ചരിച്ച ഭിഷഗുരൻ. ചില ശാസ്ത്രജ്ഞന്മാർ അവരുടെ ചില കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ പണത്തിന്റെയും പ്രശസ്തിയുടെയും അംഗീകാരത്തിന്റെയും കൊടുമുറികൾ കയറാറുണ്ട്. ജനോപകാരപ്രദമായ ഒരൊറ്റ കണ്ടുപിടുത്തം മതി ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവരെ ലോകത്തിന് പ്രിയങ്കരനാക്കാൻ. എന്നാൽ മറുവശത്ത് ചിലരാവട്ടെ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ മഹത്തരമെങ്കിലും അത് അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ജീവിതം തന്നെ അവതാളത്തിലാവും. അത്തരത്തിൽ നിർണായകമായ ഒരു കണ്ടുപിടുത്തം നടത്തുകയും എന്നാൽ ഒട്ടും ആഘോഷിക്കപ്പെടാതെ പോവുകയുമായ ചില പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ആഘോഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് അവരുടെ കരിയറിൽ തന്നെ കരിനിഴൽ വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അമേരിക്കയിലെ മേരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിൽ ഡോക്ടർ ബർട്ട്ലി പി ഗ്രിഫിത്തും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് 57 വയസ്സുള്ള ഡേവിഡ് ബെനറ്റ് എന്ന വ്യക്തിയിൽ പന്നിയുടെ ഹൃദയം വിജയകരമായി മാറ്റിവെച്ച വാർത്ത നമ്മൾ കേട്ടിരുന്നു. അതിനു പിറകെ ഡോക്ടർ ബാട്ട്ലിക്ക് അഭിനന്ദനവുമായി ലോകം എത്തി. എന്നാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ശസ്ത്രക്രിയ നമ്മുടെ രാജ്യത്തും നടന്നിരുന്നു എന്ന് എത്ര പേർക്കറിയാം. അത് ചെയ്ത ഡോക്ടർ അതിൻ്റെ പേരിൽ 40 ദിവസത്തോളം ജയിലിൽ കിടന്ന കഥ എത്ര പേർക്കറിയാം. അസമിലെ സോനാപൂരിൽ 1997 ധനിറാം ബറുവ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ധനിറാം ബറുവ എന്ന ഡോക്ടറാണ് ഈ സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തിയത്. ഹൃദയത്തിൽ സുഷിരങ്ങളുള്ള പൂർണ സഖിയ എന്ന 23-കാരനിലാണ് ശസ്ത്രക്രിയ നടത്തി ഒരു പന്നിയുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. ഹോങ്കോങ് സ്വദേശിയായ ജോനാഥൻ ഹോ ആയിരുന്നു അദ്ദേഹത്തിനെ അതിൽ അസിസ്റ്റ് ചെയ്തത്. അവയവമാറ്റ ശസ്ത്രക്രിയ മേഖലയിലെ സാങ്കേതിക വിദ്യകൾ ദുഷ്കരമായിരുന്ന അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ ഭാഗികമായി മാത്രം വിജയം കാണുകയും എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ആ രോഗി മരിക്കുകയും ചെയ്തു. ജനിതക എഞ്ചിനീയറിംഗ് വേണ്ട വിധം വികസിക്കാതിരുന്ന അക്കാലത്ത് ചില ബയോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായാണ് ഡോണറിൻ്റെയും സ്വീകർത്താവിൻ്റെയും ശരീരത്തിൽ ചെയ്യാനായത്. 1990

0: 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൺ ഓർഗൻസ് ആക്ട് പ്രകാരം 1997 ജനുവരി 10 അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആവശ്യമായ ലൈസൻസും അനുവാദവും വാങ്ങിയിരുന്നില്ല എന്നതായിരുന്നു കുറ്റം. അങ്ങനെ 40 ദിവസത്തോളം അവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം അദ്ദേഹം തളർന്ന മനസ്സുമായാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അതിനുശേഷം 18 മാസത്തോളം അദ്ദേഹം വീട്ടു തടങ്കലെന്ന പോലെ കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് തകർക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അപകടാവസ്ഥയിലായെങ്കിലും മാനസിക നില വീണ്ടെടുത്തുകൊണ്ട് വീട്ടിൽ അദ്ദേഹം പിന്നെയും തൻ്റെ ഗവേഷണങ്ങൾ തുടർന്നു. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മാന്ത്രിക തന്മാത്രകൾ എന്ന് വിളിപ്പേര് നൽകിയ α-DH2, β-DH2 എന്നീ പദാർത്ഥങ്ങൾ ഔഷധ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും അവ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ ഉണ്ടാവാറുള്ള അതികഠിനമായ വേദനയ്ക്ക് ഫലപ്രദമായ വേദന സംഹാരിയായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd ക്രോസ് റോഡ്, സ്ട്രീറ്റ് ബി, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
3: ഇന്ന് ഈ പരിപാടിയിൽ മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് AIHMS ഗാസ്ട്രോ ആൻഡ് പൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പൗലോസുമായി അഭിമുഖം.
4: ഉദര രോഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ചില രോഗാവസ്ഥകൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലുണ്ടെങ്കിലും അതിനൊക്കെ പലപ്പോഴും വേണ്ട സമയത്ത് ചികിത്സ എടുക്കുകയോ അല്ലെങ്കിൽ അതിന് ഒരു ഡോക്ടറെ കാണിക്കുകയോ, അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വളരെ കൂടുതലാകുമ്പോൾ മാത്രം ഡോക്ടറെ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി വളരെ സാധാരണമായി കാണുന്ന ചില രോഗാവസ്ഥകളുണ്ട്. ഇതിന് നമുക്ക് പൊതുവായിട്ട് നമുക്ക് മൂലവ്യാധികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ മലാശയവുമായി ബന്ധപ്പെട്ടുള്ള ചില രോഗാവസ്ഥകൾ, ആ ഭാഗത്ത് വരുന്ന ചില രോഗാവസ്ഥകൾ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ചില ചെറിയ ചെറിയ ചികിത്സാ രീതികളിലേക്ക് പോകുന്നതായിട്ടും കാണാറുണ്ട്. അതായത് വൈദ്യശാസ്ത്രപരമായി നോക്കുമ്പോൾ അതിൽ ചില പോരായ്മകൾ അത്തരം ചികിത്സകളിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചികിത്സകൾ കൃത്യമായിട്ട് ലഭിച്ചില്ലെങ്കിൽ രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകളുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു രോഗാവസ്ഥയാണ് മൂലക്കുരു. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പൈൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഫിഷർ, ഫിസ്റ്റുല, ഇങ്ങനെയുള്ള ചില അവസ്ഥകളുമുണ്ട്. അപ്പോൾ ഇത്തരം മൂലവ്യാധികളും ഹോമിയോപ്പതിയുടെ ചികിത്സാ സമീപനവും, അതേക്കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മൂലവ്യാധികൾ എന്ന് പറയുന്ന ഈ ഗണത്തിൽപ്പെടുന്ന രോഗാവസ്ഥകൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിൽ കടക്കും.
5: മൂലവ്യാധികളിൽ പ്രധാനമായിട്ടുള്ളത് പൈൽസ് ആണ്. പൈൽസ് അഥവാ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ് ഫിഷർ. പിന്നെ വേറൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് ഫിസ്റ്റുല. ഇതിനോട് ചേർന്ന് തന്നെ റെക്ടൽ ക്യാൻസേഴ്സ് വരാം അല്ലെങ്കിൽ ആപ്സസ് വരാം. അതും അത്രയധികം കോമൺ അല്ല. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ പൈൽസും ഹെമറോയിഡ്സും ഫിഷറും ഫിസ്റ്റുലയുമാണ്. പക്ഷേ ജനങ്ങൾക്ക് പൊതുവെ എന്ത് റെക്ടൽ ഗൈനൽ കംപ്ലയിൻസ് വന്നാലും അതെല്ലാം പൈൽസാണ്. അപ്പോൾ ക്ലിനിക്കിലേക്ക് പേഷ്യൻസ് കടന്നു വരുമ്പോൾ ആദ്യം പറയുന്നത് ഡോക്ടർ എനിക്ക് പൈൽസാണ്. അപ്പം രോഗികൾക്ക് തന്നെ പലപ്പോഴും ഇത് പൈൽസാണോ, ഇതിലവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും അറിയില്ല. അല്ലെ, അറിയാമെങ്കിൽ തന്നെ പലപ്പോഴും ഇതിനൊരു ചമ്മലിന്റെ ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. ഇതിനെക്കുറിച്ച് തുറന്ന് പറയാനും പലപ്പോഴും ആളുകൾക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ കുറെ നാൾ ഈ അസുഖങ്ങൾ നമ്മൾ പലപ്പോഴും രോഗികൾ മൂടി വെക്കും,
4: ചികിത്സയ്ക്ക്
5: പോകില്ല. ലേറ്റർ ആ സ്റ്റേജിലാണ് വന്നിട്ട് നമുക്കൊരു എനിക്ക് പൈൽസ് ആണെന്ന് പറയാം. അപ്പോൾ പൈൽസിന്റെ വിവരങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴാണ് ഇത് പൈൽസ് ആണോ അതോ ഫിഷറാണോ, ഫിഷറും പൈൽസും തമ്മിലാണ് ഏറ്റവും കൂടുതൽ മാറിപ്പോകുക, അല്ലെങ്കിൽ ഫിസ്റ്റുലയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക.
4: അപ്പൊ ഈ മൂന്ന് രോഗാവസ്ഥകളിൽ നമുക്ക് ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പൈൽസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ
5: കാണുന്നത്.
4: മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്നുള്ളതിന്റെ എങ്ങനെയാണ് ആ രോഗാവസ്ഥയുടെ ഒരു ലക്ഷണം, എന്തായിരിക്കും അതിൽ പ്രകടമായിട്ട് കാണുന്നത്?
5: പൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 50 ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% ആളുകളിലും പൈൽസ് കുറച്ചെങ്കിലും ഉണ്ടാകാന്നറിയാം. അത് ആളുകൾ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചില ഇന്റേണൽ പൈൽസ് ഉണ്ടായിരിക്കാം, ആളുകൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു 50% ആളുകൾക്കെങ്കിലും ഒരു 50 കഴിഞ്ഞാൽ ഒരു പ്രാവശ്യങ്ങളിലൊക്കെ പൈൽസിന്റെ അറ്റാക്ക് ഉണ്ടാകാം. അപ്പം അത്രയും

0: പിന്നെ ഇത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരുപോലെ ഒരേ പ്രൊപ്പോർഷനിലാണ് ഇത് ഉണ്ടാകുക. അപ്പം പൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റിങ് നമ്മൾ പറയാനുള്ളത് രണ്ട് രീതിയിലുള്ള പൈൽസ് ഉണ്ടാകാം. ഇന്റേണൽ പൈൽസ് ഉണ്ടാകാം, അത് മലാശയത്തിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഒറിജിൻ. സെക്കൻഡ് ആയിട്ട് പറയുന്നത് എക്സ്റ്റേണൽ പൈൽസ്. ഇന്റേണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം നമ്മൾ. ആദ്യം അത് തിരിച്ച് മനസ്സിലാക്കണം. അതായത് ഇന്റേണൽ പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലാശയത്തിന്റെ ഉള്ളിലുള്ള രക്തക്കുഴലുകൾ, ഈ രക്തക്കുഴലുകൾ വികസിച്ചിട്ട് അതൊരു കുരു പോലെ ആകുക, അത് ബൾജ് ചെയ്ത്, അതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. അല്ലാതെ അത് ശരിക്കും ഒരു കുരുവോ ഒരു തടിപ്പോ അല്ല. ഈ രക്തക്കുഴലുകൾ തടിച്ചു വരുന്നത് ആളുകളുടെ കാലിലെല്ലാം ഞരമ്പുകൾ തടിച്ചു കിടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ, ഈ വെരിക്കോസിറ്റി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മലാശയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വെരിക്കോസിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ പൈൽസ്. അപ്പൊ അത് ഇന്റേണൽ പൈൽസ് നാല് രീതിയിൽ വരാം, നാല് ഗ്രേഡ് വരാം. ഫസ്റ്റ് ഡിഗ്രി ഇന്റേണൽ പൈൽസ്. ഫസ്റ്റ് ഡിഗ്രി ഇന്റേണൽ പൈൽസിൽ പലപ്പോഴും രോഗി അറിയുന്നേ ഉണ്ടാവില്ല. ഉള്ളിൽ ചെറിയൊരു തടിപ്പായിരിക്കും, അത് മോഷൻ പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളുന്നില്ല, രക്തം പോയിക്കൊള്ളുന്നില്ല, വേദനയില്ല, ഒന്നുമില്ലാതെ അങ്ങനെ പോകാം. പക്ഷെ സെക്കൻഡ് ഡിഗ്രി പൈൽസിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഇത് പുറത്തേക്ക് മോഷൻ പോകുന്ന സമയത്ത് ഇതൊരു തടിപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. മോഷൻ പോയി കഴിഞ്ഞ ശേഷം സാവധാനം തന്നെത്താൻ അത് അകത്തേക്ക് വലിഞ്ഞു പോകും. അതാണ് സെക്കൻഡ് ഡിഗ്രി പൈൽസ്. ചില പേഷ്യൻസ് എന്ന് പറയും ഇത് മോഷൻ പുറത്ത് പോകുമ്പോൾ പുറത്തേക്ക് വരുന്നു, പക്ഷെ ഇത് തന്നെത്താൻ അകത്തേക്ക് പോകുന്നില്ല, നമുക്കൊന്ന് പതുക്കെ തള്ളി വെക്കേണ്ട സിറ്റുവേഷൻ, അത് തേർഡ് ഡിഗ്രിയാണ്. അതായത് തേർഡ് ഡിഗ്രിയിൽ പൈൽസിൽ വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നതിന് തള്ളി അകത്തേക്ക് വെക്കേണ്ട സ്ഥിതിയാവും,
1: സ്വയം പോവില്ല,
0: പോകില്ല. ഫോർത്ത് ഡിഗ്രി പൈൽസ് ആണെങ്കിൽ ഇത് പുറത്തേക്ക് വന്ന് ഇടയ്ക്ക് തള്ളി വെച്ചാലും പിന്നെയും പുറത്തേക്ക് ചാടും. അപ്പൊ ഇത് പുറത്ത് തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസി കൂടും. ഇതാണ് ഇന്റേണൽ പൈൽസിന്റെ നാല് ക്ലാസിഫിക്കേഷൻസ്,
1: തരംതിരിവ്.
0: പിന്നെ എക്സ്റ്റേണൽ പൈൽസ് ആണ്. എക്സ്റ്റേണൽ പൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്തേക്ക് ഒരു കുരു പോലെ ഉണ്ടാവും, അതിനാണ് പലപ്പോഴും വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ. അവിടെ എപ്പോഴും ഒരു ക്ലോട്ട് ഫോം ചെയ്തിട്ട് ത്രോംബോസ്റ്റ് പൈൽസ് ഉണ്ടായിട്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആളുകൾ ചോദിക്കുന്നത് എങ്ങനെ ഇത് മനസ്സിലാവാം, പൈൽസ് ആണ് എന്നിങ്ങനെ മനസ്സിലാവും. പൈൽസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം, ഇന്റേണൽ പൈൽസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ബ്ലീഡിംഗ് തന്നെയാണ്,
1: രക്തം പോക്കാണ്.
0: പലപ്പോഴും വേദന, ഇന്റേണൽ പൈൽസിൽ വേദന കുറവാണ്. വേദന വരുന്ന ക്ലിനിക്കൽ കണ്ടീഷൻ ഇനിയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഫിഷറിലേക്കാണ് അധികം വിരൽ ചൂണ്ടത്. എങ്കിലും പൈൽസിൽ വേദന ഉണ്ടായിക്കൊള്ളുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ രക്തം കട്ടപിടിച്ച് ത്രോംബോസ്ഡ് ആവുന്ന സിറ്റുവേഷൻസിൽ പൈൽസിൽ വേദന ഉണ്ടാവും, ഇന്റേണൽ പൈൽസിൽ. അപ്പോൾ പൈൽസിന്റെ പ്രധാന ലക്ഷണം ബ്ലീഡിംഗ് തന്നെയാണ്. പിന്നെ മോഷൻ പോകുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവാം, മോഷൻ എളുപ്പത്തിൽ പോകാതിരിക്കുക, പിന്നെ അവിടെ
1: ബുദ്ധിമുട്ടേണ്ടി വരിക.
0: പിന്നെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നാൽ അവിടെ കുറച്ച് ചൊറിച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ഒരു മോഷൻ പോയി കഴിഞ്ഞിട്ടോ ഒരു കഫം പോലെയോ ഒരു ചെറിയ നനവ് പോലെയോ ഒരു ഡിസ്ചാർജ് പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാം. ഇങ്ങനെയുള്ളതൊക്കെയാണ് മലദ്വാരത്തിൽ ഉണ്ടാവുന്ന പൈൽസിന്റെ പ്രധാന പ്രശ്നം. ഇത് ആളുകളെ കൂടുതൽ എഫക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ആളുകൾക്ക് ഇത് ശരിക്കും മോഷൻ പാസ് ചെയ്താൽ തന്നെയാണ് രാവിലെ ഒരു ഓഫീസിലേക്ക് പോകണമെങ്കിലോ സ്കൂളിലേക്ക് പോകണമെങ്കിലോ ഏത് ജോലിക്ക് പോകണമെങ്കിലും ആളുകൾക്ക് ഒരു മനസ്സിനൊരു സംതൃപ്തിയോടുകൂടി പുറത്തേക്ക് പോകാൻ പറ്റുക. അതുകൊണ്ട് തന്നെ
1: മോഷൻ മുഴുവനായിട്ട്
0: പോയി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവണം, ആ ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് ഉണ്ടാവണം. പൈൽസ് പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നൊരു ഫീല് രോഗിക്ക് കൊടുക്കില്ല. അപ്പൊ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയാലും മനസ്സിന് സമാധാനം ഇല്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ചെറിയ പുകച്ചില്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ആളുകൾ പലപ്പോഴും ബുദ്ധിമുട്ടാറ്.
1: ഡോക്ടർ ഫിഷറിന്റെയും ഫിസ്റ്റുലയുടെയും കാര്യം
0: ഫിഷർ, ഇപ്പം ഇതിന്റെ മാനേജ്മെന്റ് സൈഡിലേക്ക് നമ്മൾ ഒരുമിച്ച് വന്നാൽ മതി, കാരണം ഇതിൽ ഏകദേശം ഒരേപോലെയാണ് എല്ലാ കേസസും നമ്മൾ മാനേജ് ചെയ്യുക. അപ്പം ഫിഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ അവിടെ നമുക്കൊരു മസിൽസ് ഉണ്ട്, നമ്മുടെ സ്പിങ്ക്ചേഴ്സ് ഉണ്ട്,
1: അതിന്
0: വികസിക്കുകയും ചെയ്യുന്നത്. അപ്പൊ മലത്തെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതാണ്. അപ്പൊ ചുരുങ്ങിയിരിക്കും പലപ്പോഴും. മോഷൻ പോകുന്ന സമയത്താണ് ഇത് വികസിക്കുകയും മോഷൻ പുറത്തേക്ക് തള്ളിപ്പോവുകയും ചെയ്യുക. ഇത് വ്യക്തമായിട്ട് വലുതാവാതാവുമ്പോൾ, വികസിക്കാതാവുമ്പോൾ, ഈ സ്പിങ്ക്ചർ മസിൽസ് വികസിക്കാതാവുമ്പോൾ, അല്ലെങ്കിൽ മോഷൻ പോകാൻ ഒരുപാട് ടൈറ്റ് വരുമ്പോൾ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന അവസരത്തിൽ ഈ മലദ്വാരത്തിന്റെ ആ എഡ്ജ് ക്രാക്ക് ആവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ടയർ വരുന്നതാണ് ഫിഷർ എന്ന് പറയുന്നത്, വിണ്ട് കയറുക. അപ്പൊ അത് പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ, വളരെ വേദന ഉണ്ടാകും. അപ്പം അത് മോഷൻ പോകുന്നതിന് മുമ്പായിരിക്കാം വേദന, പോകുന്നതിന്റെ കൂടെ വേദന ഉണ്ട്. മോഷൻ പോയി കഴിഞ്ഞിട്ട് പല രോഗികളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, 2-3 മണിക്കൂർ വേദന സഹിച്ച് ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാതെ. ഈ വേദന എന്ന് പറഞ്ഞാൽ ഫിഷറിന്റെ വേദനയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പെയിനാണ്. അതൊരു ഷോക്ക് അടിക്കുന്ന പോലെ, ഒരു ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ് വെച്ച് ഒരാളുടെ സ്കിന്നിൽ വരഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു തീവ്രമായിട്ടൊരു വേദനയാണ് പലപ്പോഴും ഫിഷർ. ഫിഷർ അതുകൊണ്ട് ആളുകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഫിഷറിലും ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പൊ ബ്ലീഡിംഗ് വരുമ്പോൾ പൈൽസ് ആണോ ഫിഷർ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് റെക്ടർ പ്രോപ്പർ ആയിട്ട് റെക്ടൽ എക്സാമിനേഷൻ വഴിയാണ്,
1: പരിശോധന വഴിയാണ്
0: നമുക്ക് തിരിച്ചറിയാം. പക്ഷെ ഇത് രണ്ടും വേണമെങ്കിൽ ഒരുമിച്ച് ഉണ്ടാകാം, പൈൽസ് ഉള്ള ആളുകൾക്ക് ഒരുമിച്ച് ഫിഷർ ഉണ്ടാവാം. അപ്പൊ നമ്മൾ പേഷ്യൻസ് വരുന്ന സമയത്ത് ഇത് ആർക്കൊക്കെയാണ് ഇത് അധികം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇതും നമ്മുടെ ഇപ്പൊ ഈ ജങ്ക് ഫുഡ് ലൈഫിൽ, ഇപ്പൊ ഫൈബർ കുറവുള്ള ഭക്ഷണം, നാരുകൾ കുറവുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മോശം പോകുമ്പോൾ ടൈറ്റ് വരുമ്പോൾ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കും, സ്ട്രെയിൻ ചെയ്യും. സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഉള്ള ഞരമ്പുകൾ തടിക്കും. നമുക്കറിയാം നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ, ശക്തമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ കയ്യിലെ ഞരമ്പുകൾ തടിക്കില്ലേ, അതുപോലെ

0: എന്ത് സ്ട്രെയിൻ വന്നാലും അവിടെ ഞരമ്പുകൾ തടിക്കും. അപ്പൊ ആ പൈൽസ് വലുതാവാൻ ചാൻസ്, അവിടെ ഒരു വെയിൻ തടിച്ച് പൈൽസ് ആകും. അപ്പം
1: മലശോധനയ്ക്ക് ഒരുപാട്
0: ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ, ബുദ്ധിമുട്ട് ഇപ്പം ഫൈബർ കുറവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആകും. ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആകുമ്പോൾ ആളുകൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും, കുറേ നേരം ടോയ്ലറ്റിലിരിക്കും. ഇങ്ങനെയുള്ള വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഇതിനെ പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിക്കുക ചെയ്യും. അതുപോലെ പ്രഗ്നൻസി, പ്രഗ്നൻസിയിൽ ഗർഭിണികൾക്ക് പൈൽസിന്റെ കംപ്ലയിൻസ് ഒരുപാടുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ വയറിനകത്തുള്ള പ്രഷർ കൂടുതലായിരിക്കും. ഒരു ശിശു അകത്ത് കിടക്കുമ്പോൾ അവിടെ വെയിറ്റും പ്രഷറും കൂടുതലാകുമ്പോൾ ഈ തള്ളലുണ്ടാകും. ഈ തള്ളലുണ്ടാകുമ്പോൾ പൈൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പ്രഗ്നൻസിയിലുണ്ടാവാം, അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്തുണ്ടാകാം. പിന്നെ ഉണ്ടാവുന്ന ഈ കൂടുതൽ ഒബീസ് ആയിട്ടുള്ള വണ്ണമുള്ള ആളുകളിൽ കൂടുതലായിട്ട് പൈൽസ് വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എക്സസൈസിന്റെ കുറവുള്ള ആൾ, പ്രോപ്പർ ആയിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ഈ വക അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് എപ്പോഴും കുറവാണ്. പിന്നെ ജനറ്റിക് ആയിട്ട് ചില ആളുകളിൽ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് എന്തായാലും പൈൽസ് വരാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോഴുള്ള രോഗം ഇപ്പോൾ നമ്മുടെ ജോലി സമയങ്ങളിൽ കണ്ടമാനം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക, അപ്പോൾ അതൊരു സ്ട്രെയിൻ ആണ്. അല്ലെങ്കിൽ എപ്പോഴും ചുമ, ശക്തമായിട്ട് ചുമ, ചുമ വരുമ്പോഴും പ്രഷറാണ്. ഈ പ്രഷർ വരുമ്പോൾ പൈൽസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളാണ് ഈ രോഗം ഉണ്ടാക്കാനുള്ള പ്രധാന കാര്യം. പക്ഷെ ഫിഷറും പൈൽസും തമ്മിൽ ഇങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ലൈനിൽ നമ്മൾ എപ്പോഴും റിസോർട്ട് ചെയ്യുന്ന ഏകദേശം ഒരേ രീതിയിലാണ് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുക.
1: പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ പൈൽസ് ആണോ ഫിഷർ ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
0: തീർച്ചയായിട്ടും പരിശോധനകൾ മാത്രമല്ല, ഇപ്പം രോഗിയുടെ ലക്ഷണങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലും നമുക്ക് കാര്യങ്ങളുടെ ഏകദേശം ധാരണ കിട്ടും.
1: അടുത്താണ് ഫിസ്റ്റുലയെ കുറിച്ച് പറഞ്ഞത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രണ്ടിന്നും വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ്.
0: ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന്റെ കുറച്ച് മാറിയിട്ട് ഒരു കുരു ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു തടിപ്പ് ഉണ്ടാകുക, അതിനകത്തുനിന്ന് ഒരല്പം നനവോ അല്പം പഴുപ്പോ പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ, ഇങ്ങനെയാണ് പേഷ്യൻസ് വരിക. അത് മലദ്വാരത്തിന്റെ മുമ്പിൽ ചുറ്റുപാട് ഏത് ഭാഗത്തും ആവാം. അപ്പൊ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാല് മോഷൻ ഈ റെക്റ്റത്തിന്റെ ഉള്ളില്, മലദ്വാരത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ തടിപ്പുള്ള ഭാഗത്തേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ബൈപ്പാസ് ഉണ്ടായി ഒരു കനാൽ ഉണ്ടാകുന്നതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിസ്റ്റുലയിലൂടെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ നേർത്ത ക്വാണ്ടിറ്റിയിൽ മലത്തിന്റെ അംശമോ നീരും വെള്ളത്തിന്റെ അംശമോ ഇതിനകത്തൂടെ ഒലിച്ച് പുറത്തേക്ക് വരുന്നതാണ് ഫിസ്റ്റുല. ഫിസ്റ്റുല ഒരു വേദനയുള്ള ഒരു കണ്ടീഷൻ ആയിക്കൊള്ളുന്നില്ല. ഫിസ്റ്റുലയിലുണ്ടാവും ഈ കുരു വന്ന ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടും, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. ഇത് വരുന്നത് ഒരു കണ്ടാമിനേറ്റഡ് സാധനം ആയതുകൊണ്ട്, മലമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അവിടെ ചൊറിച്ചിലുണ്ടാവും, വേദന ഉണ്ടാകാം, പിന്നെ അതിനകത്തുള്ള ഡിസ്ചാർജ്. ഫിസ്റ്റുലയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ആളുകൾക്ക് ചെറിയ നനവ് പോലെ വല്ലപ്പോഴും വരാം. ചില ആളുകൾക്ക് ഫിസ്റ്റുലയുടെ ഒരു ഇന്റൻസിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് അടിവസ്ത്രങ്ങൾ നനയുന്ന രീതിയിൽ പോലും ഡിസ്ചാർജ് ഉണ്ടാവുന്നു, പഴുപ്പ് വരുന്നു. അവർക്ക് കോട്ടൺ ഗോസോ അല്ലെങ്കിൽ എക്സ്ട്രാ തുണി നാപ്കിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പോകേണ്ട സിറ്റുവേഷൻ വരെയുണ്ട്. ഫിസ്റ്റുല അത്രയും ആളുകളെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാവുന്നൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. പൈൽസിൽ ആ വെയിൻസിന്റെ ഒരു ഘടന അനുസരിച്ചാണ് 3 o'clock 9 o'clock എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊസിഷനിലാണ് ഉണ്ടാവും. അത് ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പാടാണ്. പക്ഷെ 3 കുരുവായിട്ടൊക്കെ എക്സ്റ്റേണലി പ്രസന്റ് ചെയ്യാം. ഫിസ്റ്റുല പറഞ്ഞില്ല, ഫിസ്റ്റുല മലദ്വാരത്തിൽ നിന്ന് വിട്ടിട്ടാണ്, മലദ്വാരത്തിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, പുറത്താണ് ഉണ്ടാവുന്നത്. അവിടെ ഒരു തടിപ്പുണ്ടായി, അതിലൂടെ ദ്രാവകം പുറത്തേക്ക് ഒലിച്ചു വരുന്നതാണ്
1: ഫിസ്റ്റുല. ഇനി ഡോക്ടർ, ഇതിലിപ്പോ ഇടയ്ക്ക് ഡോക്ടർ സൂചിപ്പിച്ചു നമ്മള് ഭക്ഷണത്തിന്റെ ഒരു കാര്യം. ഭക്ഷണവും നമ്മുടെ മലവുമായിട്ട് വളരെ ഒരു ബന്ധപ്പെട്ടാണ്.
0: തീർച്ചയായും,
1: അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ വിസർജ്യം വരുന്നത്,
0: സംഭവിക്കുന്നത്.
1: അപ്പൊ ഇന്നത്തെ ഒരു രീതിയിൽ ഈ പൈൽസും ഇങ്ങനെയുള്ള അസുഖങ്ങൾ, മൂലവ്യാധികൾ കൂടാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണോ?
0: ഇത് ഒരു ജീവിതശൈലി രോഗത്തിൽ പെടുത്താവുന്ന ഒരു കാര്യമാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. കാരണം ഒന്ന്, ഉറക്കം ഉളയ്ക്കുന്ന ആളുകളിൽ നമ്മൾ ക്ലിനിക്കിൽ വളരെ കാണുന്ന കാര്യമാണ്. ഇപ്പൊ നൈറ്റ് ലൈഫ് ഉള്ള ആളുകൾ, ഉറങ്ങാൻ ആവശ്യ സമയം രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവര്, ഇപ്പം IT സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, കണ്ടിന്യൂസ് ആയിട്ട് വാഹനം ഓടിക്കുക, അവർക്ക് ഇരുന്നും വർക്ക് ചെയ്യണം. അപ്പം ഇപ്പം പണ്ടെല്ലാം ഈ നെറ്റഡ് ചെയേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ഈ
1: വായു സഞ്ചാരമുള്ള
0: നെറ്റഡ് ചെയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള എക്സിക്യൂട്ടീവ് ചെയേഴ്സിലൊന്നും ഇങ്ങനെയുള്ള വായു സഞ്ചാരം അല്ലെങ്കിൽ അവിടെ ഒരു തണവ് കിട്ടാനുള്ള ഒരു സാധനം. അപ്പൊ എപ്പോഴും അവിടെ ചൂടുള്ള സ്ഥലത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടാവുന്നതുകൊണ്ട്, മലദ്വാരം ചൂടാവുന്നതുകൊണ്ട് പൈൽസ് കൂടുന്നുണ്ട്. അതുപോലെ ചില ഭക്ഷണം, പ്രത്യേകിച്ച് ചിക്കൻ അല്ലെങ്കിൽ കോഴി മുട്ട, ചില ആളുകൾക്ക് റെഡ് മീറ്റ്, മറ്റുള്ള റെഡ് മീറ്റ്സ്, അപ്പൊ ബീഫ് ആയാലും പോർക്കായാലും മട്ടനായാലും കഴിക്കുമ്പോൾ പൊതുവെ ഇത് കൂടും. കാരണം ഇതിനകത്തൊക്കെ നാരുകൾ കുറവാണ്. അപ്പൊ നാരുകൾ കൂടണമെങ്കിൽ ആളുകൾ കൂടുതൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇലക്കറികളോ കഴിക്കണം. ആളുകൾ, ചില ആളുകൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഫ്രൂട്ട്സ് കണ്ടവനെ എടുക്കുന്ന ആൾ. അപ്പോൾ ചോദിക്കുമ്പോൾ അവർ ഫ്രൂട്ട് ജ്യൂസസ് ആ കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസസ് അല്ല കഴിക്കേണ്ടത്, ഫ്രൂട്ട്സ് ആണ്
1: കഴിക്കുന്നത്,
0: മുഴുവനായിട്ട് കഴിക്കണം. കാരണം ഫ്രൂട്ട് ജ്യൂസസിൽ നമ്മൾ അത് അരിച്ചു കഴിയുമ്പോൾ അതിന്റെ നാരുകളൊക്കെ പോകും. അപ്പം ഹോൾ ഫ്രൂട്ട് ആണ് കഴിക്കാൻ നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് പലർക്കും ആളുകൾക്ക് ചിലർക്ക് തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്. ഇത് ഭാവിയിൽ ഇത് ക്യാൻസർ ആവുമോ, പൈൽസ് ക്യാൻസർ ആവുമോ, ഫിഷർ ക്യാൻസർ ആവുമോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള, ഇത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പൈൽസ് കാലാകാലം പൈൽസ് തന്നെയാണ്. ഫിസ്റ്റുല

0: കാലാകാലം ഫിസ്റ്റുല തന്നെയാണ്. അപ്പൊ ഇതൊന്നും ഒരിക്കലും വേറൊരു ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല,
1: ക്യാൻസറായി മാറുന്നില്ല,
0: മാറുന്നില്ല. ഇപ്പം ഫിസ്റ്റുല ഉണ്ടാവുന്ന കണ്ടീഷൻസ് നമുക്ക് വേറെ ഇപ്പം ക്രോൺസ് ഡിസീസ്, അൾസറേറ്റിക് കോളൈറ്റിസ്, പ്രോക്ടൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ ചില ക്ലിനിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്.
1: ഇനി ഡോക്ടർ, നമ്മൾ ഈ ഇത്തരം രോഗാവസ്ഥകളുമായിട്ട് വരുന്നവർ, ഡോക്ടർ തന്നെ തുടക്കത്തിലെ പറഞ്ഞു ഇവർക്ക് ഒരു മടിയുണ്ട് രോഗാവസ്ഥ തുറന്നു പറയാൻ വേണ്ടി തുടക്കത്തിലെ. അപ്പൊ അങ്ങനെ സാധാരണ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലൊക്കെ എത്തിയതിന് ശേഷമാണ്
0: തീർച്ചയായിട്ടും തേർഡ് സ്റ്റേജിലോ ഫോർത്ത് സ്റ്റേജിലൊക്കെയാണ് പേഷ്യൻസ് പലപ്പോഴും
1: വരുന്നത്.
0: ഇതിൽ പിന്നെ വേറൊരു നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ നാട്ടിലെ ചില പൊടി കൈ ചികിത്സകൾ, ഇപ്പം മൂലവ്യാധികൾ ചികിത്സിച്ച് ഇതും മാറ്റുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം പലപ്പോഴും വ്യാജ ചികിത്സകളാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പല രീതികളും പ്രാകൃതമായ രീതിയിൽ ഒരു ഒട്ടും സ്റ്റെറലായിട്ടല്ലാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഞാൻ പലപ്പോഴും ക്ലിനിക്സിൽ കണ്ടിരിക്കുന്നത് ഇത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരും.
1: പഴുത്ത് വളരെ
0: രണ്ട് വർഷത്തോളമായിട്ട് മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ചികിത്സ ചെയ്തിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്, എപ്പോഴും ക്ലിനിക്കിൽ അദ്ദേഹം വന്നാൽ എണീറ്റ് നിൽക്കുക ചെയ്യുക, സ്റ്റൂളിലാക്കി ഇരിക്കാൻ പറ്റില്ല, അത്രയും പെയിൻഫുൾ ആണ്. അയാൾ പറഞ്ഞു രണ്ട് വർഷമായിട്ട് ഞാൻ അതിശയിച്ചു പോയി, ഞാൻ അങ്ങനെ ഒരു രോഗിയെ ആദ്യമായിട്ട് കാണും. രണ്ട് വർഷമായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല, അയാൾ നേരെ പോയി കമഴ്ന്ന് കിടക്കുക ചെയ്യുക, ബെഡിലേക്ക് കിടക്കണ കമഴ്ന്ന് കിടക്കുക, അവിടെ നേരെ അങ്ങനെ എണീറ്റ് വരിക, ഇരിക്കാൻ അയാൾക്ക് പറ്റില്ല. അപ്പൊ അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നതാ. എനിക്ക് ഓർമ്മയുണ്ട് ആ ട്രീറ്റ്മെന്റ് രണ്ട് ഡോസും മെഡിസിൻ കൊണ്ട് അയാൾ കംപ്ലീറ്റ്ലി അയാൾ വളരെ ഹാപ്പിയായിട്ട് ഇരുന്ന് പോയ എന്റെ ഒരു ഓർമ്മയുണ്ട്. അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് പോകുമ്പോൾ അപകടങ്ങളുണ്ടാകും, സർജിക്കൽ കോംപ്ലിക്കേഷൻസ് പലപ്പോഴും
1: ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ചികിത്സകൾ
0: ഉണ്ടാവും. പക്ഷെ അത് അതിൽ നിന്നൊക്കെ ആളുകൾ വിട്ടു നിൽക്കണം. അപ്പൊ നമുക്ക് പൈൽസിനെയും ഫിസ്റ്റുലയും ഫിഷറിനെയും മോഡേൺ മെഡിസിൻ ഒരു സർജിക്കൽ ഡിസീസ് ആയിട്ടാണ് കണക്കാക്കുന്നത് എങ്കിലും അതിനൊരു നല്ല പരിധി വരെ ഹോമിയോപ്പതിയിൽ നമുക്ക് മെഡിസിൻസ് കൊണ്ട് ക്യർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ വണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തുള്ള വണ്ടർഫുൾ ക്യൂർസ് നമുക്ക് കൊടുക്കാൻ പറ്റാം
1: ഹോമിയോപ്പതിക്ക്. ഇനി ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഭക്ഷണം, ജീവിതശൈലി ഇതൊക്കെ പറഞ്ഞു, തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട് ഈ രോഗാവസ്ഥയെ കുറിച്ച് എന്നും പറഞ്ഞു. അപ്പൊ രക്തസ്രാവമാണ് ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് പലപ്പോഴും പറയാറ്. അപ്പൊ ഈ രക്തസ്രാവം ഉദര രോഗങ്ങൾ മറ്റു പലതിനും ഉണ്ടാകാറുണ്ട്. അപ്പോ പൈൽസിന്റെ രക്തസ്രാവത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്.
0: തീർച്ചയായിട്ടും പൈൽസ് മലദ്വാരത്തിന് ഏറ്റവും പുറത്തുള്ളതാണ്, അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ബ്ലഡ് എപ്പോഴും നല്ല ഫ്രഷ് ബ്ലഡ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല റെഡ് കളറിൽ നമ്മുടെ കൈ മുറിഞ്ഞു വരുന്ന ബ്ലഡിന്റെ കളർ പോലെ ആയിരിക്കും, ഡാർക്ക് റെഡ് ആയിരിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മലദ്വാരത്തിന് കുറച്ച് മുകളിൽ നിന്ന് വരുന്ന ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ ക്രോൺസ് ഡിസീസിലും അൾസറേറ്റിക് കോളൈറ്റിസിലൊക്കെ ഉണ്ടാവുന്ന ബ്ലീഡിംഗ്, അല്ലെങ്കിൽ മറ്റു അൾസറേഷൻസിലൊക്കെ ഉണ്ടാവുന്ന ബ്ലീഡിംഗ്, ആ ബ്ലഡ് താഴത്തേക്ക് എത്തുമ്പോഴേക്കും ഡാർക്കറാവും, കൂടുതൽ ഡാർക്കറായിട്ട് ചിലപ്പോൾ കറുപ്പ് കളർ വരെയാവും,
1: മലത്തിന് വരെ കറുപ്പ്.
0: പണ്ടത്തെ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് സ്റ്റൈലില് ആളുകൾ ഇരുന്നെന്ന് പണ്ട് ബ്ലഡ് വീഴുമ്പോൾ ആളുകൾക്ക് ഇത് ബ്ലഡ് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റിലാകുമ്പോൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ പലപ്പോഴും ആളുകൾ ബ്ലഡിന്റെ അംശം കുറച്ചുണ്ടെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് കൂടെ ഇപ്പോൾ ഉണ്ട്. ഇന്ത്യൻ ക്ലോസറ്റിലാണെങ്കിൽ ഒരു തുള്ളി വീണാൽ കൃത്യമായിട്ട് അറിയാം, കാരണം അത് വെള്ളത്തിലായിട്ടല്ലല്ലോ വീഴുന്നത്. അപ്പൊ അങ്ങനെയും ചില ആളുകൾക്ക് ഈ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് മലത്തിന്റെ കൂടെ മിക്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരാം. മിക്സ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ഇന്ത്യൻ ക്ലോസറ്റിലൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ.
1: ഈ പൈൽസിന് ചികിത്സ എടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ആവർത്തിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അവരെ തുടർ ജീവിതത്തിൽ അവരെന്തൊക്കെ കാര്യങ്ങളും കൂടിയാണ് ശ്രദ്ധിക്കുന്നത്?
0: നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇവരുടെ വീൻ സ്വെല്ലിംഗ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പം
1: ഈ ഞരമ്പിനുണ്ടാകുന്ന
0: തടിപ്പ് കുറഞ്ഞു പോവുക ചെയ്യുക. അപ്പൊ പൈൽസ് ഒരു ഓൾമോസ്റ്റ് ഒരു പെർമനന്റ് ക്യൂർ എന്നുള്ള പോലെയാണ് നമുക്ക് ഹോമിയോപ്പതി കൊണ്ട് സാധിക്കുക. മേ ബി ചിലപ്പോൾ ഒരു അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ചിലപ്പോൾ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു റിക്കറൻസ് ഉണ്ടായേക്കാം,
1: ആവർത്തിക്കാം.
0: പക്ഷെ അതിന് ഒന്നോ രണ്ടോ ഡോസ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും, കാരണം ഇത് ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും ആളുകൾ ഇത് വളരെ സംയമനം പാലിക്കേണ്ട ചില കാര്യങ്ങളിൽ വേണ്ടതുകൊണ്ട് അത് മുഴുവൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഈ അസുഖം റിക്കർ ചെയ്തേക്കാം. പക്ഷെ ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് ഫിസ്റ്റുല സർജിക്കലായിട്ട് എന്ന് പറയുന്ന ഫിസ്റ്റുല നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാറുണ്ട്. ഫിഷറിലെ പെയിൻ നന്നായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പൈൽസിന്റെ ഓരോ സ്റ്റേജ് ഇപ്പോൾ ഫോർത്ത് ഡിഗ്രി പൈൽസ് ഒക്കെയാണ് നമ്മൾ സർജറി ചെയ്യാൻ ആവശ്യപ്പെടും. പക്ഷെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി പൈൽസ് നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റാറുണ്ട്.
1: അപ്പൊ അവര് തുടർ ജീവിതത്തിൽ ഭക്ഷണത്തിന് നേരത്തെ കോഴിയിറച്ചി മറ്റിറച്ചികളൊക്കെ
0: നമ്മൾ പേഷ്യൻസ് പറഞ്ഞു കൊടുക്കും. പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് പേഷ്യൻസിന് ഇത് ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം ഫാസ്റ്റ് ലൈഫിന്റെ ഇപ്പം ഒരു സമൂഹത്തിന്റെ പോക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം എല്ലാവരുടെ എല്ലാത്തിൽ നിന്നും സമരം ചെയ്ത് വ്യത്യസ്തനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും രോഗികൾക്ക് പറ്റാറില്ല. അതുകൊണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്യും, അത് കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്ക്, എക്സസൈസ് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് കൂടുതൽ ഇടയിൽ അസുഖം വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്.
1: അപ്പോൾ ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം തുടർ ജീവിതത്തിൽ.
0: തീർച്ചയായിട്ടും
1: നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില ഭക്ഷണ വസ്തുക്കൾ, അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മൂലവ്യാധികൾ എന്ന അസുഖങ്ങളിൽ പെടുന്ന പൈൽസ്, അതുപോലെ തന്നെ ഫിഷർ, ഫിസ്റ്റുല, ഇത്തരം രോഗാവസ്ഥകളെ കുറിച്ചാണ് ഡോക്ടർ പ്രധാനമായിട്ടും പങ്കുവച്ചത്. അപ്പോൾ അതിൽ ഹോമിയോപ്പതിക്ക് വളരെ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം കൂടി ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജീവിതശൈലി രോഗം എന്ന് ഡോക്ടർ വിളിക്കുമ്പോൾ നമുക്ക് ഇത്

0: തടയാനും സാധിക്കും
1: അതെ
0: എന്നുള്ളൊരു സൂചനയാണ് അതിലുള്ളത്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.
1: താങ്ക് യു.
2: മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് AIHMS ഗാസ്ട്രോ ആൻഡ് പൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പൗലോസുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15-ലേറെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: സേവന വാർത്തകൾ. ആരോഗ്യവകുപ്പ് നടത്തുന്ന സ്റ്റാഫ് നഴ്സുമാർക്കായുള്ള 45 ദിവസത്തെ ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പാലിയേറ്റീവ് നഴ്സിംഗ് ഈ മാസം 15 മുതൽ ജൂലൈ 7 വരെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ജില്ലാ പരിശീലന കേന്ദ്രത്തിൽ നടക്കും. MSc നഴ്സിംഗ്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കും. ജില്ലാ ആശുപത്രി തൊടുപുഴയിലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ പ്രവർത്തിക്കുന്ന നഴ്സുമാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 10 സീറ്റുകളാണുള്ളത്. ഈ മാസം 12-നകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9605798994 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9605798994.
3: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
4: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരും ഉള്ളൂ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന പെൺകുട്ടികൾക്കായുള്ള കരിമണ്ണൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും ആൺകുട്ടികൾക്കായുള്ള കൂവപ്പള്ളി പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും പ്രവേശനം ആരംഭിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രവേശനം. 90% സീറ്റുകൾ പട്ടികജാതി വിഭാഗക്കാർക്കും 10% മറ്റ് വിഭാഗക്കാർക്കുമായി നീക്കിവച്ചിരിക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് തൊടുപുഴ മിനിൽ സിവിൽ സ്റ്റേഷന്റെ 2 നിലയിലുള്ള ഇളംദേശം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547630077. വിലാസവും ഫോൺ നമ്പറും ഒരിക്കൽ കൂടി. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന്റെ 2 നിലയിലുള്ള ഇളംദേശം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ്. ഫോൺ നമ്പർ 8547630077.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കോട്ടയം ജില്ലയിലെ IHRDയുടെ നേതൃത്വത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 11-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഈ മാസം 23 മുതൽ June 5 വരെയും June 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ടെലിഫോൺ നമ്പർ

9444 7222 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9444 7222 7222. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:05. ഇനി ഈവനിംഗ് മെലഡി. ജീവിതം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി. യേശുദാസ്, വാണി ജയറാം എന്നിവർ പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീത സംവിധാനം ഗംഗൈ അമരൻ.

0: ഇനി 8:35 ന്യൂസ് ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
2: കൾച്ചർ, കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമെ ഹമാര സഹയോഗ് നയേ സ്തർ പർ പഹുചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബൈലേറ്ററൽ ട്രേഡ് പിച്ചലേ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കെ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA മാരുടെ യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരിൽ ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ EC Net നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം EC Net ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. EC Net സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പിലാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ BRICS പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത്

0: ഇന്നാരംഭിച്ചു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ. ഇന്ത്യൻ നാവികരുള്ള വിദേശ പതാക വഹിച്ച കപ്പലുകൾക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 2999 നാവികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിച്ചതായും ശ്രീ ശർമ്മ അറിയിച്ചു.
2: About 11 vessels carrying Indian cargo, of which 10 are Indian flag, have already crossed Strait of Hormuz. And the last one was Surf Shakti, which crossed on 2nd May and is supposed to come to New Mangalore and reach by 8th May. And efforts are in hand to get our cargo as well as our flagships out of that as early as possible. I'm happy to state we had started initially and there was reports of congestion on Indian port, which is no more there. In fact, the port occupancy ratio, if I am right, has come down to 60% from earlier 80%, which shows normalization.
0: നാൽപ്പത് വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് നാളെ ന്യൂഡൽഹിയിലെ ECIC മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടക്കം കുറിക്കും. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ മെഡിക്കൽ പരിശോധന നിർബന്ധമാണ്. തൊഴിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർ ഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശിശേഖർ വെമ്പതിയുടെ നിയമനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കുമായി അമേരിക്ക തുറന്നു നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയത്തിന്റെ അംഗീകാരം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം 10 അഭിഭാഷകരുടെ പേരുകളടങ്ങിയ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ 3 ജുഡീഷ്യൽ ഓഫീസർമാരെ ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും കൊളീജിയം അംഗീകാരം നൽകി. തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹാം ബെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി

0: അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: സ്വാതന്ത്ര്യസമരം നാടൊട്ടുക്കും പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. വെള്ളക്കാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് പട്ടണത്തിലുള്ളവരും നാട്ടിൻപുറത്തുള്ളവരും ഒരേപോലെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ശ്രീധരൻ ഡോക്ടർ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും പാവപ്പെട്ട രോഗികളുടെ അടുക്കലേക്ക് നടന്നു ചെല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഒരിക്കൽ യാത്രക്കിടയിൽ വെച്ച് കണ്ടുമുട്ടിയ കേളപ്പൻ പറയുന്നു, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കർമ്മം വളരെ പാവപ്പെട്ടവരെ സേവിക്കാൻ നാട്ടിൻപുറത്തേക്ക് പോവുക എന്നതാണ്. അങ്ങനെയൊരു നാട്ടിൻപുറം എവിടെയാണുള്ളത്? ശ്രീധരൻ ഡോക്ടർ അന്വേഷിച്ചു. കേരളത്തിലെ എല്ലാ നാട്ടിൻപുറങ്ങളിലും പാവങ്ങളുണ്ട്, കേളപ്പൻ പറഞ്ഞു. എങ്കിലും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സ്ഥലം? ശ്രീധരൻ ഡോക്ടർ ഒരു ദിശാമാർഗം ചോദിച്ചു. കേളപ്പന്റെ മറുപടി, ഞാൻ ഒരിടം പറഞ്ഞു തരാം. അങ്ങനെയാണ് ഡോക്ടർ ഇവിടേക്ക് വന്നത്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഡോക്ടർക്ക് തോന്നുന്ന കാര്യം അതെത്ര നന്നായി എന്നത് മാത്രമാണ്. ഗാന്ധിജി ആരംഭിച്ച ഉപ്പു സത്യാഗ്രഹത്തിന്റെ തുടർച്ചയെന്നോണം കേരളത്തിലും അത് നടക്കുകയാണ്. കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഇവിടെ അത് നടക്കുന്നത്. പയ്യന്നൂരിൽ ആദ്യത്തെ ഉപ്പു സത്യാഗ്രഹം, അത് കഴിഞ്ഞ് കേളപ്പൻ നേരിട്ട് കീഴൂരിലേക്ക് വരുമെന്ന് പറഞ്ഞ കാര്യം ശ്രീധരൻ ഡോക്ടർ ഓർത്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ അങ്ങനെ നടക്കില്ലെന്നും കേളപ്പൻ സൂചിപ്പിച്ചിരുന്നു. കൃത്യമായ വിധിനിർണയം രാഷ്ട്രീയത്തിൽ അസാധ്യമാണെന്നാണ് കേളപ്പന്റെ അഭിപ്രായം. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് പയ്യന്നൂർ കടപ്പുറത്തേക്ക് ഉപ്പുകുറുക്കാൻ കേളപ്പൻ പോവുമ്പോൾ അറസ്റ്റും ജയിലുമെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് തിരിച്ചുവരാൻ കഴിയില്ലെന്ന് മെറ്റിൽഡയോടും ദേവകിയോടും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേളപ്പൻ ഇന്ന് മടങ്ങിയെത്തുമെന്നാണ് പത്രവാർത്തയിൽ പറയുന്നത്. തൃക്കരിപ്പൂരിൽ വെച്ചാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം സംബന്ധിച്ച ആദ്യത്തെ അറസ്റ്റുകൾ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിയമവിരുദ്ധമായി ഉപ്പ് വിറ്റുകൊണ്ടിരിക്കെ സത്യാഗ്രഹ നേതാവായ കെ കേളപ്പനെയും അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഉപ്പ് വാങ്ങിയ CM കുഞ്ഞിരാമൻ നായരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ നടത്തിയാണ് 3 നാഴിക അകലെയുള്ള ചന്ദേര പോലീസ് ഔട്ട്പോസ്റ്റിലേക്ക് കൊണ്ടുപോയത്. കാഞ്ഞങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പത്മൻ ഇവരുടെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി. ജാമ്യം കെട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനൊരുക്കമില്ലെന്ന് കേളപ്പനും കൂട്ടരും പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരെയും വിട്ടയച്ചു. പത്രവാർത്ത അനുസരിച്ച് കേളപ്പൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് കീഴൂരിൽ എത്തേണ്ടതാണ്. അങ്ങനെ തോന്നിയത് കാരണം രോഗികളെ വളരെ വേഗത്തിൽ പരിശോധിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. ഉച്ചയായപ്പോഴേക്കും പരിശോധനാ മുറിയിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞു. തിരക്ക് പിടിച്ച് ജോലി തീർത്തത് കാരണം നല്ല ക്ഷീണം തോന്നി. ഒരു കാപ്പി കുടിക്കുവാൻ വല്ലാത്ത ആഗ്രഹം. സാധാരണ ഈ സമയമാകുമ്പോൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും മാധവി കാപ്പിയുമായി എത്താറുള്ളതാണ്. മാധവിയെയും കാണുന്നില്ല. പതിവ് പോലെ എന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിന് ദേഷ്യം പിടിച്ച് അവൾ മാറി നിൽക്കുകയാണോ എന്നും ഡോക്ടർ ശങ്കിച്ചു. എന്നാൽ ആലോചിച്ചപ്പോൾ അങ്ങനെയൊരു കാരണം ഓർമ്മയിൽ വന്നതേയില്ല. തന്റെ ഭാഗത്തുനിന്നും ഒരു പിഴവുമുണ്ടായിട്ടില്ല, ഉറപ്പ്. എല്ലാ രോഗികൾക്കും മരുന്ന് കൊടുത്തു തീർത്ത് കമ്പൗണ്ടർ ദാമോദരൻ പുറത്തു വന്നപ്പോൾ ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു, വൈകിട്ടത്തെ തീവണ്ടിക്ക് കേളപ്പൻ വരിയായിരിക്കും. ഒരു ജഡ്കയും വിളിച്ച് നീ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. ദാമോദരനും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോട് അനുഭാവമുണ്ട്. അതുകൊണ്ട് ഒരു ജോലി എന്ന നിലയിലല്ല, മറിച്ചൊരു കർത്തവ്യം എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാറുള്ളത്. അവനത് സന്തോഷപൂർവ്വം ചെയ്യുകയും ചെയ്യും. വൃശ്ചികവേലിന് നല്ല ചൂടുണ്ടായിരുന്നു. വൈകുന്നേരം കുട്ടിമാളും അമ്മയും ശ്രീകണ്ഠ പൊതുവാളും CK ഗോവിന്ദൻ നായരും വരാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്തെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഏകോപിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന് പറ്റിയ ഒരു സ്ഥലം ഈ വീടാണെന്നാണ് അവർ പറയുന്നത്. അത് കേളപ്പന്റെ കൂടി കണ്ടുപിടുത്തമായിരുന്നു. വൈകിയാണ് കാപ്പി കയ്യിൽ കിട്ടിയത്. അത് തരുമ്പോൾ ഭാര്യ ചോദിച്ചു, ഇന്ന് കോൺഗ്രസ് ഒന്നുമില്ലേ? ആ ചോദ്യത്തിന് അനേകം ധ്വനികളുണ്ടെന്ന് ശ്രീധരൻ ഡോക്ടർ തിരിച്ചറിഞ്ഞു. അവൾക്ക് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒട്ടും ഇഷ്ടമല്ല. കണ്ണൂരിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലളിത ജീവിതമായിരുന്നില്ല അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഡോക്ടർമാർക്ക് നാട്ടിൻപുറത്തായാൽ വലിയ വരുമാനമൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് കോഴിക്കോട് പട്ടണത്തിൽ താമസിക്കാനായിരുന്നു അവളുടെ നിർദ്ദേശം. ഇടയ്ക്ക് ഇവിടേക്കുള്ള വഴി പറഞ്ഞു തരുമ്പോൾ കേളപ്പൻ പലതും ഓർമ്മിപ്പിച്ചു. അലോപ്പതി ചികിത്സാ സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു നാട്ടിൻപുറം, അധികവും വളരെ സാധാരണക്കാർ, അത്ര വലിയ വരുമാനമൊന്നും ഉണ്ടാകില്ല. എന്നാലോ മനസ്സറിഞ്ഞ് സ്നേഹം ലഭിക്കും. ഗാന്ധിജി പറഞ്ഞ ഒരു വാചകം കേളപ്പൻ അന്നും ഉദ്ധരിച്ചു. ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും ദരിദ്രനായ ഒരാളുടെ മുഖം മനസ്സിൽ സങ്കല്പിക്കുക. കേളപ്പൻ പറഞ്ഞത് സത്യമായി തീർന്നു. ഇവിടെ ദിവസവും കാണുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന മുഖമാണ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു.കെ. കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
3: തീ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. തീ സംസ്കരിക്കുക, അടിച്ചു പരത്തി പരുവപ്പെടുത്തുക എന്നു തുടങ്ങി നിത്യജീവിതത്തിൽ തീയുടെ ഉപയോഗങ്ങൾ ഒട്ടധികമാണ്. ചുട്ടുതിന്നുക, വേവിച്ചു തിന്നുക എന്നിങ്ങനെ ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ടും തീയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. മനുഷ്യന്റെ വളർച്ചാ വഴിയിലെ നിർണായക പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന തീ ഭാഷാമേഖലയിലേക്കും തീപ്പൊരി പോലെ കടന്നു വന്നിട്ടുണ്ട്. പ്രതിസന്ധികളിൽ വളർന്നയാൾ ചെറിയ പ്രശ്നങ്ങളെ വളരെ സന്തുലിത മനസ്സോടെ നേരിടും എന്ന അർത്ഥത്തിൽ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊരു പ്രയോഗമുണ്ട്. അടുക്കളയിൽ കിടന്ന് തീ തിന്നാലും ഒരാളും തിരിഞ്ഞു നോക്കാനില്ല എന്ന സ്ത്രീകളുടെ തീരാത്ത ആവലാതി ഇനിയും മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. തീപ്പൊരി പ്രസംഗം എന്നത് പ്രസംഗത്തിന്റെ ഊർജ്ജസ്വലത, പദങ്ങളുടെ ധാരാളിത്തം മുതലായവ ചേർത്തുവെക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ്. അയാളുടെ കണ്ണുകളിൽ തീപ്പൊരി പാറി എന്ന് പറയുന്നിടത്ത് അയാളുടെ ഉള്ളിലുള്ള സകലവിധ ക്രോധവും വിദ്വേഷവും അവിടെ പ്രകടമാകുന്നു. പണ്ഡിതനെ ആശ്രയിക്കേണ്ടിടത്ത് പാമരനെ ആശ്രയിച്ചാൽ കാര്യസാധ്യത്തിന് ഉതകുകയില്ല എന്ന ധ്വനിയാണ് തീപ്പൊരി കുളിരുമാറ്റുമോ എന്ന ചോദ്യത്തിൽ കടന്നുവരുന്നത്. തീപ്പെടുക എന്നത് രാജാവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. വസ്തുക്കളുടെ വില സൂചികയിലുണ്ടായ വൻ വർധനവിനെ അടയാളപ്പെടുത്തുവാൻ തീപിടിച്ച വില എന്ന പ്രയോഗമുണ്ട്. വാലിന് തീപിടിച്ച പോലെ എന്നത് ഇരിക്കപ്പുറതി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ്. വിശപ്പിന്റെ ആധിക്യത്തെ അടയാളപ്പെടുത്തുന്നതാണ് വയറ്റിൽ തീയാളി എന്ന പരാമർശം. പരസ്യമായ കവർച്ച, അന്യായ വില ഈടാക്കുക എന്നീ അർത്ഥതലങ്ങളാണ് തീവെട്ടിക്കൊള്ളയ്ക്കുള്ളത്. കാര്യമുള്ളയിടത്ത് കാരണവും കാണും എന്ന തരത്തിൽ പുകയുള്ളിടത്ത് തീയുമുണ്ട് എന്ന് പറയും. സമൂഹത്തിലായാലും കുടുംബത്തിലായാലും എരിതീയിൽ എണ്ണയൊഴിക്കുന്നവരെ ആശ്രയിക്കാതിരിക്കുകയാണ് ഉത്തമം. ശൈത്യകാലത്തെ കാഠിന്യം താങ്ങാനാവാതെ അടിമുടി വിറയ്ക്കുന്ന മനുഷ്യാവസ്ഥയെയും പ്രകൃതിയാവസ്ഥയെയും വർണ്ണിക്കാൻ തീക്കും തന്നുള്ളിലേ തോന്നിത്തുടങ്ങിയതേ തീകായ വേണമേനിക്കുമെന്ന് എന്ന മനോഹരമായ വരികളാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ സ്വീകരിച്ചിരിക്കുന്നത്. മലയാളത്തിലെ പ്രശ്ന നാടക സങ്കേതങ്ങളുടെ തുടക്കക്കാരനായ എൻ കൃഷ്ണപിള്ളയുടെ ബലാബലം എന്ന നാടകത്തിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വാക്പോര് നടത്തുന്ന സന്ദർഭമുണ്ട്. തന്നോടെതിരിടാൻ നീ മുതിർന്നിട്ടില്ല എന്ന അർത്ഥത്തിൽ തീയിൽ തൊട്ട് കളിച്ചാൽ കൈ പൊള്ളുമെന്ന് അമ്മായിയമ്മ പറയുമ്പോൾ വാശിയും വീറും ഒട്ടും തന്നെ ചോർന്നു പോകാത്ത മരുമകൾ തീയോട് വെള്ളമാണ് കളിക്കുന്നതെങ്കിൽ എന്ന മറുചോദ്യമാണ് ഉന്നയിക്കുന്നത്. പ്രസ്തുത ഭാഷണത്തിലൂടെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും നാടകീയതയുമെല്ലാം പ്രശ്നത്തിന്റെ കൃത്യമായ ആവിഷ്കാരത്തിന് വേണ്ടിയുള്ളതാകുന്നു. തീ എന്നത് കേവലം ഒരു ഊർജരൂപം മാത്രമല്ല, അത് മലയാളിയുടെ വികാരങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ആവിഷ്കരിക്കാനുള്ള കരുത്തുറ്റ പ്രതീകം കൂടിയായി മാറുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, 1976 പുറത്തിറങ്ങിയ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മന്ദൻ എന്ന സിനിമ നിർമ്മിച്ചത് 500,000 കർഷകരിൽ നിന്നും 2 രൂപ വീതം പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നാണ്. ഏത് സ്ഥാപനമാണ് ഈ

ചിത്രത്തിൻ്റെ പ്രചോദനം? ഉത്തരം: അമുൽ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. 1976 പുറത്തിറങ്ങിയ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മന്ദൻ എന്ന സിനിമ നിർമ്മിച്ചത് 500,000 കർഷകരിൽ നിന്നും 2 രൂപ വീതം പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്നാണ്. ഏത് സ്ഥാപനമാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം? ഉത്തരം: അമുൽ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നാളെ ഈ നിലയത്തിൽ നിന്ന് രാവിലെ 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ കെ വി രാമകൃഷ്ണന്റെ വരണ്ട ഗംഗ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. രാവിലെ 7:35 സമകാലികത്തിൽ ക്യൂട്ടല്ല കേടാണ് കുട്ടിക്കൊഴുപ്പ്, കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം ഒരന്വേഷണം.

രാവിലെ 8:05 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു. രാവിലെ 11:00 ഉടുക്കുപാട്ട്, ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ ഷിഗില്ല അണുബാധയെക്കുറിച്ച് ഡോക്ടർ റിനി മേരി തോമസ് സംസാരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് ഇനി പറയുന്ന ടെലിഫോൺ നമ്പറുകളിൽ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. 0484-24-24-39 അല്ലെങ്കിൽ 0484-24-24-37 അല്ലെങ്കിൽ 9446-45-58-88. വൈകിട്ട് 6:50 കിസാൻ വാണി പോത്ത് വളർത്തലിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നു അനസുദ്ദീൻ MA. വേനൽ മഴ തകർത്ത കൃഷിയിടങ്ങൾ ചിത്രീകരണം. പങ്കെടുക്കുന്നവർ കർഷകരായ ഡഗ്ലസ് ജോസ്, CA അലിക്കുഞ്ഞ്, എൽദോ വെങ്ങോല, കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് TG മിനി. രാത്രി 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന അവസാന ഭാഗം. രാത്രി 9:30 അക്ഷരശ്ലോക സദസ്, ചേന്തങ്കുളങ്ങര അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് ഇനി നാളെ വൈകിട്ട് 7:35.

അടുത്ത ഗാനം ആട്ടുകാര അലമേലു എന്ന ചിത്രത്തിൽ നിന്ന് ടി എം സൗന്ദരരാജൻ, പി സുശീല എന്നിവർ പാടിയത്. സംഗീത സംവിധാനം ശങ്കർ ഗണേഷ്.

അടുത്ത ഗാനം കുങ്കുമച്ചുമൽ എന്ന ചിത്രത്തിൽ നിന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയത്. രചന വാലി, സംഗീത സംവിധാനം ഇളയരാജ.

0: ആകാശവാണി
1: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുക്കാനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് എഴുത്തുകാരിയും നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ജോളി ചിറയത്താണ്. സിനിമയിലും ടെലിവിഷൻ സീരിയലുകളിലും ആകാശവാണി നാടകങ്ങളിലുമൊക്കെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുള്ള ഈ നടിയെ നിങ്ങൾ കണ്ടിരിക്കും. അഭിനയിച്ച സിനിമകൾ നിങ്ങൾ അതും കണ്ടിട്ടുണ്ടാവും. അങ്കമാലി ഡയറീസ്, ആട്, രണ്ട്, ഈട, കൂടെ, ജൂൺ, വികൃതി, തൊട്ടപ്പൻ, കപ്പേള, മാലിക് എന്നിങ്ങനെ പോകുന്നു അത്. 2021 ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ ഒരു ടെലിവിഷൻ അവാർഡും കിട്ടിയിട്ടുണ്ട്. സ്വാഗതം.
1: സന്തോഷം.
0: ഞാൻ ചോദ്യങ്ങളിലേക്ക് ആദ്യം തന്നെ ചോദിക്കാറുള്ളത്, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ജനിച്ച തൃശൂർക്കാരി ചിറയത്ത് ലോന ജോളി, ജോളി ചിറയത്തായി മാറിയ ആ പരിണാമ കഥ ഒന്ന് പറയാമോ?
1: അത് എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടിയിൽ നിന്ന് ഇന്നിരിക്കുന്ന വ്യക്തിയിലേക്കുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണ മനുഷ്യന്റെയും ജീവിത പരിസരങ്ങളിലൂടെ തന്നെയാണ്, സാധാരണ മനുഷ്യന്റെ. അപ്പൊ അതിൽ നമ്മൾ ആർജിക്കുന്ന, സംശീകരിക്കുന്ന നമ്മളുടെ തിരിച്ചറിവുകളൊക്കെ ഉൾച്ചേർന്ന ഒരു ഞാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ജോളി ചിറയത്ത് എന്നുള്ള ഒരു പേര് നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് എളുപ്പത്തിന്, മറ്റേതാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് റെഡിയാക്കാനോ നമ്മളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ എലബറേറ്റ് ചെയ്തോ എത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കുറച്ചും കൂടി എളുപ്പമാണ് പറയാനെന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എന്റെ വിവാഹശേഷവും എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ജനിച്ച ആ ഒരു ഐഡന്റിറ്റി തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. പിന്നെ മനഃപൂർവ്വമാണ് ഞാൻ ചിറയത്ത് എന്ന് നിർബന്ധമായിട്ടും വെച്ചത്. എനിക്ക് വേണമെങ്കിൽ ജോളി സി എൽ തന്നെ നിന്നാ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഈ ചിറയത്ത് എന്ന് പറഞ്ഞ ഒരു തറവാട്, നമ്മളതിന്റെ ഒരു മഹിമ തറവാടിത്തം അത് പറയല്ല, പക്ഷെ ഏത് സമയത്തും അമ്മയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും മറ്റു ബന്ധുക്കളിൽ നിന്നാണെങ്കിലും എന്റെ അപ്പച്ചന്റെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ജീവിതാവസ്ഥകളും അദ്ദേഹത്തിന്റെ മദ്യപാനവും കാരണം ഭയങ്കര പരിഹാസപൂർവ്വമാണ് ചിറയത്താളുകളല്ലേ എന്നുള്ളൊരു സാധനം എന്തായിരുന്നു. അപ്പൊ എനിക്കതൊക്കെ വലിയൊരു ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, ഞാൻ എൻ്റെ അപ്പച്ചനോ എൻ്റെ അപ്പച്ചന്റെ വീട്ടുകാരോ അത്ര മോശമല്ല എന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു അന്നത്തെ കുട്ടിക്ക്, ആ കൗമാരക്കാരിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ചിറയത്ത് എന്ന ഒരു ഐഡന്റിറ്റിയിൽ തന്നെ വളർന്ന് ഞാൻ ആരാന്നുള്ളത് അവര് ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു അന്നത്തേക്ക് ഒരു വാശി ഉണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം ചിറയത്ത് എന്നിലേക്ക് തന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നത്. പക്ഷെ ഇന്നത്തെ ജോളി അതിൽ അങ്ങനെയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും അത് അങ്ങനെ ഒരു അടയാളം നമ്മുടെ പേരിൽ വന്നു പോയി എന്നല്ലാതെ ഇന്ന് അതിനകത്ത് എനിക്ക് വാശിയുമില്ല, അങ്ങനത്തെ ഒരു വെല്ലുവിളിയുമില്ല. അത് വേറെ കാര്യം.
0: നാസിക്കിലായിരുന്നോ?
1: അപ്പച്ചൻ നാസിക്കിലുള്ള ഒരു സട്ടാണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അന്ന് ഹോട്ടൽ ബിസിനസ് ആയിരുന്നു അപ്പച്ചന്, ടയർ റീസോളിങ്ങും ചെറിയൊരു റെസ്റ്റോറന്റും അങ്ങനെ കൂൾബാറൊക്കെ ആയിട്ട്. അന്ന് അമ്മയുടെ നാലാമത്തെ കുട്ടിയാണ് ഞാൻ വീട്ടിലെ. അപ്പൊ ആ സമയത്താണ് അമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രശ്നം അറിയാം, വാൽവ് ചുങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ എന്നെ ടെർമിനേറ്റ് ചെയ്യണം, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ അന്നത്തെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെയൊക്കെ ഭാഗമായിട്ട് അത് ഭയങ്കര പാപമായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഭ്രൂണഹത്യ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവരുടെ പിടിവാശി കൊണ്ട് അങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോ നല്ലൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് അവിടേക്ക് കൊണ്ടുപോയത് അപ്പച്ചൻ അമ്മയെ. അപ്പൊ അതുകൊണ്ട് എന്റെ ജനനം നാസിക്കിലായി. അത്രേ ഉള്ളൂ. നാസിക്കിൽ അങ്ങനെ ജനിച്ചു. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. പിന്നീട് 6 വയസ്സുള്ളപ്പോഴാണ്, 1-ൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഞാൻ സട്ടാണയിലേക്ക്, അതായത് നാസിക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ഈ സ്ഥലത്തേക്ക് തിരിച്ചു പോണത്. ഒരു 10-11 വയസ്സ് വരെ പിന്നീട് അവിടെ തന്നെയായിരുന്നു. പിന്നെയും ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്റെ ഒരു ലൈഫിന്റെ ഒരു ജേണി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷിഫ്റ്റുകളുണ്ട്. എന്റെ കൗമാരം വരെ തന്നെ എന്റെ പഠനം പല പല സ്കൂളുകളിലാണ്. അതുപോലെ എനിക്ക് വിവാഹത്തിന് ശേഷമാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ്. എവിടെയും ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ചെന്നൈയിൽ പോണു, പോണ്ടിച്ചേരിയിൽ പോണു, പിന്നെ വീണ്ടും ഗൾഫിയിൽ പോന്നു, പിന്നെ തിരിച്ചു വരുന്നത് എറണാകുളത്തേക്കാണ്, തൃശ്ശൂർക്കല്ല.
0: ഒരു വേരുകളൊക്കെ
1: നടക്കുന്ന ഒരാള്, ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതെ,
0: അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ
1: പ്രതിസന്ധി ഉണ്ടാക്കും. നമ്മള് ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല, നമുക്ക് എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മള് വേറെ രീതിയിൽ നമ്മളെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് സ്റ്റെബിലിറ്റി ആവശ്യമാണ് എല്ലാവർക്കും, അത് ബന്ധങ്ങളിലോ ആണെങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയിലാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധി എല്ലാ കാലത്തും, അത് കുട്ടിക്കാലം മുതലേ തന്നെ ഉണ്ടായിരുന്നു, അത് വീടിന്റെ അന്തരീക്ഷത്തിലും ഉണ്ടായിരുന്നു, അതല്ലാതെ തന്നെ ഭൗതിക സാഹചര്യം

0: ങ്ങളും അങ്ങനെ തന്നെ എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു.
1: നമുക്ക് ഈ പല പല പരിണാമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ജീവിതത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ്, ഈ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് ഓടി വന്ന് നാടകം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത്തരൊരു അങ്ങനത്തെ ഒരു സന്ദർഭം ഒന്ന്
0: ഓർത്തെടുക്കാം. തീർച്ചയായിട്ടും. അത് ഞാൻ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ്, അതേസമയം വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി നാടകത്തെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അതിനുള്ളൊരു കാരണം തുടർ പഠനമൊക്കെ ഒരു പ്രതിസന്ധിയിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നപ്പോഴാണ് കൂത്താട്ടുകുളത്തെ സ്ത്രീ പഠന കേന്ദ്രം, അക്കാലത്ത് പെണ്ണെഴുത്ത്, പെൺനാടകം എങ്ങനെയുള്ള സങ്കല്പങ്ങളും അതിനുവേണ്ടിയുള്ള കളക്റ്റീവായിട്ടുള്ള എഫേർട്ടുകളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പെണ്ണെഴുത്തിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നതാണ് ഒരു പെൺനാടക സംഘം എന്നുള്ളത്. അന്ന് ഞാൻ അതിൽ പങ്കെടുക്കുന്നു. നാടകം നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കിയപ്പോൾ തോന്നിയ നല്ല മീഡിയം ആണല്ലോ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ആവിഷ്കാരത്തിനുള്ള ഒരു മീഡിയം ഉണ്ട്. അതിലൂടെയാണ് അന്ന് എനിക്ക് തോന്നുന്നത് ഞാനും സജിത മഠത്തില് ശൈലജ അവരൊക്കെ നാടകം പഠിക്കാൻ തീരുമാനിച്ചു പോകുന്നത് ആ ക്യാമ്പിന്റെയും കൂടെ ഒരു ഇൻസ്പിറേഷനാണ്. പക്ഷെ എനിക്ക് പിന്നെ NSD വരെ പോയെങ്കിലും സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ വീണ്ടും ജോലിക്ക് പോകേണ്ടി വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ജീവിതത്തിന്റെ ഈ അരക്ഷിതാവസ്ഥയും അനിശ്ചിതാവസ്ഥയും കാരണം നമുക്ക് എവിടെയും ഫിക്സ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പോണ്ടിച്ചേരിയിൽ ജോലി കഴിഞ്ഞ് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പൊ ഗൾഫിലേക്ക് പോകാൻ വിസ റെഡിയാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ നിർഭാഗ്യത്തിന് വിസ പ്രോസസ്സൊക്കെ കുറെ നീണ്ടുപോയി. അപ്പൊ അന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൊരു ആലോചനയിലാണ് അന്ന് ആ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത CS ചന്ദ്രിക, അവരെന്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. ചന്ദ്രിക അവിടെ തൃശ്ശൂരുള്ള സമയമാണ് അന്ന് ഞങ്ങൾ ഇതുപോലെ തന്നെ നാടകം, അന്ന് മാധവി ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന മാധവി ചേച്ചിയാണ് പറയുന്ന വനിതാവേദിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തോടും. അപ്പൊ അന്ന് ഞങ്ങൾ ആ ക്യാമ്പിൽ ചെയ്ത സാറ ടീച്ചറുടെ തന്നെ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്നൊരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഞാനൊരു ചെറിയ സ്ക്രിപ്റ്റ് അന്ന് ചെയ്തത് അവിടെ. അപ്പൊ ചന്ദ്ര ചോദിച്ചോടി അന്ന് ചെയ്തത് നമുക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ട് ചെയ്തൂടെ. അങ്ങനെ ഞങ്ങളത് ഒരു രണ്ട് ഭാഗമായി ചെയ്യാവുന്ന വിധത്തിൽ അതിനെ എലാബറേറ്റ് ചെയ്തിട്ട് അതാണ് ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് റേഡിയോ നാടകം ചെയ്തത് തൃശ്ശൂർ നിലയത്തില്. അതെ അതെ.
1: അന്ന് ഈ കരിയറൊക്കെ തുടങ്ങുന്ന
0: ഒന്നും തുടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഒരു BA എക്കണോമിക്സ് പഠിച്ചിട്ട് പിന്നീട് പ്രത്യേകിച്ച് എവിടേക്കും തിരിയാൻ പറ്റാതെ അങ്ങനെ 3-4 കൊല്ലം ഇങ്ങനെ തീർന്നു കിട്ടുകയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യണമല്ലോ നമുക്ക്. അപ്പൊ നാടകം പിന്നെയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേസമയം തന്നെ വൈകാരികമായിട്ട് ബാലുവിനെ വിട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഞാൻ 21 വയസ്സിലെ വിവാഹിതയായി. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫ്ലിക്ട്സ് ഉള്ള ഒരു സമയമായിരുന്നു. ഒന്ന്, എനിക്ക് എന്റെ ഒരു ഐഡന്റിറ്റി രൂപീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മസ്റ്റായിട്ടുള്ള ആളായിരുന്നു. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ട്യൂഷനൊക്കെ എടുത്തിട്ട് സ്വയം പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഡിഗ്രി വരെ അങ്ങനെയാണ് കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് വെറുതെ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സ്വയം ഒരു കുറച്ചിലായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ജോലി മസ്റ്റ്. അപ്പൊ BEd അപ്പുറത്തേക്ക് എനിക്കൊന്നും അന്നൊരു ആലോചന ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് പോലും പറഞ്ഞു ഇങ്ങനെ കൺവെൻഷണൽ ജോബ് തന്നെ ചെയ്യണോ പെണ്ണുങ്ങള്, വേറെ എത്രയോ ഏരിയ ഉണ്ട്. പക്ഷെ വേറെ എത്രയോ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമ്മുടെ എക്സ്പോഷറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ മുന്നിൽ വന്നപ്പോൾ നാടകം പഠിക്കാന്നുള്ളത്. പക്ഷെ നാടകം പഠിക്കാനും പറ്റിയില്ല. 3-4 കൊല്ലം ഞാൻ പറഞ്ഞല്ലോ NSD പോകാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് ഇവിടെ ചേർന്നു നമ്മളുടെ അരനാട്ടുകര ഡ്രാമ സ്കൂളില്. അപ്പോഴാണ് അവിടുന്ന് വിസ വന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ പ്രയോറിറ്റി എപ്പോഴും ബാലുവിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. വളരെ ഇമോഷണൽ ബീയിങ് ആയതുകൊണ്ട് അങ്ങനെ പ്രാക്ടിക്കലി ഒന്നും ചിന്തിക്കാത്തൊരു, ഇന്നും അതൊന്നും ഇല്ലാന്ന് തോന്നണു. അപ്പൊ അങ്ങനെ അങ്ങോട്ട്
1: പ്രായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു
0: അങ്ങനെയല്ല, കുറച്ചൊന്നും സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് എന്നും മനസ്സിലുള്ളതുകൊണ്ട് എന്തൊക്കെ ഇമോഷണലി വൾണറബിൾ ആണെങ്കിലും ജീവിതത്തിനെ നമ്മളിങ്ങനെ മുറുക്കെ പിടിക്കും. കാരണം എന്റെ ഉത്തരവാദിത്തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം എനിക്ക് പറ്റില്ല. അപ്പൊ പ്രൈം കൺസേൺ പിന്നെ മക്കളാണല്ലോ. അപ്പൊ അതിനകത്ത് എന്റെ സ്വപ്നം എന്റെ തീരുമാനം എന്നിട്ട് ഇല്ല. പിന്നെ പൊതുവായിട്ട് എന്താണോ യോജിക്കുന്നത് ആ സിറ്റുവേഷനിൽ അതിനെയാണ് ഞാൻ പിന്നെ ഏറ്റെടുക്കുക. അത് ഇഷ്ടത്തോടു കൂടി ആവാം അല്ലാതെ ആവാം. പക്ഷെ അങ്ങനെ ഒരു പ്രകൃതം എനിക്ക് വ്യക്തിപരമായി ദോഷം ചെയ്തിട്ടുണ്ട്. അത് അത് പിന്നീടൊക്കെ ആലോചിക്കുമ്പോൾ തോന്നിയിരുന്നു അതല്ല വേണ്ടിയിരുന്നത്, നമ്മൾ കുറച്ചും കൂടി നമ്മളിലേക്ക് പ്രയോറിറ്റി നമ്മളിലേക്ക് നമ്മുടെ കരിയറിലേക്ക്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും അതങ്ങ് വളർന്നു വന്നേനെ. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സ്ത്രീകൾ ഇനി കുടുംബത്തേക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല എന്നുള്ള നല്ല തിരിച്ചറിവിലാണ് ഇപ്പൊ ഇരിക്കുന്നത്.
1: അപ്പോ അന്നത്തെ ആ നാടക അനുഭവത്തെ കുറിച്ചാണ്. തൃശ്ശൂർ
0: ആകാശവാണിയിലാണ്. അപ്പൊ അന്ന് ഞാനതിൽ എഴുത്താണ് മെയിൻലി ചെയ്തത്. അത് അഭിനയിച്ചത് അന്ന് സമതയിലൊക്കെ ഉണ്ടായിരുന്ന ചന്ദ്രികേച്ചി അടക്കമുള്ള സ്ത്രീകളാണ് ചെയ്തത്. അപ്പോ അവരവിടെ പൊതുവെ നാടകം റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണല്ലോ, നമ്മള് സ്റ്റേജില് അഭിനയിക്കുന്നത് പോലെയല്ല. അപ്പൊ ആ ഒരു പ്രോസസ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര, കാരണം അത് മാത്രല്ല ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ റേഡിയോ മാത്രമേ ഉള്ളൂ. എനിക്ക് 8-ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഞങ്ങൾക്ക് കറണ്ട്

0: ഇല്ല. അപ്പൊ ഈ ബാറ്ററിയിൽ ഓടുന്ന റേഡിയോ ആണോ? അപ്പൊ അവിടെ ഞങ്ങളെ വീട്ടിലെ റേഡിയോ, അപ്പൊ അയൽവക്കത്തെ എല്ലാ ചേച്ചിമാരും വന്നിരിക്കും. സന്ധ്യ ആവുമ്പോ പലരും പലതും കണ്ടതും കേട്ടതും ഗാനതരംഗിണി ഗാനം പല ഈവെന്റ്സ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ എപ്പിസോഡുകളായിട്ടാണ് കാണുക. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും തുടർനാടകങ്ങള്. അപ്പൊ എന്റെ ചേച്ചി സത്യം പറഞ്ഞ അവൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് റേഡിയോയിൽ വർക്ക് ചെയ്യണം. അതിന് അവൾക്ക് ഈ വോയിസ് മോഡുലേഷൻ ഭയങ്കര രസമായിട്ട് ചെയ്യും, നന്നായി പാടും. അപ്പൊ അവൾ എപ്പോഴും പറയും എനിക്ക് റേഡിയോയിൽ വർക്ക് ചെയ്താൽ മതി, പിന്നെ ആളുകളെ ഫേസ് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാലത്തെ പരിപാടി തന്നെ എന്താണെന്നറിയോ, ഈ കാസറ്റിൽ തന്നെ റീ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. പഴയ പാട്ട് കേട്ട് കേട്ട് മടുക്കുമ്പോ ഞങ്ങൾ നാടകം എഴുതിയുണ്ടാക്കും, എന്നിട്ട് അതിലിട്ടിട്ട് ഓരോരുത്തരൊരു കഥാപാത്രമായിട്ട് ഞാൻ രാജേട്ടൻ അവള് രാധ റെക്കോർഡ് ചെയ്യും. ആ വോയിസ് മോഡുലേഷനിലൊക്കെ നിന്നിട്ടാണ് അവള് റെക്കോർഡ് ചെയ്യും. അപ്പൊ എനിക്ക് എന്നും അൺവേഷാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കളികളാണ്. രാത്രിയാവുമ്പോ ഇങ്ങനെ നമ്മള് കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ കൂടിയിട്ട് ഞങ്ങള് നാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു പാട്ട് കേസറ്റൊക്കെ പോയി കിട്ടും.
1: അതിന്റെയൊക്കെ പ്രചോദനം ആകാശവാണി.
0: ആകാശവാണി ആകാശവാണി ആ കാലത്തെ തൊട്ട് തന്നെ. പിന്നെ രാവിലെ തന്നെ റേഡിയോ, അമ്മയാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അവിടെ നമ്മളെ സുപ്രഭാതം തൊട്ട് ഇങ്ങനെ വയലും വീടും ഈ പരിപാടികൾ തൊട്ട് അങ്ങനെ തുടങ്ങുന്നു. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എലമെന്റ് ആയിരുന്നു.
1: പിന്നെ എന്താണ് റേഡിയോ ഒരു ഘടകം
0: അല്ലാതായി മാറിയത്? തീർച്ചയായും ഗൾഫിലൊക്കെ പോയതിനു ശേഷം, അല്ലെങ്കിൽ അതല്ല പ്രവാസ ജീവിതം തുടങ്ങിയതിനു ശേഷം നമുക്ക് റേഡിയോ ഒന്നും അങ്ങനെ ഒരു നിത്യ സാന്നിധ്യം അല്ലാതായി. മാത്രമല്ല ടി വിയുടെ കടന്നു വരവ്. അപ്പൊ ടി വി വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും ടി വി ഓൺ ചെയ്യാന്നുള്ളതായി. അപ്പൊ അങ്ങനെ പയ്യെ പയ്യെ ആയിരിക്കണം റേഡിയോ പോയത്. പക്ഷെ ഞാൻ ഇപ്പൊ വീണ്ടും റേഡിയോയിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരും, കാരണം എനിക്ക് ഇതുമാതിരി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. നമ്മള് രാവിലെ വീട്ടില് ജോലിയൊക്കെ ഇത് ഓൺ ആക്കിയിട്ട് അതിങ്ങനെ ബാക്ക്ഡ്രോപ്പ്. മാത്രല്ല, നമ്മള് പൊതുവെ തന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഭയങ്കര ഒരു കണക്ടിവിറ്റി കുറവാണ്, തീർച്ചയായിട്ടും കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഓർമ്മകളെ എത്തിപ്പിടിക്കലായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അത് ഞാൻ ബോധപൂർവ്വം അല്ല ചെയ്യുന്നത്, ഒരുപക്ഷെ ഞാൻ പഴയ കാലങ്ങളിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർമ്മകളെ തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ തരുന്ന ഒരു ജീവനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ കൂടി വേണ്ടിയായിരിക്കും. അപ്പൊ അത് അറിയാതെ തന്നെ എന്നിൽ ആ സ്വഭാവം വരികയാണ്. രാവിലെ എനിക്ക് എന്തെങ്കിലും റേഡിയോ പരിപാടി ഓൺ ചെയ്യാം,
1: ചായ
0: ഉണ്ടാക്കുക,
1: പിന്നെ മറ്റു ജോലികളിലേക്ക് പോവുക.
0: അവിടെ ഇങ്ങനെ നടന്നുള്ളൂ, ബാക്ക്ഡ്രോപ്പിൽ അത് അങ്ങ് നടന്നോളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ.
1: അപ്പോ നമ്മള് റേഡിയോ അനുഭവം, നാടകം റെക്കോർഡ് ചെയ്ത അനുഭവം ഒക്കെ പറഞ്ഞല്ലോ. കുട്ടിക്കാലത്ത് റേഡിയോ ധാരാളം കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന
0: ചലച്ചിത്രഗാനങ്ങളാണ്.
1: അന്ന് അത് കേൾക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ആ കാലത്ത് കേട്ടിട്ടുള്ളതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇന്നും ആ സന്ദർഭം പോലും ഓർക്കുന്ന ഒരു പാട്ട്.
0: എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാല് ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോ, അത്രയും കുട്ടിയുള്ള ഒരു കൗമാരത്തിലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന എന്റെ അമ്മയോടാണ്. അപ്പൊ എനിക്ക് എപ്പോഴും വെച്ചാല് അമ്പിളി കൊമ്പത്തെ പൊന്നൂഞ്ഞാലിൽ അമ്മയെ കണ്ടോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് എടുത്തു കേൾക്കും. അതുപോലെ എന്റെ ചേച്ചി നന്നായി പാടുന്നു പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ നമ്മളെല്ലാം ഈ പ്രണയ വിരഹ ഗാനങ്ങളാണ് ഞങ്ങളൊക്കെ
1: പാടുക.
0: പ്രണയവും വിരഹവുമാണ്. അപ്പൊ ഒരു കുഞ്ഞി പ്രേമൊക്കെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പ്രണയ ഗാനങ്ങളാണ്. അപ്പൊ അത് ഗാനതരംഗിണിയൊക്കെ വരാൻ ഇങ്ങനെ കാത്തുക്കും. അപ്പൊ നമ്മളെ ഓർക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒരു പാട്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് ഞങ്ങള് നമ്മളെ പെൺടോക്കുകളിലാണ് ഇന്ന് ഈ പാട്ടുണ്ടാവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മളെ കുറിച്ച് അപ്പുറത്താളെ ഓർക്കുന്നുണ്ടെന്ന് ആ വിചാരിച്ച പാട്ട്
1: ആർക്കറിയാം അല്ലേ. അപ്പൊ നമുക്ക് അമ്പിളിക്കൊമ്പത്തെ
0: പൊന്നൂഞ്ഞാലിൽ അമ്മയെ കണ്ടു കാട്ടുപോയി.

0: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇടയ്ക്കൊരു റേഡിയോ നാടകാനുഭവം ഉണ്ടായി, ആ ഒരു നാടക പഠനമൊക്കെ നടത്തിയിരുന്ന ആ കാലത്ത്. എന്താണ് പഠിച്ചത്?
1: എക്കണോമിക്സ് ആണ്, BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം മുന്നോട്ടൊന്നും പോയില്ല പഠനം. ഒരു ഗ്രാജുവേഷനില് പഠനമൊക്കെ, അതായത് അക്കാദമിക് ലെവലിലുള്ള പഠനങ്ങൾ പിന്നെ അവിടെ അവസാനിച്ചു. നാടകം പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, NSD വരെ പോയി, സെക്കൻഡ് റൗണ്ടിൽ ഔട്ടായി. പിന്നീട് ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും BTA ചേരാനായിട്ട്.
0: 1.5 കൊല്ലം
1: ഞാൻ അന്ന് പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാനൊരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തത്, അതിൽ ഫ്രണ്ട് ഓഫീസ് ഇൻചാർജ് ആയിട്ട്.
0: പോണ്ടിച്ചേരിയിൽ അങ്ങനെ 1.5 കൊല്ലം
1: ജോലി ചെയ്തതിനാണ് തിരിച്ചു വന്നത്. അപ്പൊ തിരിച്ചു നാട്ടിൽ വരുമ്പോൾ 4 മാസത്തിനകം വിസ ശരിയാവുന്നാണ് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യത്തിന് ബാലുവിന് അന്നേരം കിട്ടിയ ജോലി പോയി. അപ്പൊ ഞാൻ വീണ്ടും ഒരു 1.5 കൊല്ലം നാട്ടിൽ സ്റ്റക്കായി. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു വീണ്ടും നാടകം തന്നെ പഠിക്കാം. അപ്പൊ ഞാൻ ബാലുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ഒന്ന് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് കുട്ടികളൊന്നും വേണ്ട, അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കുടുംബം ഒന്നും വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പ്രണയ വിവാഹമാണ്. അപ്പൊ അന്ന് നമ്മള് വിവാഹത്തിന് മുമ്പൊന്നും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ബാലുചേട്ടൻ പറയുന്നത് അതുപോലെ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉള്ളിലൊരു വേദനയുണ്ട്, അങ്ങനെയല്ലല്ലോ വേണ്ടത് കുട്ടികളും കൂടും. പക്ഷെ നമ്മളുടെ ഒരു ഫിലോസഫി അല്ലെ, നമ്മുടെ പ്രിൻസിപ്പൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് അത് വേണ്ടാന്ന് വെക്കേണ്ടത് എന്തിനാന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പുള്ളി പറയുന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ എനിക്ക് 3-4 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രതിസന്ധിയായി. ഇതിങ്ങനെ പന്തടിച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാതെ പ്രത്യേകിച്ച് ഒരു വൃത്തിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി BTA ചേരുകയാണ്, എനിക്കിങ്ങനെ വയ്യ, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്ന് എന്തെങ്കിലും പഠിക്കണം, ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളാം. രണ്ട് ഫാമിലിക്കും താല്പര്യമില്ല. ഞാൻ അക്കാലത്ത് നാടകം പഠിക്കുക എന്നൊക്കെ പറഞ്ഞ എന്തോ കുറഞ്ഞ കാര്യമായിട്ടാണ് എനിക്കാണ്. അത് ഇന്നും അഭിനയവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടത് നാടകമായി ബന്ധപ്പെട്ടത് ഒന്നും ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുക്കാനൊന്നും പേരന്റ്സ് കുട്ടികളെ അനുവദിക്കാറില്ല ഇന്ന് പോലും. അപ്പൊ അക്കാലത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടിൽ നിന്നും ഭയങ്കര, അവർക്കും പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഞങ്ങളോട് അത് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ നടപ്പിന്റെ ഉദ്ദേശം, കല്യാണം കഴിഞ്ഞ് 3-4 കൊല്ലമായിട്ടും ഇനിയും കുട്ടികൾ വേണമെന്ന കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിലാവുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അവർക്ക് അങ്ങനത്തെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് പരിഗണിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ തീരുമാനിച്ചു BTA ചേരാം. BTA ചേർന്ന് പിന്നീട് 1 മാസം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും. അന്നേരമാണ് എനിക്കൊരു വിസിറ്റ് വിസ വരുന്നത്. 1 മാസത്തെ DSF വിസയാണ്, വന്നിട്ട് പോയിക്കോളൂ. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് 2 കൊല്ലത്തോളമായി കണ്ടിട്ട്, ബാലുവിനും ഇവിടെ വരാനും പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ പോയത് ഞാൻ. അവിടെ പോയതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഗർഭിണിയാവുന്നു. അപ്പോഴേക്കും ബാലന്റെ തീരുമാനങ്ങൾ മാറിയിരുന്നു, ഇനി കുട്ടികളായാലും കുഴപ്പമില്ല. സിമ്പിളി ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ എന്തൊക്കെ നമ്മൾ വളരെ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ തോന്നുമ്പോഴും ഒരു പ്രത്യേക പ്രായത്തില് നമ്മളെ ഡിസൈൻ

0: ചെയ്യുന്നത് വേറൊരാൾ തന്നെയായിരുന്നു. നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും 45 വയസ്സോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ഒക്കെ തന്നെയാണ് നമ്മള് ജീവിതം ഡിസൈൻ ചെയ്യണമെന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ നമുക്ക് സംഭവിക്കുന്നത് 45 വയസ്സാകുമ്പോഴാണ്. പക്ഷെ അതിലെനിക്ക് വേദന ഉണ്ടായിരുന്നില്ല, കാരണം എന്റെയും കൂടി ഇഷ്ടമായിരുന്നു ബാലുവിന്റെ ഒപ്പം തന്നെ ഉണ്ടാവുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ മെയിൻ പ്രൈമറി കൺസേൺ. അതായതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് റിഗ്രറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല.
1: പിന്നെ സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
0: സിനിമയിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നാടകം കാലം കഴിഞ്ഞു. ആ സമയത്ത് കുറെ സുഹൃത്തുക്കള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ ടെസ്റ്റ് എഴുതാനൊക്കെ വരുന്നു ഞങ്ങള് ചെന്നൈയിലുള്ള സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് സിനിമ കുറച്ചും കൂടി നല്ലതല്ലേ, പക്ഷെ നമുക്ക് എന്തേലും പഠിക്കണം എന്ന് പറയാനുള്ള ഒരു സാഹചര്യം തന്നെ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ച് ഗൾഫില് ഒന്ന് തിരിച്ചു വരുന്നതിന് ശേഷം ഇവിടെ ശ്രമിച്ചത്, വേറെ ജോലിയൊന്നും ആ സമയത്ത് കിട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ അവിടെ ഞാൻ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാലും ഒന്ന് സെയിൽസ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാനൊരു 8-10 കൊല്ലം ഞങ്ങളുടെ ഓൺ സ്റ്റുഡിയോ റൺ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഒരു ഓഫീസ് ജോലിക്ക് പറ്റിയ ഒന്നും എനിക്ക് CV വെക്കാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയൊക്കെ നടക്കുമ്പോൾ അതില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി തുടങ്ങിയത്. അപ്പോഴേക്കും 10-42 കഴിഞ്ഞു. എന്നാലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടെ, അവിടെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അവിടെ സ്ത്രീകളുടെ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ക്യാമറ ചെയ്യണം. അപ്പൊ ക്യാമറ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടല്ല, പക്ഷെ അവിടെ അതൊരു മസ്റ്റ് ആണ്. സ്ത്രീകളുടെ പരിപാടിക്ക് സ്ത്രീകൾ ക്യാമറ ചെയ്തില്ലെങ്കിൽ നമുക്ക് വർക്ക് കിട്ടാതെ പോകും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്തിട്ട് ഞാനാണ് അത്യാവശ്യം അത്തരം വർക്കുകൾ ഞാൻ ചെയ്യല് ക്യാമറ. അപ്പൊ ആ ഒരു ഫലത്തിലാണ് അന്ന് നമുക്ക് വിഷ്വൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധ്യത അറിയാൻ വേണ്ടിയിട്ടും. പിന്നെ എന്റെ വിചാരം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സമഗ്രതയിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് അങ്ങനെയൊന്നുമല്ല. അപ്പൊ കാര്യങ്ങൾ മാറിയൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ 2011 കാര്യം. അപ്പൊ അത് എനിക്കൊരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എന്നാലും പിന്നെ ഞാൻ ചെയ്തത് ജയൻ കെ ചെറിയാന്റെ സിനിമയാണ്, കബോഡി സ്കേപ്സ് എന്ന് പറഞ്ഞിട്ട്.
1: പഠിച്ചൊന്നും
0: പറയാൻ പറ്റില്ല, നമുക്ക് അതിന്റെ ഒരു എഫേർട്ടും സ്ട്രെയിനും സ്ട്രഗിളും മനസ്സിലായെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ടെക്നിക്കലി ഒന്നും നമ്മളൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ആ പക്ഷെ ഒരു സിനിമ രൂപപ്പെട്ടു വരുന്നതിന്റെ പെയിൻ കറക്റ്റ് മനസ്സിലാവും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അറിയാലോ നമുക്ക് ഈ വീട് എന്ന് പറഞ്ഞതിന്റെ ഒരുപാട് ഇമോഷണൽ ബർഡൻസും കൂടി ഉണ്ട്. അത് കൂടാതെ തന്നെ അതിന്റെ ഫിസിക്കൽ ലേബറും ഉണ്ട്. ഇതെല്ലാം ഒരു സ്ത്രീയിൽ തന്നെ ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് പലതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇതിനെല്ലാം വേണ്ടത് ടൈം ലിവറേജും സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ആ ഏരിയ തന്നെ വിട്ടു, സിനിമ എന്നുള്ള ഒരു ഏരിയ വിട്ട് വെറുതെ. പിന്നെ പൊതുവെ പിന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്കൊരു സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിലുണ്ടാവുന്ന കൊച്ചു വലുതുമായിട്ടുള്ള എല്ലാതരം സമരങ്ങളും സവിശേഷമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളിലൊക്കെ നമ്മള് തെരുവിലേക്ക് ഇറങ്ങുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, നിരന്തരം അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലായിരുന്നു. ഞാൻ അതിനിപ്പോ അത് വലിയൊരു ആക്ടിവിസം എന്ന് കാണുകയല്ല, അതൊരു ഉത്തരവാദിത്വമായിരുന്നു.
1: അന്നൊന്നും ഒരു വരുമാനമാർഗം
0: എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആള് കൃത്യമായിട്ട് അയക്കുന്ന മന്ത്ലി റവന്യൂ വെച്ചിട്ട്.
1: എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ?
0: ആള് അവിടെ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു പത്രത്തില്. അപ്പൊ അന്നിങ്ങനെ എന്റെ ജോലിക്ക് ഫ്രീലാൻസ് ആയിട്ട് അപ്പോഴും സ്റ്റുഡിയോ വൈൻഡ് അപ്പ് ചെയ്തെങ്കിലും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ക്ലയന്റ് ഉണ്ടായിരുന്നു. 2008 റിസഷന്റെ ഭാഗമായിട്ടാണ് പിന്നെ ക്യാമറ ഡിജിറ്റലൈസ് ചെയ്തോടുകൂടിയിട്ട് സ്റ്റുഡിയോനെ ഡിപ്പെൻഡ് ചെയ്ത ഫോട്ടോഗ്രാഫി ഒക്കെ വളരെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങൾക്ക് അത് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഇൻസെക്യൂരിറ്റി വന്നപ്പോൾ ആളിങ്ങനെ നിർബന്ധപൂർവ്വം തന്നെ വിട്ടതാ. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് വേറെ എന്ത് ചെയ്യണമെന്നുള്ളത് ആർക്കും ഒരു ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ എല്ലാരും വിചാരിക്കുന്നത് 10-42 വയസ്സായില്ലേ, 10-42 വയസ്സായ സ്ത്രീകൾക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്, മക്കള് വലുതായി, മക്കളെ പഠിപ്പിക്കുക, അവര് അവരെ ജീവിതം നോക്കി ഇങ്ങനെ
1: കഴിഞ്ഞു.
0: 40 വയസ്സ് വരെ മാക്സിമം ആണ് നമ്മുടെ ലൈഫ് സ്പാനില്. അപ്പൊ ഇനി എന്താണ്, അപ്പൊ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ട്, അല്ലെങ്കിൽ നമ്മള് ജീവിച്ചില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഐഡന്റിറ്റി ക്രൈസിസിനെ ഒന്നും അഡ്രസ് ചെയ്യാൻ പരിഭാഗപ്പെട്ട ഒരു കുടുംബ വ്യവസ്ഥയോ സമൂഹമോ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഒരു പീരീഡ് കൂടിയാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും അകവും പുറവും ഒരു നരകാവസ്ഥയാണ് സ്ത്രീയുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാല്, ശരീരവും മനസ്സും. അപ്പൊ പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇടപെടാവുന്ന കാര്യങ്ങളിൽ ധൈര്യപൂർവ്വം ഇടപെടുക എന്നുള്ളത് തന്നെയുള്ളൂ. അപ്പൊ ഈ എല്ലാ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടെ ഇപ്പൊ ഒരു കുഞ്ഞ് നേരം വൈകിയാലോ അവരിന് ഒരു പരീക്ഷയിൽ തോറ്റാലോ ഒക്കെ ഇതിന്റെ അധിക ബാധ്യത നമ്മളിലാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മള് ഓരോ സ്ത്രീയും പുറത്തേക്ക് പോകണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര എളുപ്പമല്ല. അത് കഴിഞ്ഞു വന്നപ്പോഴാണ് കുറച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ ഇത്തരം താല്പര്യങ്ങൾ അറിയുന്ന സുഹൃത്ത് സുർജിത്ത് ഗോപിനാഥ്, അവൻ നാടകത്തിൽ നിന്ന് വന്നാണ്. അവനും അവന്റെ വൈഫും ഒക്കെ ദിവ്യൊക്കെ നാടകത്തിലുള്ളവരാണ്. അപ്പൊ വളരെ ചെറിയ പ്രായത്തില് ഞാൻ പറഞ്ഞല്ലോ പോണ്ടിച്ചേരിന്ന് വന്നിട്ട് നാട്ടരങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറച്ചു കാലം നാടക പ്രവർത്തനങ്ങള്. വീട്ടിൽ

0: ചേർന്നിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ അടുത്ത് ചേർപ്പിലുള്ള ഒരു സ്ഥലത്താണത്. അപ്പൊ അവര് 10-25 വർഷമായിട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരികമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവിടെ സിനിമ പ്രദർശന നാടകങ്ങള്, പുസ്തകം ട്രാൻസ്ലേഷൻ, അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ മൊഗേരി മാഷയും അതുപോലെ ഉണ്ണികൃഷ്ണൻ, ഇഞ്ചി ഉണ്ണികൃഷ്ണൻ മാഷയൊക്കെ കാണുന്നത്. അവരുടെ പ്ലേകളിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു നാടകം എന്നുള്ളതിനെ ഞാൻ സ്റ്റേജിൽ അഭിസംബോധന ചെയ്യുന്നത്.
1: അത് കഴിഞ്ഞ് അങ്കമാലി ഡയറീസ് ആണ് ആദ്യത്തെ
0: സിനിമ.
1: അവിടേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട്.
0: തീർച്ചയായിട്ടും എന്റെ ചേച്ചിയൊക്കെ പാടുന്ന ഒരു പാട്ട്, അവള് ഞാൻ പറയലേ നന്നായി പാടും. അപ്പൊ ഞങ്ങളിങ്ങനെ മഴക്കാല രാത്രികളിലൊക്കെ ഇങ്ങനെ ഒന്നിച്ചു കിടക്കുമ്പോ അവള് എനിക്ക് പാടിത്തരുന്നത് വീണേ വീണേ വീണക്കുഞ്ഞെ എന്നെഞ്ചിലെ താളത്തിൽ.
1: അതും ജാനകിയമ്മ പാടിയ പാട്ട്
0: ആയിരിക്കും. ജാനകിയമ്മയുടെ പാട്ടുകളാണല്ലോ അന്ന് നമ്മുടെ ഫേവറേറ്റ്. അപ്പൊ അതെന്റെ ചേച്ചിക്ക് ആയിക്കോട്ടെ

0: അപ്പോ നമ്മള് പറഞ്ഞു വന്നത് അംഗമാലി ഡയറീസിലേക്ക് വലതുകാലൂന്നി
1: വന്നതിന്റെ ഒരു ചില തീർച്ചയായിട്ടും എന്റെ സുഹൃത്ത് സൂർജിത് ഗോപിനാഥാണ്. അവൻ അന്ന് യോബിന്റെ പുസ്തകം എന്നുള്ള സിനിമയിൽ ചെമ്പൻ വിനോദിന്റെ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചെമ്പൻ വിനോദ് പറയുന്നു അവനൊരു സിനിമ ചെയ്യുന്നുണ്ട് ഓൺ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ടോട്ടലി ന്യൂ ഫേസസ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു ഇതുമാതിരി തന്നെ ഒരു ഇരുനിറത്തിലുള്ള

0: പ്രിഫറബിളി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. ഒരു ഇരുന്നിറക്കാരി അമ്മയെ വേണമെന്ന് പറഞ്ഞു. ഇവൻ പെട്ടെന്ന് എന്തോ എനിക്ക് നാടകവും സിനിമയ്ക്കായിട്ടുള്ള താല്പര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവനെ സ്ട്രൈക്ക് ചെയ്ത് അവൻ വിളിച്ച് പറയുന്നു. ഞാൻ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ ഒരു തമാശ, ഒരു സിനിമയൊക്കെ ചെയ്തു നോക്കാം എന്നുള്ളത്. ഒരു കരിയറായിട്ട് അത് മാറുന്നോ മാറ്റണം എന്നൊന്നും അന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അത് അയച്ചു കൊടുത്തപ്പോ ചെമ്പൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഫോട്ടോ ഒക്കെ കിട്ടി, നമ്മള് പ്രോജക്ട് ഓൺ ആകുമ്പോ പറയാം. പിന്നെ ഞാനും അത് ഫോളോ അപ്പ് ചെയ്തില്ല. ഒരു 10 മാസത്തേക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. 10-11 മാസം കഴിഞ്ഞപ്പോ ചെമ്പൻ വിളിച്ചിട്ട് പറഞ്ഞു, ഡയറക്ഷൻ ഞാനല്ല, ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്, ഓഡീഷൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഓഡീഷന് പങ്കെടുത്തേ പറ്റൂ, വേറെ സേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വേദനയുള്ള ചില സംഭവങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ ഞാനാണെങ്കിൽ അതിന്റെ ഒരു വല്ലാത്ത നിരാശയിലിരിക്കുന്നോണ്ട് എങ്ങും പോവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. അപ്പൊ മക്കള് പറഞ്ഞില്ല, അമ്മ ഒന്ന് പോയിക്കോന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ള രീതിയിൽ പോയതാണ്. ഓഡിഷന് കിട്ടുന്നു, പിന്നെ അങ്കമാലി ഡയറീസ് സംഭവിക്കുന്നു. അത് വളരെ വലിയ വിജയമാകുന്നു. അതുകൊണ്ട് ഇന്ന് സിനിമയിനകത്ത് അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് നമുക്കൊരു അങ്കമാലി ഡയറീസിൽ അമ്മ എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഇന്നും സിനിമയില്. ഇതാണ് ക്യാരക്ടർ, ഇല്ല എപ്പോഴും പോയില്ല. അപ്പൊ ആരാണ്, ചിലപ്പോ എല്ലാവർക്കും പേര് ഓർമ്മയില്ല. അപ്പൊ അങ്കമാലിയിലെ അമ്മ,
1: അങ്കമാലിയിലെ
0: അമ്മ അങ്ങനെയാണ് അവിടെ അവര് പരസ്പരം പറയുക.
1: പിന്നെ എത്ര കാലം കഴിഞ്ഞാണ് സിനിമ ഇറങ്ങിയത്?
0: 2016 ഷൂട്ട് തുടങ്ങി. 17 മാർച്ച് 3 ആ സിനിമ ഇറങ്ങുന്നത്. പിന്നെ അതിനുശേഷം വെറുതെ ഇരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ വെറുതെ ഇരിപ്പൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്.
1: ശരി,
0: കോവിഡിന് ശേഷം കുറച്ച് ഡള്ളാണ്. പിന്നെ പ്രത്യേകിച്ചും ഇപ്പൊ വളരെ മോശം ഒരു അവസ്ഥയാണ് സിനിമ.
1: ആദ്യത്തെ സിനിമയിലെ ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നിയില്ലേ?
0: ഒന്ന് അങ്കമാലിയുടെ പാട്ട് തന്നെ നമ്മുടെ തെയ്യാമ വെച്ചൂടെ, ഒരടിപൊളി പാട്ടല്ലേ അത്.

0: അങ്കമാലി ഡയറീസ് പുതിയൊരു ജീവിതത്തിന്റെ
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അതിനുശേഷമുള്ള ആദ്യത്തെ, അത് കഴിഞ്ഞ് ഉടനെ വന്ന പടം ഏതാണ്?
1: ആ സമയത്ത് തന്നെ എനിക്ക് ഉടനെ ഓഫർ വന്നത് എന്ന് പറഞ്ഞാല് കൂടെ അഞ്ജലി മേനോന്റെ
0: പൃഥ്വിരാജിന്റെ
1: സിനിമ, അതെ അത് വന്നു. പിന്നെ ഒരു പാരലൽ സിനിമ തന്നെ ഇരട്ട ജീവിതം, സുരേഷ് നാരായണ നമ്മുടെ സുഹൃത്തിന്റെയാണ്, ആ സിനിമ വന്നു. പ്രിയനന്ദന്റെ പതിരക്കാലം വന്നു. പിന്നെ അരുൺ അരവിന്ദിന്റെ കാറ്റ് ആസിഫ് അലിയുടെ ഉമ്മയായിട്ട്. അപ്പൊ അങ്ങനെയുള്ള പടങ്ങളൊക്കെയാണ് വഴിക്ക് വഴി വന്നിരുന്നത്. പിന്നീട് പിന്നെ ജൂണ്, വികൃതി,
0: ഏതെല്ലാം ഒരു അമ്മ വേഷം.
1: ആ എനിക്ക് തോന്നുന്നു ജൂണിലും മാലിക്കിലും ഒക്കെ ഒഴികെ എല്ലാതും ഓൾമോസ്റ്റ് അമ്മ വേഷം തന്നെയാണ്.
0: മാലിക്കിലൊരു
1: പ്രിസൺ ഐ ജി അല്ലേ,
0: ഒരു സ്പെഷ്യൽ സിനിമ പോലെ
1: പ്രിസൺ ഐ ജി ആയിട്ടാണ് അതിനകത്ത്. കുറച്ച് വേഷമുള്ളെങ്കിലും അങ്ങനെ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ വികൃതിയിലാണെങ്കിലും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിട്ടാണ്.
0: ഇതില് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന്?
1: അത് സ്വാഭാവികമായിട്ടും നമുക്ക് ആദിത്യ കുഞ്ഞെന്നുള്ള രീതിയിൽ നമുക്ക് അങ്കമാലി ഡയറീസിൽ അമ്മയാണ് എപ്പോഴും വളരെ ചേർ. കാരണം എന്ന് വെച്ചാല് നമ്മളൊന്നും അറിയാതെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു, ഒന്നും അറിയാതെ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് മുന്നൊക്കെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമുകൾ അതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കമേഴ്സ്യൽ സിനിമയുടെ ഭാഗമാവുന്നതിന്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഗ്രൂമിങ് സെഷൻ ഉണ്ടാവുന്നു, ആ പ്രോസസ്സ് തന്നെ വളരെ രസകരമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും പുതുമുഖങ്ങള്. അപ്പൊ 3 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടാവുന്നു, നല്ല തരത്തിലുള്ള ഡിസ്കഷൻസും ഇന്ററാക്ഷൻസും ആക്ടിവിറ്റീസും. അപ്പോഴേക്കും നമ്മൾ തന്നെ അമ്മയും മക്കളും പോലെയായി അതിനകത്ത്. അപ്പൊ എല്ലാവരും അതിനകത്ത് തന്നെ അമ്മച്ചിയെന്ന് വിളിക്കണത്. അപ്പൊ ആ അപ്പൊ അതിന്റെ ഒരു സമാധാനം ഉണ്ടല്ലോ നമുക്ക്. കാരണം ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മള് സിനിമ എന്ന് പറഞ്ഞ ഒരു പരിസരം കുറച്ചും കൂടി ഹൈറാർക്കിയലായിട്ട് തന്നെയാണ് ആ സ്ട്രക്ചർ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അമ്മ മകൾ

0: ബന്ധങ്ങളൊക്കെ നമുക്ക് അഭിനയിക്കുമ്പോൾ കിട്ടണമെങ്കിൽ നമുക്ക് അതിനൊരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാനുള്ള സമയം വേണം. അതൊന്നും സിനിമയിൽ സാധ്യമല്ല. കാരണം ഞാൻ
1: ക്യാമ്പുകൾ അതിനുള്ള
0: അതൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോഴാണ് ഉള്ളത്. ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി നിർബന്ധം. അപ്പൊ അഞ്ജലി മേനോന് ഏത് സിനിമയ്ക്കും ഞാൻ കേട്ടിട്ടുള്ളത് അവര് ഗ്രൂമിങ് സെഷൻസ് വെക്കും. ചിലപ്പോ വലിയ ക്യാൻവാസിൽ പോകുന്നതൊക്കെ ആണെങ്കിൽ അവർ 10 ദിവസമൊക്കെ ക്യാമ്പ് വെക്കും. അപ്പൊ അതെനിക്കാണ് അത് ആവശ്യം വേണ്ടുന്ന. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ എല്ലാവർക്കും അതിനുള്ള സംഭവിക്കാറില്ല.
1: സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥ പണ്ടും വേദനാകരമായിരുന്നു, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് തോന്നുന്നു അല്ലേ? എന്താണ്
0: എനിക്ക് തോന്നുന്നത്, പൊതുവെ സിനിമ എന്ന് മാറ്റിവെച്ചിട്ട് സമൂഹത്തിലെ ലോകത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മള്. അപ്പൊ സമൂഹത്തിലെ സ്ത്രീ ജീവിതങ്ങൾ എന്താണോ അതിന്റെയൊക്കെ തന്നെ ഏറെയും കുറഞ്ഞ പ്രതിഫലനങ്ങളോട് കൂടിയ വർക്ക് സ്പേസുകളെ നമുക്കുള്ളൂ. പിന്നെ സിനിമ കുറച്ചും കൂടിയും ഒരു ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും ലൗഡ് ആയതുകൊണ്ടും എല്ലാവരും ആ ജീവിതത്തിന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടും അവിടെ എന്ത് നടന്നാലും കുറച്ചും കൂടി അധികം അറിയുന്നു എന്നേ ഉള്ളൂ. ചിലപ്പോൾ അതിന് കിട്ടേണ്ടാത്ത അത്രയ്ക്ക് മൈലേജൊക്കെ കിട്ടിപ്പോകും. ചിലപ്പോൾ നമ്മൾ ഇതിലും വളരെ മോശമായതോ ഭീകരമായതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിത്യജീവിതത്തിലും മറ്റു തൊഴിലിടങ്ങളിലും ഉണ്ടാവാം. പക്ഷെ അതിലും നമ്മൾ ഫോക്കസ് ചെയ്യില്ല, കാരണം അത് മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ന് എല്ലാതും മാർക്കറ്റിന്റെ ഗെമിക്സിൽ പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യ ജീവിതമാണ്. നമ്മള് മാർക്കറ്റാണ് നമ്മൾ ഡിസൈൻ
1: ചെയ്യുന്നത്. ബുദ്ധിമുട്ടുള്ള സംഗതി
0: എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു എന്നെ സംബന്ധിച്ചുണ്ടായത്. അതല്ലാതെ എനിക്ക് വേറെ രീതിയിലുള്ള ഇങ്ങനെ എന്തെങ്കിലും ന്യൂസൻസ് അതൊരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ എല്ലാവരുടെയും അനുഭവം അതായിരിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഒരുപക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന ഇപ്പൊ നമ്മളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു ഇമേജും ഒക്കെ വേണമെങ്കിൽ കുറച്ച് സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് തന്നെയാണോ മറ്റു എല്ലാവരുടെയും അവസ്ഥ എന്ന് എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ മോശമായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ നമ്മൾ എല്ലായിടത്തും നമുക്ക് എന്തോ ഉണ്ടാവുന്നതിന് നമ്മൾ ഡീൽ ചെയ്ത് നമ്മൾ അതിനോട് യൂസ്ഡ് ആയി ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്ഷൽ അസോൾട്ട് ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഗസ്റ്റേഴ്സിലൂടെയാണ് മനുഷ്യർ പരസ്പരം പോകുന്നത് അല്ലേ. അത് അങ്ങനെ ഒരു സിസ്റ്റത്തിനോട് നമ്മൾ യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിലൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ ഡിസ്റെസ്പെക്ട് ഉണ്ട്, അതിൽ തുല്യതയില്ല. അതായത് നിങ്ങളാണോ പെണ്ണോ നിങ്ങളെ മനോഭാവം എന്തായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാവരുടേതുമായ ഒരു ഇടമാണെന്നുള്ള മനസ്സിലാക്കൽ ഉറപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മൾ വരാനും പെരുമാറാനും. അത് എന്തുകൊണ്ടും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഹൈറാർക്കിയിലാണ് അത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ നടന്മാരുടെയും നടിമാരുടെയും പ്രശ്നമല്ല, അവർക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യന്മാരാണ് അത് തീരുമാനിക്കുന്നത്.
1: സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്,
0: സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അവര് കുറെ പേര് തീരുമാനിക്കുകയാണ് ഇന്ന ആള് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഇന്ന ആള് വരുമ്പോൾ മിണ്ടി കൂടാ, ഇന്ന ആള് വരുമ്പോൾ ഇങ്ങനെയാണ്. ആ മനുഷ്യൻ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഈ ചുറ്റുമുള്ള ഒരു ലോകം ഉണ്ടാക്കുന്ന ഒരു ഒരു സ്പേസ് ആണ് അത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നത്. അതല്ലാതെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാല് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. മാത്രമല്ല നമ്മള് നിയമത്തെയൊക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ എത്തിയതിന്റെ ഭാഗമായിട്ടും WCCയുടെ ഭാഗമായിട്ടും ഹേമ കമ്മിറ്റി ഒക്കെ വന്നതിന് ശേഷം IC എന്താന്നുള്ളത് സമൂഹം മനസ്സിലാക്കി. IC 2013 പോഷ് ആക്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു നിയമം ബാർ കൗൺസിലിൽ പോലും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കും കൂടിയുള്ള ഒരു പുതിയ ഇവൻ നമ്മൾ സംസാരിച്ച അഡ്വക്കേറ്റ്സ് വരെ പറയുന്നത് ഞങ്ങളാണുള്ളത് ആദ്യമായിട്ട് ആവശ്യം വെക്കുന്നത്. നമ്മളെ പരിമിതികളാണ് അത് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹത്തിലേക്ക് ഈവഞ്ചലി മാറും, മാറിയ പറ്റൂ. അല്ലാതെ നമുക്ക് ആർക്കും അതിന് പുറകിലേക്ക് നടക്കാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു നിമിത്തമായി സിനിമയിൽ വന്നതിന്റെ ഭാഗമായിട്ട് അതിനുള്ള ഒരുപാട് കോർണർ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജോലിയില്ലായ്മ, നമ്മളെ മനഃപൂർവ്വം മാറ്റി നിർത്തുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആക്ടിവിസം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു റോൾ എടുക്കുകയല്ല, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. എന്റെ മുന്നിൽ ആരെങ്കിലും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടാലോ, ഒരു മോശം കാര്യം സംഭവിച്ചാലോ ഇടപെടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ വയലൻസ് എടുക്കുന്നുള്ളതല്ല, വളരെ പൊളൈറ്റ് ആയിട്ടും സമാധാനത്തിൽ ഞാൻ അതിൽ ഇടപെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നീതി എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടത് തന്നെയാണ്. ഒരിത്തിലും നീതി എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് സംസാരിച്ചേ പറ്റൂ എന്നൊരു അറിവ് എവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് ആക്ടിവിസം എന്നൊന്നും എനിക്ക് പറയാനൊന്നും ഇഷ്ടമല്ല, കാരണം ഞാൻ അത്ര പെയിൻഫുൾ ആയിട്ട് ആക്ടിവിസ്റ്റ് എന്നുള്ള ലൈനിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് എന്റെ കാര്യങ്ങൾ പറയുന്നത്. അല്ലേ? അപ്പൊ എനിക്കത് നാണക്കേടാണ് അതങ്ങനെ പറയാനായിട്ട്. കാരണം ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ജീവിതം സമൂഹത്തിനും സാധാരണ മനുഷ്യർക്കും വേണ്ടി കൊടുത്ത മനുഷ്യരാണ്. ഓക്കെ, അന്നൊരു കാലത്ത് സമരത്തിനെന്നൊക്കെ പറഞ്ഞ പന്തംകുളത്തി പ്രകടനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒക്കെ ഇറങ്ങിയിരുന്നു. ഇന്ന്

0: അതുപോലും ചെയ്യുന്നില്ല. വളരെ സേഫ് സോണിൽ ഇരുന്നിട്ടാണ് ഞാനൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. പച്ച മലയാളത്തിൽ പറഞ്ഞാല് മുട കണ്ട ഇടപെടും, അതിനപ്പുറത്ത് വേറെ ആക്ടിവിസ്
1: ഇടപെട്ടിരിക്കും.
0: അത്രേ
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട്,
0: എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാമല്ലോ, നിറങ്ങൾ തൻ നൃത്തം നിറഞ്ഞൊരു മണ്ണിൽ. ഇത് എന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ദിവസം ഒരു വട്ടെങ്കിലും അത് കേട്ടിരിക്കും.

0: പിന്നെ നിന്ന് കത്തുന്ന കടലുകൾ വല്ലാത്തൊരു ഇമേജാണ് ഉണ്ടാക്കുന്നത് ആ പേര് തന്നെ. അത് എഴുതാനിടയായ ഒരു സാഹചര്യം എന്താണ്?
1: സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഞാൻ എഴുതുമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരത്തെ ആവുമായിരുന്നില്ല. എന്തായാലും എന്റെ ജീവിതം

0: ഒക്കെ എഴുതണം, എഴുതി വയ്ക്കണം. പബ്ലിഷ് ചെയ്യാനൊന്നുമല്ല, എനിക്ക് വളരെ കുഞ്ഞിലെ ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ അത് നിന്നുപോയി. ഈ അടുത്തല്ല, കുറെ വർഷങ്ങളായിട്ട് നിന്നുപോയി. ഇവൻ ഗൾഫിലെത്തിയിട്ടും മക്കളുള്ള സമയത്തും എനിക്ക് എഴുതുന്ന ഡയറി, അതാത് ദിവസത്തെ ആലോചന അനുഭവമൊക്കെ, അനുഭവത്തിലേറെ ഞാൻ ആ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഞാൻ എന്തൊക്കെ ചിന്തിച്ചു എന്നുള്ളതായിരിക്കും ഞാൻ എഴുതി വയ്ക്കുക. ഒരു കാലത്ത് ഞാൻ ബാലുവിന് കഴിക്കുന്ന കത്തുകൾ പോലും അതിന്റെ ഒരു ദിവസത്തെ ആലോചനകളായിരിക്കും. അപ്പൊ അതൊരു 50 പേജിന്റെ ബുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ഒരു ഇന്റർവ്യൂ വന്നു. അവരൊരു ഇന്റർവ്യൂ ചോദിച്ചു, ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. പക്ഷെ അത് വളരെ നീണ്ടുപോയി. ഇപ്പൊ അവര് 21 എപ്പിസോഡായിട്ടാണ് അത് പബ്ലിഷ് ചെയ്ത്. അന്നേരം കുറച്ച് ആളുകള് പബ്ലിഷേഴ്സ് എന്നെ സമീപിച്ചു, അത് ബുക്കാക്കി കൂടെ എന്ന് ചോദിച്ചു. ഗൂസ്ബെറിയാണ് ആദ്യം വന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചു. പിന്നെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് അത് എഴുതി കൊടുത്തു. അതായത് 600 പേജ് ഉണ്ടായിരുന്നു എഴുതി വന്നപ്പോ, 3 കൊല്ലം എടുത്തു. അതിനുശേഷം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബുക്കായി ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. 2023 നവംബറില് ഷാർജയിൽ വെച്ചിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്, ഷാർജ ബുക്ക് ഫെയറില്. അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, കാരണം ഞങ്ങൾ അവരുടെ എക്സ്പോ സെന്ററിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. അപ്പൊ എല്ലാ കൊല്ലം ഉള്ള സമയത്തൊക്കെ ഞാനാണ് അത് കവർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വെന്യൂല് എന്റെ പുസ്തകം റിലീസ് ചെയ്യണം ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അത് അവിടെ റിലീസ് ചെയ്തത്. പിന്നെ 3-ാമത്തെ പതിപ്പ് ഇവിടെയും സാഹിത്യ അക്കാദമിയിലും വെച്ചിട്ട് റിലീസ് ചെയ്ത.
1: എന്തായിരുന്നു നിന്ന് കത്തുന്ന കടലുകൾ എന്ന ഒരു പേരിന്റെ പ്രസക്തി? അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താണ്?
0: ഞാൻ ഈ മനുഷ്യരെന്ന് പറയുമ്പോൾ നിങ്ങൾ അതില് സ്വാഭാവികമായിട്ടും കൂടുതൽ കാണുന്നത് അമ്മമാരെ സ്ത്രീകളെയാണ്, നമ്മൾ അടുത്ത് കാണുന്നത് അവരെയാണല്ലോ. എന്റെ അമ്മ ആളി കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലിറ്ററലി അമ്മയ്ക്ക് തീ പിടിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് എനിക്ക് 7-8 വയസ്സുള്ളപ്പോഴാണ് അത് മണ്ണെണ്ണ സ്റ്റവിൽ നിന്ന് തീ പിടിച്ചിട്ട് അമ്മ ഒരു തീപ്പന്തം പോലെ ഇങ്ങനെ കത്തി ഓടി നടക്കുന്നതും. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞത് അമ്മയെ പരിശോധിക്കുമ്പോൾ മാത്രം ഒരു പച്ചമരം നിന്ന് കത്തുന്ന പോലത്തെ ഒരു ജീവിതമായിരുന്നു അവരുടേത്. അപ്പൊ കത്തുന്ന എന്നൊരു ഇമേജ് അതിലൂടെയാണ്. അതല്ലാതെ തന്നെ ഞാൻ നോക്കുന്ന എല്ലാ അമ്മമാരും എന്റെ അമ്മയെക്കാളും പരിതാപകരമായ ജീവിതം ജീവിച്ച് കുഴഞ്ഞു വീണ് മരിച്ച ചേച്ചിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയുടെ കൂട്ടുകാരികളായിട്ടുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകള് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാല് സിസ്റ്റർഹുഡിനെ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ തരം വിയോജിപ്പുകൾ ഉണ്ടായാലും സ്ത്രീ അനുഭവം നമുക്ക് ഏറെയും കുറഞ്ഞ ഒന്നായിരിക്കും ഈ ലോകത്തുനിന്ന്. പിന്നെ കടല് ആദ്യമായിട്ട് കാണുന്നത് അമ്മയുടെ ഒപ്പം പോയിട്ടാ. അപ്പൊ എനിക്ക് ചെവി കേൾക്കൂലായിരുന്നു കുട്ടിക്കാലത്ത്, 45% എനിക്ക് കേൾവി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞല്ലോ, അഥവാ ഈ കുട്ടി ഉണ്ടാവുകയാണെങ്കിലും സർവൈവൽ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് ENT ഇഷ്യൂസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്തോ ചെറിയ പ്രായം തൊട്ട് തന്നെ കേൾവിയില്ലായിരുന്നു, വളരെ സ്ട്രെയിനായിട്ട് എന്നോട് സംസാരിക്കണം, അതായത് ഉറക്കെ പറയണം. പിന്നെ അപ്പൊ അന്നിങ്ങനെ അമ്മയുടെ കൂടെ കടല് കാണാൻ ആദ്യമായിട്ട് പോകുമ്പോ എനിക്ക് മാത്രം ഈ കടലിന്റെ ഇരമ്പൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞു, ആ കടലിരുമ്പം കടലിരുമ്പം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്താണ് കടലിരുമ്പം? അപ്പൊ ഞാൻ വിളിക്കും, അമ്മ അതെന്താ അതെന്താ? അവിടെ എത്തുമ്പോ കേക്കും എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് കുറച്ച് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. ഇത്രയും വിശാലമായ ഒരു ഏരിയ ആണ് ഈ കടലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ ശീതനും കാറ്റും ആ ഒച്ചയും അതാണ് ഇരമ്പം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ അമ്മേനെ പിടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു. അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്തത്. അപ്പൊ കരയുന്നത് ഒരിക്കലും പേടിയോണ്ടല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കടൽ എന്ന് പറയുന്നത് എപ്പോഴും അമ്മയായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഞാൻ ഗൾഫിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏകാന്തമായ നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കടലിന്റെ അടുത്തിരുന്നിട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പാതിരിക്കുകയാണെങ്കിലും എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴും ഈ കടൽക്കരയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, കടലിനോട് വർത്താനം പറയും. അപ്പൊ ഞാൻ സ്വയം വിചാരിക്കും അമ്മയാണ് കേൾക്കണേന്ന്, എന്നെ കേൾക്കുന്നത്. അപ്പൊ ഒരു കാറ്റ് വന്നാലും ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറെ ഭാവനയിലും കൂടിയാണ് മനുഷ്യർ ഒരു സ്വാസ്ഥ്യം കണ്ടെത്തുന്നത്.
1: അമ്മ എത്ര കാലം കൂടെ?
0: എന്റെ അമ്മ 67 വയസ്സിലാണ് മരിക്കുന്ന. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ 21 വയസ്സ് വരെയല്ലേ അമ്മയുടെ ഒപ്പം ഉണ്ടായുള്ളൂ, ബാക്കി മുഴുവൻ ഒരു പ്രവാസ ജീവിതത്തിലല്ലേ എന്റേത്.
1: അന്ന് അങ്ങനെ തീയാളി കത്തിയിട്ട് അമ്മ
0: രക്ഷപ്പെട്ടു. ഞങ്ങള് അന്ന് എന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പൊ അമ്മ ഈ വെള്ളം ചൂടാക്കിയിട്ട് സോപ്പ് മുക്കി വെക്കും തുണികള്. അപ്പൊ സാരിത്തല ഭയങ്കര ഒരു നൈലോൺ ഒരു നൈസ് സാരി എടുത്തിരുന്നു അമ്മ. അപ്പൊ അത് പെട്ടെന്ന് അങ്ങ് തീയാളി. അപ്പൊ അങ്ങനെ ഒരു അത് ഭയങ്കര എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അത്. അതൊക്കെ ചേർന്നിട്ടായിരിക്കും നിന്ന് കത്തുന്ന കടൽ എന്നുള്ള ഒരു ഇമേജ് വന്നത്, കടലും അമ്മയും. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ കടലിനകത്ത് എപ്പോഴും ഏത് അവസ്ഥയിലും അവിടെ ചെറിയ ചെറിയ വോൾക്കണേഴ്സ് എറപ്റ്റ് ചെയ്യുന്നുണ്ട്, തീയുണ്ട്. ആ വെള്ളത്തിന് പോലും കെടുത്താൻ പറ്റാത്ത തീ കടലിനകത്തുണ്ട്. അതുപോലെ മനുഷ്യന്റെ മനസ്സും എത്ര നിങ്ങൾ കാമായിട്ടും സോഫ്റ്റായിട്ടും നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും അണയാത്ത എന്തോ ഒരു വേവും നോവും ഉണ്ടാവും പല മനുഷ്യരിലും. അതിനെ നമുക്ക് കാണാൻ പറ്റാത്തോടത്തോളം നമുക്ക് കമ്പാഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു മനുഷ്യനിൽ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത് അവരെ മുറിവിനെ കാണാനോ എക്നോളജ് ചെയ്യാനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓ

0: നിങ്ങൾക്കും ആ വേദനയുണ്ടല്ലേ എന്ന് എക്നോളേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റിൽ നിങ്ങളിൽ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൺ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ത്രീകളുടെ എലമെന്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നമുക്ക് വളരെ വൈതരണികളെ തരണം ചെയ്തുകൊണ്ട് പലതരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്കൊരു ഫാമിലിനെയൊക്കെ മാനേജബിൾ ആക്കാൻ പറ്റുന്നത്. അവിടെ മുഴുവനും നിവർത്തികേട് ആണെങ്കിൽ പോലും അതൊരു എലമെന്റ് ഭയങ്കര അതാണ് നിവൃത്തികേട് തന്നെയാണ്, അല്ലെങ്കിൽ ആ കണ്ടീഷനിങ് ആണ്. ഞാനതിനെ ഗ്ലോറിഫൈ ചെയ്യല്ല, ഞാൻ പറയുന്ന വെച്ചാല് ഒരു ഫെമിനിസ്റ്റ് രാഷ്ട്രീയം തന്നെ വെക്കേണ്ടത് നമ്മളെ ഏറ്റവും പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിലുള്ള കമ്പാഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നിവൃത്തികേടിന്റെ അല്ല, കമ്പാഷനും നമ്മൾ ഇനി എല്ലാവരിലേക്ക് എത്തിക്കാനും അതിനെ ഉണർത്താനും നോക്കണം. നമ്മുടെ ആവശ്യത്തിലേറെ വെറുപ്പും ദേഷ്യവും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ഒരു പണി അതായിരിക്കരുത്. സോഷ്യൽ കണ്ടീഷനിങ് കൾച്ചറൽ കണ്ടീഷനിങ് ഒക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, പക്ഷെ സ്നേഹവും എമ്പതിയും ഉണ്ടാകുന്നത് ആ കണ്ടീഷനിങ്ങിന്റെ ഭാഗം മാത്രമല്ല. നമ്മൾ ചിലപ്പോ അതന്നെ
1: സ്നേഹവും എമ്പതിയും പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുമ്പോഴാണ്
0: പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് അതാണ് സാമൂഹിക നീതി എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീയെ പ്ലേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ തിരിച്ച് മനസ്സിലാക്കിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് തന്നെ ഒരു അധികാരവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളെ എലിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കുടുംബം അല്ലേ? അപ്പൊ ആ കുടുംബത്തിനകത്ത് എപ്പോഴും സ്വീകാര്യതയും അവകാശവും അധികാരവും. സീ ഞാൻ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ അധികാരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാ തരത്തിലും ഒരു പവർ പൊസിഷനിൽ നമ്മൾ എവിടെയെന്നുള്ളതുണ്ട്. നമ്മൾ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നതിനപ്പുറത്ത് മറ്റൊരാൾ നമ്മളെ വീക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും കൂടെ ഒരു പെണ്ണ് ചിന്തിച്ചുകൊണ്ടാണ് ഓരോ നിമിഷം ജീവിക്കേണ്ടി വരുന്നത്. അത് ഭയങ്കര ഗതികേട് തന്നെയാണ്, അതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പൊ പോലും നമ്മൾ വയലൻസിന്റെ രാഷ്ട്രീയം അല്ല ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകം മാറണമെങ്കിൽ
1: ലോകം മാറട്ടെ.
0: തീർച്ചയായിട്ടും
1: നമുക്കൊരു പാട്ട് കൂടെ കേൾക്കാം.
0: വിഷാദമുള്ള പാട്ടുകളൊക്കെയാണ് എനിക്കിഷ്ടം. ഒരേ കടലിലൊരു പാട്ടല്ലേ യമുന.

0: എത്ര കുട്ടികളാ?
1: എനിക്ക് രണ്ട് ആൺകുട്ടികൾ.
2: രണ്ടുപേരും
1: എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മൂത്ത മോൻ അച്ഛൻ്റെ കൂടെ തന്നെയുള്ള ഒരു സംരംഭത്തിലാണ്, കോഫിയും പിന്നെ പെപ്പറും
2: ബിസിനസ്സാണ്
1: അതിന്റെ. അതിൽ അവനാണ് അതിന്റെ മാർക്കറ്റിംഗ് സൈഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെറിയ മോൻ ബാംഗ്ലൂർ റോബോട്ടിക് സർജറിയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കടവന്ത്രയിലാണ്. വലുള്ളത് മാനന്തവാടിയിലാണ്, പുള്ളിയുടെ പുതിയ പാർട്ണർ ഒത്ത് അവിടെ ഉണ്ട്.
2: അപ്പോ ജീവിതം അങ്ങനെ സുഗമമായി ഒഴുകട്ടെ, സിനിമാ രംഗത്ത് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകട്ടെ,
0: ഇങ്ങനെ കാണാനിടയാകട്ടെ. അമ്മയായിട്ടോ മകളായിട്ടോ എങ്ങനെയും,
1: എനിക്ക് സത്യത്തിൽ ഒരു കുഞ്ഞാവാൻ എപ്പോഴും ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി, ഒരു കുട്ടി ഉണ്ടല്ലോ. ഞാനിങ്ങനെ ആലോചിക്കും, ആർക്കെങ്കിലും എന്നെ ഒരു മകളായിട്ട് ദത്തെടുത്തോടെ
2: ഈ പ്രായത്തിലോ എന്നുള്ള ചോദ്യം ഉടനെ വരും.
1: അവരും നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ടല്ലോ, അതിനെ ദത്തെടുത്തൂടെ എന്നൊക്കെ ഞാൻ ആലോചിക്കും. എനിക്ക് വലിയ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും പ്രീതി വിളിച്ചതിലും ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും കാണാൻ കഴിയട്ടെ.
2: എനിക്കും സന്തോഷം ഈ ഒരു ശബ്ദം നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ സാധിച്ചതിൽ.
1: താങ്ക് യു സോ മച്ച്.
3: ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് അതിഥിയായി പങ്കെടുത്തത് സിനിമാ ടെലിവിഷൻ കലാകാരി ജോളി ചിറയത്ത്. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം രനീഷ് ജോർജ്. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.

നാളെ രാവിലെ 7:35 സമകാലികത്തിൽ ക്യൂട്ടല്ല കേടാണ് കുട്ടിക്കൊഴുപ്പ്, കുട്ടികളിൽ കൂടുന്ന അമിതവണ്ണം, ഒരു അന്വേഷണം. നാളെ രാവിലെ 8:05 ചിത്രപതംഗം, അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു. നാളെ രാവിലെ 11:00 ഉടുക്കുപാട്ട്, ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ചത്. നാളെ ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.

0: ചില്ലു ജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: വേനൽ ചൂടിന്റെ പാരമ്യത്തിൽ നാം പലതരം യാത്രകളുടെ തിരക്കിലാണ്. മേടമാസത്തിലെ ഉയരുന്ന രസനിരപ്പിൽ നാം ഉയരങ്ങൾ തേടിപ്പോകുന്നത് സ്വാഭാവികം. പണ്ടൊക്കെ വേനൽ അവധികളിൽ നാം തേടി ചെന്നിരുന്നത് ഒട്ടേറെ നല്ല വായുവും വെള്ളവുമുള്ള കുടുംബ വീടുകളിലായിരുന്നു. മലകൾ താണ്ടി വീശിയടിക്കുന്ന കാറ്റിന് ഏറെ കുളിരുണ്ടായിരുന്നതായി നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇക്കാലത്ത് നാം കുളിരന്വേഷിച്ച് പുറപ്പെട്ടു പോവുകയാണ്.

ഓടെ ഇറങ്ങുന്ന മലനിരകളിലേക്കും ദൃശ്യവിസ്മയമിടുന്ന കായൽ പരപ്പിലേക്കും സഞ്ചാരികളുടെ പറുദീസയായ കേരളം എല്ലാം ഒരുക്കി നമ്മെ കാത്തിരിക്കുന്നു. കണ്ണിന് കുളിരേകുന്ന പച്ചപ്പ് നമുക്ക് നൽകുന്ന ഈ മനോഹര തീരം ഇതാ ഇവിടെ ഈ പാട്ടിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്.

ഹിമഗിരി ശൃംഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് സഹീന നൽകാനുള്ളത്. മഞ്ഞുപാളികൾ ധവളിമ പകരുന്ന ഉത്തരേന്ത്യൻ മലനിരകളിൽ നിന്ന് ഏറെ വിഭിന്നമായ കാഴ്ചയാണ് ഹരിതാഭയുടെ ചിത്രം എഴുതുന്ന സഹീന്റേത്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മലനിരകളിൽ ഒട്ടിനിൽക്കുന്ന മേഘപാളികളും കോടമഞ്ഞും കുളിരണിയിക്കുന്ന കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു കാഴ്ചയിൽ നിന്ന് പറന്നു പോകാൻ മേഘങ്ങൾ പോലും മടിക്കുന്നതായി തോന്നുന്നു.

ദൃശ്യവിസ്മയമൊരുക്കുന്ന കായൽപ്പരപ്പുകളും ഇവിടേക്ക് സ്വന്തം. ചുറ്റും പച്ചപ്പാറുന്ന പുഞ്ചപ്പാടങ്ങൾക്കിടയിലൂടെ ഓളമിട്ടൊഴുകുന്ന കായൽപ്പരപ്പിൽ ഹൗസ് ബോട്ടിൽ തന്നെ നീങ്ങുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വിസ്മയ കാഴ്ചകൾ പതിയെ ഈയൊരു അന്തരീക്ഷത്തിലേക്ക് ലയിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു താളം വരുന്നില്ലേ? ഓർമ്മയിൽ എവിടെയോ മുഴങ്ങുന്ന തോണിപ്പാട്ടിൻ്റെ ഈണം, ആവേശത്തിൻ്റെ നീർമണികൾ ചുഴറ്റിത്തെറിപ്പിച്ച് വേഗത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള മത്സരവള്ളങ്ങൾ, പലകുറി ഓടിയാർത്ത കായലുകളാണിവിടെ. ആ ഓർമ്മകൾ നമ്മെ ഇവിടെ പൊതിയുകയാണ്. ക്രമേണ ആ താളം കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ വ്യക്തമായി കേൾക്കാറാകുന്നു.

കത്തിക്കാണുന്ന വേനൽ ചൂടിലും നമ്മെ ഏറെ അലട്ടുന്ന മനസംഘർഷങ്ങളിലും എന്നും നമുക്ക് കൂട്ടായി കടലുണ്ടാകും. ഓളങ്ങളിളക്കി നമുക്കെന്നും ആശ്വാസം എത്തിച്ചു തരുന്ന അമ്മ. ഒരു കൂട്ടുകാരനായി, കൂട്ടുകാരിയായി, അമ്മയായി എന്നും കടൽ നമ്മോടൊപ്പമുണ്ട്. കടലോരത്തെത്തുന്ന ഓരോ വ്യക്തിയുമായും കടൽ സംവദിക്കുന്നു. അതത്രേ കടലിനെ നമ്മോടടുപ്പിക്കുന്നത്. വിസ്മയ തിരകളിളക്കി നമ്മെ കാത്തിരിക്കുകയാണ് കടൽ. അതിരിടുന്ന പാറക്കെട്ടുകളിൽ വെള്ളം

മനസംഘർഷങ്ങളിലും എന്നും നമുക്ക് കൂട്ടായി കടലുണ്ടാകും. ഓളങ്ങളിളക്കി നമുക്കെന്നും ആശ്വാസം എത്തിച്ചു തരുന്ന അമ്മ. ഒരു കൂട്ടുകാരനായി, കൂട്ടുകാരിയായി, അമ്മയായി എന്നും കടൽ നമ്മോടൊപ്പമുണ്ട്. കടലോരത്തെത്തുന്ന ഓരോ വ്യക്തിയുമായും കടൽ സംവദിക്കുന്നു. അതത്രേ കടലിനെ നമ്മോടടുപ്പിക്കുന്നത്. വിസ്മയ തിരകളിളക്കി നമ്മെ കാത്തിരിക്കുകയാണ് കടൽ. അതിരിടുന്ന പാറക്കെട്ടുകളിൽ വെള്ളമടിച്ച് തെറിപ്പിച്ച് വെണ്ണുര വിതറി ഒട്ടൊരാഹ്ലാദത്തോടെ നമ്മെ ഇവിടെ ഈ കടൽ സ്വീകരിക്കുകയാണ്.

ഏറെ അകലെയല്ലാതെ ഒഴുകുന്ന കാട്ടരുവിയുടെ കളകളാരവവും ഏറെ പരിചിതമല്ലാത്ത പക്ഷികളുടെ മധുരഗീതങ്ങളും കേട്ട് നമുക്ക് പതിയെ മുന്നോട്ട് നീങ്ങാം. ഒട്ടനവധി വിസ്മയങ്ങൾ നമുക്കായി ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് പ്രകൃതി. തെളിവാർന്ന ജീവവായുവും കുളിരാർന്ന ശുദ്ധജലവും. മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക, നാം ചവിട്ടിക്കടന്നു പോകുന്ന ഓരോ പുൽക്കുടിത്തുമ്പും നാം ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയുടെ ഒരു കണ്ണിയാണ്.

ദൃശ്യചാരുതയാർന്ന ഭൂമിയാണ് നമ്മുടെ കേരളം. സഞ്ചാരികളുടെ പറുദീസ എന്നതിന് ഒരു മേലൊപ്പിൻ്റെ ആവശ്യമില്ല. കത്തിയമരുന്ന വേനൽ ചൂടിൽ നാം പുറപ്പെട്ടു പോവുകയാണ് നമ്മുടെ സ്വത്തും തേടി നമ്മുടെ തന്നെ ഭൂമിയിൽ. തിരിച്ചറിയുക, ഇതാണ് നാം ഏറെ അന്വേഷിച്ച് നടന്ന സ്വർഗം. അത് ഇവിടെയാണ്. ചില്ലുജാലകം ഇവിടെ തീരുന്നു. വിസ്മയങ്ങളുടെ കാഴ്ചയുമായി ഇനി അടുത്തയാഴ്ച വീണ്ടും വരും. അതുവരെ വിടാം.

ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.

നാളെ രാവിലെ 8:05 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു. നാളെ രാവിലെ 11:00 ഉടുക്കുപാട്ട്, ഇടപ്പള്ളി മാരിയമ്മൻ സംഘം അവതരിപ്പിച്ചത്. നാളെ ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.

നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹൃദയമന്ത്രം FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി മറുപടി നൽകുന്നു.